0: പിമ്പോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു.
1: പിന്നെ ആരാണ്?
0: പരുക്കൻ ശബ്ദം. നാട്ടുകാരാണ്. ആ വിളക്ക് മുമ്പോട്ട് നീങ്ങി. ആ മധ്യവയസ്കൻ ആകെതരെ ഒന്നു നോക്കി. ഒരു പെൺകിടാവും ഒരു ചെറുപ്പക്കാരനും. ഒരു നിമിഷം ആലോചിച്ചിട്ട് അയാൾ പറഞ്ഞു,
1: അകത്തേക്ക് കടന്നു നിൽക്ക.
0: ആ പരുക്കൻ ശബ്ദത്തിന് ആകാവുന്നത്ര മൃദുലതയോടെയാണ് അത് പറഞ്ഞത്. അവരെല്ലാം മുറിയുടെ ഓരോ ഭാഗത്ത് ഇരുപ്പുറപ്പിച്ചു.
1: ഇവരെ എനിക്ക് മനസ്സിലായില്ല.
0: ഒരാൾ കാണാൻ വേണ്ടി നാട്ടിൽ നിന്ന് വന്നതാണ്. സ്റ്റേഷനിൽ വഴിയറിയാതെ നിൽക്കുമ്പോൾ ഞാനിങ്ങോട്ട് കൂട്ടിയതാണ്. വിശ്വം ഒരു നുണ ഭംഗിയായി വിവരിച്ചു.
1: ആഹാ!
0: പരുക്കൻ മനുഷ്യന്റെ ദൃഷ്ടിയിൽ സന്ദേഹം കളിയാടിയത് നിഴലിൽ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. ഉമംഗ് സി ഐ ടി സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി സ്മൃതിമധുരം. അക്ഷരങ്ങളുടെ കാന്തി പടർത്തുന്ന വരികളുള്ള ചില ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിലൂടെ കേൾക്കാം. ആദ്യം അഭിജിത്ത് കൊല്ലം പാടിയ ഗാനം, ചിത്രം എഴുത്തോല.

0: സ്മൃതി മധുരം സമാപിച്ചു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി യോഗ സൗഖ്യം.
1: ഇന്നീ പരിപാടിയിൽ കർമ്മയോഗ, രാജയോഗ, ജ്ഞാനയോഗ ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ബിജുജി.
2: യോഗയുടെ കാഴ്ചയിൽ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും പരിശീലിക്കാം. ജാതി മത വർഗ ദേശഭേദമന്യേ ലോകം മുഴുവൻ ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നുണ്ട്. ഭാരതീയരെന്ന നിലയിൽ നമുക്കിതിൽ അഭിമാനിക്കാം. യോഗയുടെ തുടക്കത്തിന് മനുഷ്യരാശിയോളം പഴക്കവും പ്രാധാന്യവുമുണ്ട്. യുജ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് യോഗ എന്ന പദമുണ്ടായിരിക്കുന്നത്. യോഗ ഒരു പൗരാണിക ശാസ്ത്രമാണ്. നാം ഇന്ന് കടന്നു പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലഘട്ടത്തിലൂടെയാണ്. ഇത്തരം പരിണാമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് ആന്തരികമായ പരിണാമം ഉണ്ടാവുന്നില്ല. ബാഹ്യമായ പരിണാമത്തിനൊപ്പം തന്നെ ആന്തരിക പരിണാമം ചാലകശക്തിയായി മുന്നോട്ട് പോകാൻ യോഗ നമ്മളെ സഹായിക്കുന്നുണ്ട്. മനോമാലിന്യങ്ങൾ നീക്കം ചെയ്ത് സാധനയിലൂടെ പരിപൂർണത നേടാൻ യോഗ സഹായിക്കുന്നു. യോഗയുടെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളാണ് കർമ്മയോഗ, ജ്ഞാനയോഗ, രാജയോഗ എന്നിവ. എന്താണ് കർമ്മയോഗ? കർമ്മണ്യേ വാദികാര്യസ്യ മാ ഫലേഷു കഥാചന എന്ന് ഭഗവത്ഗീത ഉദ്ഘോഷിക്കുന്നുണ്ട്. ഫലേച്ഛ കൂടാതെ കർമ്മത്തിന് പ്രാധാന്യം നൽകുന്ന ജീവിതക്രമമാണ്. ഭൗതിക ജീവിതം വിജയകരമായി പൂർത്തീകരിച്ച് ആത്മസാക്ഷാത്കാരം നേടാൻ കർമ്മയോഗ നമ്മളെ സഹായിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിജിയെ പോലുള്ളവർ വ്യക്തമായ ഉദാഹരണങ്ങളാണ്. ജ്ഞാനയോഗ, അറിവിൽ അധിഷ്ഠിതമായ യോഗയാണ് ജ്ഞാനയോഗ. ബുദ്ധിയും വിവേകവും മനുഷ്യനെ മറ്റ് മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള അറിവ് ധ്യാനത്തിലൂടെ, ഗുരുമാർഗത്തിലൂടെ ലഭിക്കുന്നുണ്ട്. ഞാൻ ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭിക്കുന്നുണ്ട്. പൗരാണിക ഋഷിമാർ രചിച്ച വേദങ്ങളും ഉപനിഷത്തുകളും പ്രകാരം ശിഷ്യന്മാർ സജ്ജരാകുമ്പോൾ ഉത്തമനായ ഗുരു പ്രത്യക്ഷപ്പെടുമെന്നാണ്. ഇത് ധാർമ്മികവും സന്മാർഗവുമായ പൂർണ്ണതയാണ് ലക്ഷ്യമിടുന്നത്. പ്രായോഗിക തലത്തിൽ വ്യക്തിഗതമായും സാമൂഹ്യപരമായും സംഘർഷങ്ങളില്ലാത്ത, യുദ്ധങ്ങളില്ലാത്ത, സ്നേഹത്തിൽ അധിഷ്ഠിതമായ, സമാധാനപരമായ ഒരു പുതിയ ലോകക്രമം നിലവിൽ വരും. ആത്മസാക്ഷാത്കാരം നേടാൻ അവരവരുടെ കടമയും ധർമ്മവും ഉത്തരവാദിത്വവും ഉപേക്ഷിച്ചുകൊണ്ട് സർവസംഘ പരിത്യാഗി ആവണമെന്നില്ല. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് ആഹ്വാനം ചെയ്ത ശ്രീനാരായണ ഗുരുദേവ ദർശനവും ഇതുതന്നെയാണ്. അവരവരുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ലഭ്യമായ സമയവും സൗകര്യവും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് യോഗ ജീവിതം പഠിക്കുകയും പഠിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യാം. എന്താണ് രാജയോഗ? ഈ പദം തന്നെ വ്യക്തമാക്കുന്നത് നമ്മെ രാജകീയമായ ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കുന്നു എന്നാണ്. ഇവിടെ രാജാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിനെയാണ്. യോഗ എന്നത് മാനസിക ശാസ്ത്രം കൂടിയാണ്. യോഗ ചിത്തവൃത്തി നിരോധക എന്ന വാക്യത്തിൽ

0: വ്യക്തമാണ്. മനോ വ്യാപാര മണ്ഡലം ഭൗതിക, ആത്മീയ, മാനസിക തലങ്ങളിൽ വ്യാപിച്ചിട്ടുണ്ട്. രാജയോഗ സ്വയം അനുഭവത്തിലൂടെ ബോധ്യപ്പെടണം. രാജയോഗ ഒരു രാജപാത നമ്മുടെ മുമ്പിൽ തെളിയിക്കുന്നുണ്ട്. ഭൗതികവും ആത്മീയവും മാനസികവുമായ തലങ്ങളിൽ രാജയോഗ സ്വാധീനിക്കുന്നുണ്ട്. പതഞ്ജലി മഹർഷി വിഭാവനം ചെയ്ത അഷ്ടാംഗയോഗയെ രാജയോഗ എന്നാണ് പറയുന്നത്. ഇവ സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട്. ആദ്യത്തെ നാല് ഘട്ടങ്ങൾ യമം, നിയമം, ആസനം, പ്രാണായാമം എന്നിവ ഹഠയോഗയെന്നും വിളിക്കുന്നുണ്ട്. ഹഠയോഗ അവസാനിക്കുമ്പോൾ രാജയോഗ തുടങ്ങുന്നു എന്നാണ് പ്രമാണം.
1: കർമ്മയോഗ, രാജയോഗ, ജ്ഞാനയോഗ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.

അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് SR മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി പറയാം, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കൈതപ്രം എഴുതി, രതീഷ് വേഗ സംഗീതം നൽകി. ആടുപുലിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:15 ഹലോ സന്ദേശഗാനത്തിൽ കേൾക്കാം.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
0: സമയം 9:00.
2: ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി.

ആത്മഹത്യാ പ്രതിരോധത്തിലെ സാമൂഹിക പ്രതിബദ്ധത. മനുഷ്യജീവിതം സങ്കീർണമായ പ്രതിസന്ധികളിലൂടെയും അപ്രതീക്ഷിതമായ വെല്ലുവിളികളിലൂടെയും കടന്നുപോകുന്ന ഒന്നാണ്. കടുത്ത നിരാശയും മാനസിക സംഘർഷങ്ങളും കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ ചിലരെങ്കിലും സ്വയം ജീവനൊടുക്കുക എന്ന ദാരുണമായ തീരുമാനത്തിലേക്കാണ് അവസാനമായി ചെന്നെത്തുന്നത്. എന്നാൽ മരണം ഒന്നിനും പരിഹാരമല്ല എന്നോർക്കുക. പ്രതീക്ഷയേറ്റ നിമിഷങ്ങളിൽ താങ്ങായി നിൽക്കാൻ ഒപ്പമൊരാളുണ്ടെന്ന തിരിച്ചറിവാണ് ഇവിടെ പ്രധാനം. എല്ലാ വർഷവും സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കുമ്പോൾ ലോകം ഒന്നാകെ ഉയർത്തിക്കാട്ടുന്നത് ആത്മഹത്യകൾ പ്രതിരോധിക്കപ്പെടേണ്ടവയും തടയാൻ സാധിക്കുന്നവയുമാണ് എന്ന സന്ദേശമാണ്. 2003 സെപ്റ്റംബർ 10 ആദ്യമായി ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം ആചരിച്ചത്. ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷനും ലോകാരോഗ്യ സംഘടനയും സംയുക്തമായാണ് ഈ ദിനാചരണത്തിന് തുടക്കമിട്ടത്. ആഗോളതലത്തിലും ഇന്ത്യയിലും വർദ്ധിച്ചുവരുന്ന ആത്മഹത്യാ നിരക്ക് വലിയൊരു സാമൂഹിക മുന്നറിയിപ്പാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം പ്രതിവർഷം 7 ലക്ഷത്തിലധികം ആളുകളാണ് ലോകത്ത് ആത്മഹത്യ ചെയ്യുന്നത്. അതായത് ഓരോ 40 സെക്കൻഡിലും ഒരു ജീവൻ പൊലിയുന്നു എന്നർത്ഥം. ഇതിലേറിയ പങ്കും 15-29 ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ്. ഇന്ത്യയുടെ സ്ഥിതിയും മറിച്ചല്ല. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, പരീക്ഷാഭയം, വിഷാദരോഗം എന്നിവ കാരണം രാജ്യത്ത് ആത്മഹത്യാ നിരക്ക് വർദ്ധിച്ചു വരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന സാക്ഷരതയുണ്ടെങ്കിലും മാനസിക ആരോഗ്യ സാക്ഷരതയിൽ നാം ഇനിയും മുന്നേറേണ്ടതുണ്ട് എന്നതാണ് വസ്തുത. ഈ സാഹചര്യത്തിൽ ആത്മഹത്യാ പ്രതിരോധത്തിൽ ശാസ്ത്രീയമായ ഇടപെടലുകളും സാമൂഹിക പിന്തുണയും എങ്ങനെ സാധ്യമാക്കാം എന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ വാർത്താതരംഗിണി. ആത്മഹത്യ ഒരു വ്യക്തിഗത പ്രശ്നമല്ല, മറിച്ച് പ്രതിരോധിക്കാൻ കഴിയുന്ന ആരോഗ്യ പ്രശ്നമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. വിഷാദം, അമിതമായ ഉത്കണ്ഠ, ലഹരി ഉപയോഗം തുടങ്ങിയവയാണ് പലപ്പോഴും ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. നമ്മോടൊപ്പമുള്ള ഒരാളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ, നിരാശ നിറഞ്ഞ വാക്കുകൾ, ഒറ്റപ്പെടാനുള്ള

0: ഉഷ്ണത എന്നിവയെല്ലാം മുൻകൂട്ടിയുള്ള ലക്ഷണങ്ങളാകാം. ഇത്തരം മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ വിദഗ്ധ ചികിത്സയും കൌൺസിലിംഗും തേടാൻ തയ്യാറാവുകയാണ് വേണ്ടതെന്ന് പ്രമുഖ മാനസികാരോഗ്യ വിദഗ്ധനായ അരുൺ ബി നായർ പറയുന്നു.
1: പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത്. വിഷാദരോഗം, ഉന്മാദ വിഷാദരോഗം അഥവാ ബൈപോളാർ ഡിസോർഡർ, ലഹരി വസ്തുക്കളുടെ അടിമത്വം, മദ്യാസക്തി, ചിത്തഭ്രമം, സംശയരോഗം തുടങ്ങി ഒട്ടേറെ മാനസിക അനാരോഗ്യ അവസ്ഥകൾ ആത്മഹത്യകളിലേക്ക് വഴിതെളിക്കാം. ഉടൻതന്നെ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദവും ചിലപ്പോൾ ആത്മഹത്യക്ക് കാരണമായേക്കാം. പലപ്പോഴും ആത്മഹത്യക്ക് കാരണമാകുന്ന മാനസിക സമ്മർദ്ദം നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ ഉണ്ടായാൽ പോലും നാം അത് തിരിച്ചറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിട്ടുള്ളത് പ്രകാരം ആത്മഹത്യയുടെ ലോകവ്യാപകമായി കാണപ്പെടുന്ന ഏറ്റവും സാധാരണവും ഏറ്റവും അനായാസം പ്രതിരോധിക്കാൻ കഴിയുന്നതുമായ കാരണമാണ് വിഷാദരോഗം. ഒരു വ്യക്തിക്ക് വിഷാദരോഗമുണ്ട് എങ്കിൽ ഇനി പറയുന്ന 9 ലക്ഷണങ്ങളിൽ 5 എണ്ണമെങ്കിലും അയാൾ 2 ആഴ്ചക്കാലം പ്രദർശിപ്പിക്കും. രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായ വിഷാദഭാവം, മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലായ്മ, അകാരണമായ ക്ഷീണം, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഏകാഗ്രത കുറവ്, ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ഗതിവേഗത്തിലുണ്ടാകുന്ന വ്യത്യാസം, നിരാശയും പ്രതീക്ഷയില്ലായ്മയും, ആത്മഹത്യാ പ്രവണത എന്നിവയാണ് ഈ 9 ലക്ഷണങ്ങൾ. വിഷാദരോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് കൃത്യമായ ചികിത്സയിലൂടെ അവരെ മോചിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികൾക്ക് മാനസിക സമ്മർദ്ദമുണ്ടെന്ന് തോന്നിയാൽ വിദഗ്ധമായ പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത ഒരു സാധാരണക്കാരന് പോലും നടത്താവുന്ന ഒരു ഇടപെടലുണ്ട്. ഇതാണ് മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ അഥവാ മെന്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ്. 5 ഘട്ടങ്ങളിലൂടെയാണ് ഈ പ്രക്രിയ മുന്നോട്ട് പോകുന്നത്. ആദ്യം സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തിയെ നേരിട്ട് കണ്ട് എന്താണ് അയാളുടെ പ്രയാസമെന്ന് സ്നേഹപൂർവ്വം ആരായുക. 2, അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അയാളെ തടസ്സപ്പെടുത്താതെ, ഉപദേശിക്കാതെ, മുൻവിധികളില്ലാതെ ക്ഷമയോടെ അവസാനം വരെ കേൾക്കുക. 3, അയാൾക്ക് എന്തെങ്കിലും തെറ്റായ ധാരണകൾ ഉണ്ടെങ്കിൽ വസ്തുതകൾ നിരത്തി അതിനെ തിരുത്തുക. യഥാർത്ഥമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് അയാൾ പ്രയാസം അനുഭവിക്കുന്നത് എങ്കിൽ അയാളോടൊപ്പം നാം ഉണ്ട് എന്ന ഒരു ആശ്വാസം പകരുക. ഈ 3 ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടും പ്രയാസം മാറുന്നില്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ നേരിട്ട് കണ്ട് കൃത്യമായ ചികിത്സ എടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. 5, ആത്മഹത്യാ പ്രവണതയുള്ള ഒരു വ്യക്തിയും ഒറ്റപ്പെട്ടു പോകാതെ കൃത്യമായ സാമൂഹിക പിന്തുണ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അയാളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപാഠികളും അയൽവാസികളുമെല്ലാം അയാളോടൊപ്പം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ സാമൂഹ്യ ബന്ധത്തിന്റെ ഊഷ്മളത പലപ്പോഴും ആത്മഹത്യകൾ തടയാൻ പര്യാപ്തമാണ്. എന്നാൽ ഒറ്റപ്പെട്ടു പോകുന്ന വ്യക്തികൾ പലപ്പോഴും ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുന്നതും സാധാരണമാണ്.
0: കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന മാനസിക സമ്മർദ്ദവും അതേ തുടർന്നുള്ള ആത്മഹത്യാ പ്രവണതയും നാം ഗൗരവമായി കാണേണ്ടതുണ്ട്. പഠനഭാരം, പരീക്ഷാപേടി, രക്ഷിതാക്കളുടെ ഉയർന്ന പ്രതീക്ഷകൾ, സൈബർ ഇടങ്ങളിലെ മാനസിക സംഘർഷങ്ങൾ എന്നിവ കുട്ടികളെ തളർത്തുന്നു. ക്ലാസ് മുറികളിൽ പഠനത്തോടൊപ്പം കുട്ടികളുടെ മനസ്സും നമ്മൾ വായിക്കണം. അധ്യാപകർക്ക് കുട്ടികളുടെ പെരുമാറ്റത്തിലെ നേരിയ വ്യത്യാസം പോലും തിരിച്ചറിയാനാകും. തോൽവികൾ ജീവിതത്തിന്റെ അവസാനമല്ലെന്നും അതൊരു പുതിയ തുടക്കമാണെന്നും കുട്ടികളെ നാം പഠിപ്പിക്കേണ്ടതുണ്ട്. മനഃശാസ്ത്രജ്ഞയും അധ്യാപികയുമായ ഡോക്ടർ സിന്ധു ബി കെ.
2: ഒരു കുട്ടി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് പലപ്പോഴും താൻ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയുമില്ലെന്ന തോന്നലായിരിക്കാം. പരീക്ഷയിലെ പരാജയം, മാർക്ക് കുറഞ്ഞത്, മാതാപിതാക്കളുടെ അമൃത പ്രതീക്ഷകൾ, കൂട്ടുകാരുടെ പരിഹാസം, ബുള്ളിംഗ്, സൈബർ ബുള്ളിംഗ്, കുടുംബത്തിലെ സംഘർഷങ്ങൾ, ഏകാന്തത, അധ്യാപകരുടെയോ രക്ഷിതാക്കളുടെയോ ശകാരഭയം, സോഷ്യൽ മീഡിയയിലെ താരതമ്യങ്ങൾ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഇങ്ങനെ പല കാരണങ്ങളും ഒരു കുട്ടിയുടെ മനസ്സിൽ വലിയ ഭാരമായി മാറാം. ഒരു കുട്ടി പെട്ടെന്ന് എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കുന്നു. ഇഷ്ടപ്പെട്ട കാര്യങ്ങളോടുള്ള താല്പര്യം നഷ്ടപ്പെടുന്നു. ഉറക്കത്തിലും ഭക്ഷണ ശീലങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പഠനത്തിൽ പെട്ടെന്ന് തകർച്ച ഉണ്ടാകുന്നു. എനിക്ക് ആരും വേണ്ട, എന്റെ ജീവിതത്തിന് അർത്ഥമില്ല, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ എല്ലാവർക്കും നന്നായിരുന്നു എന്നിങ്ങനെ സംസാരിക്കുന്നു. ചിലപ്പോൾ കുട്ടി നേരിട്ട് ആത്മഹത്യയെക്കുറിച്ച് പറയുകയും ചെയ്യാം. ഇത്തരം വാക്കുകളെ ശ്രദ്ധ നേടാനുള്ള ശ്രമം എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. സഹായത്തിനായി നൽകുന്ന ഒരു സൂചനയായിരിക്കാം അത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടിക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടം വീടായിരിക്കണം. ഒരു പരീക്ഷയിലെ പരാജയം ജീവിതത്തിലെ പരാജയം.

0: അല്ല. പ്രിയപ്പെട്ട അധ്യാപകരെ, ഒരു കുട്ടി വീട്ടിൽ പറയാത്ത പല കാര്യങ്ങളും അധ്യാപകനോട് പറയാറുണ്ട്. ക്ലാസ്സിൽ പെട്ടെന്ന് മിണ്ടാതാകുന്ന കുട്ടിയെ ശ്രദ്ധിക്കുക, ഒറ്റപ്പെട്ടു നിൽക്കുന്ന കുട്ടിയെ ശ്രദ്ധിക്കുക, കൂട്ടുകാർ പരിഹസിക്കുന്ന കുട്ടിയെ ശ്രദ്ധിക്കുക. അധ്യാപകന്റെ ഒരു വാക്ക് ഒരു കുട്ടിയെ ഉയർത്താനും തകർക്കാനും കഴിയും. സ്കൂളുകളിൽ കൗൺസിലിംഗ് സംവിധാനങ്ങളും ജീവിത നൈപുണ്യ പരിശീലനവും ഇമോഷണൽ ലിറ്ററസിയും ആന്റി ബുള്ളിംഗ് സംവിധാനങ്ങളും ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. സഹായം തേടുന്നത് ദൗർബല്യമല്ലെന്ന് കുട്ടികൾക്ക് അനുഭവത്തിലൂടെ പഠിപ്പിക്കണം.
1: മാനസിക രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതും ചികിത്സിക്കുന്നതും ആത്മഹത്യ തടയുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു. വിഷാദ രോഗത്തിനുള്ള മരുന്നുകളും ചികിത്സാരീതികളും ആത്മഹത്യാ പ്രവണതയുള്ളവർക്കുള്ള ജീവൻ രക്ഷാമാർഗങ്ങളാണ്. മാത്രമല്ല, മാനസിക പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള അവബോധം ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ സഹായിക്കുമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ മോഹൻ റോയ് അഭിപ്രായപ്പെട്ടു.
2: ഒരു വ്യക്തി ആത്മഹത്യക്ക് തയ്യാറായി കഴിഞ്ഞാൽ അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല എന്നൊരു തെറ്റിദ്ധാരണ പൊതുവെ സമൂഹത്തിലുണ്ട്. ഇത് ഒരിക്കലും ശരിയല്ല. ഇത്തരം നിരവധിയായ പല തെറ്റിദ്ധാരണകൾ ഉള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ലോകത്ത് ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാത്തത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യത്തെ അന്താരാഷ്ട്ര ആത്മഹത്യാ പ്രതിരോധ ദിനത്തിന്റെ സന്ദേശം അഥവാ തീം ചേഞ്ചിങ് ദ നെറേറ്റീവ് എന്നുള്ളതാണ്. അതായത്, ആത്മഹത്യയെക്കുറിച്ചുള്ള ചില വിശേഷണങ്ങൾ നമ്മുടെയൊക്കെ സമൂഹത്തിൽ പ്രചുരപ്രചാരം നേടിയിട്ടുണ്ട്, വ്യാപകമായി പോകുന്നുണ്ട്. അവയൊന്നും ശരിയല്ല എന്നും ആത്മഹത്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവ് നാം സമ്പാദിക്കുകയും അത് ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാവുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ വർഷത്തെ അടിസ്ഥാനപരമായ ആത്മഹത്യാ പ്രതിരോധ ദിനത്തിന്റെ സന്ദേശം. ഇതിൽ യഥാർത്ഥത്തിൽ മാനസിക ആരോഗ്യത്തെ കുറിച്ചുള്ള അവബോധ പ്രവർത്തനങ്ങളുണ്ട്, അവ വളരെ പ്രാധാന്യമുള്ളതാണ്. വിഷാദ രോഗത്തെക്കുറിച്ചും പലതരം മാനസിക പ്രശ്നങ്ങളെ കുറിച്ചുമുള്ള അവബോധം ജനങ്ങൾക്ക് കൂടുന്നതനുസരിച്ച് ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആക്കം വർദ്ധിക്കുന്നു എന്നുള്ളത് പഠനങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ലഹരിയുടെ ഉപയോഗം കുട്ടികളുടെ ഇടയിലും ചെറുപ്പക്കാരിലും സ്ത്രീകളിലുമുള്ള ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾ, സമൂഹത്തിന്റെ ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അറിവ്, സമൂഹം എത്രമാത്രം ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളത്, എന്തിനധികം ലോകത്ത് ആരോഗ്യ ബഡ്ജറ്റിൽ ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ മാനസികാരോഗ്യത്തിന് എത്ര ശതമാനം പണം മാറ്റിവെക്കുന്നു എന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ആത്മഹത്യാ പ്രതിരോധത്തിന് ആക്കം കൂട്ടുന്നവയാണ്. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുകയും അവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാന ആവശ്യം. ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നാം ഏകോപിപ്പിച്ച് നടപ്പാക്കുന്നതിനോടൊപ്പം ആത്മഹത്യക്കെതിരായുള്ള യുദ്ധത്തിൽ നാം ഒരുമിച്ച് മുന്നേറാമെന്ന് പ്രതിജ്ഞ ചെയ്യേണ്ടതുമാണ്.
1: ആത്മഹത്യാ പ്രതിരോധത്തിൽ സമൂഹത്തിന്റെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്കും സംഘടനകൾക്കും വലിയൊരു പങ്കു വഹിക്കാനുണ്ട്. ആത്മഹത്യാ ചിന്ത അലട്ടുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാൻ സാധിക്കുന്ന ഹെൽപ്പ് ലൈനുകൾ, ബോധവൽക്കരണ ക്യാമ്പുകൾ എന്നിവ സജ്ജീകരിച്ചുകൊണ്ട് ഒട്ടേറെ സംഘടനകളും സ്ഥാപനങ്ങളും ഈ രംഗത്ത് സജീവമാണ്. ഇന്ന് സഹായം തേടുന്നത് ബലഹീനതയല്ല എന്ന സന്ദേശമാണ് ഇവർ സമൂഹത്തിലേക്ക് എത്തിക്കുന്നത്. ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ വിഫ്രിൻഡേഴ്സ് ഫൗണ്ടേഷനു കീഴിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ മൈത്രിയുടെ ഡയറക്ടർ രാജേഷ് ആർപിള്ള പറയുന്നത് ശ്രദ്ധിക്കാം.
3: ആത്മഹത്യയെ പറ്റിയുള്ള ആഖ്യാന ശൈലി തന്നെ മാറ്റുക എന്ന ഉദ്ദേശത്തിലാണ് കഴിഞ്ഞ 3 വർഷമായി ഒരേ തീം, ഒരേ വിഷയത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആഖ്യാന ശൈലി മാറ്റുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മഹത്യയെ പറ്റിയുള്ള പല പല തെറ്റിദ്ധാരണകൾ മാറ്റുക, ആത്മഹത്യ സ്റ്റിഗ്മ ആണെന്നുള്ള സങ്കല്പത്തെ മാറ്റുക, ആ സ്റ്റിഗ്മ കുറയ്ക്കുക, ആത്മഹത്യയെ പറ്റി തുറന്ന ചർച്ചകൾ സംഘടിപ്പിക്കുക, അതുപോലെ തന്നെ അനുതാപപൂർവം വൈകാരിക പിന്തുണ നൽകേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി ലോകത്തെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശങ്ങൾ കൊണ്ട് ഒക്കെയാണ് ചേഞ്ച് ദി നറേറ്റീവ് എന്നുള്ള വിഷയം തെരഞ്ഞെടുത്തത്. കേരളത്തിലെ ആത്മഹത്യകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 10,000+ ആത്മഹത്യകളാണ് ഒരു വർഷം നടക്കുന്നത്. അതായത് ഏകദേശം ഒരു ദിവസം 30 ആത്മഹത്യകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ ആത്മഹത്യകൾ പ്രതിരോധിക്കുന്നതിനാവശ്യമായിട്ടുള്ള വ്യക്തമായ പ്ലാനിങ്ങോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളോ ഇതുവരെ തയ്യാറാക്കപ്പെട്ടിട്ടില്ല. പഠനങ്ങൾ സൂചിപ്പിക്കുന്ന ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ കൃത്യമായ സൂചനകൾ നൽകുമെന്നുള്ളതാണ്. ആ സൂചനകൾ കൃത്യമായി മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട മാനസിക പിന്തുണ കൊടുക്കുകയും ചെയ്താൽ അവരെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാവുന്നതാണ്. മൈത്രി എന്ന സംഘടന ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സംഘടനയാണ്. വൈകാരികമായ പിന്തുണ, ഞങ്ങളെ വിളിക്കുന്നവരെ കുറ്റപ്പെടുത്താതെ വളരെ ക്ഷമാപൂർവ്വം അനുതാപപൂർവ്വം അവരുടെ മനസ്സിലെ വിഷമങ്ങൾ തുറന്നു പറയാൻ ഞങ്ങൾ പ്രേരിപ്പിക്കുകയും അവർ പറയുന്ന എന്ത് കാര്യമായാലും അത് വളരെ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ വിഷമം കുറയും.

0: കൊണ്ടുവന്ന് അവരുടെ ആത്മഹത്യ ചിന്ത അകറ്റുന്ന ഒരു രീതിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിനെ ബിഫ്രണ്ടിങ് എന്നാണ് പറയുന്നത്. മൈത്രിയുടെ ഫോൺ നമ്പർ 0484254050530. മൈത്രിയുടെ സേവനം എല്ലാ ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെയുണ്ട്. സേവനം തികച്ചും സൗജന്യമാണ്.
1: ആത്മഹത്യ ഒരു വ്യക്തിഗത പ്രശ്നമല്ല, മറിച്ച് ഉയർന്ന സാമൂഹിക പ്രതിബദ്ധത ആവശ്യപ്പെടുന്ന പൊതുജനാരോഗ്യ വിഷയമാണ്. ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് കൂട്ടാകാനും അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും നമ്മൾ തയ്യാറായാൽ തന്നെ പകുതിയോളം ജീവനുകൾ നമുക്ക് രക്ഷിക്കാനാകും. ചുറ്റുമുള്ളവരുടെ നിശബ്ദതകളെ തിരിച്ചറിയുക, പരസ്പരം സഹായിക്കുക. മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ബലഹീനതയല്ലെന്നും സഹായം തേടുന്നത് ധീരതയാണെന്നും നമ്മുടെ കുട്ടികളെയും പ്രിയപ്പെട്ടവരെയും ഓർമ്മിപ്പിക്കാം. ഒറ്റപ്പെടലിന്റെ നിഴലിൽ നിൽക്കുന്നവർക്ക് കരുതലിന്റെ വെളിച്ചമായി മാറുക. ആത്മഹത്യക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ നമുക്കും പങ്കാളികളാവാം. വിലയേറിയ ജീവനുകളുടെ കാവൽക്കാരായി മാറാം. വാർത്താതരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, അവതരണം തുളസീദാസ് പരമേശ്വരൻ, തയ്യാറാക്കിയത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താതരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.

0: ഗോൾഡ് ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ആകാശവാണി.
1: ഹലോ സന്ദേശഗാനം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇഷ്ടഗാന പരിപാടി ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവരുടെ ആനന്ദ നിമിഷങ്ങളാകുന്ന നേരമാണ് ഇനി. ഒപ്പം പ്രിയപ്പെട്ടവരുടെ ഇഷ്ടഗാനങ്ങളും കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും കിട്ടിയിട്ടുള്ള സന്ദേശങ്ങളിൽ ഇന്ന് ആദ്യം ആരുടേതാണെന്ന് നോക്കാം. ഹലോ സന്ദേശഗാനം, ഞാൻ ലത, വട്ടപ്പാറ നിന്നാണ്. എനിക്ക് രണ്ട് മക്കൾ, അഖിലും ചക്കി എന്ന അനഘയും. രണ്ട് മക്കൾ കൂടിയുണ്ട്. അഖിലിന്റെ ഭാര്യ ചക്കര എന്ന ദേവികയും ചക്കിയുടെ ഭർത്താവ് അപ്പു എന്ന അമർചന്ദും. അപ്പു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. സ്വന്തത്തിനും ബന്ധത്തിനും ഒത്തിരി വില കൊടുക്കുന്ന കുട്ടിയാണ് അപ്പു. ചക്കിയുടെയും അപ്പുവിന്റെയും മൂന്നാം വിവാഹ വാർഷികം സെപ്റ്റംബർ 11-ന്. അപ്പുവിനെ വിളിച്ച് ആശംസ അറിയിക്കണേ. നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ
0: അപ്പു, പോലീസ് ഡ്യൂട്ടിയിലാണോ?
1: അയ്യോ,
0: എന്നാ ഞാൻ പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞു വെച്ചോളാം. 11-ന് ഡ്യൂട്ടിയിലാണോ? 11-ന് ഡ്യൂട്ടി ആയാൽ പറ്റൂല. 11-ന് ഡ്യൂട്ടിയും ഓൾ ഇന്ത്യ റേഡിയോ തമ്മിൽ എന്ത് ബന്ധം? ഓൾ ഇന്ത്യ റേഡിയോയിലാണോ 11-ന് ഡ്യൂട്ടി? എന്തപ്പോ പോലീസെ, കാണുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? പോലീസല്ലേ. അതിന്റെ ഒരു ആശംസ പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ. അപ്പോ ചക്കിക്കും അപ്പുവിനും വിവാഹ വാർഷിക ആശംസകൾ. വളരെ എല്ലായിടത്തും വളരെ പ്രിയപ്പെട്ട ആളാണല്ലോ. സാധാരണ പോലീസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്കൊക്കെ പേടിയാണ്, പക്ഷേ അപ്പു പോലീസിന്റെ അടുത്ത് എല്ലാവർക്കും ഭയങ്കര വാത്സല്യമാണല്ലോ. അപ്പോ ഡ്യൂട്ടിയിലായത് കാരണം ഞാൻ കൂടുതൽ വട്ടം ചുറ്റിക്കുന്നില്ല. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടി എന്നാണ്. ആ അമ്മ തന്നെയാണ്. എനിക്ക് 4 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും ആശംസകൾ, പ്രത്യേകിച്ച് 11-ന് വിവാഹ വാർഷികം ആശംസിക്കുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേക ആശംസകൾ. ഇതൊരു ചലച്ചിത്രഗാന പരിപാടി കൂടിയാണ്. ഏത് പാട്ട് വെക്കണം? എന്നാലും ഒന്ന് പറയണേ, ഒരുപാട് പാട്ടില്ലേ അമ്മയായിട്ട്. അമ്മ എന്ന് അറിയിക്കാതെ ഉയരി.

ലേ മന്നൻ സിനിമയിലെ പാട്ട്. വലുതാ അമ്മയ്ക്ക് എല്ലാവരുടെയും വക ആശംസകൾ, ഒപ്പം നിങ്ങൾക്കും. ഇനി എപ്പോഴെങ്കിലും ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് പോലീസിനെ ഞാൻ പിടിച്ചോളാം. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.

ഹലോ സന്ദേശ ഗാനത്തിൽ കൂടി ഒരു ഗാനം വെച്ചുകൊടുത്ത് സന്ദേശം അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്റെ മക്കൾ വിഷ്ണുവിന്റെ ജന്മദിനം ഓഗസ്റ്റ് 25-നും വിശാലിന്റെ ജന്മദിനം സെപ്റ്റംബർ 5-നുമാണ്. രണ്ടുപേർ

0: ആകാശവാണിയുടെ കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ പറയൂ.
1: അല്ല.
0: അപ്പോ വൈകിയാണെങ്കിലും പിറന്നാൾ ആശംസകൾ
1: താങ്ക് യു.
0: വിശാലിന് മാത്രമല്ല വിഷ്ണുവിനും. വിഷ്ണുവിൻ്റെതും 10 ദിവസം മുമ്പേ ആയിരുന്നല്ലോ അല്ലേ?
1: അതെ അതെ അതെ,
0: നിങ്ങൾ
1: ചേട്ടന് മുമ്പായിരുന്നു.
0: നിങ്ങൾ അടുത്തടുത്ത് ബർത്ത്ഡേകൾ ആയതുകൊണ്ട് ഒരുമിച്ചാണ് ആഘോഷം.
1: അതെ, ആ ഒരുമിച്ചാ ഞങ്ങൾ കാര്യങ്ങളല്ല. ഒരു അനിയനും ഉണ്ട്,
0: ആഹാ,
1: ഞങ്ങൾ
0: അയാളുടെ
1: മൂന്ന്
0: പേരെന്താ?
1: പേരാണ്. വിവേക്.
0: വിവേകിന്റെ ബർത്ത്ഡേ എന്നാ?
1: വിവേകിന്റെ ഏപ്രിലാ.
0: ആ, കുറച്ച് ദൂരെ ആയതുകൊണ്ടായിരിക്കും. അമ്മ അടുത്തടുത്തുള്ള രണ്ടാൾക്കാർക്ക് ആശംസ പോട്ടെ. ഏപ്രിൽ സമയത്ത് ഏപ്രിലുള്ള ആൾക്ക് സന്ദേശം അയക്കുമായിരിക്കും.
1: അയക്കും അയക്കും.
0: ആകാശവാണിയുടെ ഹലോ സന്ദേശകാരൻ പരിപാടി എന്നാണ്. ഏത് പാട്ടാ വെക്കേണ്ടേ?
1: അങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
0: പെട്ടെന്ന് പറയണ്ട, ആലോചിച്ച് പറഞ്ഞാ മതി.
1: ഫ്രണ്ട്സിലെ ഒരു പാട്ട് വെച്ചാൽ.
0: ഫ്രണ്ട്സിലെ ഏത് പാട്ട്? എല്ലാം നല്ല പാട്ടല്ലേ?
1: ആ എല്ലാം നല്ല പാട്ട്. അതിൽ ചേട്ടൻ ഇഷ്ടപ്പെട്ട പുലരിക്കണ്ണം പൊന്നിൽ മുക്കിയതാ
0: ആരാണ്
1: ആണ്.
0: അവിടെ പുലരിക്കണ്ണം പൊന്നിൽ മുക്കുന്ന താര അവിടെ സൈഡിൽ ഇരുന്നോണ്ട്?
1: ഇല്ല, ഞാനിവിടെ അമ്മ വീട്ടിൽ വന്നതാണ്.
0: ആ,
1: അവരും അമ്മാവനും ഒക്കെ ഉണ്ട് അടുത്ത്. അമ്മാവനുണ്ട്, അമ്മായി ഉണ്ട്,
0: അമ്മാവനാണോ ഈ
1: അമ്മാവന്റെ
0: പുലരിക്കണ്ണം
1: മക്കളൊക്കെ.
0: പൊന്നിൽ മുക്കിയത്?
1: എല്ലാരും അടുത്തടുത്തിരിക്കുവല്ലേ.
0: ആണേ, അപ്പൊ സ്പീക്കർ ഫോണിലിട്ട് എല്ലാവരും കൂടി കേട്ടോണ്ടിരിക്കുക.
1: അതെ അതെ.
0: അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ ഗംഭീരമാവട്ടെ വരുന്ന വർഷങ്ങൾ. കുടുംബത്തിന് മൊത്തത്തിൽ ചേട്ടനും ചേച്ചിക്കുമുള്ള വിവാഹ വാർഷിക ആശംസ നേരത്തെ പറഞ്ഞു. ഇപ്പോ
1: അതെ
0: വിശാലിൻ്റെതായി. ഇനി അടുത്ത് വിവേകിന്റെ ബർത്ത്ഡേ ആശംസയായിട്ട് അടുത്ത ഏപ്രിൽ വരുമായിരിക്കും അല്ലേ?
1: വരും വരും,
0: അപ്പൊ
1: തീർച്ചയായിട്ടും വരും.
0: എല്ലാവർക്കും വരും വർഷങ്ങളെല്ലാം ഗംഭീരമാവട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഇളയരാജ ഈണം നൽകി എം ജി ശ്രീകുമാറും ടി കെ ചന്ദ്രശേഖരനും പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.

0: നിർത്ത്. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
0: ആ, ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: प्लेटफॉर्म नंबर 2 से चलने वाली सुपर फास्ट एक्सप्रेस के यात्रियों
1: മൊബൈൽ ചാർജ് ചെയ്യാന്ന്
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
2: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏ മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: പ്രിയപ്പെട്ട ആകാശവാണിക്ക്, എന്റെ പേര് നീന, സ്ഥലം ആലംകോട്. എന്റെ ചേച്ചിയുടെ മകൾ VSSയിൽ ജോലിയുള്ള മേഘ സാബുവിന്റെ വിവാഹം വരുന്ന September 13 എന്റെ ലാഡുവിന് സമാധാനവും സന്തോഷവും സർവേശ്വരൻ കനിഞ്ഞനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആകാശവാണിയിൽ നിന്നും അവളെ വിളിച്ച് ആശംസകൾ അറിയിക്കാമോ? അവളെ ലാഡു എന്ന് വിളിക്കുന്നത് ഞാൻ മാത്രമാണ്. ലാഡു എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഞാനാണെന്ന് മനസ്സിലാകും. നമുക്ക് വിളിച്ചു നോക്കാം മേഘ സാബുവിനെ. ഹലോ. ഹലോ മേഘ സാബു ആണോ?
6: അതെ.
5: മേഘ സാബു തിരക്കിലായോ?
6: തിരക്കിലായില്ല. ആരാ?
5: ഇനി അധിക ദിവസമല്ലല്ലോ, അപ്പൊ തിരക്കിലാവാതിരിക്കാൻ പറ്റില്ലല്ലോ.
6: ആരാത്?
5: ആരാ നല്ലല്ലോ, അവിടുത്തെ വിശേഷങ്ങളല്ലേ പ്രധാനം.
6: എന്നാലും ആരാന്നറിയാതെ ഇങ്ങനെ വിശേഷം പറയുന്നേ?
5: വിശേഷങ്ങളൊക്കെ അറിയുന്ന ആളല്ലേ. September 13 അല്ലേ കല്യാണം?
6: അതെ ആണ്.
5: ആ അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെ ആയോ? തിരക്കായോ എന്നാ ചോദിച്ചത്.
6: തിരക്കായി തുടങ്ങി.
5: ഓ എന്താണ്, ഈ നാട്ടിലെങ്ങും അല്ലല്ലോ, ആണിച്ചേ അല്ലെന്ന് തോന്നല്ലോ. ഇപ്പൊ മേഘയോട് സംസാരിച്ച് എനിക്കും ഇപ്പൊ നാക്കൊന്നും തിരിയുന്നില്ല.
6: മനസ്സിലാവാതെ
5: കുറേശ്ശെ കുറേശ്ശെ ടെൻഷൻ കയറി തോന്നുന്നു. അതൊക്കെ പോട്ടെ, മേഘ വിവാഹം കഴിക്കുന്ന ആളുടെ പേരെന്താ?
6: നിതിൻ.
5: ആഹാ, എന്ത് ചെയ്യുന്നു നിതിൻ? നിതിനും VSSയിലാണോ?
6: അല്ലല്ല, യൂറോപ്പിലാണ്. ലാത്വിയ എന്ന് പറയുന്ന രാജ്യത്താണ്.
5: അടിപൊളിയല്ലേ,
6: മെഷീൻ ഓപ്പറേഷൻസിൽ വർക്ക് ചെയ്യുക.
5: അടിപൊളി സ്ഥലമല്ലേ? എന്റെ പടങ്ങളൊക്കെ കാണുമ്പോ തന്നെ കൊതു തോന്നുന്ന ഒരു സ്ഥലമല്ലേ. VSSC ഒക്കെ വിട്ട് ലാത്വിയയിലേക്ക് പോവാണോ?
6: ഇല്ല, പോകത്തില്ല, ഞാൻ ഇവിടെ തന്നെയാ.
5: അയ്യോ, ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് പോകാനുള്ള അവസരം കിട്ടിയിട്ട് പോവാതിരിക്കുന്ന എങ്ങനെ?
6: എപ്പോഴും പോയിട്ട് വരാം.
5: എന്നാലും നമ്മുടെ പഠിച്ച വിഷയത്തിൽ കിട്ടിയ ജോലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എങ്ങനെ പോവാൻ പറ്റും അല്ലേ? ഓ അതാണ്, അതൊക്കെ പോട്ട്. ലാഡുവിന് വളരെ സ്നേഹം നിറഞ്ഞ ആശംസകൾ പറയാനാണ് ഞാൻ വിളിച്ചത്.
6: ഓ, കുഞ്ഞമ്മച്ചി പറഞ്ഞിട്ടാണോ?
5: ഏതമ്മച്ചിയായാലും ലാഡുവിനുള്ള ആശംസ പറയാനാണ് ഞാൻ വിളിച്ചത്.
6: ഓ കുഞ്ഞമ്മച്ചി.
5: ഈ കുഞ്ഞമ്മച്ചിയുടെ പേരെന്താ?
6: നീന.
5: അപ്പൊ ആലംകോട്
6: റേഡിയോന്നാണോ?
5: ആണെങ്കിൽ
6: റേഡിയോയിലുള്ള പരിചയമുള്ള ശബ്ദം.
5: റേഡിയോയിലുള്ള പരിചയമുള്ള ശബ്ദം? റേഡിയോയിൽ ഒരുപാട് പേര് പരിചയമുണ്ടോ?
6: അങ്ങനെയല്ല, അമ്മ രാവിലെ ഇടുമ്പോ കേക്കാം. അങ്ങനെ
5: ഈ ശബ്ദോ?
6: ശബ്ദം
5: ഒരിക്കലുമില്ല. അതൊക്കെ പോട്ടെ, വിവാഹമൊക്കെ ആയിട്ട് ഒരു പാട്ടൊക്കെ വെക്കണ്ടേ? അത് ഉറപ്പിച്ചില്ലേ? ഏ ഹലോ സന്ദേശകാരൻ പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്. ഇപ്പൊ ഒരു സന്തോഷമൊക്കെ വന്ന്. തുടക്കത്തിൽ എന്തോ എന്തോ ഇതാരാ, എന്തോ എന്നെ ലാത്വിയിലേക്ക് പോവാൻ നിക്കുന്ന എന്നെ എങ്ങാനും തട്ടിക്കൊണ്ടു പോകാൻ വന്ന ആളാണോ?
6: ആരാന്നറിയാത്ത
5: ആളോട് കൺഫ്യൂഷൻ വന്ന എങ്ങനെയാണോ? വെക്കടാ ഫോൺ എന്ന് പറയണ്ടേ. സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. വിവാഹമൊക്കെ അടിപൊളിയാവട്ടെ. നമുക്ക് ഒരു പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണം? കല്യാണ പെണ്ണിനെ വേദിയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് കസിൻസ് എല്ലാരും കൂടി ചേർന്ന് ഡാൻസ് ചെയ്തുകൊണ്ട് ഒരു എൻട്രി സോങ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലേ? അത് ഏത് പാട്ടാ?
6: കല്യാണത്തിന്റെ പാട്ടായിരുന്നു.
5: ആണോ? ക്ലാസിക് എൻട്രി ആണ്.
6: അല്ല,
5: അടിപൊളി എൻട്രി
6: അല്ല.
5: അപ്പൊ ഞാൻ അതെല്ലാം ആ സീന് ഞാൻ പിൻവലിച്ച് ഒരു പാട്ട് പറ.
6: വേറെ പാട്ടോ?
5: കല്യാണത്തിന്റെ ഗുമ്മുള്ള ഒരു പാട്ട്. കറക്റ്റാണല്ലോ. അതെ, ചിങ്ങമാസം വന്നു ചേർന്നാൽ നിതിൻ മേഘയെ സ്വന്തമാക്കും. ശരി, അപ്പൊ എന്തായാലും നമുക്ക് നിതിൻ മേഘയെ സ്വന്തമാക്കുന്ന ദിവസം അടിപൊളിയാവട്ടെ. തുടർന്നുള്ള ദിവസങ്ങളും ഗംഭീരമാവട്ടെ. ലാത്വിയും ഈ അന്താരാഷ്ട്ര ബന്ധം വളരെ ഗംഭീരമായി സമൃദ്ധമായി മുന്നോട്ട് പോട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. മീശമാധവൻ എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി. ശങ്കർ മഹാദേവനും റിമി ടോമയും പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
6: ഓക്കേ.
5: അപ്പൊ ചിങ്ങമാസവും ഓണവും കല്യാണവും അടിപൊളിയാവട്ടെ.
6: അതെ, താങ്ക് യു സർ.

0: പ്രിയപ്പെട്ട ആകാശവാണിക്ക് എൻ്റെ പേര് സിന്ധു. വീട് പത്തനംതിട്ട ജില്ലയിൽ കുമ്പഴ എന്ന സ്ഥലത്താണ്. ഓർമ്മ വെച്ച നാൾ മുതൽ ആകാശവാണിയുടെ ശ്രോതാവാണ്. സെപ്റ്റംബർ 8 ഞങ്ങളുടെ 24 വിവാഹ വാർഷികമാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അജേഷ് എന്നാണ്. അദ്ദേഹത്തെ വിളിച്ച് ഒരു ആശംസകൾ പറയാമോ? നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ അജേഷ് അല്ലേ? അജേഷ് തിരക്കാണോ? അമ്പലത്തിലാ? ആണോ? ഈ സെപ്റ്റംബർ 8 പ്രത്യേക പരിപാടികൾ?
1: സെപ്റ്റംബർ 8
0: സെപ്റ്റംബർ 8 എന്ന് പറയുമ്പോഴത്തേക്ക് നാണം വരികയാണ്. എന്താണ് അജേഷ്,
1: കേൾക്കുന്ന സൗണ്ട് ആയതുകൊണ്ട് നല്ലപോലെ മനസ്സിലായി. ആരാണ്?
0: കാൽ നൂറ്റാണ്ടായിട്ട് നാണം മാറുന്നില്ലല്ലോ.
1: മാറത്തില്ലല്ലോ, നമുക്ക് അങ്ങനെ മാറത്തില്ലല്ലോ. മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അസമില്ലാതാവത്തില്ലയോ?
0: മാറിക്കഴിഞ്ഞാൽ സിന്ധു ശരിയാക്ക, വേറെന്താ?
1: ആരാണ് സാർ നമ്പർ തന്നത്?
0: വേറെ ആര്? അതെ അതെ അതെ, ഞങ്ങള് വിവാഹ വാർഷികം ഞങ്ങൾ ഇങ്ങനെ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് സിന്ധു പ്രഖ്യാപിച്ചു.
1: വിളിക്കാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ വിളിക്കാറുണ്ടായി, പക്ഷെ കിട്ടാറില്ലായിരുന്നു. അങ്ങനെ
0: അനിപ്പോ എന്നാ, നമ്മളിപ്പോ അങ്ങോട്ട് വിളിച്ചില്ലേ?
1: താങ്ക് യു.
0: അതൊരു വിശേഷ ദിവസത്തിൽ ആശംസകളുമായി.
1: അതെ അതെ,
0: അപ്പൊ അവിടെ നല്ല ബഹളമുണ്ട്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ നമ്മൾ വെക്കേണ്ടേ?
1: നല്ലൊരു വിവാഹ വാർഷികത്തിന്റെ ഒരു പാട്ട്.
0: ചുമ്മാ ഒറ്റ ഇടി വെച്ചിരുന്നുണ്ടല്ലോ. ഈ ആയിരക്കണക്കിന് പാട്ടുകൾക്കിടയിൽ നിന്ന് ഞാനൊരു പാട്ട് സെലക്ട് ചെയ്യുന്ന എങ്ങനെയാ? ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു പാട്ട് എടുത്തോളാം. പറ, ഏതാന്ന് പറ.
1: ഹലോ,
0: പറയണം.
1: എന്റെ മോൾ എടുത്ത് മോൾ കൂടെ കൊടുക്കാം.
0: ആ ഹലോ.
2: ഹലോ,
0: എന്താ മോളുടെ പേര്?
2: ആരാധ്യ.
0: ആഹാ, ആരാധ്യ ഏത് ക്ലാസ്സിലാണ്?
2: എയ്ത്തില്.
0: ആഹാ, വേറെ ആരൊക്കെയുണ്ട് വീട്ടില്?
2: അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്.
0: ചേട്ടൻ എന്ത് ചെയ്യുന്നു?
2: ചേട്ടൻ വെളി പഠിക്കുക.
0: വെളിയിൽ എന്താണ് പഠിക്കുന്നത്?
2: ചേട്ടൻ നഴ്സിംഗ് പഠിക്കുക.
0: ആഹാ, അപ്പൊ എന്താണ് അടുത്ത മോളുടെ പരിപാടി? എന്താണ്?
2: ഞാനും നഴ്സിംഗിന് പോവാനാ.
0: കുടുംബം കംപ്ലീറ്റ് ആതൊരു ശുശ്രൂഷ രംഗത്ത് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അടിപൊളിയാവട്ടെ. അപ്പൊ അച്ഛനോടൊരു പാട്ട് ചോദിച്ചപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. അച്ഛൻ്റെ അമ്മയുടെ വിവാഹ വാർഷികമാണല്ലോ. അപ്പോ അച്ഛൻ്റെ അമ്മയ്ക്കും കൂടി വിവാഹ വാർഷിക സമ്മാനമായിട്ട് നമുക്കൊരു പാട്ട് വെച്ചു കൊടുക്കാം. ഏത് പാട്ട് വെച്ചു കൊടുക്കാം?
2: അച്ഛേ
0: പോടെ, എണീറ്റ് അച്ഛൻ കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് നിന്നെ വിളിച്ചത്. അപ്പൊ നീ എന്റെ അടുത്ത് വീണ്ടും തന്നെ സെലക്ട് ചെയ്യാൻ പറയുന്നത്?
2: പെട്ടെന്ന് ചോദിച്ചാ അറിയത്തില്ല.
0: പെട്ടെന്ന് പറയണ്ട, പതുക്കെ ആലോചിച്ച് പറഞ്ഞാൽ. പാട്ട് പറഞ്ഞാ മതി
1: സാറേ. പഴയ പാട്ട് മതി, പഴയ പാട്ട്. ആശംസകൾ, 100 ആശംസകൾ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ.
0: വിവാഹ വാർഷികത്തിന് ഈ പാട്ട് വെച്ച് പാട്ട് വെച്ച് എനിക്ക് എന്നെ മടുത്ത്. ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടുപേരും കൂടി എന്താണ് ഇപ്പോഴും നാണം കുണുങ്ങിയായിരിക്കുന്നത് കൊണ്ട് വളരെ പ്രണയസുരഭിലമായ നിമിഷങ്ങളൊക്കെ ഉള്ള ഒരു പാട്ട് ചോദിക്കുമെന്ന്.
1: ഉണ്ട്, പക്ഷെ നമുക്ക് ഈ പെട്ടെന്ന് പറയുമ്പോ നമ്മളിത് ഓർത്തെടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതാ സർപ്രൈസ് ആയിട്ടല്ലേ വിളിച്ചത്.
0: ആ അത് വേണ്ടേ,
1: അങ്ങനെയാണല്ലോ വിളിക്കുന്നത്. പെട്ടെന്ന് പറയാനായിട്ട് നമുക്കൊരു ഇത് ആദ്യം വന്നത് ഇതാ, പഴയൊരു ഗാനം.
0: ശരി, അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് തന്നെ വെക്കാം. ഹലോ മദ്രാസ് കേൾ എന്ന ചിത്രത്തിന് വേണ്ടി പൂവച്ചൽ ഖാദർ എഴുതി, ഗംഗയമരൻ ഈണം നൽകി, യേശുദാസ് പാടിയ പാട്ട്. കാൽ നൂറ്റാണ്ട് പൂർത്തിയാവുന്നു, ഇനിയും ഒരു നൂറ്റാണ്ടിലോട്ട് അതങ്ങ് എത്തട്ടെ. അതിനിടയ്ക്ക് ആശംസകൾ പറയാൻ വേണ്ടി നമുക്കും പറ്റട്ടെ. വരുന്ന വർഷങ്ങളെല്ലാം വളരെ ഗംഭീരമാവട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം.
1: താങ്ക്
0: യു.

0: വാർത്തകൾ.
1: ഹലോ സന്ദേശഗാനത്തിലേക്ക്. കഴിഞ്ഞ രണ്ട് മെസ്സേജുകൾ പരിഗണിച്ചില്ല, ഇതെങ്കിലും പരിഗണിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അനിത, നെയ്യാറ്റിങ്കര പത്താങ്കലിൽ താമസിക്കുന്നു. എന്റെ അനുജത്തി സുനിത, ഹസ്ബൻഡ് ശിവപ്രസാദ്, ഇവരുടെ വെഡിങ് ആനിവേഴ്സറി സെപ്റ്റംബർ 10. ആശംസകൾ അറിയിച്ചുകൊണ്ട് ശിവപ്രസാദിനെ ഒന്ന് വിളിക്കാമോ? അദ്ദേഹം നല്ലതായി പാടും, ഒരു പാട്ടും പാടിക്കണം. നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ ശിവപ്രസാദ്, എവിടെയാണ്?
2: ഞാൻ ഓഫീസിലാണ്.
1: തിരക്കാണോ?
2: തിരക്കിലാണ്.
1: സെപ്റ്റംബർ 10 തിരക്കാണോ?
2: സെപ്റ്റംബർ 10
1: അത് ശരി. ഇങ്ങോട്ടാണോ ചോദിക്കുന്നത്? സെപ്റ്റംബർ 10 എന്താണ് പരിപാടി എന്ന്? സെപ്റ്റംബർ 10 പരിപാടി എന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ വീട്ടിൽ കയറാൻ പറ്റൂല.
2: അതല്ല,
1: സെപ്റ്റംബർ 10 അതങ്ങനെ പലതും കാണും, അതൊന്നും വിശ്വസിക്കരുത്.
2: കാര്യം പറഞ്ഞോളൂ.
1: കാര്യം അതല്ലേ ഞാൻ ചോദിച്ചത്, 10 എന്താ പരിപാടി എന്ന്?
2: പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എല്ലാ വർഷവും പോകുമ്പോൾ തന്നെ 10 പോണത്.
1: അതങ്ങനെ പോയാ പറ്റൂലല്ലോ. കേക്ക് ഒക്കെ എവിടെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്?
2: കേക്കിന്റെ പരിപാടി ഒന്നുമില്ല.
1: സുനിതയാണോ അനിതയാണോ കേക്ക് ഓർഡർ ചെയ്തിരിക്കുന്നത്? പിന്നെ വേറെ ആരും കേക്ക് ഓർഡർ ചെയ്യും?
2: ഞാൻ തന്നെ വാങ്ങിക്കേണ്ടി
1: വരും. ഞാൻ തന്നെ ഇതെല്ലാം ആഘോഷങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരും. ഈ ആഘോഷ പരിപാടികൾ ഞാൻ മാത്രമല്ല കേട്ടോ, വേറെ ചിലരും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്.

0: അതൊക്കെ പോട്ടെ, ഈ ആഘോഷമായിട്ട് വിവാഹവാർഷികമായിട്ട് ഒരു പാട്ടൊക്കെ വേണ്ടേ?
1: പാട്ട് വേണം, പക്ഷെ ഇപ്പൊ പാടാനുള്ള അവസ്ഥയിലല്ല ഞാൻ.
0: ശേ, ഒന്ന് പതുക്കെ മൊബൈൽ ഒന്ന് പൊത്തി പിടിച്ചങ്ങ് പാടിയാ മതി.
1: ഞാനിപ്പോ ഒരു മൂന്നാല് പേര് ഇടയിൽ
0: അത് ശരി, ഓഫീസിൽ ഇരിക്കുന്ന ഒരാളെ വിളിച്ചു കയറി പാട്ട് പാടണം. ഏ, വിവാഹ വാർഷികാശംസ പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞ് എന്തും ചോദിക്കാമോ അല്ലേ? ഏ, ഈ പക്ഷെ താങ്കളെ കൊണ്ട് പാട്ട് പാടിക്കണമെന്ന് താങ്കളുടെ ചേച്ചി വളരെ നിർബന്ധമായി പറഞ്ഞിരിക്കുകയാണ്. ആ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് രണ്ടുപേർക്കും ഓഫീസ് ടൈമിലല്ലേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ നമുക്കൊരു പാട്ട് വെക്കാം അല്ലേ?
1: പാട്ട് വെക്കാം.
0: ഏത് പാട്ട് വെക്കാം?
1: മലരെ മാതളം മലരെ അങ്ങനത്തെ പാട്ടുണ്ടല്ലോ,
0: പിന്നെ
1: ആ പാട്ട് തന്നെ പോവാം.
0: ആ, അവിടെ രണ്ടു മൂന്ന് ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ കുടുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വെറുതെ വിട്ടത്. അല്ലെങ്കിൽ
1: രണ്ടുപേര് പാടാം.
0: ആ, പോരട്ടെ പോരട്ടെ.
1: മലരെ മാതള മലരെ മദനൻ മധുപൻ മുരളീലോലം മധുരം വരവായി മറവായി മലരെ മാതള മലരെ.
0: താങ്ക് യു, താങ്ക് യു. ഓഫീസിലായതുകൊണ്ട് മാത്രമാണ് വെറുതെ വിട്ടത്, ഇല്ലെങ്കിൽ മുഴുവൻ പാട്ട് ഞാൻ പാടിച്ചേനെ. അപ്പോ പിന്നെ എപ്പോഴെങ്കിലും താങ്കളുടെ കൂടുതൽ പാട്ടുകൾ കേൾക്കാൻ പറ്റട്ടെ. ആ നിമിഷം എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫ് അലിയുടെ വരികൾക്ക് ദേവരാജനെ നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. അപ്പോ രണ്ടുപേർക്കും വീണ്ടും വീണ്ടും ആശംസകൾ. നമുക്ക് പാട്ട് കേൾക്കാം. വരുന്ന വർഷങ്ങളൊക്കെ ഗംഭീരമാവട്ടെ.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം മനീഷ് MP. നിർവഹണ സഹായം കവിത അജിത്.

0: എന്തൊരു ചൂടാ!
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
0: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: കിസാൻ വാണി
4: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
3: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
5: എനിക്ക് ഈ കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്!
6: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
5: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
6: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
5: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayrboard.gov.in.
6: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
5: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
7: അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 വരെ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നടത്തുന്ന ആനുകൂല്യങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് SR മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
8: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
9: എന്നും രാവിലെ 7:13.
8: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
0: എന്തൊരു ചൂടാ!
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പ്ലാറ്റ്ഫോം നമ്പർ 2 से चलने वाली സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കെ യാത്രയോ
2: ഐ ആം ഹിയർ
3: ചേച്ചി അല്ല ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്
3: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും
2: കണ്ടില്ലേ
4: പപ്പ നിക്കു ഞാൻ പേ ചെയ്യാം
5: നോ സിഗ്നൽ
3: ഇനി എന്ത് ചെയ്യും
4: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ
2: ഏയ് മണ്ടത്തരം നിർത്ത്
3: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ
5: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ
3: RBI പറയുന്നു
0: ശരിയായി തുടങ്ങൂ ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 10, ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് വലിയ തോതിൽ ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജീവിതത്തിലെ കടുത്ത മാനസിക വേദന, ഒട്ടും തന്നെ അതിജീവിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ, കടുത്ത ഏകാന്തത, വിഷാദരോഗം പോലുള്ള മാനസിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം പലപ്പോഴും ഒരാളെ ആത്മഹത്യാ ചിന്തയിലേക്ക് നയിച്ചേക്കാം. ഭാവിയിലെ ജീവിതം അസഹനീയമായി തോന്നുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുക എന്നതിലുപരി തങ്ങളുടെ കടുത്ത വേദനയ്ക്കൊരു ശമനം കണ്ടെത്തുക എന്ന ചിന്തയാണ് പലപ്പോഴും ആത്മഹത്യാ ചിന്ത ഉള്ളവരിൽ കാണാൻ സാധിക്കുക. ആത്മഹത്യാ പ്രതിരോധം എങ്ങനെ സാധ്യമാക്കാം എന്ന വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. എല്ലാ വർഷവും സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി നാം ആചരിക്കുകയാണല്ലോ. ഇത്തരത്തിൽ ഒരു ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറയാമോ?
2: 2003 സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കപ്പെട്ടു തുടങ്ങുന്നത്. ലോക ആത്മഹത്യാ പ്രതിരോധ ഫെഡറേഷനും ലോകാരോഗ്യ സംഘടനയും ലോക മാനസികാരോഗ്യ ഫെഡറേഷനും സംയുക്തമായാണ് ഈ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഓരോ വർഷവും അതാത് വിഷയത്തെ പ്രസക്തമായിട്ടുള്ള സന്ദേശവാചകങ്ങൾ അതിന്റെ പ്രധാന തലവാചകമായി സ്വീകരിക്കപ്പെടാറുമുണ്ട്. ഈ 2026 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിന്റെ സന്ദേശവാചകം ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാതങ്ങൾ മാറ്റാം, സംഭാഷണം ആരംഭിക്കാം എന്നുള്ളതാണ്. ചേഞ്ചിങ് ദ നറേറ്റീവ് ഓൺ സൂയിസൈഡ്, സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ എന്നുള്ളതാണ്. അപ്പൊ ആത്മഹത്യ ഒരു ഗോപ്യമാക്കി വെക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് ഒരു പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ പ്രശ്നമാണ്, അതൊരു മാനസികാരോഗ്യ പ്രശ്നമാണ് എന്ന് തിരിച്ചറിയുകയും ഇത് പ്രതിരോധിക്കാൻ വേണ്ടി മനസ്സ് തുറന്നുള്ള സംസാരം ഓരോ തലത്തിലും ആവശ്യമാണ് എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ വർഷത്തെ ഈ ദിനാചരണം ഉദ്ദേശിക്കുന്നത്.
1: സർ, നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ഏറെ മുന്നിലാണെങ്കിലും ഒരു വർഷം കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യകൾ പരിശോധിച്ചാൽ വളരെ ഉയർന്ന തോതിലാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിന്റെ പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: 2024 ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 10,865 ആത്മഹത്യകളാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ആദ്യത്തെ 5 ഒന്നായിട്ട് തന്നെ വരും. പക്ഷെ 2023 കണക്ക് പരിശോധിച്ചാൽ 10,972 ആത്മഹത്യകളാണ് നടന്നിരിക്കുന്നത്. ഏകദേശം ഒരു 100 ആത്മഹത്യകളുടെ ഒരു കുറവ് ഒരു വർഷം കൊണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആത്മഹത്യകളുടെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ തിരിച്ചറിയപ്പെടാതെയും ചികിത്സിക്കപ്പെടാതെയും പോകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാന കാരണം. അതിൽ തന്നെ ചികിത്സിക്കപ്പെടാതെ പോകുന്ന വിഷാദരോഗം, ഡിപ്രഷൻ, ഇതാണ് ആത്മഹത്യയുടെ ഏറ്റവും പ്രധാന കാരണം. ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലെ ജലദോഷമാണ് വിഷാദരോഗം. അത്രയ്ക്ക് വ്യാപകമായി അത് ഉണ്ട്. സ്ത്രീകളിൽ 20% പേർക്കും പുരുഷന്മാർ

0: 10% പേർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിഷാദരോഗം വന്നുപെടുന്നു. ചികിത്സിക്കപ്പെടാതെ പോകുന്ന വിഷാദരോഗമാണ് ലോകവ്യാപകമായി കാണപ്പെടുന്ന ആത്മഹത്യയുടെ ഏറ്റവും സാധാരണവും ഏറ്റവും തടയാൻ സാധിക്കുന്നതുമായ കാരണം എന്ന് ലോകാരോഗ്യ സംഘടന തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ വിഷാദം പലപ്പോഴും ഒരു മാനസികാരോഗ്യ പ്രശ്നമായി തിരിച്ചറിയപ്പെടാതെ പോകുന്നതിൻ്റെ കാരണം സാധാരണ മാനസിക രോഗം എന്ന് കേൾക്കുമ്പോൾ ആൾ അക്രമാസക്തനാകുന്ന ഒരു അവസ്ഥയാണ് സമൂഹത്തിലെ ഒരു ശരാശരി മനുഷ്യന്റെ മനസ്സിൽ തെളിയുന്നത്. പക്ഷെ വിഷാദരോഗത്തിൽ അക്രമാസക്തനാകുന്നില്ല എന്ന് മാത്രമല്ല, ആൾ നിശബ്ദനാകുകയാണ്, ഉൾവലിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന സങ്കടം, മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ, അകാരണമായ ക്ഷീണം, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഏകാഗ്രതക്കുറവ്, ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗതക്കുറവ്, നിരാശയും പ്രതീക്ഷയില്ലായ്മയും, ആത്മഹത്യ പ്രവണത, ഈ 9 ലക്ഷണങ്ങളിൽ 5 എണ്ണമെങ്കിലും 2 ആഴ്ച തുടർച്ചയായി നീണ്ടു നിന്നാൽ അത് ചികിത്സ ആവശ്യമുള്ള വിഷാദരോഗമാണെന്ന് കരുതാം. ഇതോടൊപ്പം വേറെയും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആത്മഹത്യക്ക് വഴിതെളിക്കുന്നുണ്ട്. സംശയരോഗം അഥവാ ഡെലൂഷണൽ ഡിസോർഡർ, ഉന്മാദ വിഷാദരോഗം അഥവാ ബൈപോളാർ ഡിസോർഡർ, ചിത്തഭ്രമം അഥവാ സ്കിറ്റ്സോഫ്രീനിയ, അതുപോലെ ഒരു പുതിയ സാഹചര്യം വരുമ്പോൾ അതുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ട് വരുന്ന പൊരുത്തപ്പെടൽ പ്രശ്നങ്ങൾ അഥവാ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡേഴ്സ്, മദ്യവും ലഹരി വസ്തുക്കളും അമിതമായി ഉപയോഗിച്ചതിന് അടിമപ്പെടുന്ന അവസ്ഥ, സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ്, അതുപോലെ ആധുനിക കാലത്ത് ഡിജിറ്റൽ അടിമത്വവും, ആ ഡിജിറ്റൽ ഉപയോഗം സാധ്യമാകാതെ വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്നൊരു എടുത്തുചാട്ട സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആത്മഹത്യകളും, ഇതോടൊപ്പം തന്നെ സാമ്പത്തിക ആസൂത്രണമില്ലായ്മ ആത്മഹത്യകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അത് പലപ്പോഴും പെട്ടെന്ന് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് തട്ടിപ്പുകളിൽ ചെന്ന് തലവെച്ച് കൊടുക്കുന്നത് തൊട്ട് അമിതമായി ധനം ചെലവാക്കി ആഡംബര ജീവിതം സ്വന്തം വരുമാനത്തിന് നിരക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വരെ ഉള്ള കാര്യങ്ങൾ, ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളും ചിലപ്പോൾ ആത്മഹത്യകൾക്ക് കാരണമായേക്കാം. ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള വേദനാജനകമായതും ചിലപ്പോൾ ചികിത്സയ്ക്ക് പൂർണ്ണമായി വഴങ്ങാത്തതുമായ രോഗാവസ്ഥകൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കാം. കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യമാണ് ആത്മഹത്യയുടെ മറ്റൊരു പ്രധാന ഘടകം. ദമ്പതികൾ തമ്മിലുള്ള പൊരുത്തമില്ലായ്മ, വിവാഹേതര ബന്ധങ്ങൾ, മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ആശയവിനിമയത്തിലെ വിടവുകൾ, ഇങ്ങനെയുള്ള പല ബഹുമുഖമായ കാരണങ്ങൾ ഈ ആത്മഹത്യകൾക്ക് പുറകിലുണ്ട് എന്നുള്ളതാണ് സത്യം.
1: സർ, അതുപോലെ തന്നെ ഒരാൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ആത്മഹത്യാ ചിന്തകൾ അയാളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും തിരിച്ചറിയാൻ സാധിക്കത്തക്ക വിധം എന്തെങ്കിലും ലക്ഷണങ്ങൾ മുൻകൂട്ടി കാണാൻ സാധിക്കുമോ?
0: ഒരു വ്യക്തിയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ പൊടുന്നനെ ഒരു മാറ്റം വന്നാൽ നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം. എല്ലാവരോടും നന്നായി സംസാരിച്ചുകൊണ്ടിരുന്ന, വളരെ ഉന്മേഷവാനായി കാണപ്പെട്ടിരുന്ന, ജോലിയിൽ കാര്യക്ഷമതയുണ്ടായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഉൾവലിയുന്നു, സുഹൃത്തുക്കളോട് സംസാരിക്കാൻ വിമുഖത കാണിക്കുന്നു, ജോലിക്ക് വരാൻ താല്പര്യം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ സ്കൂളിൽ വിദ്യാലയത്തിൽ വരാൻ താല്പര്യം കാണിക്കുന്നില്ല, പഴയതുപോലെ ആളുകളോട് സംസാരിക്കുന്നില്ല, അയാളുടെ ഉറക്കം ക്രമം തെറ്റുന്നു, ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല, കളിക്കാൻ പോകാനോ മുൻപ് ആസ്വദിച്ചിരുന്നതുമായ കാര്യങ്ങൾക്കൊന്നും താല്പര്യം കാണിക്കുന്നില്ല. ഇതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആത്മഹത്യാ ചിന്തകളുണ്ടോ എന്ന സംശയം ജനിപ്പിക്കേണ്ട ആദ്യ ഘടകം. ഇത്തരം സന്ദർഭങ്ങളിൽ വീട്ടിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഇടപെടലുണ്ട്. ഇതിനെ നമ്മൾ മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയും. അത് ബന്ധുക്കൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം, അധ്യാപകർക്ക് ചെയ്യാം, സഹപാഠികൾക്ക് ചെയ്യാം, സഹപ്രവർത്തകർക്ക് തൊഴിലിടങ്ങളിൽ ചെയ്യാം. 5 ചെറിയ സ്റ്റെപ്പുകളുള്ളൊരു പ്രക്രിയയാണ്. ഇങ്ങനെ ഉൾവലിഞ്ഞു നിൽക്കുന്ന, അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വന്ന വ്യക്തിയെ അങ്ങോട്ട് സമീപിച്ച് എന്താണ് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നത് എന്ന് അന്വേഷിക്കുകയാണ് ആദ്യത്തെ പടി. അയാൾ ഇങ്ങോട്ട് വന്ന് പറയും എന്ന് കരുതി

0: അല്ലെങ്കിൽ റീഅഷുറൻസ് അല്ലെങ്കിൽ ആശ്വാസം പകരൽ എന്ന് പറയും. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്നെ കൊണ്ടാകും വിധം ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട് എന്നൊരു ആശ്വാസ വചനമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ തന്നെ ഒട്ടേറെ ആളുകൾ ഈ ആത്മഹത്യാ ചിന്തയിൽ നിന്ന് പുറകോട്ട് പോകും. എന്നിട്ടും ആ പ്രശ്നം മാറുന്നില്ലെങ്കിൽ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം, എൻകറേജ് പ്രൊഫഷണൽ ഹെൽപ്പ്. ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ നേരിട്ട് കണ്ട് ചികിത്സയിലൂടെ ഈ പ്രശ്നപരിഹാരം കാണാനുള്ള സഹായം ചെയ്തു കൊടുക്കുകയാണത്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എൻകറേജ് സോഷ്യൽ സപ്പോർട്ട്. ആത്മഹത്യാ പ്രവണതയുള്ളൊരു വ്യക്തി ഒറ്റപ്പെട്ടു പോകാതെ നോക്കേണ്ട ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ട്. കുടുംബാംഗങ്ങളും സഹപാഠികളും സുഹൃത്തുക്കളും അയൽവാസികളും പൊതുസമൂഹം മൊത്തത്തിലും അയാൾ ഒറ്റപ്പെട്ടു പോകാതെ സംരക്ഷിക്കണം. അയാളോടൊപ്പം ഇരിക്കണം, അയാളെ കേൾക്കണം, അയാളോട് സംസാരിക്കണം. അയാൾ ഒറ്റയ്ക്കായി പോകുന്നൊരു സാഹചര്യം ആ ചികിത്സയിലൂടെ അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെടുന്നതുവരെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ആദ്യം തന്നെ ഈ ആത്മഹത്യാ പ്രവണത തിരിച്ചറിഞ്ഞ് ഒരു പരിധിവരെ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും.
1: സാർ, ഈ കുട്ടികളിലും കൗമാരക്കാരിലും ഇന്ന് ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലായാണ് കാണുന്നത്. ഈ ഒരു വിഷയത്തെ മുൻനിർത്തി ഒന്ന് ചോദിച്ചോട്ടെ, ആത്മഹത്യയെ അതിജീവിക്കാൻ കുട്ടികളെ എങ്ങനെയാണ് പ്രാപ്തരാക്കേണ്ടത്? അതിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഉള്ള പങ്കിനെ കുറിച്ചൊന്ന് പറയാമോ?
0: 2024 ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യ ഒട്ടാകെ 14,488 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. 2023 കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 13,892 വിദ്യാർത്ഥി ആത്മഹത്യകളുടെ എണ്ണം. അതായത് ഒറ്റ വർഷം കൊണ്ട് 4.3% വർദ്ധനവ് ഈ വിദ്യാർത്ഥി ആത്മഹത്യകളിൽ സംഭവിക്കുകയാണ്. ഇതിൻ്റെ കാരണങ്ങളും പ്രതിരോധ മാർഗങ്ങളും നമ്മൾ അന്വേഷിക്കുമ്പോൾ, ഒന്ന്, അമിതമായ മത്സരത്തിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ വളർത്തൽ സമ്പ്രദായമാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് കരുതാം. ഇപ്പം വിദേശ രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, ആത്മഹത്യ വളരെ കുറവുള്ള പല രാഷ്ട്രങ്ങളും നോക്കിയാൽ എല്ലാ തൊഴിൽ മേഖലകൾക്കും തുല്യമായ ഒരു ആദരം കിട്ടുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ചില പ്രത്യേക തൊഴിൽ മേഖലകൾക്ക് അമിതമായ ഒരു പ്രാധാന്യവും അമിതമായ ആദരവും കിട്ടുന്നു. ഡോക്ടറാകുക, എഞ്ചിനീയർ ആകുക, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാകുക. അപ്പം ഇതിനൊക്കെ വളരെ തീവ്രമായ മത്സര പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. വളരെ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ അവരുടെ ആഗ്രഹങ്ങൾ കുട്ടികളിലൂടെ സഫലമാക്കാൻ ശ്രമിക്കുന്നു. അവരെ കൊണ്ട് താങ്ങാനാകാത്ത പാഠ്യ സമ്മർദ്ദം അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് ഒരു പ്രധാന വിഷയമാണ്. ഇത് മാറ്റിവെച്ചുകൊണ്ട് കുട്ടികളുടെ നൈസർഗികമായ സിദ്ധികൾ, അവരുടെ ജന്മസിദ്ധമായ വാസനകൾ എന്തൊക്കെയെന്ന് തിരിച്ചറിഞ്ഞ് അത് പരിപോഷിപ്പിക്കാനും ആ സിദ്ധികൾ ഉപയോഗിച്ച് ഉപജീവനം കഴിക്കാനുള്ളൊരു മാർഗത്തിലേക്ക് അവരെ വഴിതിരിച്ചു വിടാനുമുള്ളൊരു കരിയർ ഗൈഡൻസ് ആണ് മാതാപിതാക്കളും അധ്യാപകരും ഇന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സംഗതി. രണ്ടാമത്തെ കാര്യം, അറിഞ്ഞോ അറിയാതെയോ കുട്ടികളെ താരതമ്യം ചെയ്യുന്നൊരു സംവിധാനം നമ്മുടെ കുടുംബങ്ങളിൽ നിലവിലുണ്ട്. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ, നിറത്തിന്റെ അടിസ്ഥാനത്തിൽ, സൗന്ദര്യത്തിന്റെയോ സ്മാർട്ട്നെസിന്റെയോ അടിസ്ഥാനത്തിൽ ഒക്കെ ഈ കുട്ടികളെ പരസ്പരം താരതമ്യം ചെയ്യുന്നത് വീട്ടിലും അയൽ വീടുകളിലും അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഇത് കുട്ടികൾ കോളേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ മാതാപിതാക്കളുടെ അധ്യാപകരുടെയും താരതമ്യ സ്വഭാവം അവസാനിക്കും. പക്ഷെ ആ ഘട്ടം എത്തുമ്പോൾ ഈ വിദ്യാർത്ഥികൾ സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലും സുഹൃത്തുക്കൾ ഇടുന്ന പോസ്റ്റുകൾ കണ്ടിട്ട് അവരുടെ ജീവിതം എത്ര മനോഹരമാണ്, എൻ്റെ ജീവിതം നിറംകെട്ടതായി പോയല്ലോ എന്ന് കരുതി വല്ലാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യം. സമ്പൽ സമൃദ്ധി അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയുടെ പ്രദർശനാത്മകത, ഇതിന് അമിതമായ പ്രാധാന്യം നൽകുക. ഇപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും ഇതൊക്കെ പ്രദർശിപ്പിച്ച് നടക്കുന്നതാണ് സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നൊരു ധാരണ മനസ്സിൽ വരിക വഴി നമുക്ക് സാമ്പത്തികമായി കഴിയില്ലെങ്കിൽ പോലും ഇത്തരം സംഗതികൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അത് പലപ്പോഴും ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് എത്തിക്കുന്നൊരു അവസ്ഥ വരും. ഇങ്ങനെ ഇതോടൊപ്പം തന്നെ വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങളും ഈ വിദ്യാർത്ഥി ആത്മഹത്യകൾക്ക് പ്രധാനപ്പെട്ട കാരണമാണ്. മാതാപിതാക്കളുമായി ആരോഗ്യകരമായ ബന്ധമില്ലാതെ വരിക, വീട്ടിൽ നമ്മുടെ സിബ്ലിങ്സുമായിട്ട് കൂടപ്പിറപ്പുകളുമായി ആരോഗ്യകരമായ ബന്ധമില്ലാതെ വരിക, ഒരുപക്ഷെ പ്രണയബന്ധം പോലെയുള്ള കാര്യങ്ങൾ അത് ഒരു പാകതയില്ലാത്ത രീതിയിൽ അത്തരം സംഗതികളിലേക്ക് എടുത്തു ചാടി അതിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾ. ഇതോടൊപ്പം തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അമിതമായ ഡിജിറ്റൽ ഉപയോഗവും അത് പൊതുവെ കുട്ടികളിൽ ഒരു എടുത്തുചാട്ട സ്വഭാവം ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു 30 കൊല്ലം മുമ്പുള്ള കൗമാരപ്രായക്കാർക്ക് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാകാൻ ഒരുപാട് സമയമെടുക്കുമായിരുന്നു. സിനിമ കാണണമെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിലും ആരോടെങ്കിലും ആശയവിനിമയം ചെയ്യണമെങ്കിലും. ഈ ഡിജിറ്റൽ യുഗത്തിൽ നിമിഷാർത്ഥം കൊണ്ട് ഇതൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങൾ നടക്കാതെ വരാമെന്ന സാധ്യതയുമായി പൊരുത്തപ്പെടാൻ തലച്ചോറിന് സമയം കിട്ടുന്നില്ല. സ്വാഭാവികമായും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ എടുത്തുചാടിയുള്ള പ്രതികരണങ്ങൾ, അതൊരുപക്ഷെ സ്വന്തം ജീവൻ എടുത്തുകൊണ്ടോ മറ്റൊരാളുടെ ജീവിതം എടുത്തുകൊണ്ടോ ആയിരിക്കാം നടക്കുന്നത്. ഇങ്ങനെയുള്ള വ്യത്യസ്ത കാരണങ്ങൾ ഈ വിദ്യാർത്ഥി ആത്മഹത്യകളുടെ പുറകിലുണ്ട്. നമ്മൾ വിദ്യാർത്ഥികളെ ശാക്തീകരിക്കാൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവരുടെ ജന്മസിദ്ധമായ കഴിവുകൾ കണ്ടെത്തി അതിനെ പരമാവധി പരിപോഷിപ്പിക്കാൻ അവസരം കൊടുക്കുക, കുട്ടികളെ ഒരു കാരണവശാലും പരസ്പരം താരതമ്യം ചെയ്യാതിരിക്കുക, സാമ്പത്തികമായ സൗകര്യങ്ങളുടെ പ്രദർശനാത്മകത നമ്മുടെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുക, അതോടൊപ്പം തുറന്ന് സംസാരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക. സ്കൂളിൽ പോകുന്ന ആദ്യ ദിനം തൊട്ട് ജീവിതാന്ത്യം വരെ മാതാപിതാക്കളുമായി ദിവസേന 1 മണിക്കൂറെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ളൊരു ക്വാളിറ്റി ടൈം വീട്ടിൽ ഒരുക്കി കൊടുക്കുക. ഇതിലൂടെ ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ വിഷയവും തുടക്കത്തിൽ അറിയാനും അവിടെ ഇടപെടാനും മാതാപിതാക്കൾക്ക് സാധിക്കുന്നു. എന്തെങ്കിലും ഒരു മാനസിക സമ്മർദ്ദം അവരുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിൽ ഫലപ്രദമായി ആദ്യഘട്ടത്തിൽ തന്നെ ഇടപെടുക വഴി അവരെ ആത്മഹത്യകളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ഇന്ന് രാഗാമൃതത്തിൽ സൗപർണിക എസ് പാടുന്ന കൃതികൾ കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ഉടുപ്പി ആർ ഹരീഷ് മൃദംഗം. ആദ്യം ഗൗളരാഗത്തിൽ പ്രണമാമ്യഹം എന്ന് തുടങ്ങുന്ന മൈസൂർ വാസുദേവാചാർ കൃതി ആദ്യതാളം.

രാഗാമൃതത്തിൽ ഇതുവരെ കേട്ടത് സൗപർണിക എസ് പാടിയ കൃതികൾ, എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ഉടുപ്പി ആർ ഹരീഷ് മൃദംഗം. രാഗാമൃതത്തിൽ അടുത്തതായി യു ശ്രീനിവാസ് മാൻഡോലിനിൽ വായിച്ച മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതി കേൾക്കാം. ഗോവർദ്ധന ഗിരീശം, രാഗം ഹിന്ദോളം, രൂപകതാളം.

0: ശാസ്ത്രലോകത്തിൽ പ്രപഞ്ചരഹസ്യങ്ങളുടെ ചുരുളഴിയിക്കുന്ന മഹായന്ത്രം. ജിതിൻ രാജ് ആർ എസ് സംസാരിക്കുന്നു.
1: കഴിഞ്ഞ 100-ലധികം വർഷങ്ങളായി സയന്റിസ്റ്റുകൾ രാപ്പകലില്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണുകൾക്ക് അദൃശ്യമായ ഈ ലോകത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇവിടെ വളരെ വലിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾക്കൊരു പെട്ടി തുറക്കുന്നത് പോലെ ആ ആറ്റത്തെ വെറുതെ അങ്ങോട്ട് തുറന്ന് അതിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാൻ കഴിയില്ല.
0: ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ ഹരിതം ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് എസ് ആർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കാനായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ഇതാണ്: 9595946321 9495563 1 9495563 1. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ.

0: ആകാശവാണി ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് SR മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495964321 9495563621 മറ്റൊരു നമ്പർ 9495569321. സ്റ്റുഡിയോയിൽ ഡോക്ടർ ശ്യാം സൂരജ് SR-നൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തീറ്റപ്പുൽ കൃഷി വ്യാപനവും അതുപോലെ തന്നെ അതിനുവേണ്ടി സർക്കാർ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കോളേജ് ഓഫ് ഡയറി സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് ആണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം.
1: നമുക്കറിയാം സാർ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ കർഷകർ, ക്ഷീര കർഷകർ പ്രത്യേകിച്ചും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി തരണം ചെയ്താണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. അവരെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കാലിത്തീറ്റയിലുണ്ടാകുന്ന വില വർധനവാണ്. അത് ദിനംപ്രതി ഇങ്ങനെ തീറ്റയുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവർക്ക് ഈ മേഖലയിലെ അവർക്ക് പിടിച്ചു നിൽക്കാൻ തന്നെ ഒരു വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തീറ്റപ്പുൽ കൃഷി അതൊരു പ്രധാന ഘടകമായിട്ട് ഏറ്റവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ നമ്മുടെ തീറ്റപ്പുൽ കൃഷിക്ക് ഇന്ന് സംസ്ഥാനത്ത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. കാര്യം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ വസ്തുവിൻ്റെ ഈ സ്ഥലത്തിൻ്റെ കൃഷി സ്ഥലത്തിൻ്റെ ഒരു അപര്യാപ്തത. എല്ലാ കർഷകനും 10 സെൻറ്റോ 15 സെൻറ്റോ ഉള്ള സ്ഥലങ്ങളിലായിരിക്കും 2 പശുവിനെ വളർത്തുന്നത്. അവർക്ക് വ്യാപകമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ പുതിയ നല്ല ഇനം തീറ്റപ്പുൽ കൃഷി വളർത്തി അതിന് കുറച്ച് സ്ഥലത്ത് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കേണ്ടത്.

0: അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഈ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം വളരെ ക്ഷീരകർഷകരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്.
1: അതെ.
0: അപ്പോൾ ഇന്ന് ഈ തീറ്റപ്പുൽ കൃഷി വ്യാപനത്തിന് വേണ്ടി എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഇന്ന് ഗവൺമെൻറ് ഏതെല്ലാം രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത്? അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
1: തീർച്ചയായും. ഇന്ന് നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നമുക്ക് ആവശ്യമുള്ള പാലിൻ്റെ ഒരു ഏകദേശം 70% നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പൊതുവിൽ സർക്കാർ രേഖകളിൽ നിന്ന് കിട്ടുന്ന കണക്കുകൾ. മറ്റേതൊരു കാർഷിക ഉൽപ്പന്നത്തെ വെച്ച് നമ്മൾ താരതമ്യപ്പെടുത്തിയാലും അക്കാര്യത്തിൽ നമുക്ക് ഭാഗ്യമുണ്ട്. അതായത് ഇപ്പോൾ നെല്ലിൻ്റെ ഉൽപ്പാദനമാണെങ്കിലും പച്ചക്കറിയുടെ ഉൽപ്പാദനമാണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉൽപ്പാദനമുള്ളൂ. എന്നാൽ നമ്മുടെ ഉപഭോഗം വളരെ കൂടുതലുമാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലും സാധനങ്ങൾ വാങ്ങിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഓണക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ആവശ്യമായ പച്ചക്കറികളും നമുക്ക് ആവശ്യമായ പൂക്കൾ വരെ വരുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടും. എന്നാൽ പാലിൻ്റെ കാര്യത്തിൽ 70% നമുക്ക് ഉൽപ്പാദനമുണ്ട്. ആ, സ്വയം പര്യാപ്തത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
0: ആ,
1: അതെ. അതായത് നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരല്പം കൂടി നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള അധ്വാനം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 100% നമ്മുടെ ആവശ്യത്തിനനുസൃതമായ പാലുൽപ്പാദനത്തിന് സാധ്യതയുണ്ട്. പക്ഷേ അതിന് കുറേ പ്രശ്നങ്ങളുമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളറിയാം കേരളം പൊതുവിൽ സ്ഥലപരിമിതി വളരെ ഉള്ള ഒരു സംസ്ഥാനമാണ്. പൊതുവെ കാർഷിക വൃത്തിയോട് താല്പര്യക്കുറവ് ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും ഈ 70% പാലുൽപ്പാദനത്തെ നിലനിർത്തുകയും പുതിയ സംരംഭകരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഒരു 100% ആക്കാനും ശ്രമിക്കുകയാണെങ്കിൽ അതിന് കുറച്ച് പ്രയാസപ്പെടുകയാണെങ്കിൽ നമുക്കതിന് സാധ്യതയുണ്ട്. മാത്രമല്ല കേരള മുഖ്യമന്ത്രി ഈ അടുത്ത് ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം 1 കോടി ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ പറ്റും. ഇപ്പം നമുക്ക് ഏകദേശം 65 ലക്ഷം ലിറ്റർ പാലാണ് ഒരു ദിവസത്തെ ഉൽപ്പാദനം. അപ്പോൾ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു 35 ലക്ഷം ലിറ്റർ പാൽ കൂടെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ 1 കോടി ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ളൊരവസ്ഥയുണ്ടാവും. പക്ഷേ അതിന് ഈ പറയുന്നത് പോലെ കുറേ കാര്യങ്ങളിൽ വ്യത്യാസം വരണം. ആ വ്യത്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തീറ്റപ്പുല്ല് എന്ന് പറയുന്നത്. പശു നമുക്കറിയാം, പശു അയവെട്ടുന്ന ഒരു മൃഗമാണ്. അപ്പോൾ അയവെട്ടുന്ന ഒരു മൃഗത്തിന് കൂടുതൽ ആവശ്യമുള്ളത് നാര് കലർന്ന വസ്തുക്കളാണ്. അപ്പോൾ നാര് കലർന്ന വസ്തുക്കളെ അത് നന്നായിട്ട് ദഹിപ്പിച്ച് അതിൽ നിന്നാണ് അമൂല്യമായ പാലുണ്ടാക്കുന്നത്. മാത്രമല്ല ഈ സങ്കരയിനം പശുക്കളൊക്കെ വരുന്നതിന് മുമ്പ് പണ്ട് നമുക്ക് നാടൻ കന്നുകാലികളാണ് ഉണ്ടായിരുന്നത്. ആ നാടൻ കന്നുകാലികളിൽ നിന്ന് നമുക്ക് കുറച്ച് പാലേ കിട്ടിയിരുന്നുള്ളൂ. പക്ഷേ അവയ്ക്ക് കൊടുത്തിരുന്ന തീറ്റയെല്ലാം ഈ നാര് കലർന്ന വസ്തുക്കളായിരുന്നു. അപ്പോൾ നാര് എന്ന് പറയുന്നത് പശുവിൻ്റെ ആരോഗ്യത്തിനും പാലുൽപ്പാദനത്തിനും ഏറ്റവും ആവശ്യമുള്ളതാണ്. അത് കൊടുക്കാൻ സാധ്യമുള്ളത് നമുക്ക് തീറ്റപ്പുല്ലിലൂടെയാണ്. അപ്പോൾ
0: നമുക്ക് കൂടുതൽ പറയുന്നതിന് മുമ്പ് നമ്മൾ ഒരു കോളർ വെയിറ്റ് ചെയ്യുകയാണ്.
1: ശരി, നമുക്കത്.
0: ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: എൻ്റെ പേര് രാജേഷ്ണാണ്, ഇരിട്ടി എന്നാണ് ഞാൻ വിളിക്കുന്നത്.
0: ഇരിട്ടിയിൽ നിന്ന്. ഓക്കെ.
2: അതെ, ഇരിട്ടി നമ്മുടെ ആറളം ഫാം അറിയാമോ?
0: ആറളം ഫാം അറിയാം,
1: കേട്ടിട്ടുണ്ട്, അവിടെ വന്നിട്ടില്ല.
0: പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്, ചോദിച്ചോളൂ.
2: അതായത് എനിക്ക് ഇവിടെ ഒരു 50 ഏക്കർ സ്ഥലം ഞാൻ ലീസിനെടുത്തിട്ട് കൃഷികൾ ചെയ്യുന്നുണ്ട്. കുരുമുളകായിട്ടും മറ്റേ അടക്ക എല്ലാം ആയിട്ട് സ്ഥലങ്ങൾ തെളിച്ച് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുവാണ്. ഓൾമോസ്റ്റ് ഒരു 40 ഏക്കറോളം ക്ലീൻ ആയി. അപ്പൊ അതിനുള്ളിൽ നമുക്ക് കുറച്ച് ഏരിയ, ഒരു 5 ഏക്കറല്ലെങ്കിൽ 10 ഏക്കറോളം ഈ തീറ്റപ്പുല്ലും കൂടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
1: ഓക്കെ, പറഞ്ഞോളൂ.
2: അപ്പോ അതുമായിട്ട്, അതെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നമുക്കിപ്പോ ലീസിനെടുത്ത് 10 വർഷത്തേക്ക് ലീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടോ? അത് ഞാൻ എവിടെയാണ് ഇതിനെ സമീപിക്കേണ്ടതെന്ന് അറിയാനാണ് വിളിച്ചത്.
1: ഓക്കെ. അപ്പൊ രാജേഷ് ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുത്തതില് ആദ്യം രാജേഷിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം പൊതുവേ ഇന്ന് നമുക്ക് വളരെ കുറച്ച് പേര് മാത്രം ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഏതായാലും എല്ലാ മംഗളാശംസകളും ആദ്യം നേരെയാണ്. അപ്പോൾ അതിൽ ഈ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിന് ഈ നമ്മുടെ ഏതൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും എന്നുള്ളതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഏതായാലും 50 ഏക്കർ സ്ഥലമാണ് എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ 50 ഏക്കറിൽ കുറച്ച് സ്ഥലത്ത് തീറ്റപ്പുല്ലിനങ്ങൾ വളർത്താം. തീറ്റപ്പുല്ലിനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈബ്രിഡ് നേപ്പിയർ, ഗിനി പുല്ല്, ഈ വിഭാഗത്തിലുള്ള പുല്ലുകൾ കുറച്ച് പ്രദേശത്ത് വളർത്താം. അതുകൂടാതെ

0: കുറച്ച് പ്രദേശത്ത് വേണമെങ്കിൽ നമുക്ക് സീസണലായിട്ടുള്ള കുറച്ച് ക്രോപ്സ്, അതായത് ഒരു ഒരു പ്രത്യേക ഒരു സമയ പരിധിയിൽ മാത്രമായിട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു വർഷത്തിൽ നമുക്ക് ഏതെങ്കിലും രണ്ട് തവണയായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോളമോ അല്ലെങ്കിൽ വൻപയർ, ഈ ഇനത്തിൽപ്പെട്ടത് വേണമെങ്കിലും ചെയ്യാം. ഇതുകൂടാതെ ഈ അതിരിന് വേണമെങ്കിൽ ഈ ഫോഡർ ട്രീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തീറ്റപ്പുല്ലിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരങ്ങളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും പീലിവാഗ, കലിയാണ്ട്ര, മുരിങ്ങ, മൾബറി, ഇങ്ങനെയുള്ള സംഗതികളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ അതിരുകളിൽ വയ്ക്കാനും പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഈ മൂന്നെണ്ണത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ പശുവിനെ വളർത്താനുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ?
1: ഉണ്ട്. അതായത് ഇതിനകത്ത് ഇപ്പൊ ഞാന് ഈ വൻ കാടായിരുന്നു,
0: അതെ,
1: അത് രണ്ട് ഹിറ്റാക്കി ഇപ്പോ ഒരു ഒന്നര മാസത്തോളമായിട്ട് മൊത്തം പറിച്ച് ക്ലിയറായി. അപ്പൊ എനിക്ക് നന്നായിട്ട് സാധാരണ പുല്ലുണ്ടല്ലോ അത് നന്നായിട്ട് കയറി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു 20 പോത്ത് ഇപ്പൊ ഉദ്ദേശിക്കുന്ന ഒരു 20 പോത്ത് കുഞ്ഞുങ്ങളെ മേടിച്ച് ഒരു ഒരേക്കർ കൃത്യമായിട്ട് വളച്ച് ഇതാക്കിയിട്ട് ഫെൻസ് ചെയ്തിട്ട് അതിനകത്തിട്ട് പുല്ലരിഞ്ഞിട്ട് കൊടുത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്ലസ് കാലികളെ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ട് നമ്മള് വളർത്തി വലുതാക്കി ചെന പിടിച്ചിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയില്ലേ,
0: അത് വളരെ നല്ലതാണ്.
1: അല്ല എനിക്ക് പാല് കറന്ന് നമുക്കൊരു ചെയ്യാനുള്ള ഒരു അത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അതും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
0: അതും അതിനെയും ഞാൻ എന്ത് ചെയ്യണം, അതിനെയും ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുകയാണ്. കാരണം ഇന്നത്തെ നമ്മുടെ കർഷകരുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അവർക്ക് നല്ല ഇനം പശുക്കളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പശുക്കുട്ടികളെ വാങ്ങിച്ചിട്ട് അവയെ വളർത്തി അതിനെ ചെന പിടിപ്പിച്ച് ഇനി പ്രസവിച്ച ശേഷമോ അല്ലാതെ ഒരു 6-7 മാസം ചെനയായതിന് ശേഷമോ വിൽപ്പന നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റുകൾക്ക് നമുക്ക് ഹീഫർ പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഹീഫർ എന്ന് പറഞ്ഞാൽ കിടാരി. അപ്പോൾ കിടാരികളുടെ പാർക്ക്. ആ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. കിടാരി പാർക്കിന് വേണ്ട സാമ്പത്തിക സഹായം ക്ഷീരവികസന വകുപ്പ് മുഖേന കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ഷീരവികസന വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കിടാരി പാർക്കിന് വേണ്ട സാമ്പത്തിക സഹായം ലഭിക്കും, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ പ്രദേശത്ത്, അതായത് ഒരു 2.5 ഏക്കറിന് മേലെ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് ക്ഷീരവികസന വകുപ്പ് ഇപ്പോൾ കൊടുക്കുന്ന സാമ്പത്തിക സഹായം ഏകദേശം 1 ലക്ഷം രൂപയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതായത് ബാരൻ ലാൻഡ്, അൺയൂട്ടിലൈസ്ഡ് ലാൻഡ്, അതായത് തരിശായി കിടക്കുന്നതും ഇപ്പോൾ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് കൊടുക്കുന്ന ഒരു സഹായമാണ് 1 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ക്ഷീരവികസന വകുപ്പുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ആ ഫാം ഇരിക്കുന്നത് ഏത് ബ്ലോക്കിലാണോ ആ ബ്ലോക്ക് ഓഫീസിൽ ക്ഷീരവികസന വകുപ്പിൻ്റെ ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റ്, ക്ഷീരവികസന യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ടാവും. അവിടെ പോയി ക്ഷീരവികസന ഓഫീസറെ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിന് കാരണം കൂടുതൽ വിശദ വിവരങ്ങൾ നേരിട്ട് കിട്ടിയതിന് ശേഷം ക്ഷീരവികസന വകുപ്പിന് ഒരു പോർട്ടലുണ്ട്, ക്ഷീരശ്രീ പോർട്ടൽ എന്നാണ് അതിൻ്റെ പേര്. ക്ഷീരശ്രീ പോർട്ടലിലൂടെയാണ് നമ്മുടെ അപേക്ഷ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് അധികം വൈകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വർഷത്തെ അപേക്ഷകൾ ക്ഷണിച്ച് അവർ ഈ സമയം കൊണ്ട് തന്നെ ഏകദേശം ഗുണഭോക്താക്കളുടെ പട്ടിക ഉണ്ടാക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം അവരെ കോൺടാക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ.
2: അപ്പോൾ രണ്ട് രീതിയിലുള്ള ആനുകൂല്യങ്ങൾക്ക് അദ്ദേഹത്തിന് അർഹത ഉണ്ടെന്നാണോ പറയുന്നത്?
0: അതെ അതെ,
2: ഈ കിടാരി വളർത്തുന്നതിനും അതുപോലെ തന്നെ ഈ
0: തീറ്റപ്പുൽ
2: കൃഷി ചെയ്യുന്നതിനും രണ്ട് രീതിയിലുണ്ട്.
0: ഇത് കൂടാതെ ഒരു കാര്യം കൂടെ ചെയ്യാം. കെ എൽ ഡി ബോർഡ് ഈ തീറ്റപ്പുല്ല് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംസ്കരണ യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് സൈലേജ് ഉണ്ടാക്കുന്ന യൂണിറ്റ് അല്ലെങ്കിൽ പുല്ല് നമ്മൾ ഉണക്കി സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നതിനുള്ള യൂണിറ്റ്, അതിനുള്ള സഹായം KLD ബോർഡ് മുഖേന നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിൽ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് KLD ബോർഡിൻ്റെ യൂണിറ്റുകളിലേക്കും ഒരു അപേക്ഷ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് സമയം താമസിക്കരുത്. കാരണം നമ്മൾ മൺസൂണിൻ്റെ സമയത്താണ് ഈ പരിപാടികളൊക്കെ തുടങ്ങേണ്ടത്. അതുകൊണ്ട് അധികം താമസിക്കാതെ എന്ത് ചെയ്യുക, ഈ അപേക്ഷകൾ കൊടുക്കാനും ഈ ആൾക്കാരെ കാണാനും ഉള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ
2: ഓക്കെ, രാജേഷ് വിളിച്ചതിൽ വളരെ സന്തോഷം. അദ്ദേഹം ഇരിട്ടി കണ്ണൂർ ജില്ലയാണെന്ന്.
0: കണ്ണൂർ ജില്ല.
2: ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചിട്ടും തീറ്റപ്പുൽ കൃഷിയുടെ വ്യാപനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ്.
0: അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് പശുവിൻ്റെ ആമാശയം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഈ പുല്ലിനെ ദഹിപ്പിക്കാനാണ്. അപ്പോൾ പുല്ല് ദഹിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും.

0: പറഞ്ഞാൽ ആമാശയത്തിലെ ആ നാലറകൾ, നാലറകളാണ് പശുവിൻ്റെ ആമാശയത്തിനുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും വലിയ അറയായ റൂമൻ എന്ന് പറയുന്ന അറയ്ക്ക് 120 ലിറ്റർ വരെ സാധനത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ അതിനകത്തേക്കാണ് പശു ഈ നാര് കലർന്ന പുല്ല് ശേഖരിച്ച് വയ്ക്കുന്നത്. ശേഖരിച്ച് വച്ചതിന് ശേഷം പിന്നീടത് എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്തിട്ട് ആ സമയത്ത് അയവെട്ടി അതിൽ നിന്ന് ആണ് പോഷകങ്ങൾ ഉണ്ടാക്കുന്നത്. ആ പോഷകങ്ങളിലൂടെയാണ് പശുവിൻ്റെ പാലുൽപാദനവും അതിൻ്റെ ദൈനംദിന ശാരീരിക പ്രവർത്തനങ്ങളും അത് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പശു അയവെട്ടുന്ന മൃഗമാണ് എന്നുള്ളത് കൊണ്ട് അതിന് ഒരു 30-35 കിലോ പുല്ല് ദിവസേന ലഭിക്കേണ്ടതാണ്. ഈ നന്നായി പുല്ല്,
1: ഈ പച്ചപ്പുല്ല് തന്നെ വേണമെന്നുണ്ട്?
0: ആ വേണമെന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വേറെ എന്ത് കൊടുത്താലും അതിനകത്ത് ഇത്രയും നാര് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ പുല്ല് വേണമെങ്കിൽ കുറയ്ക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പുല്ലിൻ്റെ ലഭ്യത കുറവാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് 35 കിലോ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 കിലോ എങ്കിലും എന്ത് ചെയ്യുക, പുല്ല് കൊടുക്കുക. ബാക്കി നമുക്ക് വൈക്കോല് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീട്ടിലുള്ള വെജിറ്റബിൾ വേസ്റ്റോ അതല്ലെങ്കിൽ ഈ പൈനാപ്പിൾ വേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വാഴ വെട്ടിക്കഴിയുമ്പോൾ വാഴയുടെ അതിൻ്റെ തണ്ടും അതിൻ്റെ ഇലകളും വേണമെങ്കിൽ കൊടുക്കാം. ഇനി ചക്ക, ചക്ക വെട്ടുമ്പോൾ ചക്കയുടെ പൂഞ്ചും അതിൻ്റെ ഈ എന്താണ് അരം പോലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി അത് വേണമെങ്കിൽ കൊടുക്കാം. അതെല്ലാം കൊടുക്കാം. പക്ഷേ അതൊക്കെ കൊടുക്കുമ്പോഴും പശുവിന് ഒരു 15 കിലോ എങ്കിലും ഒരു ദിവസം പുല്ല് അത്യാവശ്യം കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ അതാണ് ബേസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ അടിസ്ഥാന വളമായിട്ട് നമ്മൾ കാലി വളം അല്ലെങ്കിൽ പച്ചില വളം ഇടണമെന്ന് പറയുന്ന പോലെ പശുവിൻ്റെ തീറ്റയിലെ അടിസ്ഥാനപരമായ തീറ്റ എന്ന് പറയുന്നത് പുല്ല് തന്നെയാണ്. പുല്ല് കൊടുക്കുന്നതിലൂടെ പശുവിൻ്റെ ആമാശയത്തിൻ്റെ പ്രവർത്തനം നന്നായി നടക്കുകയും ആ നന്നായി നടക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ബാക്കിയുള്ള തീറ്റ എന്താണോ ആ തീറ്റയെ ഫലപ്രദമായിട്ട് പശുവിന് ഉപയോഗിക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തീറ്റ പശുവിന് അത്യാവശ്യമാണ്, നാര് കലർന്ന വസ്തുക്കൾ. രണ്ടാമത്തെ കാര്യം, പശുവിനെ മിക്കവാറും എല്ലാവരും വളർത്തുന്നത് പാലിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ പാലിൽ നല്ല കൊഴുപ്പ് വേണം. അപ്പോൾ കൊഴുപ്പെന്ന് പറയുന്ന ഘടകം പാലിൽ ഉണ്ടാക്കുന്നത് തീറ്റപ്പുല്ലാണ്. അതായത് നാര് കലർന്ന വസ്തുക്കൾ പശു കൂടുതൽ കഴിച്ചാൽ മാത്രമേ പാലിൽ കൊഴുപ്പ് അധികമായി ഉണ്ടാവുള്ളൂ. അപ്പോൾ കൊഴുപ്പിനെ ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ഘടകമാണ് പുല്ലെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പുല്ല് വളരെയധികം അത്യാവശ്യമാണ്.
1: കൊഴുപ്പ് കൂടുതലുള്ള പാല് കൊടുത്താൽ അവർക്ക് കൂടുതൽ വില കിട്ടും. സൊസൈറ്റിയിൽ നിന്നൊക്കെ അങ്ങനെ അവർ നോക്കിയിട്ടല്ലേ, അതിൻ്റെ ഒരു അളവ് നോക്കിയിട്ടൊക്കെയല്ലേ വില നിശ്ചയിക്കുന്നത്.
0: അതെ, വിലയുടെ കാര്യം മാത്രമല്ല, പലർക്കും ഈ വീട്ടിന് അവർക്ക് കിട്ടുന്ന പാലിൽ കൊഴുപ്പ് കൂടുതലുണ്ടെങ്കിൽ അവരതിൽ നിന്ന് കുറച്ച് നെയ്യ് ഉണ്ടാക്കുകയും ചെയ്യും. അതായത് കുറച്ചൊന്ന് തൈരാക്കിയതിന് ശേഷം അതിൽ നിന്ന് കടഞ്ഞ് കുറച്ച് വെണ്ണയെടുത്ത് അങ്ങനെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ പൊതുവിൽ ആൾക്കാരുടെ ഒരു ശീലം കൂടെ ഉണ്ട്, പാല് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കട്ടിയുണ്ടോ അതിൽ എന്ന് നോക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം നോർമലായിട്ട് നേരിട്ട് കർഷകർക്ക് വിൽപ്പന നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളവും നല്ല കൊഴുപ്പുള്ള പാലാണെങ്കിൽ പ്രധാനമാണ്.
1: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹരിതം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആ ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: ഹലോ സാറേ, നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: ഈ പരിപാടി ഒന്ന് കൊണ്ടുവന്ന് എത്തിച്ചേനും ആകാശവാണി ഒരുക്കി തന്നേനും
1: എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ, ചോദ്യം നേരിട്ട് ചോദിച്ചോ, സമയം കുറവ്.
0: എന്താണ്, ഒന്നുകൂടെ പറയൂ. തീറ്റപ്പുൽ കൃഷിക്ക് ലോൺ എടുക്കണമെങ്കിൽ ലോൺ എടുക്കാം.
2: ഭിന്നശേഷി കുടുംബത്തിൽപ്പെട്ട
0: സ്ഥലമുണ്ടോ സ്വന്തമായിട്ട്? സ്ഥലമുണ്ടോ സ്വന്തമായിട്ട് ഉദയകുമാറിന്? 10 സെന്റ് സ്ഥലമുണ്ട്. ആ, അപ്പൊ 10 സെന്റ് സ്ഥലത്ത് തെങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തെങ്ങുണ്ട്. ഓക്കെ, ബാക്കി സ്ഥലം ഏതായാലും 10 സെന്റ് സ്ഥലത്തിലാണെങ്കിലും നമുക്കൊരു ഏകദേശം ഒരു ഒരു സെന്റിന് ഒരു 100 ചുവട് എന്നുള്ള കണക്കിൽ നമുക്കൊരു 1000 ചുവട് പുല്ലെങ്കിലും വയ്ക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ 10 സെന്റിൽ നമുക്ക് കൃഷി ചെയ്യാം. പിന്നെ ആ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് വലിയൊരു ചിലവൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് ലോണൊന്നും ആവശ്യമില്ല. ഇതിൽ ആ ചിലവെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് അത് കൃഷി ചെയ്യണമെങ്കിൽ ആദ്യം ആ സ്ഥലമൊന്ന് നന്നായിട്ട് ഉഴുത് മറിച്ച് അതിനകത്തെ നമ്മുടെ മണ്ണിനെ നല്ല പൊടിയാക്കി മാറ്റണം. അപ്പോൾ ഉഴുത് മറിക്കാനുള്ള ചിലവ് നമുക്ക് ഏതായാലും വരും, ഒന്നാമത്തത്. പിന്നെ ക്ഷീരവികസന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 10 സെന്റ് വരെ ഉള്ളവർക്ക് സബ്സിഡി.

0: ഒന്നും ലഭ്യമല്ല. എങ്കിൽ പോലും 10 സെൻറ് വരെ ഉള്ളവർക്ക് അല്ലെങ്കിൽ 20 സെൻറ് വരെ ഉള്ളവർക്ക് സൗജന്യമായിട്ട് അവർ പുൽക്കട കൊടുക്കുന്നുണ്ട്. അതായത് നടാൻ വേണ്ടിയിട്ടുള്ള നടീൽ വസ്തുവായിട്ടുള്ള തീറ്റപ്പുൽക്കട സൗജന്യമായിട്ട് ക്ഷീരവികസന വകുപ്പിൽ നിന്ന് കിട്ടും. അത് ക്ഷീരവികസന ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പം നമുക്ക് ആദ്യം വരുന്ന ഈ ചിലവെന്ന് പറയുന്ന ഉഴുത് മറിക്കുന്ന ചിലവും, പിന്നെ ഈ പറയുന്നത് പോലെ പുൽക്കട നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. ജലസേചന സൗകര്യം ഉണ്ടോ? ഉണ്ട്, ജലസേചന സൗകര്യം ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കാര്യങ്ങൾ മതി. പിന്നെ ഒരു കാര്യമുണ്ട്, വീട്ടിൽ പശു ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഏതായാലും കുറച്ച് കാലിവളം വേണം. കുറച്ച് കാലിവളം നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അത് നമ്മുടെ അടുത്ത് ആരെങ്കിലും പശു വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിൽ നിന്ന് കാലിവളം വാങ്ങിക്കാം. ആ ആ ഓക്കെ, അപ്പോൾ അവരിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ ചെറിയ തോതിലുള്ള ഒരു ചിലവ് കൊണ്ട് ഈ 10 സെൻറ് സ്ഥലത്ത് എന്തായാലും കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം, നമ്മൾ ആ 10 സെൻറ്റിൽ ഒരു 1000 ചൂട് വെച്ചാൽ നല്ല ഈ ഹൈബ്രിഡ് നേപ്പിയർ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട പുല്ലാണെങ്കിൽ ഒരു ചൂടിൽ നിന്ന് നമുക്ക് 30 മുതൽ 50 കിലോ വരെ പുല്ല് കിട്ടും. ആ ഒരു ചൂടിൽ നിന്ന്, അതായത് ഒരു ചൂടിൽ നമ്മൾ നടുന്നതിൽ നിന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ ചെനപ്പുകൾ വരും. ആ ചെനപ്പുകളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒരു പ്രാവശ്യം വെട്ടുമ്പോൾ തന്നെ ഏകദേശം 30 മുതൽ 50 കിലോ കിട്ടും. 3 രൂപയാണ് ഇപ്പം മാർക്കറ്റിലുള്ള വില പുല്ലിന്. ആ അപ്പോൾ നമുക്കത് 3 രൂപ മുതൽ 5 രൂപ വരെ വിലയുണ്ട്. അപ്പോൾ കിലോയ്ക്ക് 3 രൂപ മുതൽ 5 രൂപ വരെ വിലയ്ക്ക് നമുക്കത് വിൽക്കാൻ പറ്റും.
1: ആവശ്യമില്ല, അതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 10 സെന്റിനകത്ത് ഈ തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നതിന് വലുതായിട്ട് ചെലവ് വരുന്നില്ല, അതുകൊണ്ട് തന്നെ ലോണിന്റെ ആവശ്യമില്ല.
2: ഓക്കെ, ഓക്കെ,
1: ഈ നമ്മളിപ്പം തീറ്റപ്പുല്ലിന്റെ കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിവിധ തരം സാർ സൂചിപ്പിക്കുന്നുണ്ട്, നല്ല ഇനം നേപ്പിയർ ഇനത്തിൽപ്പെട്ട തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഏതൊക്കെ തരം തീറ്റപ്പുല്ല്, അതിൻ്റെ വിവിധ
0: തരത്തിലുള്ള
1: അതേക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാലേ.
0: അതായത് 4 വിഭാഗം എന്ന് പറയാം നമുക്ക്. അതായത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തീറ്റപ്പുല്ലുകൾ നമുക്ക് 4 വിഭാഗമായിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം. ഒന്നാമത്തത് തീറ്റപ്പുല്ലുകൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിനെ ഫോഡർ ഗ്രാസ് എന്ന് പറയും. അതായത് തീറ്റയ്ക്ക് ഉപയോഗിക്കുന്ന പുല്ലുകളെല്ലാം പറയുന്നൊരു പേരാണ് ഫോഡർ. അപ്പോൾ ഫോഡർ ഗ്രാസ്, ഫോഡർ ഗ്രാസ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും തീറ്റയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിൽ പെട്ട പുല്ലിനങ്ങളാണ് ഈ സങ്കര നേപ്പിയർ, നേരത്തെ ഞാൻ പറഞ്ഞ ഹൈബ്രിഡ് നേപ്പിയർ എന്ന് പറയുന്നത്. കേരളത്തിൽ പൊതുവിൽ കൂടുതൽ കർഷകർ കൃഷി ചെയ്യുന്നത് സങ്കര നേപ്പിയറാണ്. പിന്നെ ഒന്ന് ഗിനി ഗ്രാസ്, അത് വർഷങ്ങളായിട്ട് കേരളത്തിൽ കൃഷി ചെയ്യുന്നതാണ്, ഗിനി പുല്ലെന്ന് പറയും. അത് ഈ സങ്കര നേപ്പിയർ 1990കൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. അതിന് മുമ്പ് വരെ നമ്മുടെ കർഷകർ ഈ ഇതിലെ ഈ തെങ്ങിൻ്റെ ഇടവളയായിട്ട് കൃഷി ചെയ്തിരുന്നതാണ് ഈ ഗിനി ഗ്രാസ് അല്ലെ ഗിനി പുല്ല്. പിന്നെ ഉള്ളത് കോങ്കോ സിഗ്നൽ എന്ന പേരുള്ള ഒരു പുല്ലുണ്ട്, അതും ഈ തെങ്ങിൻ്റെ ഇടവളയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കോങ്കോ സിഗ്നൽ എന്ന് പറയുന്നത്. സിറ്റേറിയ എന്ന് പറയുന്നൊരു പുല്ലുണ്ട്, സിഗ്നൽ എന്ന് പറയുന്നൊരു പുല്ലുണ്ട്. മലമ്പ്രദേശങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിക്കിയു എന്ന് പറയുന്നൊരു പുല്ലുണ്ട്. ഇപ്പം മാട്ടുപ്പെട്ടി ഫാം, അതായത് KLD ബോർഡിൻ്റെ മാട്ടുപ്പെട്ടി ഫാമിലൊക്കെ മുഴുവനും പശുക്കൾക്ക് മേഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പുല്ലിൻ്റെ പേര് കിക്കിയു പുല്ല് എന്നാണ് പറയുന്നത്.
1: അതിൻ്റെ പ്രത്യേകത എന്താണ്?
0: അതായത് അത് അതല്ലല്ല, അത് ഉയരത്തിൽ പൊങ്ങുന്നതല്ല, അത് പ്രതലത്തിനോട് ചേർന്ന് കിടക്കുന്ന പുല്ലാണ്. അതായത് നമ്മൾ സാധാരണ ഈ ഫുട്ബോളുകാരൊക്കെ ടർഫ് എന്ന് പറയില്ലേ, അപ്പോൾ ടർഫിൽ വളരുന്നത് പോലുള്ള ഒരു പുല്ലാണ് കിക്കിയു എന്ന് പറയുന്ന പുല്ല്. ആ പുല്ലിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മേയാൻ വേണ്ടിയിട്ട് പശുവിനെ അത് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ കൂടുതലും പശുക്കളെ മേയാൻ വേണ്ടി വിടും. അപ്പം മേയാൻ വിടുന്ന സമയത്ത് അതിന് കഴിക്കാൻ പറ്റുന്നതാണ് കിക്കിയു എന്ന് പറയുന്ന പുല്ല്. അപ്പോൾ ഇതൊക്കെയാണ് പുല്ലിൻ്റെ പലതരത്തിലുള്ള വിവേചനങ്ങൾ. രണ്ടാമത്തെന്ന് പറയുന്നത് വെച്ചാൽ ധാന്യവിളകളാണ്. ധാന്യവിളകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ധാന്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ധാന്യവിളകൾ തന്നെ നമുക്ക് പശുവിന് പുല്ലായിട്ടും കൊടുക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചോളമാണ്. അപ്പോൾ നമ്മൾ ചോളം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ തീറ്റച്ചോളം എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ തീറ്റച്ചോളം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഈ ചോളത്തിൻ്റെ കതിര് വലുതായിട്ട് വരില്ല, അത് വളരെ ചെറുതായിരിക്കും. സാധാരണ മനുഷ്യർക്ക് ആവശ്യമുള്ളതാകുമ്പോൾ നമ്മൾ ചോളം വലിയ വലുതായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ കൃഷി ചെയ്തിട്ട് ഒരു ഏകദേശം 75 ദിവസം കഴിയുമ്പോഴേക്കും ആ ചോളത്തിൻ്റെ കതിരിൽ പാൽ പരുവത്തിൽ അതിനകത്തെ ഇത് വരും, വിത്ത് വരും. ആ സമയമാകുമ്പോൾ നമ്മളത് വെട്ടിയിട്ട് പശുവിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പശുവിന് ഏറ്റവും നല്ലതും ഏറ്റവും പോഷകസമ്പുഷ്ടവുമായിട്ടുള്ള ഒരു തീറ്റ വിളയാണ് ചോളം. ഇപ്പം നമ്മൾ കേരളം ഒഴികെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ചോളം കൃഷി ചെയ്യുന്നവരാണ്. ചോളം

0: മുഴുവനായിട്ടും വെട്ടിയെടുത്ത് പശുവിനെ നമുക്ക് എന്ത് ചെയ്യാം, ചാഫ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പശുവിന് കൊടുക്കാം.
1: ഇപ്പൊ ഇത് ഒരു സെന്തിൽ എത്ര തോളം വളർത്താൻ പറ്റും, അതിന്റെ ഒരു കണക്കൊക്കെ ഉണ്ടോ?
0: ആ അതൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. മാത്രമല്ല ഇതൊരു കാര്യമുണ്ട്, ഇതിൻ്റെയൊക്കെ കിറ്റുകൾ അവൈലബിൾ ആണ്. ഇപ്പൊ കെ എൽ ഡി ബോർഡിന്റെ ഫാം, കെ എൽ ഡി ബോർഡിന്റെ ധോണി ഫാമിൽ

0: മൂന്നാമത്തെ എന്ന് പറയുന്നത് വെച്ചാൽ അത് ഈ ഫോഡർ ട്രീസ് ആണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, അതായത് കാലിത്തീറ്റ നമ്മുടെ വൃക്ഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായി നമ്മൾ കാണുന്നത് ശീമക്കൊന്നയാണ്. അപ്പോൾ ശീമക്കൊന്ന മിക്കവാറും വേലികളിലൊക്കെ നമ്മൾ ശീമക്കൊന്ന കാണാറുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളതിനെ വലുതായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ഒരു ദയനീയമായ ഒരു സംഗതിയാണ്. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു തീറ്റ വസ്തുവാണ് ഈ പറയുന്ന ശീമക്കൊന്ന. പക്ഷെ അതിൻ്റെ ഒരു പ്രാധാന്യം ആൾക്കാർ അറിയുന്നില്ല. ഇപ്പം നമുക്ക് ചിലപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തന്നെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലുമൊക്കെ ഇത് ഉണ്ടാവും. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിനെ വെട്ടുക, വെട്ടി നമ്മളൊന്ന് വെയിലത്തിട്ട് വാട്ടുക. കാരണം എന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക വാസനയുണ്ട്. അപ്പോൾ ആ വാസനയൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെയിലത്തിട്ടൊന്ന് വാട്ടിയതിന് ശേഷം സാധാരണ തീറ്റപ്പുല്ല് കൊടുക്കുന്നതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് എന്ത് ചെയ്യുക, പശുവിന് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ പശുവിന് അതിൻ്റെ ശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ശീലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ അത് സാധാരണഗതിയിൽ കഴിച്ചോളും. ഒരു ഏകദേശം നമുക്ക് 5 മുതൽ 10 കിലോ വരെ ശീമക്കൊന്ന പശുവിന് കൊടുക്കാവുന്നതാണ്. പിന്നെ വേറൊന്നാണ് മുരിങ്ങ. ഇതും നമ്മുടെ ആൾക്കാർ വലിയ ശ്രദ്ധിക്കാത്തൊരു സംഗതിയാണ്. ഇപ്പോൾ പലരും നമ്മൾ മുരിങ്ങ നടുന്നു, നമ്മൾ മുരിങ്ങാക്കോല് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ പിന്നെ കുറച്ച് വെട്ടിക്കളയുന്നു, അങ്ങനെയൊക്കെയാണ്. പക്ഷേ മുരിങ്ങ ഇല പശുവിന് ഏറ്റവും നല്ലതാണ്. മാത്രമല്ല പാലുൽപാദനത്തിന് അത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മുരിങ്ങയില ഇല എപ്പോഴൊക്കെ അവൈലബിൾ ആണോ, കിട്ടുകയാണെങ്കിൽ അത് പശുവിനെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഉള്ളതാണ് പീലിവാഗ. പീലിവാഗ വളരെയധികം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു സംഗതിയാണ്, ഒരു മരമാണ്, ചെറിയ രീതിയിൽ വളർന്നു വരുന്നത്. അതും നമുക്ക് എന്ത് ചെയ്യാം, അതും നമുക്ക് പശുവിന് കൊടുക്കാം.
1: പണ്ടൊക്കെ നമ്മൾ ഈ വേലി കെട്ടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, അന്ന് ഇതെല്ലാം ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴ് വേലിയുടെ സ്ഥാനത്ത് മതിൽ വന്നതോടുകൂടി
0: ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ വേലിയിൽ നിറച്ച് മൾബറി ആയിരുന്നു. അപ്പോൾ ഇപ്പം ഇന്ന് നമ്മൾ മൾബറി ഒന്നും കാണുന്നത് പോലുമില്ല. അപ്പോൾ മൾബറി ശരിക്കും പറഞ്ഞാൽ ഒരു ഈ പയറുവർഗത്തിൽപ്പെട്ടതൊന്നും അല്ലെങ്കിൽ പോലും അതിനകത്ത് ഇഷ്ടം പോലെ പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ പ്രോട്ടീൻ ഉള്ള ഒരു നല്ല ഒരു ചെറിയ വൃക്ഷമാണ് ഈ പറയുന്ന മൾബറി. മൾബറിയും പശുവിന് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റുന്നതാണ്, തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരെണ്ണമാണ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ തീറ്റ പുല്ലുണ്ട്, പിന്നെ ധാന്യ വിളകളുണ്ട്. അതേപോലെ ഉള്ളതാണ് പയറുവർഗത്തിൽപ്പെട്ട വിളകൾ. അപ്പോൾ പയറുവർഗത്തിൽപ്പെട്ട വിളകളെന്ന് പറഞ്ഞാൽ അതിൽ പ്രോട്ടീൻ കൂടുതലാണ്. പ്രോട്ടീൻ കൂടുതലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ സജീവമായിട്ടുള്ള 2 ഇനത്തിൽപ്പെട്ട ഇത് പയറുവർഗ ചെടികളാണ് ഉള്ളത് പശുവിന് തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഒന്ന് കൗപ്പി, അതായത് വൻപയർ എന്ന് പറയും. 2 സ്റ്റൈലോസാന്തസ് എന്ന് പറയും. ഇത് 2 എണ്ണവും നല്ലതാണ്. അതായത് നമ്മൾ ശരിക്കും പശുവിന് കൊടുക്കുമ്പോൾ പുല്ല് പയർ മിശ്രിതം കൊടുത്താൽ എപ്പോഴും നല്ലതാണ്. കാരണം പുല്ലിനകത്ത് നമുക്ക് അത്യാവശ്യം നാരുണ്ട്, പയറിനകത്ത് അത്യാവശ്യം പ്രോട്ടീനും ഉണ്ട്. അപ്പോൾ പയറും പ്രോട്ടീനും ഈ പുല്ലും പ്രോട്ടീനും കൂടെ ആയിട്ടുള്ള ഒരു മിശ്രിതമാകുമ്പോൾ നമുക്ക് കാലിത്തീറ്റയുടെ അളവ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഹൈബ്രിഡ് നേപ്പിയർ അല്ലെങ്കിൽ ഗിനി ഗ്രാസ് ഇതൊക്കെ വളർത്തുന്നതിന് ഇടവിളയായിട്ട് എന്ത് ചെയ്യുക, കുറച്ച് വൻപയർ കൂടെ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരുമിച്ച് വെട്ടി ഒരു കോമ്പിനേഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പശുവിന് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ശരിക്കും നമ്മൾ ഈ ഒരു തമ്പ് റൂളുണ്ട്, അതായത് ഒരു ഏകദേശം കണക്കെന്ന് പറഞ്ഞാൽ പശുവിന് 60% പുല്ലും 40% കാലിത്തീറ്റയും കൊടുക്കണമെന്നുള്ളതാണ് ഒരു തമ്പ് റൂള്. ആ തമ്പ് റൂളിനെ നമുക്ക് മാറ്റാം. നമുക്ക് 80% പുല്ല് പയർ മിശ്രിതവും കൊടുത്ത് 20% കാലിത്തീറ്റയാക്കാം. അതിലൂടെ സംഭവിക്കുന്നത് എന്നാണ്, കാലിത്തീറ്റയുടെ അളവ് നമ്മൾ കുറയ്ക്കുകയാണ്
1: ചെയ്യുന്നത്. ചിലവ് വളരെ
0: കുറയും. മാത്രം ചിലവ് കുറയുകയും മാത്രമല്ല പശുവിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്.
1: നല്ലത് പാലിൻ്റെ ഗുണമേന്മയ്ക്കും നല്ലതാണ്.
0: അതെ അതെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാം, മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. അതായത് പശുവിൻ്റെ പ്രത്യുൽപാദനം ഇന്ന് നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കുറവാണ്. ഈ പ്രത്യുൽപാദനം കുറയുന്നതിനുള്ള പ്രധാന ഒരു കാരണവും പശുവിന് തീറ്റപ്പുല്ല് കിട്ടാത്തതാണ്. കാരണം തീറ്റപ്പുല്ലിൽ വിറ്റാമിൻ എ ഉണ്ട്, വിറ്റാമിൻ ഇ ഉണ്ട്. അപ്പോൾ ഈ വിറ്റാമിനുകളുടെ കുറവും ഈ പറയുന്ന പ്രത്യുൽപാദനത്തെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് പശുവിന് തീറ്റയിൽ നാര് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞതും അതേപോലെ തന്നെ അതിൻ്റെ ബാക്കി ബാഹ്യ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അതിൻ്റെ ശാരീരികമായ പ്രത്യുൽപാദന ശേഷിക്ക് കൂടി നമ്മുടെ പുല്ല് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഒരു ഏറ്റവും അവസാനത്തെ വിഭാഗം എന്ന് പറയുന്നത് പരമ്പരാഗതമായ തീറ്റകളാണ്. പരമ്പരാഗതമായ തീറ്റകളെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മൾ എന്തൊക്കെ വീട്ടിലുണ്ടോ അതൊക്കെ കൊടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഉഴുന്ന് കൃഷി ചെയ്യുമ്പം അത് ഉഴുന്നിൻ്റെ ബാക്കി വരുന്ന ചപ്പ്, അതിൻ്റെ പുറം തോട്, ഇങ്ങനെയുള്ള സംഗതികൾ. ഇപ്പോൾ ഇന്നിപ്പോൾ പൈനാപ്പിൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പൈനാപ്പിളിൻ്റെ ബാക്കി ഭാഗങ്ങൾ, അതിൻ്റെ ഇലകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി പായൽ, ചില പായൽ ഇനങ്ങൾ പോലും നമുക്ക് എന്ത് ചെയ്യാം, പശുവിന് കൊടുക്കാം, തീറ്റയായിട്ട് ഉപയോഗിക്കാൻ പറ്റും.
1: ഓക്കെ. അപ്പം ഇത്തരത്തിലുള്ള ഈ ഒരു തീറ്റപ്പുൽ

0: കൃഷി വ്യാപനത്തിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും?
1: അതായത് ഒന്നാമത്തെ നമുക്ക് സ്ഥലപരിമിതി ഉണ്ട് എന്നുള്ളത് സത്യം. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ട്രെയിൻ യാത്ര നടത്തുമ്പോൾ, നമ്മൾ ബസ് യാത്ര നടത്തുമ്പോഴൊക്കെ നമ്മൾ വയലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് പറയപ്പെടുന്നത് 500-ലധികം പാടശേഖരങ്ങൾ ഉണ്ടായിരുന്ന ഒരു നാടാണ് കേരളം. ഇന്ന് പാടശേഖരങ്ങളെല്ലാം കുറഞ്ഞു, മാത്രമല്ല പാടങ്ങളൊന്നും കൃഷി ചെയ്യാതെ ഇട്ടേക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്ഥലമുണ്ട്, അതായത് പാടശേഖരങ്ങൾ നമുക്ക് കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലങ്ങളെ നമ്മൾ ഏറ്റെടുത്ത് അതിൽ തീറ്റപ്പുല്ല് ചെയ്യാനുള്ളൊരു രീതികൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ്.
0: ഈ തീറ്റപ്പുല്ല് ഇത് ഈ വെള്ളക്കെട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ പറ്റുമോ?
1: വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഹൈബ്രിഡ് നേപ്പിയർ നമുക്ക് പറ്റില്ല.
0: പറ്റില്ല,
1: കാരണം ഹൈബ്രിഡ് നേപ്പിയറിന് വെള്ളം കെട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെം എന്താ അഴുകിപ്പോവും, അതിൻ്റെ വേരുകളും അഴുകിപ്പോവും. പക്ഷേ എന്നാൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ചില ഇനങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ പാരാഗ്രാസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാസ് ഉണ്ട്, പാരാപ്പുല്ല് എന്ന് പറയും. പാരാപ്പുല്ല് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. ചെറിയ തോതിൽ സീറ്റേറിയ എന്ന് പറയുന്ന പുല്ല് ഈ പറയുന്ന വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വെള്ളക്കെട്ടുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ ചെയ്യേണ്ടത് വരമ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. വെള്ളം ഏതായാലും ചുറ്റും കടന്നോട്ടെ, നമ്മൾ ഇപ്പോൾ തെങ്ങ് നടന്നുണ്ടല്ലോ ആൾക്കാർ, അതുപോലെ വരമ്പുണ്ടാക്കിയതിനു ശേഷം വരമ്പിൽ എന്ത് ചെയ്യുക,
0: കൃഷി
1: വരമ്പിൽ കൃഷി ചെയ്യാം.
0: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം, ഞാൻ ഉദയകുമാറാണ്. കണ്ണൂർ ജില്ലയിൽ ഏഴിമനയിലാണ് താമസം.
0: ഓക്കെ,
2: എരുമ കർഷകനാണ്. 10-18 കൊല്ലമായി എരുമ നടത്തുന്നു.
1: ഓക്കെ,
0: ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: സാറേ, ഞാൻ ഉദയകുമാറാണ്.
1: ആ, പറഞ്ഞോളൂ, ഉദയകുമാർ പറയൂ.
2: അപ്പൊ എരുമ വളർത്തുന്ന കർഷകനാണ്, 17 വർഷമായി എരുമേനെ വളർത്തുന്നത്. ഞാൻ ഇപ്പൊ കൊടുക്കുന്നത് നമ്മളെ റബ്ബറിൽ വളർത്തുന്ന പയറില്ല, റബ്ബർ പയർ.
1: ഓക്കെ ഓക്കെ, ശരി, തോട്ടപ്പയർ.
2: അത് കൊടുക്കുന്നതിനെ കൊണ്ട് തോട്ടപ്പയർ, അതിന് അത് കൊടുക്കുന്നതിനെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
1: ഇപ്പൊ എന്തെങ്കിലും അത് കൊടുക്കുന്നത് കൊണ്ട് എരുമകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണിച്ചിട്ടുണ്ടോ?
2: ഇല്ല ഇല്ല ഇല്ല
1: ഇല്ല. ആ, അങ്ങനെയാണെങ്കിൽ പിന്നെ അതൊരു പ്രശ്നമല്ല. കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, പശുവിനേക്കാൾ വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ആനിമലാണ് എരുമ എന്ന് പറയുന്നത്. അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും അതിനെ വലിയ ബാധിക്കില്ല. അപ്പം അത് ഏശാറില്ല. കാരണം എരുമ എന്ന് പറയുന്നത് തനതായിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഇനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നമ്മുടെ കാലാവസ്ഥയുമായിട്ട് അനുസരിച്ചും ഇവിടുത്തെ തീറ്റയുമായിട്ടൊക്കെ അനുസരിച്ച് അതിന് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ അതിനിടയ്ക്ക് ഞാനൊരു കാര്യം കൂടി പറയാം, അയവെട്ടുന്ന മൃഗങ്ങൾ എന്ത് കഴിച്ചാലും അതിൽ ചെറിയ തോതിൽ എന്തെങ്കിലും ചില ഈ വിഷാംശം ഉണ്ടെങ്കിൽ പോലും ആ വിഷാംശം അതിനെ ബാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പല തീറ്റകളാ അതെ പല തീറ്റകളും നമ്മൾ അയവെട്ടാത്ത മൃഗങ്ങൾക്ക് കൊടുക്കരുതെന്ന് പറയും. അതായത് കുതിരയ്ക്ക് കൊടുക്കരുത്, അതല്ലെങ്കിൽ പന്നിക്ക് കൊടുക്കരുത് എന്നൊക്കെ പറയും. പക്ഷേ അയവെട്ടുന്ന മൃഗങ്ങളായ എരുമയ്ക്കാണെങ്കിലും പശുവിനാണെങ്കിലും നമ്മൾ ശീലം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അതിനെന്ത് തീറ്റയും നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. ആ,
2: അപ്പം 20 കിലോ ചക്ക ഞാൻ ചെറുതായിട്ട് തറച്ചിട്ടിട്ട് കൊടുക്കാറുണ്ട്.
1: ഓക്കെ, എന്നിട്ട് അതിന് പ്രശ്നം?
2: അതിനുശേഷം ഇല്ല പ്രശ്നം. അതിനുശേഷം ചക്ക കാലത്തെ പച്ചപ്പുല്ല് കൊടുക്കും, പിന്നെ വൈക്കോലുണ്ട്, വൈക്കോലും കുറച്ച് കൊടുക്കും. വൈകുന്നേരമ്പം കാലത്തീറ്റ ഞാൻ കൊടുക്കാറില്ല.
1: ഓക്കെ,
2: പിണ്ണാക്കും, കടലപ്പിണ്ണാക്കും, തേങ്ങാപ്പിണ്ണാക്കും, തവിടും, പിന്നെ ധാതു ലവണ മിശ്രിതമാണ് ഞാൻ കൊടുക്കുന്നത്.
1: ഓക്കെ, അത് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്?
2: മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതിന് അത് കട്ടി നല്ല എന്നാണ് കട്ടി വെള്ള രീതിയിൽ വെച്ച് കൊടുത്തിട്ട് പച്ചവെള്ളം വറച്ചു കൊടുക്കും. അത് കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ വെള്ളം അത് കുടിക്കും.
1: ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു ഒരു ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ഉദയകുമാർ തീറ്റയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അത് വളരെ അഭിനന്ദനീയമാണ്. കാരണം പലപ്പോഴും ആൾക്കാർ, അതായത് നമ്മുടെ കർഷകർ ചെയ്യുന്നൊരു തെറ്റെന്ന് പറഞ്ഞാൽ തീറ്റയെ വെള്ളത്തിൽ കലക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആ വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അതെ,
2: അപ്പൊ രാത്രിയാകുമ്പോൾ മുണ്ട് ഒഴിച്ചു കൊടുക്കും.
1: ഓക്കെ,
2: ഇപ്പൊ മഴക്കാലായാലും ഒരു ദിവസം 60 ലിറ്റർ വെള്ളമാണ് അവള് കുടിക്കുന്നുണ്ട്.
1: ഓക്കെ, നല്ല കാര്യം. വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ തീറ്റപ്പുല്ലുമായി ബന്ധപ്പെട്ട്? തോട്ടപ്പയറിന്റെ കാര്യത്തിൽ

0: പേടി വേണ്ട, തോട്ടപ്പയർ ഈ പറയുന്നത് പോലെ ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എങ്കിൽ പ്രശ്നമില്ല.
1: നമുക്ക് കൈ കൊടുക്കുന്ന പിള്ളാക്ക് നമുക്ക് കൈ തീറ്റേന്റെ അളവ് കുറക്കാൻ പറ്റുമോ?
0: കുറയ്ക്കാം കുറയ്ക്കാം. അതായത് ഇപ്പം ഏതായാലും മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ നമുക്ക് പുല്ലിൻ്റെയും പയറിൻ്റെയും ഒരു മിശ്രിതമായിട്ട് നമുക്ക് പശുവിനെ തീറ്റിക്കാൻ പറ്റുകയാണെങ്കിൽ, പശു അല്ല എരുമയ്ക്കാണെങ്കിലും അതിന് തീറ്റ കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കാലിത്തീറ്റയെ കുറയ്ക്കാൻ പറ്റും. കാരണം ഇപ്പം തന്നെ ആലോചിക്കുക, ഇപ്പോൾ ഉദയകുമാർ കൊടുക്കുന്നതിൽ പല പിണ്ണാക്കിൻ്റെ പേര് പറഞ്ഞു. ഈ പിണ്ണാക്കുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് പ്രോട്ടീന് വേണ്ടിയിട്ടാണ് അല്ലേ? പിണ്ണാക്കിൻ്റെ പ്രധാന ഉദ്ദേശം പ്രോട്ടീൻ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചോളം പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇങ്ങനെയുള്ളത് കൊടുക്കുന്നത് പ്രധാന ഉദ്ദേശം അതിനകത്ത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പം തന്നെ കൊടുക്കുന്ന തീറ്റയിൽ പ്രോട്ടീൻ്റെ അളവിന് വേണ്ടി നമ്മൾ പല ഘടകങ്ങളെയും ചേർത്തിട്ടുണ്ട്. ഈ പ്രോട്ടീൻ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഈ പയർവർഗ്ഗ ചെടികളിൽ നിന്ന് പശുവിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കാം, അതായത് പിണ്ണാക്കിൻ്റെ അളവ് കുറയ്ക്കാം. ആ കാരണം അതെ അതെ, പിണ്ണാക്കിനാണ് വില കൂടുതൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും വില കൂടിയ പിണ്ണാക്കിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് നല്ല ഗുണമേന്മയുള്ള പുല്ല് പയർ മിശ്രിതം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുറയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഏതായാലും തോട്ടപ്പയർ ഉണ്ടെന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, കുറച്ച് സ്ഥലത്ത് ഈ ശങ്കര നീപ്പിയറിലോ അല്ലെങ്കിൽ ഗിനി പുല്ലോ ഒരു വളർത്തുകയും കൂടെ ചെയ്യൂ. അപ്പോൾ ആ കോമ്പിനേഷൻ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് സ്ഥലം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക, എന്നിട്ട് ഇതിന് എന്തെങ്കിലും സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ട് ക്ഷീരവികസന വകുപ്പിൽ ഒന്ന് അപേക്ഷിക്കുകയും കൂടെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവർ മുഖാന്തരം നിങ്ങൾക്ക് സൗജന്യമായിട്ട് തീറ്റ പുൽക്കട കിട്ടും. ഓക്കെ, ഓക്കെ, അതിപ്പം നല്ല അല്ല, ഇനിയിപ്പം ആ സൗജന്യം വേണമെന്ന് തന്നെ ഇല്ലല്ലോ. നമ്മുടെ അടുത്തുള്ള ആരെങ്കിലും ഒരാൾ ഈ ശങ്കരനീപ്പേർ വളർത്തുന്നുണ്ടെങ്കിൽ അയാളിൽ നിന്ന് കുറച്ച് പുൽക്കട വാങ്ങിക്കുക. അയാളിൽ നിന്ന് പുൽക്കട വാങ്ങിച്ചിട്ട് കുറച്ച് പ്രദേശത്ത് ആദ്യം നടുക. നട്ടതിന് ശേഷം അതിനെ അതിനെ അരിയണ്ട, അത് അരിയാതെ ഒരു 6 മാസം വരെ അത് നിൽക്കട്ടെ. നിന്ന് കഴിയുമ്പോൾ അത് കരിമ്പ് പോലെ എന്ത് ചെയ്യും, വളരും. കരിമ്പ് പോലെ വളർന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് 3 മുട്ടുള്ള പുൽക്കടകൾ എടുത്തിട്ട് നമ്മൾ ബാക്കി സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുക. അപ്പോൾ അതിന് സാമ്പത്തിക സഹായത്തിന് വേണ്ടിയൊന്നും നമ്മൾ നോക്കി നിൽക്കണമെന്നില്ല. നമ്മൾ തന്നെ വിചാരിച്ചാൽ നമുക്ക് ചെറിയൊരു പ്രദേശത്ത് നമ്മൾ കുറച്ച് നട്ട് ആ നട്ടതിൽ നിന്ന് നമുക്ക് പുൽക്കടകൾ ഉപയോഗിച്ച് ബാക്കി സ്ഥലത്തേക്ക് നമുക്ക്
1: വ്യാപിപ്പിക്കാം.
0: സാധിക്കുന്ന കാര്യമാണ്, സാധിക്കുന്ന കാര്യമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ സൗജന്യമായിട്ട് ക്ഷീരവികസന വകുപ്പ് ഈ സംഗതി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് പുൽക്കട ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സൊസൈറ്റിയിൽ നിന്ന് പറ്റുമെങ്കിൽ ഒരു 2-3 കട വാങ്ങിച്ചാൽ മതി. ആ ചെയ്യൂ, അതായത് അങ്ങനെ. ഇപ്പം ഞാൻ കണ്ടിടത്തോളം ഉദയകുമാർ ചെയ്യുന്നതെല്ലാം വളരെ ശാസ്ത്രീയമായിട്ടാണ്. മാത്രമല്ല മാർക്കറ്റിങ്ങിൽ വളരെ എന്താണ് നല്ല അച്ചടക്കത്തോടു കൂടി മാർക്കറ്റും ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ 100 രൂപയ്ക്ക് പാല് വിൽപ്പന നടത്താൻ സാധിക്കും എന്ന് പറയുന്നതൊക്കെ ഒരു വിജയമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ അതെ ആ അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറച്ച് മെച്ചപ്പെടുത്താൻ കൂടി പറ്റും. ഈ 2 ഏക്കർ സ്ഥലത്ത് ഒരു ഏകദേശം 25 സെൻറ് സ്ഥലത്തെങ്കിലും എന്ത് ചെയ്യുക, താൽക്കാലികമായിട്ട് CO3 CO4 CO5 എന്നൊക്കെ പറയുന്ന ശങ്കരനീപ്പറിൻ്റെ ഇനത്തിൽപ്പെട്ട പുല്ലുകൂടെ വളർത്തി തുടങ്ങിക്കോളൂ.
1: സാറ് പറഞ്ഞ ഷീമക്കൊന്ന് ഇഷ്ടം പോലെ ഈ ഭാഗത്ത് കിട്ടാനുണ്ട്, ഞാനത് പച്ച പൊട്ടിച്ച് കൊടുത്തപ്പോൾ ഇവർ കഴിക്കുന്നില്ല.
0: ആ അത് അതാണ് ആ പ്രശ്നം. അതായത് പച്ചയാവുമ്പോൾ അതിന് ഈ മണം ഉള്ളത് കൊണ്ട് അത് കഴിക്കില്ല. മറ്റുള്ള പുല്ലിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. പാലിനൊന്നും പ്രശ്നമില്ല. ഇല്ല ഇല്ല ഇല്ല ഇല്ല, പാലിനൊന്നും പ്രശ്നം വരില്ല. ഇനി അതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ എപ്പോഴും പറയാം, ഒരു കർഷകൻ എപ്പോഴും ഒരു ശാസ്ത്രജ്ഞനെ പോലെ ആയിരിക്കണം. അതുകൊണ്ട് കർഷകൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് പുല്ല്, അതായത് ഈ ഷീമക്കൊന്ന് കൊടുത്തു നോക്കുക, എന്തെങ്കിലും വ്യത്യാസം പാലിലുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കാമല്ലോ. ആ ഓക്കെ, അപ്പൊ അതുപോലെ ഷീമക്കൊന്ന് ആ രീതിയിൽ കൊടുക്കാം. ഓക്കെ, അങ്ങനെ കൊടുക്കാം. പിന്നെ അതിലൊരു ഒരു ഉപായം കൂടെ ഞാൻ പറയാം. ഇനി പശു അഥവാ ഷീമക്കൊന്ന് കഴിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടെങ്കിൽ ഈ ഷീമക്കൊന്നയുടെ പുറത്ത് ഒരു അല്പം ഉപ്പ് വെള്ളം കൂടെ തളിച്ചു കൊടുത്തു നോക്കിയേ. ആ ഓക്കെ, അങ്ങനെ ഒഴിച്ചു കൊടുത്താലും. അപ്പൊ ഈ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ ഉദയകുമാർ ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അതെ, പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുന്നു, നന്നായി തന്നെ അത് ചെയ്തു പോട്ടെ. ഓക്കെ
2: ഓക്കെ, ഉദയകുമാർ വിളിച്ചതിന് വളരെ സന്തോഷം. അപ്പൊ നമുക്ക് ഈ

0: നമ്മൾ നടീൽ വസ്തുക്കളുടെ കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നടീൽ വസ്തുക്കളുടെ നല്ല ഇനം നടീൽ വസ്തുക്കൾ എവിടെയൊക്കെയാണ് കർഷകന് ലഭിക്കുന്നത്?
1: ഇപ്പോഴത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നടീൽ വസ്തു ലഭ്യമാകുന്നതിന് കേരളത്തിൽ ഒരു പ്രശ്നമില്ല.
0: ഇല്ല.
1: ഒന്നാമത്തെ കാര്യം, കെഎൽഡി ബോർഡ്, അതായത് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിന് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിനും നടീൽ വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനുമായിട്ട് തന്നെ പ്രത്യേകമായിട്ട് അവർക്ക് ധോണി ഫാമിൽ
0: പാലക്കാട്
1: പാലക്കാട് അവർക്ക് സൗകര്യമുണ്ട്. അവിടുന്ന് അവർ നേരിട്ട് കർഷകർക്ക് നടീൽ വസ്തുക്കൾ കൊടുക്കുന്നുമുണ്ട്. ആവശ്യമുള്ള കർഷകർക്ക് വേണമെങ്കിൽ അവിടെ പോയി വാങ്ങിക്കാം. അതല്ല എങ്കിൽ പാഴ്സലായിട്ട് വേണമെങ്കിലും അവരയച്ചു കൊടുക്കും.
0: കേരളത്തിൻ്റെ ഏത് ഏത്
1: ഏത്
0: ഭാഗത്തു
1: ഭാഗത്തു നിന്ന്
0: നിന്നും
1: വേണമെങ്കിലും ആവശ്യത്തിന്, അതാണ് ഞാൻ പറഞ്ഞത്, അവർ കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് കൃഷി രീതി ഉൾപ്പെടെ വിവരിച്ചു കൊണ്ടാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് കിട്ടും. അതാണ് ഒന്ന്. രണ്ട്, വെറ്റിനറി യൂണിവേഴ്സിറ്റി. വെറ്റിനറി യൂണിവേഴ്സിറ്റിക്ക് മണ്ണുത്തിയിലെ ഫാമുണ്ട്, ലൈഫ് സ്റ്റോക്ക് ഫാമുണ്ട്. അതേപോലെ തുമ്പുർമുഴിയിൽ നമുക്ക് ഫാമുണ്ട്. പാലക്കാടാണെങ്കിൽ തിരുവാഴംകുന്നിൽ ഫാമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫാമുകളിലും നമുക്ക് തീറ്റപ്പുൽ വസ്തുക്കൾ ലഭ്യമാണ്. പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റേഷനുകളിലും അവരുൽപ്പാദിപ്പിച്ച പുതിയ തരത്തിലുള്ള ഹൈബ്രിഡ് നേപ്പിയർ വെറൈറ്റികൾ, അതായത് സുസ്ഥിര എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, ഇപ്പോൾ സുവർണ എന്ന് പറഞ്ഞ് പുതിയ ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്, സുപ്രിയ എന്ന് പറഞ്ഞുണ്ട്. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള, അതേപോലെ ഗിനി ഗ്രാസിൻ്റെ തന്നെ പല വെറൈറ്റികളുണ്ട്. ഹരിതകം എന്ന് പറഞ്ഞിട്ടുള്ള, ഹരിതം എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, പിന്നെ ഹരിതശ്രീ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, മരതകം എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ പല വെറൈറ്റികൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അയാൾക്ക് ഈ പറയുന്ന കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സ്റ്റേഷനുകൾ, വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ സ്റ്റേഷനുകൾ, കെഎൽഡി ബോർഡിൻ്റെ സ്റ്റേഷനുകൾ, ഇവരെവിടെ ചെന്ന് കഴിഞ്ഞാലും ഇവർക്കത് കിട്ടും.
0: കെഎൽഡി ബോർഡിൻ്റെ പാലക്കാട് ധോണി ഫാമിൻ്റെ ചില നമ്പറുകളും കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഞാനൊന്ന് വായിച്ചേക്കാം. 9048702812. അടുത്ത വേറൊരു നമ്പറുണ്ട്, 8304978251. ഒരു നമ്പർ കൂടിയുണ്ട്, 9444000425. ഈ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ഇതുവേണ്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും അതിനകത്ത് നിന്ന് ലഭ്യമാകും. ഇനി ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് ബിജു, ഞാൻ കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ നിന്നാണ് വിളിക്കുന്നത്.
0: ആ, ചോദിച്ചോളൂ, ഡോക്ടർ ശ്യാം സൂരജ് ഉണ്ട്, അദ്ദേഹത്തോട് സംസാരിക്കാം.
1: ബിജു പറഞ്ഞോളൂ.
2: നമസ്കാരം. ഒരു മൂന്നാല് ആടുണ്ട്. അപ്പം എനിക്കൊരു ഫാം കണക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഈ സബ്സിഡി, പുല്ലിന്റെ സബ്സിഡി നമ്മൾ എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്?
1: അത് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, പുല്ലിന്റെ അപേക്ഷകൾക്ക്
2: കേട്ടില്ലായിരുന്നു.
1: അതായത് പുല്ലിന്റെ അപേക്ഷകള് നമുക്ക് ക്ഷീരവികസന വകുപ്പ് മുഖേനയാണ് നമുക്ക് അതിനുള്ള സബ്സിഡികൾ കിട്ടുന്നത്. അപ്പൊ അതിന് ഇതിപ്പോ കടയ്ക്കലാണെന്നല്ലേ പറഞ്ഞേ, അല്ലേ? കടയ്ക്കലല്ലേ? അപ്പൊ അവിടെ നിങ്ങളുടെ ക്ഷീരവികസന യൂണിറ്റ് ഉണ്ടാവും ബ്ലോക്ക് ഓഫീസില്. ബ്ലോക്ക് ഓഫീസില് ക്ഷീരവികസന ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ക്ഷീരവികസന ഓഫീസർ, ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്നുള്ള രീതിയിലുള്ള ആൾക്കാരുണ്ട്, ആ തസ്തികയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തരും. പിന്നെ ഇത് നേരിട്ട് ശരിക്കും പറഞ്ഞാൽ ഓഫീസിലല്ല ഇത് അപേക്ഷ കൊടുക്കേണ്ടത്. അപേക്ഷ കൊടുക്കേണ്ടത് ഓൺലൈനായിട്ടാണ്, അതായത് ഓൺലൈനായിട്ടാണ്. ക്ഷീരശ്രീ എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടലുണ്ട്. ആ ക്ഷീരശ്രീ പോർട്ടലിൽ നമ്മൾ ആദ്യം രജിസ്ട്രേഷൻ നടത്തണം. അത് നമ്മുടെ ആധാർ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനകത്ത് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. രജിസ്ട്രേഷൻ നമ്മൾ നടത്തിയതിന് ശേഷം ക്ഷീരവികസന വകുപ്പ് അവരുടെ ഗുണഭോക്തൃ പട്ടിക ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ നമ്മളെ അറിയിക്കും. അറിയിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനൊരു രജിസ്ട്രേഷൻ ഫീസുണ്ട്, ഒരു 180 രൂപ രജിസ്ട്രേഷൻ ഫീസ്. ആ രജിസ്ട്രേഷൻ ഫീസും കൂടെ അടച്ചു കഴിഞ്ഞാലാണ് പിന്നീട് നമുക്ക് തീറ്റപ്പുൽക്കട സൗജന്യമായിട്ട് തരിക. ക്ഷീരവികസന വകുപ്പിൻ്റെ സബ്സിഡി എന്ന് പറയുന്നത് ഒരു ഹെക്ടർ സ്ഥലത്തിന് 38,000 രൂപയാണ് അവർ സാമ്പത്തിക സഹായം തരുന്നത്. ഒരു ഹെക്ടറിന്, ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ 2.5 ഏക്കർ. രണ്ടര ഏക്കർ സ്ഥലത്തേക്ക് 38,000 രൂപയാണ് സാമ്പത്തിക സഹായം. അതെന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നതിനുള്ള സാമ്പത്തിക സഹായവും ഈ പുൽക്കട തരുന്നതിനുള്ള അതിൻ്റെ വിലയും കൂടെ ഉൾപ്പെടെയാണ് 38,000 രൂപ. പുല്ലിൻ്റെ കട നമുക്ക് ഫ്രീ ആയിട്ടാണ് തരുന്നത്, സൗജന്യമായിട്ടാണ് തരുന്നത്. അതിൻ്റെ വില ഏകദേശം 19,000 രൂപയോളം വരും. ബാക്കിയുള്ള കാശ് നമുക്ക് കാശായിട്ട് തന്നെയാണ് തരുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സബ്സിഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നേരിട്ട് പോകാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇതിനെപ്പറ്റി അധികം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നേരിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അല്ലെ അവരിൽ നിന്ന് കേട്ടതിന് ശേഷം ശിരസി പോർട്ടലിൽ

0: അപേക്ഷ കൊടുക്കുകയാണ് വേണ്ടത്.
1: ഈ കൊന്നയുടെ കാര്യം പറഞ്ഞു സാർ, നാട്ടിന് കൊടുത്തപ്പോഴത്തേക്ക് അത് പിന്നെ ഈ വയറ് ഇളകിയങ്ങ് പോവുകയാണ്.
0: പോവാണ് ചെയ്തത്. ഓക്കെ ഓക്കെ. അതെ, അതായത് അത് ശ്രദ്ധിക്കുക, അതായത് ഒറ്റയടിക്ക് നമ്മൾ വളരെ കൂടുതൽ അളവിൽ അത് കൊടുക്കരുത്. ആ, അതിപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ ഒരു ദിവസം ഒരു ഇപ്പം ഒരു ചക്ക കിട്ടി, കുറേ ചക്ക ഒരുമിച്ച് അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ പശുവിന് എന്താണ് സംഭവിക്കുക? പശുവിൻ്റെ വയറ് പെരുകും. പശുവിൻ്റെ വയറ് പെരുകിയിട്ട് അതിന് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് തീറ്റ കൊടുക്കുമ്പോൾ തീറ്റ എപ്പോഴും ചെറിയ തോതിൽ കൊടുത്തിട്ട് അത് പശുവോ അല്ലെങ്കിൽ ആടാണെങ്കിലോ അത് അതുമായിട്ടൊന്ന് ചേർന്നതിന് ശേഷം, ഒരു അഡാപ്റ്റബിലിറ്റി ഉണ്ടായതിന് ശേഷം പിന്നെ അതിൻ്റെ അളവ് കൂട്ടുകയേ പാടുള്ളൂ. കേട്ടോ?
2: ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം. അപ്പം നമ്മൾ ഈ തീറ്റ നടീൽ വസ്തുക്കളുടെ കാര്യം കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പം നമ്മുടെ നാട്ടിൽ മഴക്കാലത്താണല്ലോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കൃഷി ചെയ്യാനും ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പം പക്ഷേ നമ്മുടെ ഈ തീറ്റപ്പുല്ലിൻ്റെ അത്യാവശ്യം വരുന്ന ഉണ്ടാകുന്നത് വേനൽക്കാലത്താണ്. അപ്പോൾ അപ്പോഴായിരിക്കും ഈ പുല്ലങ്ങ് എങ്ങും കിട്ടാത്ത ഒരവസ്ഥ. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഈ തീറ്റ പുല്ല് നമുക്ക് അത് വേനൽക്കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
0: ഉണ്ട്, മാർഗങ്ങളുണ്ട്. നമുക്ക് ശരിക്കും രണ്ട് സീസണാണുള്ളത്, ഒന്ന് ലീൻ സീസൺ, ഒന്ന് ഫ്ലഷ് സീസൺ. ഫ്ലഷ് സീസണാണ് ശരിക്കും നമുക്ക് കൂടുതലുള്ളത്. ഒരു ഒരു വർഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഏകദേശം 8 മാസത്തോളം കേരളത്തിൽ മഴയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മഴയുള്ള കാലം എന്ന് പറയുന്നതാണ് മാറി മാറി വരികയാണ്. എന്നാലും 8 മാസത്തോളം എപ്പോഴെങ്കിലുമൊക്കെ മഴ പെയ്യും. ബാക്കി ഒരു 4 മാസം മാത്രമാണ് നമ്മുടെ ലീൻ സീസൺ. ലീൻ സീസൺ എന്ന് പറയുമ്പോൾ നല്ല ചൂടുള്ള കാലം. ചൂടുള്ള കാലം എന്ന് പറയുമ്പോൾ ശരിക്കും ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 മാസങ്ങളൊക്കെയാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ആ സമയങ്ങളിലാണ് നമുക്ക് തീറ്റപ്പുല്ലിൻ്റെ ലഭ്യത വളരെയധികം കുറയുന്നത്. അപ്പോൾ തീറ്റപ്പുല്ലിൻ്റെ അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ലീൻ സീസണിലും പശുക്കൾക്ക് തീറ്റ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ തീറ്റപ്പുല്ലിൻ്റെ ഒരു ഗുണനിലവാരവും കുറയാത്ത രീതിയിൽ അതിനെ അച്ചാറിട്ട് സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് സൈലേജ് നിർമ്മാണം എന്ന് പറയുന്നത്. അതായത് സൈലേജ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതായത് നമ്മൾ സാധാരണ നമ്മുടെ പച്ചപ്പുല്ല് നമ്മൾ വെട്ടിയെടുക്കുന്നു. ഏറ്റവും നല്ലത് ചോളമാണ്. അതായത് സൈലേജ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല തീറ്റപ്പുല്ലിനം എന്ന് പറയുന്നത് ചോളമാണ്. ചോളം ധാന്യവിളയാണ്. നമുക്ക് ഈ പറയുന്ന ഹൈബ്രിഡ് നേപ്പിയർ, അതായത് സങ്കര നേപ്പിയർ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ എന്നിരുന്നാലും കൂടുതൽ മികച്ച സൈലേജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചോളം വെച്ചിട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ ചോളം ഒരു സമയത്ത് മാത്രം കൃഷി ചെയ്യുന്നതാണ്. ഒരു സമയത്ത് ആ കൃഷി കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ളത്
2: ചോളം
0: ശരിക്കും വേനൽക്കാലത്താണ് കൃഷി ചെയ്യുന്നത്.
2: ഓക്കെ.
0: പക്ഷേ എന്നിരുന്നാലും കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ നമുക്ക് നോക്കുമ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല.
2: കൂടുതൽ വെള്ളം വേണ്ടുന്ന ഒരു ഇനമാണോ?
0: ആ, വെള്ളം വേണം, വെള്ളം വേണം. ആ, ജലാംശം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ നമ്മുടെ ചെടികൾക്കെല്ലാം ആവശ്യമാണ്. ജലാംശം കുറവ് ആവശ്യമുള്ളതെല്ലാം മരുഭൂമികളിലാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഉള്ളത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു വെള്ളം കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഈൽഡ് കുറയും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈബ്രിഡ് നേപ്പിയറിന് 200 ടൺ വരെ ഒരു ഹെക്ടറിൽ നിന്ന് തരാനുള്ള ശേഷിയുണ്ട്. പക്ഷേ സൂര്യപ്രകാശവും അതേപോലെ ജലസേചനവും കുറവാണെങ്കിൽ ഈ 200 ടൺ എന്ന് പറയുന്നതിൻ്റെ അടുത്ത് പോലും എത്തില്ല ഇവിടുത്തെ ഉൽപ്പാദനം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ആവശ്യമാണ്. സൈലേജ് നിർമ്മാണത്തിലെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. സൈലേജ് നിർമ്മാണം എന്ന് പറയുന്നത്,
2: അത് പറയുന്നതിന് മുമ്പ് നമ്മുടെ ശ്രോതാവ് കൂടി ലൈനിലുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക്.
0: ശരി.
2: ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: സാറേ നമസ്കാരം.
2: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
3: ഞാൻ വയനാട്ടിൽ നിന്ന് മോഹൻ എന്ന് പറഞ്ഞ ഒരാളാണ്.
2: ചോദിച്ചോളൂ.
0: ശരി, മോഹൻ പറഞ്ഞോളൂ.
3: നമസ്കാരം സാറേ. ഞാൻ വയനാട്ടിലെ ഒരു കൃഷിക്കാരനാണ്. നെല്ല്, കാപ്പി, കുരുമുളക്, കവുങ്ങ്, വാഴ, നെല്ല്, പിന്നെ പശുവിനെയും കൃഷി ചെയ്യുന്നുണ്ട്. പശു കൃഷിയുണ്ട്.
0: ഓക്കെ.
3: ഒരു 30 വർഷമായിട്ട് ഒരു ക്ഷീര വികസന, പിന്നെ ക്ഷീര കർഷകനാണ്. ഒരു സൊസൈറ്റിയുടെ മെമ്പറാണ്. എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ ചർച്ചാ ക്ലാസുകൾക്കും എല്ലാവർക്കും പങ്കെടുക്കാറുണ്ട്. ഞാൻ അതുകൊണ്ട് ജീവിച്ചിരുന്ന ഒരാളാണ്.
0: ശരി ശരി ശരി, വളരെ നല്ലത്.
3: എന്റെ അഭിപ്രായം, എനിക്ക് അഭിപ്രായം പറയാനുള്ള, പിന്നെ നിങ്ങൾ എന്തായാലും ആകാശവാണി ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സ്വഭാവമാണ്. ഇങ്ങനെ ഒരു പരിപാടി ആകാശവാണിയിൽ ഉൾപ്പെടുത്തിയതിൽ വളരെ നന്ദി. ആദ്യം തന്നെ ആകാശവാണിയോട് പറയാണ്.
0: ഓക്കെ.
3: എനിക്ക് പറയാനുള്ളത് സാറേ, ഇപ്പോ സാറ് പറഞ്ഞു ക്ഷീരവികസന വകുപ്പ്, മിൽമ, അതേപോലെ തന്നെ ഒരുപാട് കൃഷി ഡിപ്പാർട്ട്മെന്റുകളും കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ നിലവിൽ കൊടുക്കുന്നുണ്ട്.
0: അതെ.
3: ഈ കൊടുത്തു കഴിഞ്ഞ ആനുകൂല്യങ്ങൾ കൊണ്ട് കൃഷിക്കാരൻ ജീവിച്ചു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അവന് അതൊരു അത് കഴിഞ്ഞിട്ട് അവൻ അതിനോ അതോട് മുന്നേറി പോകുന്നുണ്ടോ എന്നുള്ളത് ഒരിക്കലും ഡിപ്പാർട്ട്മെന്റുകാരും ശ്രദ്ധിക്കാറില്ല.
0: ഓക്കെ.
3: കാരണം കാലാകാലങ്ങളില് ഇപ്പൊ ഈ ക്ഷീരവികസന വകുപ്പിന്റെ തീറ്റപ്പുല്ല് കൃഷി, അത് ഒരുപാട് സംവിധാനങ്ങൾ കൃഷിക്കാരന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്.

0: കൃഷിക്കാരന്റെ തന്നെ ഇപ്പൊ ഞാനടക്കം പറഞ്ഞ ഇത് കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്, കുറെ ആൾക്കാർ ആ ഫണ്ട് വാങ്ങി വേറെ മാറ്റി വിനിയോഗിക്കുന്ന അതൊക്കെ ഉണ്ടാവും. അത് കൃഷിക്കാരന്റെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ്. പക്ഷെ ഈ നിലമൊക്കെ ഇത്രയും കാലമായിട്ട് ഇപ്പൊ അതിലത്തൊക്കെ ഇപ്പൊ ഞാനിപ്പോ വേറൊരു രീതിയിൽ പറയണമല്ല, അതിലൊക്കെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ശമ്പളവും ആനുകൂല്യങ്ങളൊക്കെ അവർക്കൊക്കെ കോടികളിൽ ലക്ഷങ്ങൾ ആനുകൂല്യങ്ങൾ ശമ്പളം വാങ്ങിക്കൊണ്ട് ഈ കൃഷിക്കാരന് കൊടുക്കുന്ന പൈസ ആ കൃഷിക്കാരന് വിനിയോഗിക്കാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ അത് വിനിയോഗിച്ചതുകൊണ്ട് ആ കൃഷിക്കാരൻ രക്ഷപ്പെടുന്നുണ്ടോ എന്നുള്ളത് കൃഷി ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് കൃഷിയിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് കാർഷിക ഡിപ്പാർട്ട്മെന്റ് ആരും ആലോചിക്കാറില്ല.
1: അല്ല ഒരു കാര്യം ഞാൻ അത് ശരി, അതായത് ഇപ്പൊ മോഹൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ മോഹൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് ഒരു ഇവാലുവേഷൻ നടത്തുന്നില്ല എന്നുള്ളതാണ് അല്ലേ? അതായത് വിലയിരുത്തൽ ഉണ്ടാകുന്നില്ല.
0: 35,000 രൂപ ഒരു ഹെക്ടറിനെ കാലിത്തീറ്റ നടാൻ കൊടുത്തു കഴിഞ്ഞാല് ആ തരുന്ന ഡിപ്പാർട്ട്മെന്റിനും അറിയാം, ഇത് പാസ്സാക്കി തരുന്ന ഉദ്യോഗസ്ഥനും അറിയാം ഇതും കൊണ്ട് ഒരു മൂലക്ക് എത്തില്ല എന്നുള്ളത്.
1: ഓക്കെ,
0: ഇത് എവിടെ എത്തില്ല എന്നുള്ളത് അവർക്കറിയാം. കാരണം അപ്പൊ ഇത് ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ടാവും ഞങ്ങള് ക്ഷീര കർഷകർക്ക് വേണ്ടിയിട്ട് ഇത്ര സംഖ്യ ഇത്ര കോടി അലോട്ട് ചെയ്തു എന്ന് പറയാ എന്നല്ലാണ്ട് കൃഷിക്കാരൻ അതുകൊണ്ട് മൊത്തം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ്
1: അപ്പൊ എനിക്ക് മനസ്സിലായി ആ ചോദ്യം. എനിക്ക് മനസ്സിലായി, അതായത് ആനുകൂല്യങ്ങൾ നൽകുന്നത് മാത്രമല്ല ആനുകൂല്യങ്ങളുടെ പ്രയോജനം കർഷകർക്ക് എത്രത്തോളം ഉണ്ടായി, അത് അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ വിലയിരുത്തൽ വേണം എന്നുള്ളതാണ് മോഹൻ ഉദ്ദേശിക്കുന്നത്.
0: എന്നാലല്ല ഈ കാലാകാലങ്ങളിൽ ഈ 10 രൂപ കൊടുക്കണോ എന്നും 10 രൂപയല്ല, അതൊരു 12 രൂപ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് തോന്നണമെങ്കിൽ അത് അന്വേഷിക്കണ്ടേ?
1: തീർച്ചയായിട്ടും. അപ്പൊ ഈ വിവരം അവര് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ അറിയിക്കുന്നതാണ് തീർച്ചയായിട്ടും.
0: ഞങ്ങൾ ഒരുപാട് ചർച്ചാ ക്ലാസ്സുകളിൽ ഇതിലൊക്കെ പോയിട്ട് ഇത് പറയുന്നതാണ് എപ്പോഴും.
1: ഓക്കെ, ഇതിപ്പോ ഏതായാലും കുറെ ശ്രോതാക്കൾ കേൾക്കുന്നതുമാണ്, ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും കേൾക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മോഹൻ പറഞ്ഞ കാര്യത്തെ സീരിയസ് ആയിട്ട് തന്നെ അവർ വിലയിരുത്തുമെന്ന് ഞാൻ കരുതുന്നു. വിളിച്ചതിന് നന്ദി. ഓക്കെ
2: ഓക്കെ. അപ്പൊ നമ്മൾ സൈലേജ് നിർമ്മാണത്തെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്.
1: അതെ, സൈലേജ് നിർമ്മാണം കേരളത്തിൽ സാധ്യമായ കാര്യമാണ്. താല്പര്യമുള്ള കർഷകരുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യം വ്യക്തിപരമായിട്ട് തന്നെ ഞാൻ പറയാം, അതായത് സൈലേജ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ യൂറിയ സമ്പുഷ്ടീകരണമുണ്ട്, അതായത് നമുക്ക് യൂറിയ ഉപയോഗിച്ച് നമ്മുടെ ഉണക്കപ്പുല്ല് അല്ലെങ്കിൽ വൈക്കോല് ഇതിനെ നമുക്ക് സമ്പുഷ്ടീകരിക്കാം. കാരണം ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇതിനകത്ത്, അതായത് വൈക്കോലിനകത്ത് പോഷകാംശങ്ങൾ വളരെ കുറവാണ്. ഈ കുറവുള്ള പോഷകാംശങ്ങളുള്ള വൈക്കോലിനെ നമുക്ക് കുറച്ചുകൂടെ ഗുണമുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് വൈക്കോൽ സമ്പുഷ്ടീകരണം എന്നുള്ള ഒരു സംഗതിയുള്ളത്. അപ്പോൾ ഈ ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള കർഷകരുണ്ടെങ്കിൽ, ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ പറയുകയാണ്, അവർ എന്നോട് സമീപിക്കുകയാണെങ്കിൽ എനിക്ക് ഇവർക്ക് വേണ്ട സാങ്കേതിക ഉപദേശം കൊടുക്കാൻ പറ്റും.
2: കാരണം ഫോൺ നമ്പർ കൊടുക്കാം,
1: എൻ്റെ ഫോൺ നമ്പർ കൊടുക്കാം തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ
2: അവസാനം പറഞ്ഞാൽ മതി,
1: കാരണം ഇത് ഈ വളരെയധികം കേരളത്തിൽ നമ്മൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണ് ഞാൻ, അതായത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ കുറച്ച് പേര് സൈലേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അവർക്ക് മാത്രമല്ല ഗുണകരം, അവർക്കത് വിൽപ്പന വേണമെങ്കിൽ നടത്താൻ പറ്റും. കാരണം മറ്റുള്ളവർക്ക് വിൽപ്പന നടത്തി അതിലൂടെ കുറച്ച് ലാഭം ഉണ്ടാക്കാനും പറ്റും. പിന്നെ വൈക്കോൽ ഇവിടെ കിട്ടുന്നത് മൊത്തം ആൾക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈക്കോൽ അതേപടി തന്നെ പശുവിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പകരം ചെറിയ തോതിൽ അതിനകത്ത്, അതായത് വെറും 4% യൂറിയ അതിനകത്ത് ചേർക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വൈക്കോൽ കുറച്ചുകൂടെ സോഫ്റ്റായി മാറും. അതിൻ്റെ പലേറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് പശുവിന് തിന്നാനുള്ള താല്പര്യം കൂടും, അതിൻ്റെ ഡൈജസ്റ്റബിലിറ്റി.
2: വൈക്കോലിനകത്ത് യൂറിയ ഇങ്ങനെ മിശ്രിതം തളിക്കുന്നതുകൊണ്ട്
1: കുഴപ്പമൊന്നുമില്ല. 4% പരമാവധി, 4% പരമാവധി എന്ന് പറഞ്ഞാൽ ആ കണക്ക് കൂടെ ഞാൻ ഇതിനകത്ത് പറഞ്ഞേക്കാം. 100 കിലോ നമുക്ക് വൈക്കോലുണ്ടെന്ന് കരുതുക, 100 കിലോ വൈക്കോലിന് 4 കിലോ യൂറിയ ഒരു 40 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. കലക്കിയിട്ട് ഇതിന് നിലത്ത് വിരിച്ചിടുക. നിലത്ത് വിരിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് റോസ് ക്യാൻ ഉപയോഗിച്ച് ഇതിനെ തളിക്കുക. തളിച്ചിട്ട് ഒന്ന് മറച്ചുകൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ തളിക്കുക. എന്നിട്ട് ഇതിനൊരു ഡ്രമ്മിനകത്തോ അതല്ലെങ്കിൽ നമ്മുടെ കോൺക്രീറ്റ് ചെയ്ത, അല്ലെങ്കിൽ
2: വെയിൽ കൊള്ളാൻ പാടില്ല
1: ചുടുകട്ട കെട്ടിയതിലോ ആയിട്ടുള്ള ഒരു ടാങ്കിനകത്ത് ഇതിനെ നന്നായിട്ട് ഉറച്ച് നിറയ്ക്കുക. നിറച്ച് അതിൻ്റെ മുകൾ ഭാഗം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് വയ്ക്കുക. ഒരു 14-21 ദിവസം കഴിഞ്ഞിട്ട് ഇത് പുറത്തേക്ക് എടുത്താൽ യൂറിയയിൽ നിന്ന് അമോണിയ ഗ്യാസ് ഉണ്ടാവും. ഈ അമോണിയ ഗ്യാസ് ഈ പറയുന്ന വൈക്കോലിനെ വളരെ സോഫ്റ്റായിട്ട് മൃദുവാക്കും. മാത്രമല്ല അതിനകത്ത് നൈട്രജൻ്റെ കണ്ടൻറ്റ് കൂടുകയും ചെയ്യും. ഇത് കഴിക്കുന്നത് കൊണ്ട് പശുവിന് പ്രോട്ടീൻ്റെ ഉൽപാദനം അതിൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. യാതൊരു ഗുണനിലവാരവും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന വൈക്കോല് അതിൻ്റെ ശരീരത്തിനുള്ളിൽ ചെന്ന് അതിന് ഉപയോഗപ്രദമായി മാറും. സാധാരണ വൈക്കോല് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പശുക്കൾക്കാണെങ്കിലും അത് തിന്നാനുള്ള താല്പര്യം

0: ഉണ്ടാവും. ഇതിലൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇത് പുറത്തേക്ക് ഇട്ട് എടുത്ത് അപ്പം തന്നെ പശുവിന് കൊടുക്കാതെ ആ പുറത്തേക്ക് ഇടുമ്പോൾ അമോണിയയുടെ ഒരു ചെറിയ വാസന വരും, ആ വാസന ഒന്ന് മാറിക്കഴിഞ്ഞാൽ കൊണ്ടുപോയി പശുവിന് കൊടുക്കുക.
1: ഇത് എത്ര നാൾ ഇങ്ങനെ കേടുകൂടാതെ ഇരിക്കും?
0: ആ ഇതൊരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കൽ ഇത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ അത് അടച്ചു വെച്ച് വയ്ക്കാൻ പാടില്ല. അത് തീരുന്നവരെ എന്ത് ചെയ്യണം, ഉടനെ തന്നെ ഉപയോഗിക്കണം. ഇത് സൈലേജിൻ്റെ കാര്യത്തിലും ഇങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരിക്കൽ നമ്മളത് തുറന്നു കഴിഞ്ഞാൽ, അതായത് സൈലേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വൈക്കോൽ യൂറിയ എന്ന് പറയുമ്പോൾ 14 മുതൽ 21 ദിവസം എന്ന് പറഞ്ഞാൽ 2 മുതൽ 3 ആഴ്ച. എന്നാൽ സൈലേജിൻ്റെ കാര്യത്തിൽ നമുക്കത് ഒരു ഏകദേശം 20 മുതൽ 40 ദിവസം വരെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, തുറന്നാൽ മതി. ആ തുറക്കുന്ന സമയം കൊണ്ട് സൈലേജ് ആയിട്ടുണ്ടാവും. സൈലേജ് ആവുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ വായു സഞ്ചാരം ഇല്ലാത്ത രീതിയിലാണ് നമ്മളിത് അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഈ പുല്ലിനെ അടച്ചു വയ്ക്കുമ്പോഴേക്കും അതിനുള്ളിൽ ലാക്ടിക് ആസിഡ് ഉണ്ടാവും. ആ ലാക്ടിക് ആസിഡാണ് ഈ പുല്ലിനെ കേടാകാതെ സൂക്ഷിക്കുന്നത്. പിന്നെ അതിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ഉള്ളിലേക്ക് സ്വാഭാവികമായിട്ടും വായു കയറും. വായു കയറിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചീത്തയാവും. അതുകൊണ്ട് ഒരിക്കൽ നമ്മൾ സൈലേജ് ഉണ്ടാക്കിയത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായി എന്ത് ചെയ്യുക, ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഓരോ പ്രാവശ്യവും നമ്മളതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ വായു കയറാത്ത രീതിയിൽ അതിനെ വീണ്ടും നമ്മൾ സീൽ ചെയ്ത് വയ്ക്കുകയും വേണം.
1: അപ്പോൾ ഈ സൈലേജിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം ഈ കേരളത്തിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക കാലാവസ്ഥയിൽ ഇപ്പം കാലാവസ്ഥ വ്യതിയാനമൊക്കെ നടക്കുന്നതിന് അപ്പം ഈ അധികം ഈ സൂര്യപ്രകാശം നമുക്കിപ്പം തെങ്ങിൻ്റെ ഇടയിലൊക്കെ ഇത് ഈ തീറ്റപ്പുല്ല് കൃഷി ചെയ്യണമെങ്കിൽ ഈ ഇതിന് സാറ് സൂചിപ്പിച്ചതുപോലെ സൂര്യപ്രകാശം വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പം കുറച്ച് സൂര്യപ്രകാശം കൃഷി ചെയ്യാവുന്ന പ്രത്യേക ഇനങ്ങൾ അങ്ങനെ
0: ഉണ്ട്. അതായത് കേരളത്തിൽ പൊതുവിൽ പണ്ട് തെങ്ങ് കൃഷി വളരെ വ്യാപകമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തെങ്ങിൻ്റെ ഇടയിൽ വളർത്താൻ പറ്റുന്ന ഇനങ്ങളാണ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഗിനി പുല്ലെന്ന് പറയുന്നത് തന്നെ തെങ്ങിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതായത് തെങ്ങിന് തടം എടുക്കാനുള്ള ഒരു തെങ്ങിന് ചുറ്റുവട്ടത്തൊരു 1.5 മീറ്റർ സ്ഥലം നമ്മൾ വിടുക. വിട്ടതിന് ശേഷം ബാക്കി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പുല്ല് വെച്ച് പിടിപ്പിക്കാം. പൊതുവെ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഞാൻ ചിലപ്പോഴൊക്കെ ചില ക്ലാസ്സിനൊക്കെ ചെന്നപ്പോൾ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്
1: അതെ
0: തെങ്ങിൻ്റെ വളം ഇത് പിടിച്ചെടുക്കും ഊറ്റിയെടുക്കും എന്നൊക്കെ ഉദ്യോഗസ്ഥർ വരെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല. കാരണം ഈ ഇതിൻ്റെ വേരുകൾ, അതായത് ഗിനി പുല്ലിൻ്റെ വേരുകൾ മണ്ണിൻ്റെ ഉപരിതലത്തിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ, അത് ഉള്ളിലേക്കൊന്നും ഇറങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ വേര് നോക്കിക്കഴിഞ്ഞാൽ തെങ്ങിൻ്റെ വേര് എത്രത്തോളം താഴെയാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഈ പറയുന്ന രണ്ടാൾക്കാർ തമ്മിലില്ല. പിന്നെ വെള്ളം ഒരു പറമ്പിൽ വന്നു കഴിഞ്ഞാൽ അത് അവിടുന്ന് ഒഴുകിപ്പോകാതെ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവ് ഈ പുല്ലിൻ്റെ വേരുകൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നഷ്ടമല്ല ഉണ്ടാകുന്നത്, നമുക്കത് പുറത്തേക്ക് പോകുന്നതിനെ നമുക്ക് ഒഴിവാക്കാം, തടയാൻ പറ്റും. പിന്നെ മണ്ണൊലിപ്പ്, അതായത് മണ്ണൊലിപ്പ് നമുക്കറിയാലോ, അടിയിൽ നിന്നുള്ള മണ്ണല്ലല്ലോ ഒലിക്കുന്നത്, മുകൾ ഭാഗത്തുനിന്നുള്ള മണ്ണാണ് ഒലിക്കുന്നത്. ഈ ഒലിച്ചു പോകാൻ സാധ്യതയുള്ള മണ്ണിനെ പിടിച്ചു നിർത്താനുള്ള കഴിവും ഈ പുല്ലിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ മണ്ണിടിച്ചിലൊക്കെ നമ്മുടെ കേരളത്തിൽ ഇപ്പം പലപ്പോഴും വ്യാപകമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പുല്ല് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ മണ്ണ് അവിടെ
1: നമുക്ക് ഈ മണ്ണൊലിപ്പ്
0: തടയാൻ സാധിക്കും.
1: അതുപോലെ വേറെ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ ഈ പുല്ല് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് അത് വെട്ടിയെടുക്കാൻ പാകമാകും?
0: അത് ഓരോന്നിനും അതിൻ്റെതായ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ ഹൈബ്രിഡ് നേപ്പിയറിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്, സങ്കര നേപ്പിയർ ആണെങ്കിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യാണ്, വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 60-65 ദിവസം ആകുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യമായിട്ട് വെട്ടാം. പിന്നെ ഒരു 40-45 ദിവസത്തിൻ്റെ ഇടവേളകളിൽ നമുക്കതിനെ വീണ്ടും വെട്ടാം. അപ്പോൾ ഒരു വർഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 7 തവണയെങ്കിലും നമുക്ക് വെട്ടാൻ പറ്റും. പിന്നെ ഹൈബ്രിഡ് നേപ്പറിന് ഒരു ഗുണം കൂടെ ഉണ്ട്, ഒരു പ്രാവശ്യം നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം വരെ അത് നിലനിൽക്കും.
1: ഓക്കെ, അപ്പം സാറിൻ്റെ ഇപ്പം നമ്മുടെ പരിപാടിയുടെ സമയം അവസാനിക്കുകയാണ്. സാറിൻ്റെ ഫോൺ നമ്പർ കൂടി ഒന്ന് പറഞ്ഞാൽ കർഷകർക്ക്.
0: എൻ്റെ ഫോൺ നമ്പർ ഞാൻ തന്നെ പറയാം, 9496-44-75-37.
1: ഓക്കെ, അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമ്മുടെ കർഷകരുടെ ഇത് ഈ തീറ്റപ്പുൽ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള മിക്കവാറും എല്ലാ ഒട്ടുമിക്ക കാര്യങ്ങളും വളരെ വിശദമായി പറഞ്ഞു കൊടുത്തതിൽ ആകാശവാണിയുടെ പേരിലും കർഷകരുടെ പേരിലുള്ള ശ്രോതാക്കളുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: നമസ്കാരം.
2: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് എസ്ആർ. സ്റ്റുഡിയോയിൽ ഡോക്ടർ ശ്യാം സൂരജ് എസ്ആറിന് ഒപ്പമുണ്ടായിരുന്നത് ജി സന്തോഷ് കുമാർ. സാങ്കേതിക സഹായം ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോ സഹായം

0: കൃഷ്ണ ദിലീപ്.
1: ആകാശവാണി. ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് പ്രപഞ്ചരഹസ്യങ്ങളുടെ ചുരുളഴിയിക്കുന്ന മഹായന്ത്രം, ശാസ്ത്രപ്രചാരകനായ ജിതിൻരാജ് RS സംസാരിക്കുന്നു.
2: ഒരു വലിയ നഗരത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് നീണ്ടുകിടക്കുന്ന അത്രയും വലിപ്പമുള്ള ഒരു യന്ത്രത്തെ കുറിച്ചൊന്ന് സങ്കല്പിക്കാമോ? അതായത് ഏകദേശം 27 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു ഭീമൻ വളയം. ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ കഥയൊന്നുമല്ല. ഫ്രാൻസിന്റെയും സ്വിറ്റ്സർലൻഡിന്റെയും അതിർത്തിക്ക് താഴെയായി ഭൂമിക്കടിയിൽ 100 മീറ്റർ താഴ്ചയിൽ ഇത്രയും വലിയൊരു യന്ത്രം ഇപ്പോൾ വളരെ നിശബ്ദമായി പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണയായി നമ്മൾ കാണുന്ന യന്ത്രങ്ങളൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണ്? ഒന്നുകിൽ ആളുകളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ വലിയ ഭാരമുള്ള സാധനം മാറ്റാനോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനോ ഒക്കെയാണ്. എന്നാൽ ഈ പറഞ്ഞ മെഷീൻ ചെയ്യുന്നത് തികച്ചും വിചിത്രമായ ഒരു കാര്യമാണ്. വളരെ ചെറിയ പദാർത്ഥങ്ങളെ, അതായത് കണ്ണുകൾ കൊണ്ട് കാണാൻ പോലും കഴിയാത്തത്ര ചെറിയ കണങ്ങളെ പരസ്പരം കൂട്ടിയിടിപ്പിക്കുക എന്നത് മാത്രമാണ് ഈ ഭീമൻ യന്ത്രത്തിന്റെ ഒരേ ഒരു ജോലി. അതെ, അത് മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരും, എന്തിനാണ് കോടിക്കണക്കിന് ഡോളറുകൾ ചെലവാക്കി ഭൂമിക്കടിയിൽ ഇത്രയും ആഴത്തിൽ 27 കിലോമീറ്റർ നീളമുള്ള ഒരു തുരങ്കം പണിത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആയിരക്കണക്കിന് സയന്റിസ്റ്റുകളെയും എഞ്ചിനീയർമാരെയും രാപ്പകൽ പണിയെടുപ്പിക്കുന്നത്? വെറുതെ കുറച്ച് ചെറിയ കണങ്ങളെ തമ്മിൽ കൂട്ടിയിടിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ? അതെ, കാരണം ഈ കൂട്ടിയിടികൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നത് മനുഷ്യരാശി എക്കാലവും ചോദിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? നമുക്ക് വളരെ സാധാരണമായ ഒരു ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങളുടെ മുന്നിലുള്ള ഒരു ചുമരിലേക്ക് നോക്കുക. കുറച്ചകലെ നിന്ന് നോക്കുമ്പോൾ അതൊരൊറ്റ വസ്തുവായി വളരെ സോളിഡ് ആയിട്ടുള്ള ഒന്നായിട്ടായിരിക്കും തോന്നുക. എന്നാൽ കുറച്ചുകൂടി അടുത്ത് ചെന്ന് നോക്കിയാൽ ആ ചുമർ നിർമ്മിച്ചിരിക്കുന്നത് ഇഷ്ടികകൾ കൊണ്ടാണെന്ന് കാണാം. ഇനി ആ ഇഷ്ടികയിലേക്ക് ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ അത് ചെറിയ തരികളും മിനറലുകളും കൊണ്ടാണെന്ന് മനസ്സിലാവും. അതിലും സൂക്ഷ്മമായി നോക്കിയാൽ ആ തരികളെല്ലാം മോളിക്യൂളുകൾ അഥവാ തന്മാത്രകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കാണാം. ഈ മോളിക്യൂളുകളുടെ ഉള്ളിലേക്ക് പോയാൽ അവിടെ ആറ്റങ്ങളുണ്ട്. എന്നാൽ സയൻസ് അവിടെയും നിൽക്കുന്നില്ല. ആ ആറ്റങ്ങൾക്കുള്ളിലും അനേകം ചെറിയ മറ്റു പല കണങ്ങളും ഉണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒറ്റ നോട്ടത്തിൽ വളരെ സിമ്പിളും സോളിഡുമാണെന്ന് നമുക്ക് തോന്നുന്ന ഈ ലോകം അതിന്റെ ഏറ്റവും ഉള്ളിലേക്ക് പോകുമ്പോൾ അതിസങ്കീർണമായ മറ്റൊരു മൈക്രോസ്കോപ്പിക് ലോകമാണ്. കഴിഞ്ഞ 100-ലധികം വർഷങ്ങളായി സയന്റിസ്റ്റുകൾ രാപ്പകലില്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണുകൾക്ക് അദൃശ്യമായ ഈ ലോകത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇവിടെ വളരെ വലിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾക്കൊരു പെട്ടി തുറക്കുന്നത് പോലെ ആ ആറ്റത്തെ വെറുതെ അങ്ങോട്ട് തുറന്ന് അതിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ ഇതിനുള്ളിൽ എന്താണെന്ന് എങ്ങനെ കണ്ടെത്തും? അവിടെയാണ് ഗവേഷകർ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വഴി തിരഞ്ഞെടുക്കുന്നത്. ഒരു കാര്യത്തിന്റെ ഉള്ളിലേക്ക് നേരിട്ട് നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ വളരെ ശക്തിയിൽ ഇടിച്ചു തകർക്കുക, എന്നിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണ കഷ്ണങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക. നിങ്ങൾക്കൊരു പഴയ വാച്ചിനുള്ളിൽ എന്താണെന്ന് അറിയണം, പക്ഷെ അത് അഴിച്ചെടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ടൂളുകളില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ വാച്ചിനെ ഭിത്തിയിലേക്ക് ശക്തമായിട്ട് എറിയും. അപ്പോൾ അതിൽ നിന്നും തെറിച്ചു വീഴുന്ന ചെറിയ പൽചക്രങ്ങളും സ്പ്രിങ്ങുകളും നോക്കി അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാക്കാം. ഇതിന്റെ മറ്റൊരു അഡ്വാൻസ്ഡ് വെർഷനാണ് ഇവിടെ സയൻസും ചെയ്യുന്നത്. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ അഥവാ LHC എന്ന് വിളിക്കുന്ന ഈ യന്ത്രത്തിന് പിന്നിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആശയവും ഇതുതന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ പേര് മുൻപ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. കേൾക്കുമ്പോൾ ഭയങ്കര സങ്കീർണമായിട്ടുള്ള ഒരു പേരായി തോന്നാമെങ്കിലും ഇതിന്റെ പ്രവർത്തന രീതിയുടെ ആശയം വളരെ സിമ്പിളാണ്. ഭൂമിക്കടിയിലുള്ള ഈ ഭീമൻ യന്ത്രം അതിസൂക്ഷ്മമായ കണങ്ങളെ ചിന്തിക്കാൻ പോലും കഴിയാത്ത വേഗതയിൽ പായിക്കും, എന്നിട്ട് അവയെ തമ്മിൽ ശക്തമായി കൂട്ടിയിടിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കൂട്ടിയിടിക്കുന്ന കൃത്യം നിമിഷത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഗവേഷകർ വളരെ സൂക്ഷ്മമായി പഠിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ 27 കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിനുള്ളിൽ കണങ്ങളുടെ അഥവാ പാർട്ടിക്കിളുകളുടെ 2 ബീമുകളുണ്ട്. അതിൽ ഒരു ബീം ഈ വലിയ വളയത്തിലൂടെ ഒരു ദിശയിലേക്ക് അതിവേഗം സഞ്ചരിക്കുന്നു, രണ്ടാമത്തെ ബീം നേരെ എതിർ ദിശയിലേക്കും സഞ്ചരിക്കുന്നു. ഇങ്ങനെ 2 ഭാഗത്തേക്ക് പോകുന്ന ഈ ബീമുകളെ തുരങ്കത്തിലെ മുൻകൂട്ടി നിശ്ചയിച്ച ചില പ്രത്യേക പോയിന്റുകളിൽ വച്ച് പരസ്പരം നേരിട്ട് കൂട്ടിയിടിക്കാൻ പാകത്തിൽ വഴിതിരിച്ചുവിടുന്നു. അങ്ങനെ അവ അതിശക്തമായി കൂട്ടിയിടിക്കുന്നു. ഈ കൂട്ടിയിടി എന്ന് പറയുന്നത് നമ്മൾ കണ്ണ് ചിമ്മുന്നതിനേക്കാൾ വളരെ ചെറിയ ഒരു സെക്കൻഡിന്റെ ചെറിയൊരു ഫ്രാക്ഷനിൽ സംഭവിക്കുന്ന ഒന്നാണ്. എന്നാൽ ഈ നിമിഷത്തിൽ അവിടെ ഉണ്ടാകുന്ന ഊർജം അഥവാ

എനർജി എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഒരാറ്റത്തേക്കാൾ ചെറിയ ഒരു സ്പേസിലേക്കാണ് ഇത്രയും വലിയൊരു എനർജി ചുരുക്കപ്പെടുന്നത്. ഈ കൂട്ടിയിടിയിലൂടെ ഉണ്ടാകുന്ന അത്രയും സാന്ദ്രമായ എനർജിയിൽ നിന്നും ഒരു നിമിഷം മുമ്പ് വരെ അവിടെ നിലവിലില്ലാതിരുന്ന പുതിയ കണങ്ങൾ താത്കാലികമായി ഉണ്ടാക്കപ്പെടുന്നു. ഈ ഒരു കൂട്ടിയിടി നടക്കുന്ന പോയിന്റുകൾക്ക് ചുറ്റുമായി വളരെ വലിയ ഭീമൻ ഡിറ്റക്ടറുകൾ വച്ചിട്ടുണ്ട്. ക്യാമറകൾ പോലെ പ്രവർത്തിക്കുന്ന ഇവ ഇടിയുടെ ആഘാതത്തിൽ ഏതൊക്കെ പുതിയ കണങ്ങളാണ് പുറത്തേക്ക് തെറിച്ചു പോകുന്നതെന്ന് ട്രാക്ക് ചെയ്യുന്നു. മാത്രമല്ല, ഇതിൽ ഓരോ കണങ്ങൾക്കും എത്രമാത്രം ഊർജമുണ്ടെന്നും അവ ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്നും കൃത്യമായി അളക്കുന്നു. ഒരു വലിയ വാഹന അപകടം നടന്നതിന് ശേഷം റോഡിൽ ചിതറിക്കിടക്കുന്ന ഗ്ലാസ് കഷ്ണങ്ങളും വാഹനത്തിന്റെ ഭാഗങ്ങളും നോക്കി അന്വേഷണ ഉദ്യോഗസ്ഥർ ആ അപകടം എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞു കൊടുക്കാറില്ലേ? ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഈ അളവുകളിൽ നിന്നെല്ലാം സയന്റിസ്റ്റുകൾ കൂട്ടിയിടിയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പുനർനിർമ്മിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഈ അപകടം നടക്കുന്നത് നമ്മുടെ ലോകത്തെ ഏറ്റവും ശക്തിയേറിയ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ പോലും കാണാൻ കഴിയാത്തത്ര ചെറിയ സ്കെയിലിലാണ്. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ കണങ്ങളെ ഇതിനു വേണ്ടി തയ്യാറാക്കേണ്ടതുണ്ട്. ഒരാറ്റത്തിന്റെ ഉള്ളിലുള്ള പ്രോട്ടോണുകൾ എന്ന് വിളിക്കുന്ന കണങ്ങളെയാണ് ഇതിനായി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഈ പ്രോട്ടോണുകൾ പെട്ടെന്നൊരു ദിവസം ഈ 27 കിലോമീറ്റർ വളയത്തിലേക്ക് വന്ന് ഫുൾ സ്പീഡിൽ ഓടാൻ തുടങ്ങുകയല്ല ചെയ്യുന്നത്. അവയുടെ യാത്ര തുടങ്ങുന്നത് വളരെ ചെറിയ മറ്റൊരു ആക്സിലറേറ്ററിലാണ്. അവിടെ വച്ച് ഒരു നിശ്ചിത വേഗത വരെ അവയെ തള്ളിവിടുന്നു. എന്നിട്ട് അതിനേക്കാൾ അല്പം കൂടി മറ്റൊരു വലിയ ആക്സിലറേറ്ററിലേക്ക് അവയെ മാറ്റുന്നു. അവിടെ നിന്ന് വീണ്ടും വേഗത കൂട്ടി അതിലും വലിയ ഒന്നിലേക്ക് മാറ്റുന്നു. നമ്മൾ ഒളിമ്പിക്സിലൊക്കെ റിലേ ഓട്ടം കാണാറില്ലേ? ഓരോ ഓട്ടക്കാരനും ബാറ്റൺ അടുത്തയാൾക്ക് കൈമാറുമ്പോൾ അവരുടെ വേഗത കൂടി വരുന്നത് പോലെ പല ഘട്ടങ്ങളിലായി ആക്സിലറേറ്ററുകളുടെ ഒരു നീണ്ട നിര തന്നെ ഈ കണങ്ങളെ പരസ്പരം കൈമാറാറുണ്ട്. ഓരോ ഘട്ടത്തിലും അവയുടെ സ്പീഡ് വർദ്ധിപ്പിച്ച ശേഷം അവസാനത്തെയും ഏറ്റവും വലുതുമായിട്ടുള്ള തള്ളലിനായി ഈ 27 കിലോമീറ്റർ നീളമുള്ള മെയിൻ റിംഗിലേക്ക് അവയെ ഇഞ്ചക്ട് ചെയ്യും. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ സാധ്യമായ ഏറ്റവും ഉയർന്ന വേഗതയുടെ അടുത്ത വേഗതയിൽ സഞ്ചരിക്കുന്ന രണ്ട് പാർട്ടിക്കിൾ ബീമുകളെ ഇത്രയും ഇടുങ്ങിയ ഒരു വളയത്തിലൂടെ കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ഈ കണങ്ങളെ ഓരോ നിമിഷവും വളച്ചെടുത്ത് വഴിതിരിച്ച് വിടേണ്ടതുണ്ട്. അല്പം ഒന്ന് ശ്രദ്ധ മാറിയാൽ ഈ കണങ്ങൾ നേർരേഖയിൽ പാഞ്ഞുപോയി ആ തുരങ്കത്തിന്റെ ഭിത്തിയിലിടിച്ച് തകർന്നു പോകും. ഇങ്ങനെ ദിശ മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ശക്തമായിട്ടുള്ള കാന്തങ്ങൾ അഥവാ മാഗ്നറ്റുകളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കാന്തങ്ങൾക്കൊന്നും ഇതിന്റെ അടുത്തുകൂടി പോകാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് ഈ യന്ത്രങ്ങളെ സൂപ്പർ കണ്ടക്ടിംഗ് മാഗ്നറ്റുകൾ എന്ന് വിളിക്കുന്ന പ്രത്യേകതരം കാന്തങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, അതായത് വൈദ്യുതി കടന്നു പോകുമ്പോഴുണ്ടാകുന്ന തടസ്സങ്ങൾ ഒട്ടും തന്നെ ഇല്ലാതെ കറണ്ടിനെ ഒഴുകാൻ അനുവദിക്കുന്നവരാണ് സൂപ്പർ കണ്ടക്ടറുകൾ. എന്നാൽ ഇവയ്ക്ക് ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ വളരെ വലിയൊരു നിബന്ധനയുണ്ട്. ഇവയെ അതിശൈത്യമുള്ള അവസ്ഥയിൽ നിലനിർത്തണം. എത്രത്തോളം തണുപ്പ് വേണമെന്നറിയാമോ? -271°C. പ്രപഞ്ചത്തിലെ ഗാലക്സികൾക്കിടയിലുള്ള ശൂന്യമായ സ്പേസിലെ തണുപ്പ് ഏകദേശം ഇത്രത്തോളം വരും. ഇതാണ് ഭൂമിക്കടിയിലെ ഒരു തുരങ്കത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഡീപ് സ്പേസിലെ ശൂന്യതയേക്കാൾ തണുപ്പാണ് മനുഷ്യൻ ഇവിടെ കാന്തങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് എന്നർത്ഥം. ഇങ്ങനെ നല്ല തണുപ്പായി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡുകൾക്ക് ഈ പാർട്ടിക്കിൾ ബീമുകളെ സെക്കൻഡിൽ 10,000 തവണ ഈ ഒരു തുരങ്കത്തിലൂടെ ചുറ്റിക്കാൻ സാധിക്കും. അങ്ങനെ വേഗത കൂടിക്കൂടി ഇവർ പ്രകാശ വേഗതയുടെ അടുത്ത സ്പീഡിലേക്ക് എത്തിച്ചേരും. ആ ഒരു വേഗതയിൽ ഈ കണങ്ങൾക്ക് ഭൂമിയെ സെക്കൻഡിൽ 7 തവണ ചുറ്റാൻ സാധിക്കും. ഇനി ഈ യന്ത്രം ഉണ്ടാക്കിയതിന്റെ യഥാർത്ഥ ലക്ഷ്യം വെറുതെ ഈ കണങ്ങളെ കൂട്ടിയിടിക്കുക എന്നത് മാത്രമല്ല, ഈ കൂട്ടിയിടിയിലൂടെ നമുക്ക് എന്ത് കണ്ടെത്താൻ കഴിയും എന്നതാണ് ലക്ഷ്യം. ഇവിടെയാണ് കഥ ഏറ്റവും കൂടുതൽ കൗതുകകരമായി മാറുന്നത്. കാരണം ശാസ്ത്രജ്ഞർ വെറുതെ കുറച്ച് പ്രോട്ടോണുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രമല്ല ഇതൊക്കെ ചെയ്യുന്നത്, അവർ പ്രകൃതിയെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ കാണുന്ന പദാർത്ഥങ്ങൾ അതിന്റെ ഏറ്റവും അടിസ്ഥാന തലത്തിൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തണം. ചില കണങ്ങൾക്ക് ഭാരം അഥവാ മാസ് ഉണ്ടാകുകയും ചില കണങ്ങൾക്ക് തീരെ മാസ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയണം. പ്രപഞ്ചമുണ്ടായ സമയത്ത് പദാർത്ഥവും അതിന്റെ നേരിയ വിപരീതമായിട്ടുള്ള ആന്റി പദാർത്ഥവും, നമ്മൾ മാറ്റർ ആൻഡ് ആന്റി മാറ്റർ എന്ന് പറയും, ഇവ തുല്യ അളവിൽ ഉണ്ടായിരുന്നു എന്നും എന്നാൽ പ്രപഞ്ചം മുഴുവൻ മാറ്റർ കൊണ്ട് മാത്രം നിറഞ്ഞിരിക്കുന്നു എന്നതിന്റെ പിന്നിലെ റീസൺ കണ്ടെത്തണം. അതുപോലെ തന്നെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഇരുണ്ട ദ്രവ്യത്തിനും ഇരുണ്ട പദാർത്ഥങ്ങൾക്കും പിന്നിലുള്ള സത്യം മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ ഒരു ഉപകരണം വെച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഇതിൽ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഈ യന്ത്രം ഇതിനോടകം തന്നെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. 2012 ഈ കൊളൈഡറിൽ നിന്നുള്ള വിവരങ്ങൾ ഒരു പുതിയ കണത്തിന്റെ യഥാർത്ഥ തെളിവുകൾ ലോകത്തിന് തന്നിരുന്നു. 1960 മുൻ ഭൗതിക ശാസ്ത്രജ്ഞർ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഹിഗ്സ് ബോസോൺ അഥവാ ദൈവകണം എന്ന് പലരും വിളിക്കുന്ന ആ കണമായിരുന്നു അത്. ഈ കണ്ടുപിടുത്തം എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതെന്ന്

0: മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന, നിങ്ങൾക്ക് കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ഫീൽഡ് അഥവാ പ്രതലം മനസ്സിൽ സങ്കല്പിക്കുക. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന മുറിയും ശൂന്യമായ സ്പേസിലുമൊക്കെ ഈ ഫീൽഡുണ്ട്. ചില കണങ്ങൾ ഈ ഫീൽഡിലൂടെ സഞ്ചരിക്കുമ്പോൾ അവയ്ക്ക് ഒരുതരം തടസ്സമുണ്ടാകുന്നു. ഫിസിക്സിൽ ഈ തടസ്സത്തിനെയാണ് നമ്മൾ മാസ് എന്ന് വിളിക്കുന്നത്. ഈ ഫീൽഡുമായിട്ട് ശക്തമായി ഇടപഴകുന്ന കണങ്ങൾക്ക് ഭാരമുള്ളതായി തോന്നും. എന്നാൽ ഈ ഫീൽഡുമായി വലിയ സമ്പർക്കമില്ലാത്ത കണങ്ങൾക്ക് ഭാരമില്ലാത്തതുപോലെയും തോന്നും. ഇത് വളരെ ലളിതമായിട്ടുള്ള എക്സാമ്പിളാണ്. ഇതിന് പിന്നിലെ യഥാർത്ഥ മാത്തമാറ്റിക്സ് അല്പം കോംപ്ലക്സ് ആണ്. എങ്കിലും അടിസ്ഥാന ആശയം ഇത് തന്നെയാണ്. അതായത് മാസ്, മലയാളത്തിൽ നമ്മൾ പിണ്ഡം എന്ന് പറയും. കുറച്ചുകൂടി സിമ്പിളാക്കി മനസ്സിലാക്കാൻ ഞാനൊരു ബ്രോഡർ സെൻസിൽ ഭാരം എന്ന് പറയുന്ന ഒരു വസ്തുതയെ എടുക്കാം. അതായത് മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ ജനിക്കുമ്പോൾ തന്നെയുള്ള ഗുണമല്ല, മറിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഫീൽഡുമായിട്ടുള്ള സമ്പർക്കം മൂലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീൽഡിനെയാണ് ഹിഗ്സ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിഗ്സ് ഫീൽഡും അതിനോട് ബന്ധപ്പെട്ട കണത്തിനും തെളിവ് കണ്ടെത്തുക എന്നതാണ് ഫിസിക്സിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന്. അത് സംഭവിക്കുകയും ചെയ്തു. പുതിയ കണങ്ങൾ കണ്ടുപിടിച്ച് പേരിടുക എന്നുള്ളത് മാത്രമല്ല, ഈ കണങ്ങൾ കൂട്ടിയിരിക്കുന്ന കൃത്യം പോയിന്റിൽ വളരെ ചെറിയൊരു നിമിഷത്തേക്ക് നമ്മുടെ പ്രപഞ്ചമുണ്ടായ ആദ്യത്തെ നിമിഷങ്ങളിൽ ഉണ്ടായ അതേ അവസ്ഥകൾ റീകൺസ്ട്രക്ട് ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ പുനർസൃഷ്ടിക്കുന്നുണ്ട്. അതായത് ആറ്റങ്ങളോ നക്ഷത്രങ്ങളോ ഒന്നും ഉണ്ടാകുന്നതിന് മുമ്പ് പ്രപഞ്ചം അങ്ങേയറ്റം ചൂടുള്ളതും വളരെ സാന്ദ്രവുമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ഈ ഒരു നിമിഷത്തെ വളരെ സൂക്ഷ്മമായിട്ട് ആവർത്തിച്ച് പഠിക്കുന്നതിലൂടെ സയന്റിസ്റ്റുകൾക്ക് സമയത്തിന്റെ പിന്നിലേക്ക് സഞ്ചരിച്ച് പ്രപഞ്ചത്തിന്റെ ആദ്യ സമയങ്ങളായ ബിഗ് ബാങ്ങിൽ എന്തുണ്ടായി എന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സയന്റിസ്റ്റുകൾ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഹിഗ്സ് കണത്തെ കണ്ടെത്തിയതോടെ ഈ കഥ ഇവിടെ അവസാനിച്ചിട്ടില്ല. ഇതിനെ കൂടുതൽ ആകർഷകമാക്കി മാറ്റുകയാണ് ആ സംഭവം ചെയ്തത്. കാരണം നമ്മൾ തിരഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. നമ്മൾ ഇതുവരെ തിരയാത്ത കാര്യങ്ങളെക്കുറിച്ച്, നമ്മൾ ഇതുവരെ പ്രവചിച്ചിട്ടില്ലാത്ത കണങ്ങളെക്കുറിച്ച്, ആരും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത പുതിയ ശക്തികളെ കണ്ടെത്താൻ, നമുക്ക് മുന്നിൽ സയന്റിഫിക് തിയറികൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത പ്രകൃതിയുടെ രഹസ്യങ്ങൾ അറിയാൻ, ഈ ചോദ്യങ്ങൾക്ക് മുന്നിലാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ഇന്ന് നിൽക്കുന്നത്. ഇപ്പോൾ 2026 പകുതിയോടെ നീണ്ട വർഷങ്ങളുടെ ഗവേഷണത്തിന് ശേഷം ഒരുപാട് കൂട്ടിയിടികൾ കഴിഞ്ഞ് ഈ യന്ത്രം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ലബോറട്ടറിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അപ്ഗ്രേഡിന് വേണ്ടി എഞ്ചിനീയർമാർ ശ്രമിക്കുന്നുണ്ട്. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഈ തുരങ്കത്തിന്റെ 1 കിലോമീറ്ററിലധികം വരുന്ന ഭാഗം പൂർണ്ണമായും അഴിച്ചു മാറ്റുകയും അവിടെ പുതിയ തരം മാഗ്നറ്റുകളും ആധുനികമായിട്ടുള്ള ഉപകരണങ്ങളും വച്ച് പുനർനിർമ്മിക്കുകയും ചെയ്യും. അങ്ങനെ കൂടുതൽ കരുത്തുറ്റ ഒരു വെർഷനെ 2030 ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഗവേഷകരുടെ ലക്ഷ്യം. ആരും പ്രവചിക്കാത്ത എന്തോ ഒന്ന് കണ്ടെത്താനുള്ള വളരെ വലിയ സാധ്യതകളാണ് ഈ യന്ത്രം ഓരോ തവണ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും ബാക്കിയാവുന്നത്. ആ സാധ്യത കൊണ്ട് മാത്രമാണ് ലോകം ഇതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നത്. വീണ്ടും സ്വിച്ച് ഓൺ ചെയ്യുന്ന ദിവസത്തെ കാത്തുകൊണ്ട് ആ വലിയ യന്ത്രം ഭൂമിക്കടിയിൽ വിശ്രമിക്കുകയാണ്. അത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ടല്ല, മറിച്ച് ശാസ്ത്രത്തിന് അറിയാത്ത പല കാര്യങ്ങളിലേക്കും അത് വിരൽ ചൂണ്ടുമ്പോൾ ഉണ്ടാകുന്ന ആകാംക്ഷയും അതിലൂടെ മനുഷ്യരാശിക്കുണ്ടാകുന്ന അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളും പ്രതീക്ഷിച്ചാണ് ശാസ്ത്രലോകം കാത്തിരിക്കുന്നത്.
1: പ്രപഞ്ച രഹസ്യങ്ങളുടെ ചുരുളഴിയിക്കുന്ന മഹായന്ത്രം. ശാസ്ത്ര പ്രചാരകനായ ജിതിൻ രാജ് RS സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ആത്മഹത്യയിലേക്ക് നയിക്കാവുന്ന കാരണങ്ങൾ എന്തൊക്കെ? ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ കെ എ കുമാർ സംസാരിക്കുന്നു.
3: ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം ഇപ്പോൾ. ബിച്ചു തിരുമല രചിച്ച്, രവീന്ദ്രൻ സംഗീതം നൽകി.

0: വിഷ്ണു എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പ്രേക്ഷോതകളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്ക് ഒരു വട്ടം കൂടിയിലൂടെ നമുക്ക് കേൾക്കാം.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: ആകാശവാണി. ഇപ്പോൾ രമ്യ രാഘവൻ പാടിയ ലളിത ഗാനങ്ങൾ കേൾക്കാം.

സംഗീതം വി എൻ കുമാർ. ഒരു മൗനബിന്ദുവിനാഴങ്ങളിൽ ഒരു മഹാസാഗരം കൂടിയിരുന്നു എന്നാരംഭിക്കുന്നു ഈ ഗാനം. രചന സോണി വർഗീസ്.

0: രമ്യ രാഘവൻ പാടിയ ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഗാനരചന സോണി വർഗീസ്, ഡോക്ടർ ചേരാവള്ളി ശശി. സംഗീതം നൽകിയത് വി എൻ കുമാർ. നാളെ ഉച്ചയ്ക്ക് 12:20 സീമന്ത് ഗോപാൽ പാടിയ ലളിത ഗാനങ്ങൾ കേൾക്കാം. സമയം 12:59:56. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കനത്ത ചൂടിന് ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വരൾച്ചാ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഒന്നാം വിള കൃഷിക്ക് ജലസേചനമൊരുക്കാൻ പാലക്കാട്ടെ വാളയാർ മീങ്കര ഡാമുകൾ ഇന്ന് തുറക്കും.

0: ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മുൻവിധികൾ മാറ്റുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 14-ാം തീയതിയാണ് പത്രിക പിൻവലിക്കുവാനുള്ള അവസാന ദിവസം. കൊച്ചി, കോഴിക്കോട് കോർപ്പറേഷനുകളിലെയും തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട് ജില്ലാ പഞ്ചായത്തുകളിലെയും ഓരോ വാർഡുകളിലും, വിവിധ ജില്ലകളിലായി 3 മുനിസിപ്പൽ വാർഡുകളിലും, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യാതിഥിയാകും. ഇന്നലെ നടന്ന 26 കായിക ഇനങ്ങളിൽ നിന്ന് 99 പോയിന്റോടെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ മുന്നിലെത്തിയിരുന്നു. ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കാൻ അവസാന ദിനമായ ഇന്ന് നടക്കുന്ന മത്സരങ്ങൾ നിർണായകമാണ്. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിനു ശേഷം കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രപഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖല വരൾച്ചാ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ വാളയാർ, മീങ്കര ഡാമുകൾ തുറക്കാൻ തീരുമാനം. ആയക്കെട്ട് പ്രദേശത്തെ 1-ാം വിള കൃഷിക്കായാണ് ഡാമുകൾ തുറക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: വാളയാർ ഡാം ഇന്ന് വൈകിട്ട് 5 മണിക്കും മീങ്കര ഡാം തിങ്കളാഴ്ചയും തുറക്കാനാണ് ഇന്നലെ ചേർന്ന ഇരു ഡാമുകളുടെയും ഉപദേശക സമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഡാമുകളിലെ നിലവിലെ ജലനിരപ്പ് തൃപ്തികരമല്ലെങ്കിലും കർഷകരുടെ ആവശ്യം മുൻനിർത്തിയാണ് തീരുമാനം. 6 പഞ്ചായത്തുകളിലായി 5000 ഹെക്ടറോളം നെൽകൃഷിയാണ് വാളയാർ ജലത്തെ ആശ്രയിക്കുന്നത്. കുടിവെള്ളത്തിനായുള്ള ജലനിരപ്പ് മാറ്റിവെച്ചാൽ നിലവിൽ മീങ്കരയിൽ 8 ദിവസത്തേക്കുള്ള വിതരണത്തിനുള്ള ജലമാണ് സംഭരിച്ചിട്ടുള്ളത്. മലമ്പുഴ ഡാം തുറന്ന് കൃഷിക്ക് വെള്ളം അനുവദിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
0: കോട്ടയം നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി നഗരത്തിന് ചുറ്റുമുള്ള സമാന്തര റോഡുകളെ ബന്ധിപ്പിച്ച് റിംഗ് റോഡ് സംവിധാനം നടപ്പാക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സമാന്തര റോഡുകൾ പരസ്പരം കണക്ട് ചെയ്യുന്നതിലൂടെ നഗരത്തിലെ തിരക്ക് വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. പരമവീരചക്ര ജേതാവ് കമ്പനി ക്വാർട്ടർ മാസ്റ്റർ ഹവിൽദാർ അബ്ദുൾ ഹമീദിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അസാമാന്യ ധീരതയും പോരാട്ടവീര്യവും പ്രകടിപ്പിച്ച അബ്ദുൾ ഹമീദ് രാജ്യത്തിനായി പരമോന്നത ത്യാഗം അനുഷ്ഠിച്ചതായി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശൌര്യവും ത്യാഗവും സൈന്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെ സമ്പന്നമാക്കിയെന്നും രാജ്യം എക്കാലവും അദ്ദേഹത്തെ സ്മരിക്കുമെന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഇന്ത്യൻ സൈനികൻ മിഥിലാജിന്റെ ഭൌതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കി. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ഭൌതികദേഹം സ്വന്തം വീട്ടിൽ എത്തിച്ചത്. തിരുവമ്പാടി MLA സി കെ കാസിം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും ജന്മഭൂമി തിരുവനന്തപുരം റെസിഡന്റ് എഡിറ്ററുമായ കെ കുഞ്ഞുകണ്ണൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, കേസരി സ്മാരക ജേർണലിസ്റ്റ് ട്രസ്റ്റ് ചെയർമാൻ, കണ്ണൂർ പ്രസ് ക്ലബ് സെക്രട്ടറി, സെൻസർ ബോർഡ് അംഗം, ടെലികോം അഡ്വൈസറി ബോർഡ് അംഗം, പത്രപ്രവർത്തക അക്രഡിറ്റേഷൻ കമ്മിറ്റി അംഗം എന്നീ പദവികൾ വഹിച്ചു. യുവജനത കണ്ണൂർ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സമിതി അംഗം, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി, അധ്യക്ഷൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയേസസുമായി കൂടിക്കാഴ്ച നടത്തി. കിഴക്കൻ തിമോറിൽ നടന്ന തെക്കുകിഴക്കൻ ഏഷ്യയ്ക്കായുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റീജിയണൽ കമ്മിറ്റിയുടെ 79-ാമത് സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. മാതൃശിശു ആരോഗ്യം ഉൾപ്പെടെ ആരോഗ്യരംഗത്ത് ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ നേട്ടങ്ങളെ ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ അഭിനന്ദിച്ചു. ഗർഭധാരണം മുതൽ കൌമാരകാലം വരെ അമ്മമാർക്കും കുട്ടികൾക്കും പിന്തുണ നൽകിക്കൊണ്ട് ജനങ്ങളുടെ അടുത്തേക്കെത്തി ആരോഗ്യ സേവനങ്ങൾ എത്തിക്കുന്നതിന് ഇന്ത്യയിലെ ആശാപ്രവർത്തകർ മികച്ചൊരു ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യയെക്കുറിച്ചുള്ള മുൻവിധികൾ മാറ്റുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് ദിനാചരണത്തെക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ ആകാശവാണി വാർത്തകളോട്.
3: ഓരോ വർഷവും ആത്മഹത്യാ നിരക്ക് കൂടി വരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ആത്മഹത്യാ പ്രതിരോധത്തിന്റെ പ്രാധാന്യത്തിൽ ഊന്നിക്കൊണ്ട് ഈ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ആത്മഹത്യാ പ്രതിരോധത്തിന് നിരവധി തലങ്ങളുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും ചികിത്സിക്കപ്പെടുകയും ചെയ്യുക, പരസ്പരമുള്ള വ്യക്തിബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുക, ഡിജിറ്റൽ അടിമത്വവും ലഹരി ഉപയോഗവും നിയന്ത്രണ വിധേയമാക്കുക തുടങ്ങിയവയൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. ഒറ്റപ്പെട്ടു പോകുന്ന ആധുനിക ഡിജിറ്റൽ ലോകത്തെ മനുഷ്യൻ പരസ്പരം പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ ആത്മഹത്യാ പ്രതിരോധം സാധ്യമാകാം.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 16.895 കിലോ കഞ്ചാവുമായി രണ്ടുപേരെ എറണാകുളം ഹിൽ പാലസ് പോലീസ് പിടികൂടി. തൃപ്പൂണിത്തുറ ഇരുമ്പനം ചോയ്സ് ടവറിന് സമീപത്തെ ഹ്യുണ്ടായി ഷോറൂമിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന മാരുതി സ്വിഫ്റ്റ് ഡിസയർ കാറിന്റെ ഡിക്കിയിൽ നിന്നാണ് 8 പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് പിടികൂടിയത്. എറണാകുളം പോണേക്കര സ്വദേശി ഷഹീർ പിവൈ, പശ്ചിമബംഗാൾ സ്വദേശി മഹബൂബ് മുർഷിദ് എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒന്നാം പ്രതി കോളേജ് പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാമിന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 5 ലക്ഷം രൂപയുടെ ബോണ്ട്, 2 ജാമ്യക്കാരിൽ ഒരാൾ ബന്ധുവായിരിക്കണം, കോളേജിൽ പ്രവേശിക്കാനോ സാക്ഷികളെ കാണാനോ പാടില്ല എന്നീ ഉപാധികളോടെയാണ് ജാമ്യം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ 7 വട്ടം ചാമ്പ്യന്മാരായ ഇന്ത്യ സെമിഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുന്നു. ഇന്നു രാത്രി 8 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് എതിരാളികൾ. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ചൈനീസ് തായ്പേയെ 15-0 തകർത്ത് ഇന്ത്യൻ പുരുഷ ടീം സെമിഫൈനലിൽ. 10 പോയിന്റുമായി പൂൾ എയിൽ ഇന്ത്യ ഒന്നാമതെത്തി. US ഓപ്പൺ ടെന്നീസ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. നാളെ നടക്കുന്ന വനിതാ സിംഗിൾസ് സെമിയിൽ ലോക ഒന്നാം നമ്പർ താരം ആരിന സബലങ്ക പവുളയെയും അമേരിക്കയുടെ കൊക്കോ ഗഫ് ലോക 2 നമ്പർ താരം റൈബാക്കിനെയും നേരിടും. തുടർന്ന് നടക്കുന്ന പുരുഷ സിംഗിൾസിൽ ലോക 1 നമ്പർ താരം അലക്സാണ്ടർ സ്വരേവ് റഷ്യയുടെ കാച്ചനോവിനെയും അമേരിക്കയുടെ ടയാഫോയ ബെൻ ഷെൽട്ടനെയും നേരിടും. CPM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഈ മാസം 13, 14, 15 തീയതികളിൽ കോഴിക്കോട് നടക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PA മുഹമ്മദ് റിയാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ 14 ജില്ലകളിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 300ൽ പരം പേർ യോഗത്തിൽ പങ്കെടുക്കും. 15 വൈകുന്നേരം കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ തുടങ്ങിയവർ പങ്കെടുക്കും. വയനാട് വന്യജീവി സങ്കേതത്തിൽ മൃതദേഹം കണ്ടെത്തി. കുറിച്ചാട് റേഞ്ചിൽ പെടുന്ന വളാഞ്ചേരിക്കുന്ന് വനമേഖലയിലാണ് ഇന്ന് അജ്ഞാത മൃതദേഹം കണ്ടത്. വയനാട് നൂൽപ്പുഴ വള്ളുവാടിയിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെ കടുവയുടെ ആക്രമണം. പ്രദേശവാസിയായ പൂളക്കൽ മുഹമ്മദിന്റെ 2 ആടുകളെ കടുവ പിടികൂടി കൊണ്ടുപോയി. പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവയെ കണ്ടിരുന്നു. വനംവകുപ്പ് കടുവയ്ക്കായി തിരച്ചിൽ ആരംഭിച്ചു. കൊല്ലം ഇരവിപുരം തീരക്കടലിൽ 3 കടലാമകളെ ചത്ത നിലയിൽ കണ്ടെത്തി. വള്ളക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കോസ്റ്റൽ പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമെത്തി ആമകളുടെ മൃതദേഹം പരിശോധിച്ച ശേഷം നാട്ടുകാരുടെ സഹായത്തോടെ കുഴിച്ചിട്ടു. ആമകൾ ചത്ത സംഭവത്തിൽ വിശദമായ പരിശോധന വേണമെന്ന് മത്സ്യത്തൊഴിലാളി സമൂഹം ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കനത്ത ചൂടിനുശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വരൾച്ചാ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ 1-ാം വിള കൃഷിക്ക് ജലസേചനമൊരുക്കാൻ പാലക്കാട്ടെ വാളയാർ മീങ്കര ഡാമുകൾ ഇന്ന് തുറക്കും. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മുൻവിധികൾ മാറ്റുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി, സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ആത്മഹത്യയിലേക്ക് നയിക്കാവുന്ന കാരണങ്ങൾ എന്തൊക്കെ? ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ KA കുമാർ സംസാരിക്കുന്നു.
4: ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെ ജനസമൂഹത്തിലും ഏറ്റവും വലിയ ഒരു ദുരന്ത അനുഭവമാണ് ആത്മഹത്യ. ലോകാരോഗ്യ സംഘടന, ലോക മാനസികാരോഗ്യ സംഘടന, ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷൻ.

ഈ മൂന്ന് സംഘടനകളും കൂട്ടായിട്ട് 2003 മുതൽ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം എല്ലാ സെപ്റ്റംബർ 10 ആചരിക്കുന്നു. എന്താണ് ഈ വർഷത്തെ പ്രമേയം? യഥാർത്ഥത്തിൽ 2024, 2025, 2026 ഈ മൂന്ന് വർഷത്തേക്ക് ഒരു ട്രയനിയൽ തീം എന്ന് പറയും, അതായത് ഒരു ത്രൈവാർഷിക പ്രമേയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൻ്റെ മൂന്നാമത്തെ വർഷമാണിത്. ആ പ്രമേയം ചേഞ്ചിങ് ദി നറേറ്റീവ് ഓഫ് സൂയിസൈഡ് എന്നാണ്. എന്നുവെച്ചാൽ ആത്മഹത്യയെപ്പറ്റിയുള്ള ആഖ്യാനം മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ആത്മഹത്യയുടെ നിലവിലുണ്ടായിരുന്ന ആഖ്യാനം എന്ന് നോക്കിയാൽ കാര്യമായിട്ടുള്ള ആഖ്യാനങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആത്മഹത്യ എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ഇടയിൽ ഒരു സ്റ്റിഗ്മ ഉള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അത് ഒരു ഭീതി ഉണർത്തുന്ന കാര്യമാണ്, നിസ്സഹായത തോന്നിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം കഴിയുന്നതും പറയാതിരിക്കുക, എന്തെങ്കിലും കണ്ടാലും പരസ്പരം അറിയിക്കാതിരിക്കുക, അതിനെ ഒതുക്കി വയ്ക്കുക, മറച്ചു വയ്ക്കുക, മറക്കാൻ ശ്രമിക്കുക, ചുരുക്കത്തിൽ വളരെ പരിമിതവും ശുഷ്കവുമായ ആഖ്യാനം മാത്രമേ ആത്മഹത്യയെ പറ്റി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇത് മാറ്റണം എന്ന് ഈ സംഘടനകൾ പറഞ്ഞത് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൻ്റെ പ്രമേയമാക്കി. ഇത് വളരെ സജീവമായിട്ട് പഠിക്കേണ്ടതും അതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ നടപ്പാക്കേണ്ടതുമാണ് എന്ന അടിസ്ഥാനത്തിലാണ്. ഇനി എന്ത് കാരണങ്ങളുണ്ടാണ് ആത്മഹത്യ? പലപ്പോഴും ഒരു വ്യക്തിയുടെ ആത്മഹത്യയ്ക്ക് തന്നെ പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പ്രധാനപ്പെട്ട കാരണം ഗുരുതരമായ സാമ്പത്തിക പരാധീനതകൾ ഉണ്ടെങ്കിൽ, ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ, ദാരിദ്ര്യവും പട്ടിണി, കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത അവസ്ഥ, ഇത് വരുമ്പോൾ ഉണ്ടാകുന്ന ആത്മഹത്യകൾ വളരെ സാധാരണമാണ്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഒരു 2 ദശകങ്ങൾ മുമ്പ് വരെ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു അതിദരിദ്ര അവസ്ഥകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അത്ര സാർവത്രികമല്ല. അതുകൊണ്ടുള്ള ആത്മഹത്യകൾ അധികം നമ്മൾ അറിയുന്നില്ല. പക്ഷെ 2 തരത്തിലുള്ള സാമ്പത്തിക പ്രയാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആത്മഹത്യകൾ നമ്മുടെ നാട്ടിലും ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, കർഷക ആത്മഹത്യകൾ. 2, സാമ്പത്തിക സെറ്റ് ബാക്സ്, സാമ്പത്തിക ദുരന്തം എന്ന് തന്നെ പറയാവുന്ന അവസ്ഥകൾ. അതായത് വലിയ ലാഭം പ്രതീക്ഷിച്ചുണ്ടാക്കുന്ന നിക്ഷേപങ്ങൾ, ബിസിനസ് സംരംഭങ്ങൾ പൊട്ടിത്തകരുന്ന അവസ്ഥ. ഇത് പലപ്പോഴും ഒരു വഞ്ചനയിൽ നിന്നോ പ്രാപ്തിക്കുറവിൽ നിന്നോ ഒക്കെ ഉണ്ടാകും, ബാധ്യത വർദ്ധിക്കും, എല്ലാ രീതിയിലും ദുസ്സഹമായ അവസ്ഥ, അതുണ്ടാക്കുന്ന അപമാനം. പക്ഷെ ഇത് കൂടുതലും വരുന്നത് യൗവനത്തിന്റെ അവസാന വർഷങ്ങളിലും മധ്യവയസ്സിലും ഇരിക്കുന്നവരിലാണ്. കുട്ടികളുടെ കാര്യം നമുക്കറിയാം, അവരുടെ ഏറ്റവും വലിയ പ്രശ്നം പഠനഭാരമാണ്. ഈ പഠനഭാരം വർഷം തോറും വർദ്ധിക്കുകയാണ്. കുട്ടികളുടെ ബാഗ് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ മത്സര പരീക്ഷകളുടെ സമ്മർദ്ദം, അതിൽ പരാജയം ഉണ്ടാകുമെന്നുള്ള ഭീതി, പരാജയപ്പെട്ടാൽ തോന്നുന്ന ഒരു തിരസ്കരണം, അതിൻ്റെ കളങ്കം, അപമാനം, കുട്ടികളുടെ പ്രശ്നം ഇതാണ്. അത് കൗമാരപ്രായക്കാരിലും പ്രായം കുറഞ്ഞ യുവാക്കളിലും. 3, ഗുരുതരമായ രോഗങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന പരാധീനതകൾ, വേദനകൾ, അതിൻ്റെ ദുഃഖങ്ങൾ. പലപ്പോഴും രോഗത്തിൻ്റെ വേദനയോടൊപ്പം തന്നെ ഈ രോഗാവസ്ഥയിൽ സഹായിക്കാൻ ആളില്ല, മക്കളിൽ നിന്ന് പോലും സഹായം കിട്ടാത്ത അവസ്ഥ, ആരുമില്ല എന്നുള്ള തോന്നൽ, ഇത് കൂടുതലും മധ്യവയസ്സിലും പ്രായം കൂടിയവരിലുമാണ്. കാരണം മാരകമായ രോഗങ്ങൾ ആ പ്രായത്തിലാണ് കൂടുതൽ വരുന്നത്. ഈ 3 വിഭാഗത്തിൽപ്പെട്ട കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആത്മഹത്യകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇവയെക്കാളെല്ലാം ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് നടക്കുന്നത് വ്യക്തിബന്ധങ്ങളിലെ തകരാറുകളുകൊണ്ട്, അതിലെ വീഴ്ചകളുകൊണ്ട്, അതിൻ്റെ തകർച്ചകളുകൊണ്ട്, അതിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ചും വിവാഹ ജീവിതത്തിൽ എല്ലാ രീതിയിലും ജീവിതം ദുസ്സഹമാകുന്നു. ഈ അവസ്ഥയിൽ വളരെ പ്രയാസപ്പെട്ട ഒരു മാനസിക അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു. പിന്നെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വിവാഹത്തിൽ വരുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെയുള്ള ചാറ്റിങ്ങും ഡേറ്റിങ്ങും അങ്ങനെയായിട്ട് വസതി ഇതിൽ നിന്നുള്ള വിമോചനം എന്ന് പറഞ്ഞ് തുടങ്ങി, പിന്നെ അതൊരു ഉല്ലാസ ബന്ധങ്ങളാകുന്നു. വിമോചന ബന്ധമായാലും ഉല്ലാസ ബന്ധമായാലും കുറെ കഴിയുമ്പം ഇത് പൊട്ടിത്തകരും. പൊട്ടിത്തകരുമ്പം തകർന്നതിൻ്റെ കുപ്പിച്ചില്ലുകൾ ഈ ബന്ധത്തിലല്ല വന്ന് വീഴുന്നതിനേക്കാൾ കൂടുതൽ അവരവരുടെ കുടുംബത്തിലാണ് വന്ന് വീഴുന്നത്, അത് ഏൽപ്പിക്കുന്ന മുറിവുകൾ. പക്ഷെ ഇതിലെല്ലാവരും ആത്മഹത്യയിലേക്ക് പോകുന്നില്ല. പിന്നെ ഈ 4 ഘടകങ്ങൾ കഴിഞ്ഞാൽ മാനസിക രോഗങ്ങളുടെ കാര്യമാണ് പ്രത്യേകം പറയേണ്ടത്. 4 തരത്തിലുള്ള മാനസിക രോഗങ്ങളാണ് ആത്മഹത്യക്ക് സാഹചര്യം ഒരുക്കുന്നത്. അത്
വിഷാദ രോഗങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗമുണ്ട്, ഡിപ്രസീവ് ഡിസോർഡേഴ്സ്. രണ്ടാമത് ചിത്തഭ്രമം, സൈക്കോസിസ്. മൂന്നാമത് വ്യക്തിത്വ വൈകല്യങ്ങൾ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് വെച്ചാൽ ഒരാളുടെ വ്യക്തിത്വം തന്നെ അപാകതയോടെ ഉള്ളതാണ്. അപ്പോൾ അവർക്ക് സ്ട്രെസ് ടോളറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റീസ് കുറവായിരിക്കും, സ്ട്രെസ് കൈകാര്യം ചെയ്യുന്ന രീതി വ്യത്യസ്തമായിരിക്കും. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി

0: ഡിസോർഡേഴ്സ് എന്നൊരു വ്യക്തിത്വ വൈകല്യമുണ്ട്. അതുപോലെ ഹിസ്റ്റ്രിയോണിക് പേഴ്സണാലിറ്റി, ഹിസ്റ്ററിക്കൽ സ്വഭാവമുള്ള പേഴ്സണാലിറ്റി, പിന്നെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി, ഈ മൂന്ന് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലും ഒരളവ് വരെ ഡെല്യൂഷൻ പേഴ്സണാലിറ്റിയിൽ പോലും ഈ ആത്മഹത്യക്കുള്ള പ്രേരണ. നാലാമത്തെ വലിയ വിഭാഗം കൊടുങ്കാറ്റ് പോലെ വളർന്നുകൊണ്ടിരിക്കുന്നത് മദ്യാസക്തിയും ലഹരി ആസക്തിയുമാണ്, ആസക്തി കൊണ്ടുള്ള മാനസിക പ്രശ്നങ്ങൾ. അപ്പോൾ ഈ നാല് വിഭാഗത്തിൽ നിന്നും ആത്മഹത്യ ഒരു വലിയ പ്രേരണയായിട്ടുണ്ടാകാം. അപ്പോൾ ഈ ഡിപ്രഷൻ എന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം എന്താണെന്ന്, ദുഃഖം പല കാരണങ്ങൾ കൊണ്ട് ദുഃഖം വരും, ഉറക്കം കുറയും, ഉന്മേഷം കുറയും, ജോലിക്ക് പോകാൻ താല്പര്യം കുറയും, വിശപ്പ് കുറയും, ചിലപ്പോൾ വിശപ്പ് കൂടും, ഇങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസങ്ങൾ. പക്ഷെ അതിലൊരു ചെറിയ വിഭാഗത്തിന് ആത്മഹത്യയെപ്പറ്റിയുള്ള ചിന്തകൾ അത് ഇടയ്ക്കിടയ്ക്ക് വരികയും ചിലപ്പോൾ ഒന്ന് രണ്ട് ആത്മഹത്യാ ശ്രമങ്ങളും ഇടയ്ക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് പലപ്പോഴും മാരകമായ ആത്മഹത്യാ ശ്രമങ്ങളാകാറില്ല. പക്ഷേ ഏറ്റവും രൂക്ഷമായ ആത്മഹത്യാ പ്രവണത ഉണ്ടാക്കുന്ന, ഏറ്റവും മാരകമായ ആത്മഹത്യാ ശ്രമങ്ങൾക്ക് കാരണമാകുന്ന ഒരു രോഗമാണ് അതിഗൗരവതരത്തിലുള്ള വിഷാദ രോഗം. അതിനെ മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്നാണ് പറയുന്നത്. ഇത് കണ്ടുപിടിക്കുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള സജീവമായ ഒരു പരിശ്രമം ആത്മഹത്യാ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടതാണ്. ഈ മേജർ ഡിപ്രസീവ് ഡിസോർഡർ, അതിവിഷാദ രോഗം, ചികിത്സ ശരിക്കും എടുത്തില്ലെങ്കിൽ അത് ബാധിച്ചവരിൽ 15% മുതൽ 45% വരെ ആളുകൾക്ക് ആത്മഹത്യയിലൂടെ ജീവഹാനി വരുന്നതാണ്. അതായത് ഒരു രോഗമായിട്ട് കണക്കാക്കിയാൽ അതിലെ മരണനിരക്കെന്ന് പറയുന്നത് ഒരു 15 മുതൽ 45% വരെയാണ്. നമ്മുടെ വൈദ്യശാസ്ത്രം മൊത്തം എടുത്താൽ 2% കൂടുതൽ മരണനിരക്കുള്ള രോഗങ്ങൾ വളരെ സീരിയസ് രോഗങ്ങളായിട്ടാണ് കാണുന്നത്. അവയ്ക്കെതിരെ ജാഗ്രത വേണം, സമർത്ഥമായ രോഗ നിർണയ സംവിധാനങ്ങൾ വേണം, കാര്യക്ഷമമായ ചികിത്സ വേണം. രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന് ചികിത്സ ഉള്ള രോഗമാണ്. തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ഏതാണ്ട് 75% പേരിൽ വരെ പൂർണ്ണമായ രോഗശമനവും അതിനുശേഷം ഒരു 10-15% പേരിൽ കാര്യമായ രോഗശമനവും ഉണ്ടാക്കാൻ പറ്റുന്ന വിഷാദ വിരുദ്ധ ഔഷധങ്ങളുണ്ട്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ചികിത്സ എടുക്കണം, പ്രോപ്പറായിട്ട് എടുക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, ഇത് പലപ്പോഴും വിഷാദം മാത്രമായിട്ടല്ല ഈ രോഗം വരുന്നത്, അതിനോടനുബന്ധിച്ച് ധാരാളം ശാരീരിക ലക്ഷണങ്ങൾ, വിശപ്പില്ലായ്മ, ശരീരഭാരം നഷ്ടപ്പെടുക, ക്ഷീണം, അതിയായ ക്ഷീണം, ഉന്മേഷമില്ലായ്മ, തലവേദന, വയറുവേദന, ശരീരവേദനകൾ, ലൈംഗിക ശേഷി നഷ്ടപ്പെടുക, അപ്പൊ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അതാത് ലക്ഷണങ്ങളനുസരിച്ചുള്ള ഡോക്ടർമാരെ കാണാൻ പോകും. അതായത് പ്രാഥമിക തലത്തിലെ ഡോക്ടർമാരെയും അല്ലെങ്കിൽ അതാത് സ്പെഷ്യലിസ്റ്റുകളെയും. പക്ഷെ നിർഭാഗ്യവശാൽ പല ഡോക്ടർമാർക്കും ഈ അതിവിഷാദ രോഗം മനസ്സിലാക്കാൻ കഴിയാറില്ല. കാരണം അതിനുള്ള ഒരു ട്രെയിനിങ് സമീപകാലത്താണ് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പോലും കിട്ടിത്തുടങ്ങിയത്. അപ്പോൾ അതിവിഷാദ രോഗം കണ്ടെത്തണം, കണ്ടെത്തിയാൽ പ്രോപ്പറായിട്ട് ചികിത്സിക്കണം. അപ്പോൾ അതിന് ഡോക്ടർമാരെയും നഴ്സുമാരെയും പ്രാഥമിക തലത്തിലെ ആരോഗ്യ പ്രവർത്തകരെയും സന്നദ്ധമാക്കുന്നതിനുള്ള ഒരു ട്രെയിനിങ് നൽകുക ആത്മഹത്യാ പ്രതിരോധത്തിൻ്റെ വളരെ ഫലപ്രദമായ മാർഗമാണ്. അതിനുവേണ്ടി ഉള്ള ശ്രമങ്ങൾ പല രാജ്യങ്ങളിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ നമ്മൾ കേരളത്തിലെ ആത്മഹത്യ അതൊരു നീറുന്ന സാമൂഹിക ദുരന്തമായിട്ട് നമ്മൾ കാണുമ്പോൾ, ആരോഗ്യ പ്രവർത്തകർക്ക് വളരെ പ്രാരംഭദശയിൽ തന്നെ അതിവിഷാദ രോഗവും ആത്മഹത്യാ പ്രവണതയും കണ്ടെത്തുന്നതിനുള്ള ഒരു പരിശീലനം കാര്യക്ഷമമായിട്ട് സംഘടിതമായിട്ട് നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആത്മഹത്യയുടെ അളവ് കുറയ്ക്കാൻ കഴിയും, അതിൻ്റെ ദുരന്തത്തിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തെ രക്ഷിക്കാൻ കഴിയും.
1: ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ കെ എ കുമാർ. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിയെ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാജ വിത്തുകളിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകാനായി കേന്ദ്രം പുതിയ വിത്ത് നയം കൊണ്ടുവരും. കർഷക സംഘടനകളുമായി കേന്ദ്ര കൃഷിമന്ത്രി ഇന്ന് ചർച്ച നടത്തും. ആരോഗ്യമേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ പ്രശംസിച്ച് ലോകാരോഗ്യ

0: ഘടന. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിയെ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. ലോകത്തിലെ മാറുന്ന സാമ്പത്തിക രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിൽ കൂട്ടായ്മയുടെ പങ്കിനെ അദ്ദേഹം പിന്തുണയ്ക്കുമെന്ന് യുഎൻ വക്താവ് അറിയിച്ചു. പ്രതിരോധശേഷി, നൂതന ആശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മിതി എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉച്ചകോടിയുടെ പ്രമേയം. സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് എന്നിവരുമായി ഗുട്ടറസ് ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂരയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വികസന സഹകരണത്തിനായിരുന്നു യോഗത്തിൽ മുൻഗണന നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
1: വിവരസാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യ വികസനം, നവീകരണം, ഗവേഷണം എന്നീ മേഖലകളിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള പുരാതന നാഗരിക ബന്ധങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിൽ സുസ്ഥിരമായ ബന്ധമാണ് ഉള്ളതെന്നും മേഖലയിലെ സമാധാനത്തിനും സമൃദ്ധിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനുമായി ഇന്ത്യയും ശ്രീലങ്കയും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവിച്ചു. ശേഷി വികസനം ഉഭയകക്ഷി സഹകരണത്തിന്റെ ഒരു പ്രധാന ഘടകമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗുണനിലവാരമില്ലാത്ത വ്യാജ വിത്തുകൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായി കർശനമായ പുതിയ വിത്ത് നിയമം കൊണ്ടുവരാൻ സർക്കാർ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ രാജ്യത്തെ പ്രധാന കർഷക സംഘടനകളുടെ നേതാക്കളുമായി ചർച്ച നടത്തും. കർഷകരുടെ അനുഭവങ്ങളും നിർദ്ദേശങ്ങളും ആശങ്കകളും വിത്ത് നിയമത്തിന്റെ കരടിൽ ഉൾപ്പെടുത്തുകയാണ് ചർച്ചയുടെ ലക്ഷ്യമെന്ന് കൃഷി മന്ത്രാലയം അറിയിച്ചു. മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനെ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന കണക്റ്റഡ് ഇന്ത്യ, എംപവേർഡ് ഫിനാൻസ്, ബിൽഡിംഗ് ട്രസ്റ്റഡ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ദി AI എക്കോണമി എന്ന വിഷയത്തിലെ പ്രത്യേക സെഷനിലാണ് അദ്ദേഹം സംസാരിക്കുക. 35 ടൺ രക്ഷാ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 8th വിമാനം നേപ്പാളിലെത്തി. അതിനിടെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1365 ഉയർന്നു. കാണാതായ 5000-ലധികം പേർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 14th പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. വിവിധ ജില്ലകളിലായി 3 മുനിസിപ്പൽ വാർഡുകളിലും 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ മധുരാന്തകം, ധാരാപുരം നിയമസഭാ സംവരണ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത മാസം 6 നടക്കും. ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഈ മാസം 16 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 19th. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിന് ശേഷം കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്ത് നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 കളി. രണ്ടാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. ചൈനയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ചൈനീസ് തായ്പേയെ 15-0 തകർത്ത് ഇന്ത്യൻ പുരുഷ ടീം സെമിഫൈനലിൽ. 10 പോയിന്റുമായി ഇന്ത്യ പൂൾ എയിൽ 1st. മാതൃശിശു ആരോഗ്യത്തിലും പകർച്ചവ്യാധിയേതര രോഗപ്രതിരോധത്തിലും ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ്. തിമോർ ലെസ്റ്റയിലെ ദില്ലിയിൽ നടന്ന മേഖലാ സമിതി യോഗത്തിനിടെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളിലേക്ക്.
1: 160,000 ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകളിലൂടെ പ്രമേഹം, അർബുദം, രക്തസമ്മർദ്ദം എന്നിവയുടെ പ്രാഥമിക പരിശോധനകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനെയും ആശാപ്രവർത്തകരുടെ സേവനത്തെയും ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ പ്രശംസിച്ചു. പ്രതിരോധ കുത്തിവയ്പ് വ്യാപിപ്പിച്ചതും ആശുപത്രി പ്രസവങ്ങൾ 78% നിന്ന് 93% ഉയർന്നതും മാതൃശിശു മരണനിരക്ക് കുറയ്ക്കാൻ സഹായിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ക്ഷയരോഗ നിർമ്മാർജ്ജനം

0: ഔഷധ നിയന്ത്രണം, പരമ്പരാഗത വൈദ്യശാസ്ത്രം, ലോകാരോഗ്യ സംഘടനയുടെ മഹാമാരി പ്രതിരോധ കരാർ എന്നിവയും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: റഷ്യയും യുക്രൈനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ വരും ആഴ്ചകളിൽ വഴിതെളിയുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള സംഭാഷണത്തെ തുടർന്ന് കീവിലും മോസ്കോയിലും ചർച്ചകൾ നടന്നു. ഏതൊരു കരാറിനും റഷ്യയുടെയും യുക്രൈന്റെയും പൂർണ്ണ സമ്മതം അനിവാര്യമാണെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള നിയന്ത്രിത മേഖലയ്ക്ക് സമീപം രണ്ട് യു എസ് നാവികസേനാ കപ്പലുകളെയും എട്ട് എണ്ണ ടാങ്കറുകളെയും ആക്രമിച്ചതായി ഇറാൻ വ്യക്തമാക്കി. അഞ്ച് ഇറാനിയൻ എണ്ണ ടാങ്കറുകൾ തകർത്തതായി അമേരിക്കയും അറിയിച്ചു. അമേരിക്ക ഇറാൻ സംഘർഷം മൂർച്ഛിച്ചതോടെ ആഗോള എണ്ണവിലയിലും വൻ വർധന രേഖപ്പെടുത്തി. സാധാരണ പാസ്പോർട്ടുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വിസ ഇളവ് അനുവദിച്ച് തായ്ലന്റ് ആഭ്യന്തര മന്ത്രാലയം. ഈ മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇളവിന്റെ ഭാഗമായി ഇന്ത്യൻ പൌരന്മാർക്ക് 30 ദിവസം വരെ തായ്ലന്റിൽ വിസ ഇല്ലാതെ തങ്ങാനാകും. വെസ്റ്റ് ബാങ്ക് നയങ്ങൾക്കെതിരെ ആഗോള വിമർശനം ശക്തമാകുന്നതിനിടെ ഇസ്രായേൽ സ്ലൊവേനിയയിൽ ആദ്യ എംബസി തുറന്നു. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്ത ചടങ്ങിനിടെ എംബസി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പലസ്തീൻ അനുകൂലികൾ പുറത്ത് പ്രതിഷേധിച്ചു. നേരത്തെ പലസ്തീനെ രാജ്യമായി അംഗീകരിക്കുകയും ഇസ്രായേലിനുമേൽ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത രാജ്യമാണ് സ്ലൊവേനിയ. പശ്ചിമേഷ്യയിൽ യു എസ് ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാന്റെ തീരദേശങ്ങളിലും സൌദി അറേബ്യയിലെ തായിഫിലും ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യു എസ് ഇടക്കാല തെരഞ്ഞെടുപ്പിന് ശേഷം ഇറാനുമായുള്ള യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഹൂതികൾ ഇറാന്റെ നിഴൽ സംഘമാണെന്ന യു എസ് ആരോപണം ഇറാൻ തള്ളി. മേഖലയിലെ അസ്ഥിരതയ്ക്ക് കാരണം അമേരിക്കയുടെ സൈനിക ഇടപെടലാണെന്നും ടെഹ്റാൻ കുറ്റപ്പെടുത്തി. ഫിലിപ്പീൻസിലെ പലാവൻ പ്രവിശ്യയ്ക്ക് സമീപം യാത്രാ ബോട്ടിലുണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു, 86 പേരെ കാണാതായി. പ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രമായ കൊറോണിലേക്ക് 134 യാത്രക്കാരുമായി പോവുകയായിരുന്ന ബോട്ടിനാണ് തീപിടിച്ചത്. 43 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കാണാതായവർക്കായി കോസ്റ്റ്ഗാർഡിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. ഇറാനെ ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിന്റെ പരിഗണനയ്ക്ക് വിട്ട് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി. വെളിപ്പെടുത്താത്ത കേന്ദ്രങ്ങളിൽ കണ്ടെത്തിയ യുറേനിയം അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള ദീർഘകാല അന്വേഷണവുമായി സഹകരിക്കുന്നതിൽ ടെഹ്റാൻ പരാജയപ്പെട്ടതിനെ തുടർന്നാണിത്. 20 വർഷത്തിനിടെ ആദ്യമായാണ് ഇറാനെതിരെ ഈ നടപടി. ഒഡീഷയിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അസം, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറം, ത്രിപുര, പശ്ചിമബംഗാളിലെ ഗംഗാ സമതല മേഖല, ബീഹാർ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കേരള, മാഹി, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസം ശക്തമായ മഴ തുടരുമെന്നും മുന്നറിയിപ്പ്. കേന്ദ്ര സഹമന്ത്രി ബി എൽ വർമ്മ ചൈനയിലെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ സദേൺ റീജിയണൽ ലബോറട്ടറി സന്ദർശിച്ചു. ബി ഐ എസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം അവരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. ഗുണമേന്മയുള്ളതും സുരക്ഷിതവുമായ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിൽ ബി ഐ എസ് സുപ്രധാന പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണ വെള്ളി ആഭരണങ്ങളും കരകൌശല വസ്തുക്കളിലും ബി ഐ എസ് ഏർപ്പെടുത്തിയിട്ടുള്ള ഹോൾമാർക്കിംഗ് സംവിധാനം ലോഹങ്ങളുടെ ആധികാരികത ഉറപ്പാക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഗുജറാത്തിൽ തലസ്ഥാനമായ ഗാന്ധിനഗറിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ് കുടുങ്ങിയ 15 തൊഴിലാളികളെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. വാണിജ്യ കെട്ടിടത്തിന്റെ നിർമ്മാണ സ്ഥലത്ത് ഇന്നലെ വൈകിട്ടോടെയാണ് അപകടമുണ്ടായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയെ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാജ വിത്തുകളിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകാനായി കേന്ദ്രം പുതിയ വിത്ത് നയം കൊണ്ടുവരും. കർഷക സംഘടനകളുമായി കേന്ദ്ര കൃഷിമന്ത്രി ഇന്ന് ചർച്ച നടത്തും. ആരോഗ്യമേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
0: ആകാശവാണി, സമയം 1:00. പ്രിയ ശ്രോതാക്കളെ, ഒരു വട്ടം കൂടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വട്ടം കൂടിയിൽ 1980 മുതൽ 2010 വരെയുള്ള ചില ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടാപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ 6000 രൂപ.

0: ക്യാഷ് ബാക്ക് 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: ബിറ്റാപ്പിളിൽ ഏജൻസീസ്.
2: ഒരു വട്ടം കൂടിയലിനെ 1996 പുറത്തിറങ്ങിയ ഭൂപതി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം നൽകിയിരിക്കുന്നത് SP വെങ്കടേഷ്. ഗായകർ യേശുദാസും സുജാതയും.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഒ എൻ വി രചിച്ച് വിദ്യാധരൻ സംഗീതം നൽകി. അരുന്ധതി പാടിയ ഗാനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ചിത്രം ഉത്തരം.
1: ഇൻസുലിൻ ഇനി ദിവസേന ഉപയോഗിക്കേണ്ടതില്ല. ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നിനെക്കുറിച്ച്

0: ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ഒരു വട്ടം കൂടിയിൽ ഇനി നമുക്ക് എം കെ അർജുനന്റെ സംഗീതത്തിൽ കൃഷ്ണചന്ദ്രനും ലതികയും പാടിയ ഒരു ഗാനം കേൾക്കാം, മകളെ മാപ്പ് തരൂ. ഈ ചിത്രത്തിനു വേണ്ടി പൂജൽ ഖാദറാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്.

0: ബർത്ത്ഡേ ടു യു.
1: ഓ താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവം ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടെ നിന്നും കിട്ടിട്ടില്ലേ. ആരാ ഇത്?
2: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
2: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
3: 8281420305.
2: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
4: ഒരു വട്ടം കൂടി തുടരുന്നു. രാജാമണിയുടെ സംഗീതത്തിൽ ചിത്രയും ബേബി രൂപയും പാടിയ ഗാനം ഇനി കേൾക്കാം. ഇത് ഒരു തുടക്കം മാത്രം എന്ന ചിത്രത്തിനു വേണ്ടി വാസനാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്.

0: സദാനന്ദന്റെ സമയം. ഈ ചിത്രത്തിനു വേണ്ടി മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ വിധു പ്രതാപും മഹാദേവനും പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഒരുവട്ടം കൂടിയിൽ അടുത്ത ഗാനം പി ഭാസ്കരൻ രചിച്ച് ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയതാണ്. ചിത്രം കൊച്ചു തെമ്മാടി.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ശ്വേതി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം വിനോദയാത്ര എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന വയലാർ ശരചന്ദ്ര വർമ്മ, സംഗീതം ഇളയരാജ.

മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കാം. വർണ്ണക്കാഴ്ചകൾ എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫലി കേച്ചേരിയാണ് ഗാനം രചിച്ചിട്ടുള്ളത്.

ആകാശവാണി മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം പതിനാലാം ഭാഗം. രചന അരുൺ നായർ. ശബ്ദം നൽകുന്നവർ ശോഭി തിലകൻ, പി കെ രവി, കയ്യൂർ സത്യൻ, മനോജ് പിള്ള, എസ് രാജേന്ദ്രൻ പൂജപ്പുര. സംവിധാനം റൂബി ബാബു.

സർ, എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യമുണ്ട്. അയാളുടെ സ്യൂട്ട് കേസ്, സർവ്വസാധനങ്ങളും പൊതിഞ്ഞു കെട്ടി ഉള്ളിൽ വെച്ച ആ പെട്ടി, അതെങ്ങനെ അവിടെ എത്തി? സ്വാമി തന്നെ കൊണ്ടുവന്നതാകണം, അല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല. അതിനർത്ഥം അയാൾ സ്ഥലം വിടുകയായിരുന്നു എന്നല്ലേ? അയാൾ താമസിച്ചിരുന്ന മുറി പൂർണ്ണമായി ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു.

0: രായ്ക്ക് രാമാനം ആരുടെയും കണ്ണിൽപ്പെടാതെ, ആരോടും മാഷിനോട് പോലും ഒന്നും പറയുക പോലും ചെയ്യാതെ പിന്നാമ്പുറത്തുകൂടി മുങ്ങേണ്ട കാര്യം എന്തായി അയാൾക്ക്? സാർ, ഈ സ്വാമിയും ആളത്ര ശരിയല്ലായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോകുന്നു. എന്തൊക്കെയോ ദുരൂഹതകൾ അയാളെ ചുറ്റിപ്പറ്റിയുണ്ട്. ആളെ ശരിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല.
1: അതെ അതെ, മനസ്സിലാവാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട് ജയരാജ്. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് എല്ലാവരുടെയും ഉറക്കം കെട്ടുന്ന ലക്ഷണമുണ്ട്.

സുജാത. ഈ ചിത്രത്തിലെ ഗാനമാണിനി ഗാനോപഹാരത്തിൽ. പാടിയത് യേശുദാസ്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സംഗീതം നൽകിയത് രവീന്ദ്ര ജെയിൻ.

അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ട്. ഈ ചിത്രത്തിന് വേണ്ടി വിൽസൺ സംഗീതം നൽകി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണിത്. ഈ ഗാനത്തിന്റെ രചന ബിച്ചു തിരുമല.

0: ഇൻസുലിൻ ഇനി ദിവസേന ഉപയോഗിക്കേണ്ടതില്ല. ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നിനെ കുറിച്ച് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: കെ രാഘവന്റെ സംഗീതത്തിലെ യേശുദാസും അരുന്ധതിയും പാടിയ ഒരു ഗാനം ഇനി കേൾക്കാം. ദേവദാസ് എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരനാണ് ഗാനം രചിച്ചിട്ടുള്ളത്.

ഗാനോപഹാരത്തിലിനി പ്രേം പൂജാരി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ഒ എൻ വി, സംഗീതം നൽകിയത് ഉത്തം സിംഗ്, പാടിയത് യേശുദാസ്.

പി സുശീലയും യേശുദാസും പാടിയ ഗാനം ഇനി കേൾക്കാം. സൂസി എന്ന ചിത്രത്തിനു വേണ്ടി വയലാറാണ് ഈ ഗാനം രചിച്ചിട്ടുള്ളത്. ഈണം നൽകിയത് ദേവരാജൻ.

ഇൻസുലിൻ ഇനി ദിവസേന ഉപയോഗിക്കേണ്ടതില്ല. ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നിനെ കുറിച്ച് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ഗാനോപഹാരത്തിൽ ഇനി ജയം രാജു സംഗീതം നൽകി യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. ഷെവാലിയർ മിഖേൽ എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരിയാണ് വരികൾ എഴുതിയിട്ടുള്ളത്.

യൂസഫ് വിത്ത് കേച്ചേരി രചിച്ച മറ്റൊരു ഗാനം അമൃത ചുംബനം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയതാണ്. ദേവരാജനാണ് ഈ ഗാനത്തിന് സംഗീതം നൽകിയിട്ടുള്ളത്.

ഗാനോപഹാരത്തിൽ അടുത്തതായി ഇന്ത്യൻ റുപ്പി എന്ന ചിത്രത്തിനു വേണ്ടി ഷാബാ സമാന്റെ സംഗീതത്തിൽ ജി വേണുഗോപാലും ആശാ ജി മേനോനും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം രചിച്ചിരിക്കുന്നത് വി ആർ സന്തോഷ്.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി. അഗ്നി എന്ന ചിത്രത്തിനു വേണ്ടി ശകുന്തള രചിച്ച ഏറ്റവും ഉമർ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണിത്.

0: പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരം ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി, സമയം 4 മണി.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: ഇ.ഒ. ആൻഡ്രിച്ചിന്റെ നോവൽ ഡ്രീന നദിയിലെ പാലം. രചന ഡോക്ടർ എം. രാജീവ് കുമാർ.
3: മനുഷ്യന്റെ വിധിയും ചരിത്രവും തമ്മിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന നോവൽ, അതൊരു കലാസൃഷ്ടിയായി പരിണമിക്കുന്നത് കാണാൻ വായിക്കുക ഇ.ഒ. ആൻഡ്രിച്ചിന്റെ ഡ്രീന നദിയിലെ പാലം.
1: 1961 നൊബേൽ സമ്മാനം നേടിയതോടെയാണ് ഈ കൃതി ലോകശ്രദ്ധയിലേക്ക് വരുന്നത്. ഒരു യൂഗോസ്ലാവിൻ നോവൽ, അതും സെർബിയയിൽ എഴുതിയ കൃതി, ലോക സാഹിത്യത്തിന്റെ നെറുകയിൽ തിലക്കുക്കുറിയായത് 6 പതിറ്റാണ്ടിന് മുൻപാണ്.
3: അതൊരു നോവലായിരുന്നു, ചരിത്രം കൊണ്ട് തുന്നിച്ചേർത്ത ബൃഹത്തായ നോവൽ, ദ ബ്രിഡ്ജ് ഓൺ ദ ഡ്രീന.
1: അതുവരെ ഉണ്ടായിരുന്ന നോവൽ സങ്കല്പത്തെ പൊളിച്ചെഴുതിക്കൊണ്ട് വംശഗാഥയുടെ ചരിത്രം എഴുതിയ കൃതി, സുഘടിതമായ കഥാഘടനയിൽ വാർത്തെടുത്ത കൃതിയായിരുന്നില്ല അത്.
3: നൈരന്തര്യ പ്രവാഹമുള്ള കഥാപാത്രങ്ങളും സംഭവങ്ങളും കൊണ്ട് തീർത്തതായിരുന്നില്ല നോവൽ. മനുഷ്യപ്രയത്നത്തിന്റെയും യാതനയുടെയും സങ്കീർണ യാഥാർത്ഥ്യത്തിലൂടെയാണ് നോവൽ നീങ്ങുന്നത്.
1: പ്രസിദ്ധ സാഹിത്യ വിമർശകൻ പ്രൊഫസർ എം. കൃഷ്ണൻനായരുടെ ഏറ്റവും പ്രിയപ്പെട്ട നോവലായിരുന്നു ഡ്രീന നദിയിലെ പാലം, ലോകത്തിലെ മികച്ച 10 നോവലുകളിലൊന്ന്. പല പ്രാവശ്യം അദ്ദേഹത്തിന്റെ സാഹിത്യവാരഫലത്തിൽ ഈ കൃതിയെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത് കാണാം.
3: അങ്ങനെ മലയാള വായനക്കാരിലേക്ക് 70-കളുടെ ആദ്യം മുതൽ ഡ്രീന നദിയിലെ പാലം കടന്നുവരികയുണ്ടായി. ഈ സെർബിയൻ നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷ 1960 പുറത്തുവരുന്നത്.
1: സെബോ ക്രൊയേഷ്യൻ ഭാഷ അറിയാവുന്ന ഇഗോ ഫോസ്റ്റോവിസ്കിയും സ്റ്റോയൽ ക്രിസ്റ്റോവും ചേർന്നാണ്

0: ഈ നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്?
1: മലയാളത്തിൽ ഈ നോവൽ 2004 പരിഭാഷപ്പെടുത്തുന്നത്. രഘുനാഥൻ പറളിയും രാജേഷ് കെ പിയും ചേർന്ന്.
0: ഡ്രീന നദിയിലെ പാലം ഡി സി ബുക്സ് മലയാളത്തിൽ പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വില 125 രൂപ. കെ പി അപ്പൻ എഴുതി.
2: യുദ്ധവും സമാധാനവും എന്ന നോവലിനേക്കാൾ എന്നെ കീഴടക്കിയത് ഡ്രീന നദിയിലെ പാലമാണ്. ഇക്കാര്യം വളരെ മുൻപ് തന്നെ ഈ നോവലിൻ്റെ അനുഭവത്തെപ്പറ്റി എഴുതിയപ്പോൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനോട് നിങ്ങൾ യോജിക്കണമെന്നില്ല. ടോൾസ്റ്റോയുടെ ആ മഹത്തായ കലാസൃഷ്ടിയോട് ആദരവ് പുലർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ യുഗോസ്ലോവിയൻ നോവൽ വായിക്കാം. വായന ആരംഭിക്കുമ്പോൾ തന്നെ ഉജ്ജ്വലമായൊരു നോവലുമായി നിങ്ങളുടെ മനസ്സ് ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്നു.
0: തുർക്കിയുടെയും ഓസ്ട്രിയയുടെയും സെർബിയയുടെയും ബോസ്നിയയുടെയും ഹെർസിഗോവിനയുടെയും ഭാഗങ്ങൾ ചേർന്നതാണ് പണ്ടത്തെ യൂഗോസ്ലാവിയ. അതിലെ ഒരു ഘടക റിപ്പബ്ലിക്കായ സെർബിയയിൽ നിന്നാണ് ഈ നോവൽ പിറവിയെടുത്തിരിക്കുന്നത്.
1: ബോസ്നിയയിലെ സർജേവോ പട്ടണത്തോട് ചേർന്നുള്ള ഡ്രീന നദിയിലെ പാലമാണ് നോവലിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ പാലത്തിന്റെ ആരംഭം മുതൽ ചരിത്രവും മനുഷ്യനും കൈകോർക്കുന്നത് കാണാം. നോവൽ ആരംഭിക്കുകയാണ്.
3: ഡ്രീന നദിയുടെ പ്രവാഹം ഏറെയും ചെങ്കുത്തായ മലകൾക്കിടയിലെ തീരെ ഇടുങ്ങിയ തുറസുകളിലൂടെയോ ആഴത്തിൽ പിളർക്കുന്ന മലകളുടെ കിഴുക്കാന്തൂക്കായ തിട്ടകളിലൂടെയോ ആണ്. ചുരുക്കമിടങ്ങളിൽ മാത്രമാണ് നദീതടം വിസ്തൃതമായി താഴ്വാരങ്ങളോ ഫലഭൂയിഷ്ഠമായ നിലങ്ങളോ വാസയോഗ്യമായ കരകളോ ആയി രൂപാന്തരപ്പെട്ടിട്ടുള്ളത്.
1: നദിയുടെ വർണ്ണനയോടെയാണ് നോവൽ ആരംഭിക്കുന്നത്. പെട്ടെന്ന് രൂപപ്പെടുന്ന വളവിൽ കുതിച്ചൊഴുകുന്ന ഡ്രീന നദി പൗരാണികമായ ചരിത്രത്തിൽ നിന്ന് നഗരജീവിതത്തിന്റെ സങ്കീർണതകളിലേക്ക് വരെ നീളുന്ന നോവൽ ഗാത്രമാണിതിനുള്ളത്.
0: ഐതിഹ്യങ്ങൾ, നാടോടിക്കഥകൾ, രാഷ്ട്രീയ ചരിത്രം, അധികാര കൈമാറ്റങ്ങൾ, കച്ചവടത്തിന്റെ ഏറ്റുമുട്ടലുകൾ, നഗരത്തെ തകർക്കുന്ന ജലപ്രളയം, മനുഷ്യനെ കൊന്നൊടുക്കുന്ന കോളറ, ഇങ്ങനെ അസംഖ്യം ജീവിതം അഭിമുഖീകരിക്കുന്ന ഘടകങ്ങളിലൂടെയാണ് നോവൽ കടന്നുപോകുന്നത്. അതിനുമീതെ പാലം കെട്ടുന്ന പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ചരിത്രത്തിലേക്കാണ് നോവൽ കടക്കുന്നത്. അത്യധ്വാനത്തിന്റെ ചിത്രമാണത്.
1: മുഹമ്മദ് പാഷ എന്ന വസീറാണ് ഈ പാലം നിർമ്മിച്ചത്. 15-ാം നൂറ്റാണ്ടിലെ കാര്യമാണിത്. കേട്ടുകേൾവിയുടെ ചരിത്രത്തിലെ അലിയിപ്പിക്കുന്നൊരു കൽപ്പന ഇപ്രകാരമാണ്.
3: കുഞ്ഞുങ്ങളോട് അലിവ് തോന്നിയിരുന്ന പാലത്തിന്റെ ശില്പി അസന്തുഷ്ടയായ മാതാവിന് തന്റെ ബലികഴിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകാൻ പാകത്തിൽ പാലത്തിന്റെ തൂണുകളിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കിയെന്ന് പഴമക്കാർ പറയാറുണ്ട്. അതാണ് കൊത്തുപണികളോടുകൂടിയ ആ നേർത്ത ജാലകമറകൾ. ഇപ്പോഴത് കാട്ടുപ്രാവുകളുടെ സങ്കേതമാണ്. ആ ഓർമ്മയിൽ നൂറ്റാണ്ടുകളായി ആ ഭിത്തികളിൽ നിന്നും അമ്മയുടെ പാൽ ചുരത്തുന്നുണ്ടത്രേ. ചില സമയങ്ങളിൽ ഈ മികച്ച ശില്പത്തിൽ നിന്നും ഒരു വെളുത്ത നേർത്ത ധാര ഒഴുകുന്നതും ഭിത്തിയിൽ മായാത്ത അടയാളമുണ്ടാക്കുന്നതും അങ്ങനെയത്രേ.
1: ഇരുപത്തിനാല് അധ്യായങ്ങളിലൂടെ ഡ്രീന നദിയിലെ പാലം അലിവിന്റെയും മനുഷ്യസ്പർശത്തിന്റെയും അടയാളങ്ങൾ വീഴ്ത്തി മുന്നോട്ടു പോകുന്നു.
0: ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു പാലം പോയിട്ട് പാലത്തെക്കുറിച്ചുള്ള ചിന്ത പോലും ഇല്ലാതിരുന്ന ഒരു കാലത്തിലേക്കാണ് 2-ാം അധ്യായം.
1: 1516 ഒരു പ്രഭാതത്തിലാണ് സോക്കോളുവിച്ചി ഗ്രാമത്തിനടുത്തുള്ള ഒരു 10-വയസ്സുകാരനായ ബാലന്റെ ഭാവനയിൽ ഈ പാലത്തെക്കുറിച്ചുള്ള ആശയമുദിച്ചത്.
0: പ്രാവർത്തികമാകാൻ അധികാരികൾ സാധാരണ മനുഷ്യരെ കൊണ്ട് അടിമകളെപ്പോലെ പണിയെടുപ്പിച്ചു. അമർത്തിവെച്ച വേദനകൾക്കിടയിലൂടെ കഥ വികസിക്കുകയായിരുന്നു.
1: പാലം പണി അടിമത്തത്തിന്റേതായിരുന്നു. മനുഷ്യാധ്വാനത്തെ രാപ്പകലില്ലാതെ നിർബന്ധിച്ച് ചൂഷണം ചെയ്തുകൊണ്ട് ഒത്തൊരുമയിൽ പാലം കെട്ടിപ്പടുക്കുകയായിരുന്നു.

0: കഠിനമായ ജോലിക്ക് വിധേയരായ എണ്ണമറ്റ പണിക്കാരിൽ റാഡിസാവ് എന്നൊരാളുണ്ടായിരുന്നു. നന്നെ ചെറിയ മനുഷ്യനാണ്. ഇരുണ്ട മുഖവും അക്ഷമയുള്ള കണ്ണുകളും മാത്രമല്ല, ചെറിയൊരു കൂനും റാഡിസാവിനുണ്ടായിരുന്നു. വേഗത്തിലുള്ള റാഡിസാവിന്റെ നടത്തം, കാലുകൾ പരത്തിക്കൊണ്ടും ഗോതമ്പ് വിതയ്ക്കുന്നതുപോലെ തല ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിച്ചുകൊണ്ടുമായിരുന്നു. ഭൂസ്വത്തുണ്ടായിരുന്ന ആളാണ്. ആ കുടുംബത്തിൽ ആണുങ്ങളാണ് അധികവും. ആ ഗ്രാമം മുഴുവൻ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തതിനാൽ ആ കുടുംബം തികച്ചും ഒറ്റപ്പെട്ടിരുന്നു.
1: അയാൾ ഒരു വിപ്ലവകാരിയായിരുന്നു. നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്നതിനെതിരെ അയാൾ കലാപസ്വരമുയർത്തിക്കൊണ്ടിരുന്നു.
0: സഹോദരന്മാരെ, നമ്മൾ ഒരുപാട് സഹിച്ചു കഴിഞ്ഞു. നമുക്കിനി എതിർത്തേ പറ്റൂ. ഈ പാലം പണി നമ്മുടെ എല്ലാവരുടെയും മരണത്തിലേ കൊണ്ടെത്തിക്കൂ. നമുക്കിടയിൽ ആരെങ്കിലും സ്ഥലം വിട്ടാൽ നമ്മുടെ കുട്ടികൾ പോലും ഈ നിർബന്ധ ജോലി ചെയ്യേണ്ടി വരും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പാലം പണി സമൂലമായ നാശമാണ്. പാവപ്പെട്ടവർക്കല്ല, തുർക്കികൾക്കാണ് ഈ പാലം കൊണ്ടുള്ള ഉപകാരം. നമുക്ക് സൈന്യമോ വ്യാപാരമോ ഇല്ല. നമുക്ക് ഈ കടവ് തന്നെ ധാരാളമാണ്. അതിനാൽ നമ്മളിൽ പലരും സമ്മതിച്ചിട്ടുണ്ട്. അർദ്ധരാത്രിയാകുമ്പോൾ പണി കഴിച്ചതെല്ലാം തകർത്ത് തരിപ്പണമാക്കണം.
1: റാഡിസാവ് എന്ന കുറിയ മനുഷ്യൻ കൂടാരങ്ങളിൽ നിന്ന് കൂടാരങ്ങളിലേക്ക് പണിക്കാരിൽ വിപ്ലവത്തിന്റെ വിത്ത് പാകുകയായിരുന്നു. അതിന്റെ ഫലമോ ദാരുണമായിരുന്നു. സെർബിയയ്ക്ക് വലിയൊരു സാഹിത്യ പാരമ്പര്യമൊന്നുമില്ല. നെമൻ ജാസ്റ്റെഫാൻ, സെയിന്റ് സേവ്, തിയോഡോസിജി, ക്യാം ബ്ലാക്ക് എന്നിവരെല്ലാം ആദ്യകാല എഴുത്തുകാരാണ്. പക്ഷേ അവർ എഴുതിയതെല്ലാം ജീവചരിത്രങ്ങളാണ്.
2: പിൽക്കാലത്ത് നോവൽ എഴുതാൻ ശ്രമിച്ച ഇഗൻ ജാഡോവിക്ക് നഗരജീവിതത്തിന്റെ കഥയാണ് പറഞ്ഞത്. എന്നാൽ അവ ബെൽസാക്കിന്റെ അനുകരണങ്ങളായിരുന്നു.
1: പിന്നീട് വന്ന സ്റ്റെവാൻ ശ്രീമാക് അതേ പാത തുടർന്ന് നഗരജീവിതം പകർത്തി. ദസ്തോവിസ്കിയുടെ പ്രേരണകൾ സ്വീകരിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങളുടെ മനഃശാസ്ത്രം അനുഭാവപൂർവം വിശകലനം ചെയ്തൊരു നോവലിസ്റ്റ് ഉണ്ടായിരുന്നു, റാൻകോവിക്. പിന്നെ വായനക്കാരിലേക്ക് കടന്നു ചെന്ന നോവലിസ്റ്റാണ് സ്കർലക്ക്.
2: വരണ്ട സെർബിയൻ നോവൽ സാഹിത്യ ശാഖയിലേക്ക് വസന്തം വിരിയിച്ചുകൊണ്ടുവന്ന കൃതിയാണ് ഡ്രീന നദിയിലെ പാലം, ഈവോ ആൻഡ്രിച്ചിന്റെ മികച്ച കൃതി. 1961 നൊബേൽ സമ്മാനം ഈ എഴുത്തുകാരനാണ് ലഭിച്ചത്.
1: അബിഡാഗ എന്ന അധികാരി കലി തുള്ളുകയായിരുന്നു. തന്റെ അഭിമാനത്തിനും കാർക്കശ്യത്തിനുമെതിരെ ശബ്ദമുയർത്താൻ ആരാണ് ധൈര്യപ്പെടുന്നത്? റാഡിസാവിനുള്ള ശിക്ഷ കഠിനമായിരുന്നു.
0: ഭടന്മാർ അയാളുടെ ചങ്ങലകൾ അഴിച്ചുമാറ്റുകയും അയാളുടെ രോമക്കുപ്പായം ഊരുകയും ചെയ്തു. ചങ്ങലകൾ തീയിലിട്ട് അവർ കാത്തിരുന്നു. ചങ്ങലകൾ ഏതാണ്ട് ചുവന്നപ്പോൾ മെറിഡിയാൻ എന്ന ജിപ്സി അവിടേക്ക് കടന്നുവന്ന് ഒരു കൊടിലുപയോഗിച്ച് ഒരറ്റം പിടിക്കുകയും മറ്റേ അറ്റം ഭടന്മാരിൽ ഒരുവൻ പിടിക്കുകയും ചെയ്തു. രണ്ടാളും ചേർന്ന് ചങ്ങല അയാളുടെ വിരിഞ്ഞ രോമാവൃതമായ നെഞ്ചിൽ ചുറ്റി. പുകഞ്ഞ രോമങ്ങൾ ശബ്ദിച്ചു. റാഡിയാസിന്റെ മുഖം വക്രിക്കുകയും കഴുത്തിലെ ഞരമ്പുകൾ ത്രസിക്കുകയും പുറത്തേക്ക് തള്ളിയ മട്ടിൽ വാരിയല്ലുകൾ പൊന്തുകയും ഛർദിൽ ബാധിച്ച ഒരുവന്റെ മട്ടിൽ വയറിലെ പേശികൾ ഉയർന്നു താഴുകയും ചെയ്തു.
1: പിന്നെയും ഭീകരമായ പീഡനങ്ങളാണ്. കൊല്ലാക്കൊല ചെയ്യുന്ന ശിക്ഷാരീതി, കൊടിലുകൾ കൊണ്ട് കാലുകളിലെ നഖങ്ങൾ പിഴുതെടുക്കുക.
2: ഉച്ചയ്ക്ക് 1 മുമ്പായി പണിക്കാരെല്ലാം കാണത്തക്ക വിധത്തിൽ കൊലമരത്തിൽ കയറ്റി കൊല്ലാതെ പകുതി കൊല്ലുക. എന്നിട്ട് അർദ്ധപ്രാണനെ നായ്ക്കൂട്ടങ്ങൾക്ക് എറിഞ്ഞുകൊടുക്കുക.
1: അധികാരത്തിനെതിരെ ശബ്ദിക്കുന്നവർക്കുള്ള താക്കീതായി കൊടിയ പീഡനങ്ങളുടെ കഥ പറയുന്ന അധ്യായങ്ങളാണ് ആരംഭത്തിൽ. 1892 ജനിച്ച് 1975 മരിച്ച ഈവോ ആൻഡ്രിച്ച് യുഗോസ്ലാവിയയിലെ ഡോലക്കിലാണ് ജനിച്ചത്. സഗ്രേബ്, വിയന്ന, ഗ്രേസ് സർവകലാശാലകളിൽ പഠനം പൂർത്തിയാക്കി. 1923 യുഗോസ്ലാവിയൻ നയതന്ത്ര കാര്യാലയത്തിൽ ഉദ്യോഗസ്ഥനായി.
2: ഇയോ ആൻഡ്രിച്ച് കുറെ കാലം യുഗോസ്ലാവിയയിൽ മന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. ഒരു കവിയായി

0: സാഹിത്യത്തിൽ പ്രവേശിച്ച് കഥകളും നോവലുകളും എഴുതി.
1: ആൻസൈറ്റീസ്, ദ വുമൺ ഫ്രം സരയേവോ, ഡെവിൾസ് യാർഡ്, ഫേസസ് എന്നിവയാണ് പ്രധാന കൃതികൾ. പാലം പണിക്കിടയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളുടെ സൂക്ഷ്മാംശങ്ങളെല്ലാം കഥയായും കാര്യങ്ങളായും നോവലിസ്റ്റ് വിശദമാക്കുന്നുണ്ട്. ഇതിനിടയിൽ അസംഖ്യം കഥാപാത്രങ്ങൾ വന്നു പോകുന്നുമുണ്ട്. അതിനിടയിൽ രാഷ്ട്രീയവും.
2: കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ തന്നെ സെർബിയ കലാപം ഉയർത്തിയിരുന്നു. ബോസ്നിയയുടെയും സെർബിയയുടെയും അതിരായി കിടക്കുന്ന പട്ടണം സെർബിയയിൽ നടന്നിരുന്ന എല്ലാ കാര്യങ്ങളിലും വിരലും നഖവും എന്ന പോലെ ബന്ധപ്പെട്ടിരുന്നു.
0: നൂറ്റാണ്ടുകളിലൂടെ സെർബിയയിലുണ്ടായ രാഷ്ട്രീയ സമരങ്ങളും ഗതിവിഗതികളും നോവലിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. ചരിത്രത്തിന്റെ കോണിലൂടെ സമാന്തര ചരിത്രം രചിക്കുന്ന കൃതിയാണിത്.
1: കമ്മ്യൂണിസത്തോട് അനുഭാവമുള്ള എഴുത്തുകാരനായിരുന്നു നോവലിസ്റ്റ്. എന്നാൽ പ്രത്യയശാസ്ത്രപരമായ ശാഠ്യങ്ങളൊന്നും കാണിക്കാത്ത കൃതിയാണ് ഡ്രീന നദിയിലെ പാലം.
0: ചരിത്രം വായനക്കാരുടെ മുന്നിൽ തുറന്നിടുന്ന രചനാരീതിയാണ് നോവലിസ്റ്റ് അവലംബിച്ചിട്ടുള്ളത്.
2: സ്വത്തിനും അധികാരത്തിനും തങ്ങളുടെ തന്നെ ജീവിതത്തിനു വേണ്ടി ബോസ്നിയയിൽ രണ്ട് വിഭാഗം വിശ്വാസികൾ തമ്മിൽ വലുതും അപൂർവവുമായ പോരാട്ടങ്ങളാണ് നടന്നത്. അതിന്റെ തിരിച്ചടിക്ക് അവരുടെ സ്ത്രീകളെയും കുതിരകളെയും സ്വത്തുക്കളെയും മാത്രമല്ല പാട്ടുകളെയും കവർന്നെടുക്കുകയായിരുന്നു. ആലിബെഗ് ഒരു യുവാവായിരുന്നപ്പോൾ അവന്റെ അന്തസ്സ് കാത്തൊരു കന്യക എന്നത് കാരാ ജോർജ് ഒരു യുവാവായിരുന്നപ്പോൾ അവന്റെ അന്തസ്സ് കവർന്നതൊരു കന്യക എന്നായി മാറി.
1: ഇരുപതാം നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ നോവൽ രാഷ്ട്രീയ വ്യാഖ്യാനമായി മാറുന്നു. പാശ്ചാത്യ സംസ്കാരം നഗരത്തിലേക്ക് വന്നു തുടങ്ങുന്നു. തെരുവുവിളക്കുകൾ പ്രകാശിച്ചു തുടങ്ങുന്നു.
0: തീവണ്ടികൾ ഓടിത്തുടങ്ങുന്നു. ഹോട്ടലുകൾ പെരുകുന്നു. ചെറുപ്പക്കാർ യൂറോപ്യൻ സർവകലാശാലകളിലേക്ക് പഠിക്കാൻ പോകുന്നു. സോഷ്യലിസത്തിന്റെ തീപിടിച്ച ആശയങ്ങളുമായി മടങ്ങിവരുന്നു.
1: വംശീയതയുടെ പ്രശ്നം ഉയർത്തിക്കൊണ്ട് നീതിയെപ്പറ്റി സംസാരിച്ചു തുടങ്ങുന്നു. മനുഷ്യനീതി അത് ഉയർത്തിക്കാട്ടുകയാണ്. നൂറുകണക്കിന് കഥാപാത്രങ്ങൾ കയറിയിറങ്ങുന്ന നോവലാണിത്. പക്ഷേ കഥാപാത്രങ്ങളെ വളർത്താൻ നോവലിസ്റ്റ് ശ്രദ്ധിക്കുന്നില്ല. പകരം ചരിത്രം നിലനിർത്തിക്കൊണ്ട് നോവലാകെ അതിൽ മുക്കിയെടുക്കുന്നു.
0: പരമ്പരാഗതമായ നോവൽ വായനയുടെ ശൈലിയെ ഈ കൃതി നിരാകരിക്കുന്നു. ചരിത്രത്തിന്റെ വളവിനെയും തിരിവിനെയും വൈകാരികമായി ആഖ്യാനം ചെയ്യുകയാണ് ഒരു പാലത്തിന്റെ മറവിൽ നോവലിസ്റ്റ്.
2: യുദ്ധങ്ങളും സാംക്രമിക രോഗങ്ങളും കാലാകാലങ്ങളിലുള്ള കുടിയേറ്റങ്ങളും മാത്രമല്ല സ്വൈരജീവിതത്തെ തടസ്സപ്പെടുത്തിയത്. ഡ്രീനയിലെ പാലവും പട്ടണവും നിലനിൽക്കുന്ന കാലത്തോളം സംഭവിക്കാനിടയില്ലാത്ത എന്നും ഓർമ്മിക്കത്തക്ക ഒരസാധാരണ കാര്യം ആയിടെ അവിടെ അരങ്ങേറി. അത് പട്ടണവാസികളെ ഉലയ്ക്കുകയും വിഭ്രമിപ്പിക്കുകയും ചെയ്തു.
1: ഇത്തരത്തിൽ ഉത്കണ്ഠയുടെ മുൾമുനയിൽ നിർത്തുന്ന ആഖ്യാനം വായനക്കാരെ ജിജ്ഞാസുക്കളാക്കുന്നു. തുടർന്ന് ചരിത്രത്തിലേക്കാണ് നോവലിസ്റ്റ് പോകുന്നത്.
0: കഥയും ഉപകഥയുമായി അനുഭവങ്ങളുടെ ധാരാളിത്തം നോവലിൽ ഉടനീളമുണ്ട്. കാരാ ജോർജിയൻ കലാപത്തിന് ശേഷം ഏതാണ്ട് 70 വർഷങ്ങൾക്ക് ശേഷമുള്ള കലാപത്തെപ്പറ്റിയുള്ള വിശദാംശങ്ങളും നോവലിലുണ്ട്.
1: ഡ്രീന നദിയിലെ പാലം ഒരു ബിംബമായി വളരുകയാണ്. പഴമയിൽ നിന്ന് പുതുമയിലേക്കുള്ള പാലം, മനസ്സുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം, നഗരത്തിനും ഗ്രാമത്തിനും തമ്മിൽ കയറിയിറങ്ങാനുള്ള പാലം. പാലം ബന്ധിപ്പിക്കുന്നതൊക്കെയും മനുഷ്യ മനസ്സിനെയാണ്.
0: പക്ഷേ യാതനയുടെയും സംഘർഷങ്ങളുടെയും ചരിത്ര മുഹൂർത്തങ്ങളിലൂടെ നോവൽ കടന്നുപോകുന്നു. ആൻഡ്രിച്ചിന്റെ കലയുടെ ശ്രേഷ്ഠമായ ആദർശം ചരിത്രമാണ്.
1: ചരിത്രത്തെ മുൻവിധിയില്ലാതെ നിരീക്ഷിക്കുന്നത് ചരിത്രകാരനല്ല, എഴുത്തുകാരനാണ്, നോവലിസ്റ്റാണ്. ജീവിതം കൊണ്ടൊരു ചരിത്രം എഴുതി വിട്ടുപോയ കണ്ണികൾ നോവലിസ്റ്റ് പൂരിപ്പിക്കുന്നു. ആൻഡ്രിച്ചിന്റെ ഡ്രീന നദിയിലെ പാലം ചൂണ്ടിക്കാട്ടുന്നത് സമാന്തര ചരിത്രമാണ്.
0: ചരിത്രത്തിനൊടുവിൽ വംശീയ കലാപങ്ങളുടെ രേഖീയ

0: ചിത്രമുണ്ട്. ഹോജ എന്ന കഥാപാത്രത്തെ നോക്കാം. വംശീയ വേട്ടയാടലിൽ ഇരയാകുന്ന ഹോജയാണ് നോവലിന്റെ ഒടുവിലത്തെ അധ്യായത്തിൽ നിറയുന്നത്.
1: ആയുധധാരികൾ കടന്നുപോയി. അത് മറ്റവരാണ്. അവരെ നോക്കിക്കൊണ്ട് ഹോജ പറഞ്ഞു, പട്ടണത്തിൽ വന്നയുടൻ അവർക്ക് എന്നെ പിടിക്കേണ്ട കാര്യമെന്താണ്? ഒരുപക്ഷേ പട്ടണത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കണമെങ്കിൽ അതാദ്യം എന്റെ തലയിൽ തന്നെ ആയിരിക്കണമെന്നുണ്ടോ? ഭാരം പൂണ്ട തലയും തകർന്ന ശരീരവുമായി തന്റെ പൊളിഞ്ഞ കടയുടെ മുന്നിൽ അയാൾ വായും പൊളിച്ചു നിന്നു. അയാളുടെ മുന്നിൽ പകലിന്റെ സൂര്യവെളിച്ചത്തിൽ കവലയ്ക്ക് യുദ്ധക്കളത്തിന്റെ പ്രതീതിയായിരുന്നു. അയാളുടെ നോട്ടം പാലത്തിലേക്ക് തിരിഞ്ഞു. അവിടെ ഏഴാമത്തെ തൂണുണ്ടായിരുന്നില്ല. ആറിനും എട്ടിനുമിടയിൽ ഒരു പിളർപ്പ്. അതിലൂടെ പച്ചപ്പോടെ നദി ഒഴുകുന്നത് അയാൾ കണ്ടു. എട്ടാമത്തെ തൂണു മുതൽ പാലം മറുകരയിലേക്ക് ഒന്നുകൂടി നീണ്ടുപോയിരിക്കുന്നു.
2: മാനുഷികമായ ഒറ്റപ്പെടൽ ചരിത്രത്തിന്റെ ഭാഗം എന്ന നിലയിൽ തന്നെ ഈ നോവലിൽ അനുഭവപ്പെടുന്നുണ്ട്. പ്രസിദ്ധ നിരൂപകൻ KP അപ്പൻ പറയുന്നത് ഇപ്രകാരമാണ്.
3: രണ്ടു തരം ഭീതിയെക്കുറിച്ച് ആൻഡ്രിച്ച് പറഞ്ഞിരുന്നു. ഒന്ന്, മനുഷ്യനെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന ബാഹ്യമായ ഭീതിയാണ്. അത് ചരിത്രത്തിൽ നിന്ന് വരുന്നതാണ്. രണ്ടാമത്തേത് മനുഷ്യൻ്റെ എക്കാലത്തെയും അരക്ഷിതാവസ്ഥയെപ്പറ്റിയുള്ള ഉൾഭീതിയാണ്. മനുഷ്യനും അവൻ ആഗ്രഹിക്കുന്ന സന്തുഷ്ടിക്കുമിടയ്ക്ക് ഒരു പാലം ഇല്ലാതെ പോകുന്നു. വ്യക്തിക്കും ചരിത്രത്തിനുമിടയ്ക്കുള്ള പാലം നിരന്തരം തകർക്കപ്പെടുന്നു. ഇതിനെതിരെ മനുഷ്യന് ചെയ്യാവുന്നത് എക്കാലവും നിലനിൽക്കുന്ന സൗന്ദര്യമുള്ള കലാസൃഷ്ടികൾ നിർമ്മിക്കുക എന്നതാണ്. വ്യക്തിയെ ഭാവി ചരിത്രവുമായി ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഇതാണ് ഇ.ഒ. ആൻഡ്രിച്ചിന്റെ നോവൽ.
2: കലങ്ങിമറിഞ്ഞ പുഴ ഒടുവിൽ തെറിപ്പിച്ചിട്ട ഒരു കഥാപാത്രത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ആലി ഹോജയുടെ അന്ത്യത്തിലേക്കാണ് നോവൽ നീങ്ങുന്നത്. നോവൽ അവസാനിക്കുകയാണ്.
1: ഇപ്പോഴവർ അങ്ങാടിയിൽ പാടിക്കൊണ്ടിരിക്കുന്നത് വ്യക്തമായി കേൾക്കാം. ഹോജയ്ക്ക് കൂടുതൽ ശ്വസിക്കാനായെങ്കിൽ, ആ കയറ്റം കയറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, വീട്ടിലെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ, മെത്തയിൽ കിടന്ന് വേണ്ടപ്പെട്ടവരോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പക്ഷേ അയാൾക്കതിനൊന്നും കഴിഞ്ഞില്ല. ശ്വാസം ഞെരിഞ്ഞമർന്നു. അയാൾ മുഖം വല്ലാതെ തുറന്നു പിടിച്ചു. കണ്ണുകൾ തുറിക്കുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. അതുവരെ കുത്തനെയെന്ന് തോന്നിച്ച ചെരിവ് ഇപ്പോൾ അയാളുടെ മുഖത്തിന് തൊട്ടടുത്താണ്. വരണ്ട് പരിവരത്ത ആ പാത അയാളുടെ ദൃശ്യമണ്ഡലമാകെ നിറയുകയും കൂടുതൽ ഇരുട്ടോടുകൂടി അയാളെ വിഴുങ്ങുകയും ചെയ്തു. ഒടുവിൽ ആ ചരിവിൽ കിടന്ന് ആലി ഹോജ ചെറിയ ശ്വാസങ്ങളിൽ തന്റെ ജീവൻ പുറത്തേക്ക് വലിച്ചുവിട്ടു.
2: നോവൽ അവസാനിക്കുമ്പോൾ ഏകാന്ത വിഷാദം വന്ന് മൂടുകയാണ്. പണിതുയർത്തിയ ഒരു പാലത്തിൽ നിന്ന് കഥ ഒരു പാവം മനുഷ്യനിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്.
0: മനുഷ്യസ്പർശം ചരിത്രത്തിനിടയിലൂടെ ഉയർത്തിക്കൊണ്ടുവരുന്ന രചനാശൈലിയാണ് ഇ.ഒ. ആൻഡ്രിച്ചിന്റേത്. ഏതു ഭൂഖണ്ഡത്തിലെ മനുഷ്യനും ശ്വസിക്കുന്ന വായു ഒന്നായതുകൊണ്ട് മനുഷ്യന് മനുഷ്യനെ തിരിച്ചറിയാം.
2: മഹാകാല സങ്കല്പത്തിന്റെ ആഖ്യാന മികവിൽ കിളർന്നു നിൽക്കുന്ന നോവലാണ് ഡ്രീന നദിയിലെ പാലം. മനുഷ്യരാശിയുടെ സന്ദേഹങ്ങളിൽ നിലാവു പരത്തി കലയുടെ ഉത്തുംഗ ഗോപുരമൊരുക്കി അനശ്വരമാക്കുകയാണ് നോവലിസ്റ്റ്. അതുകൊണ്ടുതന്നെയാണ് വിശ്വസാഹിത്യത്തിൽ ഈ നോവൽ നക്ഷത്രമായി തിളങ്ങുന്നതും.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: ഇ.ഒ. ആൻഡ്രിച്ചിന്റെ നോവൽ ഡ്രീന നദിയിലെ പാലം. രചന ഡോക്ടർ എം. രാജീവ് കുമാർ. ആഖ്യാനം കുരിപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ. ജെ. ജോഷിലാൽ. ശബ്ദസാന്നിധ്യം ചന്ദ്രസേനൻ എ.ആർ. നിർവഹണം സന്ദീപ് സുരേഷ്.

ഇന്ന് വൈകുന്നേരം 5:15 തൊട്ടിത്താളം. ഇതിൽ ചെറിയഴീക്കൽ വിനുവും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക കേൾക്കാം.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 25, ശകവർഷം 1948 ഭാദ്രം 19, 2026 സെപ്റ്റംബർ മാസം 10 തീയതി വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ 30:56. FM ബാൻഡിൽ 101.4 മെഗാഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയമുള്ള ശ്രോതാക്കളെ, ഇപ്പോൾ ചോദ്യോത്തരവേളയാണ്. ആദ്യം ഇന്നലെ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. മൂന്നാർ മേഖല ഇപ്പോൾ നീലക്കുറിഞ്ഞിപ്പൂക്കളാൽ സമൃദ്ധവും സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രവുമാണല്ലോ. നീലക്കുറിഞ്ഞിക്കാലത്ത് തേനീച്ചകൾ ശേഖരിക്കുന്ന തേനിന് കുറിഞ്ഞിത്തേൻ എന്നാണ് പേര് വിളിക്കുന്നത്. ഈ തേനിൻ്റെ സവിശേഷത എന്താണ്? ഉത്തരം: കുറിഞ്ഞിത്തേനിന് സാധാരണ തേനിൽ നിന്നും വ്യത്യസ്തമായി കടും പച്ച കലർന്ന മഞ്ഞ നിറമോ കറുപ്പു നിറമോ ആണ് ഉള്ളത്. പ്രത്യേക സുഗന്ധവും നേരിയ മധുരവുമുള്ളതാണ് ഈ തേൻ. വയറിലെ അസുഖങ്ങൾക്കും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആദിവാസി ജനവിഭാഗങ്ങളും പ്രാദേശിക നാട്ടുവൈദ്യന്മാരും ഈ തേൻ ഉപയോഗിച്ചു വരുന്നു. ഇനി ഇന്നത്തെ ചോദ്യം: ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരാണ്? ഇതിൻ്റെ ഉത്തരം ഇന്ന് 5:44.

101.4 മെഗാ ഹെർട്സിൽ ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. സമയം 4 മണി കഴിഞ്ഞ് 34 മിനിറ്റ് 38 സെക്കൻഡ്. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം പി സുശീല പാടിയ ഗാനമാണ് എൻ്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിന് വേണ്ടി. ഈ ഗാനം എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം നൽകിയത് ഇളയരാജ.

0: ചേച്ചി ഇത് കണ്ടോ?
1: ഹാപ്പി ബർത്ത്ഡേ കുട്ട.
0: കാണട്ടെ, വാ, എന്റെ ഫേവറിറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
4: ആർബിഐ പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: അടുത്ത ഗാനം ഏഴാച്ചേരി രാമചന്ദ്രൻ എഴുതി, കുമരകം രാജപ്പൻ സംഗീതം നൽകിയതാണ്. ഓമന സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം പാടിയത് യേശുദാസ്.

വേണുഗോപാലും സുജാതയും പാടിയ ഗാനമാണ് ഇനി നയം വ്യക്തമാക്കുന്നു എന്ന ചിത്രത്തിൽ. ഗാനശില്പികൾ കൈതപ്രം ജോൺസൺ.

0: എഴുന്നള്ളത്ത് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ബാലഗോപാലൻ തമ്പിയും പാടിയ ഗാനമാണ് കേട്ടത്. ഈ ഗാനം എഴുതിയത് ഒ എൻ ബി കുറുപ്പ്, സംഗീതം നൽകിയത് ജോൺസൺ. മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ് എം.

0: ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: സ്പൈസ് എഫ് എം സമയം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റും 25 സെക്കൻഡും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ്. ഏഴയിൻ സിറിപ്പിൽ എന്ന ചിത്രത്തിൽ മനോയും സംഘവും പാടിയത്. കെ സുഭാഷ് എഴുതി, ദേവ സംഗീതം നൽകി.

காச காட்ட

വാനത്തൈ പോല എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയത്. വിജയ് എഴുതി, എസ് എ രാജ്കുമാർ ഈണം നൽകി.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 10, ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് വലിയ തോതിൽ ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജീവിതത്തിലെ കടുത്ത മാനസിക വേദന, ഒട്ടും തന്നെ അതിജീവിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ, കടുത്ത ഏകാന്തത, വിഷാദരോഗം പോലുള്ള മാനസിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം പലപ്പോഴും ഒരാളെ ആത്മഹത്യാ ചിന്തയിലേക്ക് നയിച്ചേക്കാം. ഭാവിയിലെ ജീവിതം അസഹനീയമായി തോന്നുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുക എന്നതിലുപരി തങ്ങളുടെ കടുത്ത വേദനയ്ക്കൊരു ശമനം കണ്ടെത്തുക എന്ന ചിന്തയാണ് പലപ്പോഴും ആത്മഹത്യാ ചിന്ത ഉള്ളവരിൽ കാണാൻ സാധിക്കുക. ആത്മഹത്യാ പ്രതിരോധം എങ്ങനെ സാധ്യമാക്കാം എന്ന വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. എല്ലാ വർഷവും സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി നാം ആചരിക്കുകയാണല്ലോ. ഇത്തരത്തിൽ ഒരു ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറയാമോ?
2: 2003 സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കപ്പെട്ടു തുടങ്ങുന്നത്. ലോക ആത്മഹത്യാ പ്രതിരോധ ഫെഡറേഷനും ലോകാരോഗ്യ സംഘടനയും ലോക മാനസികാരോഗ്യ ഫെഡറേഷനും സംയുക്തമായാണ് ഈ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഓരോ വർഷവും അതാത് വിഷയത്തെ പ്രസക്തമായിട്ടുള്ള സന്ദേശവാചകങ്ങൾ അതിൻ്റെ പ്രധാന തലവാചകമായി സ്വീകരിക്കപ്പെടാറുമുണ്ട്. ഈ 2026 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൻ്റെ സന്ദേശവാചകം ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാതങ്ങൾ മാറ്റാം, സംഭാഷണം ആരംഭിക്കാം എന്നുള്ളതാണ്. ചേഞ്ചിങ് ദ നറേറ്റീവ് ഓൺ സൂയിസൈഡ്, സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ആത്മഹത്യ ഒരു ഗോപ്യമാക്കി വെക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് ഒരു പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ പ്രശ്നമാണ്, അതൊരു മാനസികാരോഗ്യ പ്രശ്നമാണ് എന്ന് തിരിച്ചറിയുകയും ഇത് പ്രതിരോധിക്കാൻ വേണ്ടി മനസ്സ് തുറന്നുള്ള സംസാരം ഓരോ തലത്തിലും ആവശ്യമാണ് എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ വർഷത്തെ ഈ ദിനം.

0: ആചരണം ഉദ്ദേശിക്കുന്നത്.
1: സർ, നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ഏറെ മുന്നിലാണെങ്കിലും ഒരു വർഷം കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യകൾ പരിശോധിച്ചാൽ വളരെ ഉയർന്ന തോതിലാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിൻ്റെ പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
0: 2024 ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 10,865 ആത്മഹത്യകളാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ആദ്യത്തെ 5 എണ്ണത്തിൽ ഒന്നായിട്ട് തന്നെ വരും. പക്ഷെ 2023 കണക്ക് പരിശോധിച്ചാൽ 10,972 ആത്മഹത്യകളാണ് നടന്നിരിക്കുന്നത്. ഏകദേശം ഒരു 100 ചില്ലുവാനം ആത്മഹത്യകളുടെ ഒരു കുറവ് ഒരു വർഷം കൊണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആത്മഹത്യകളുടെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ തിരിച്ചറിയപ്പെടാതെയും ചികിത്സിക്കപ്പെടാതെയും പോകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണം. അതിൽ തന്നെ ചികിത്സിക്കപ്പെടാതെ പോകുന്ന വിഷാദരോഗം, ഡിപ്രഷൻ, ഇതാണ് ആത്മഹത്യയുടെ ഏറ്റവും പ്രധാന കാരണം. ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലെ ജലദോഷമാണ് വിഷാദരോഗം. അത്രയ്ക്ക് വ്യാപകമായി അത് ഉണ്ട്. സ്ത്രീകളിൽ 20% പേർക്കും പുരുഷന്മാരിൽ 10% പേർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിഷാദരോഗം വന്നുപെടുന്നു. ചികിത്സിക്കപ്പെടാതെ പോകുന്ന വിഷാദരോഗമാണ് ലോകവ്യാപകമായി കാണപ്പെടുന്ന ആത്മഹത്യയുടെ ഏറ്റവും സാധാരണവും ഏറ്റവും തടയാൻ സാധിക്കുന്നതുമായ കാരണം എന്ന് ലോകാരോഗ്യ സംഘടന തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ വിഷാദം പലപ്പോഴും ഒരു മാനസികാരോഗ്യ പ്രശ്നമായി തിരിച്ചറിയപ്പെടാതെ പോകുന്നതിൻ്റെ കാരണം, സാധാരണ മാനസിക രോഗം എന്ന് കേൾക്കുമ്പോൾ ആൾ അക്രമാസക്തനാകുന്ന ഒരു അവസ്ഥയാണ് സമൂഹത്തിലെ ഒരു ശരാശരി മനുഷ്യൻ്റെ മനസ്സിൽ തെളിയുന്നത്. പക്ഷെ വിഷാദരോഗത്തിൽ അക്രമാസക്തനാകുന്നില്ല എന്ന് മാത്രമല്ല, ആൾ നിശബ്ദനാകുകയാണ്, ഉൾവലിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന സങ്കടം, മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ, അകാരണമായ ക്ഷീണം, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഏകാഗ്രതക്കുറവ്, ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗതക്കുറവ്, നിരാശയും പ്രതീക്ഷയില്ലായ്മയും, ആത്മഹത്യാ പ്രവണത, ഈ 9 ലക്ഷണങ്ങളിൽ 5 എണ്ണമെങ്കിലും 2 ആഴ്ച തുടർച്ചയായി നീണ്ടു നിന്നാൽ അത് ചികിത്സ ആവശ്യമുള്ള വിഷാദരോഗമാണെന്ന് കരുതാം. ഇതോടൊപ്പം വേറെയും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആത്മഹത്യയ്ക്ക് വഴിതെളിക്കുന്നുണ്ട്. സംശയരോഗം അഥവാ ഡെലൂഷണൽ ഡിസോർഡർ, ഉന്മാദ വിഷാദരോഗം അഥവാ ബൈപോളാർ ഡിസോർഡർ, ചിത്തഭ്രമം അഥവാ സ്കിറ്റ്സോഫ്രീനിയ, അതുപോലെ ഒരു പുതിയ സാഹചര്യം വരുമ്പോൾ അതുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ട് വരുന്ന പൊരുത്തപ്പെടൽ പ്രശ്നങ്ങൾ അഥവാ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ്, മദ്യവും ലഹരി വസ്തുക്കളും അമിതമായി ഉപയോഗിച്ചതിന് അടിമപ്പെടുന്ന അവസ്ഥ, സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ്, അതുപോലെ ആധുനിക കാലത്ത് ഡിജിറ്റൽ അടിമത്വവും, ആ ഡിജിറ്റൽ ഉപയോഗം സാധ്യമാകാതെ വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്നൊരു എടുത്തുചാട്ട സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആത്മഹത്യകളും, ഇതോടൊപ്പം തന്നെ സാമ്പത്തിക ആസൂത്രണമില്ലായ്മ ആത്മഹത്യകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അത് പലപ്പോഴും പെട്ടെന്ന് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് തട്ടിപ്പുകളിൽ ചെന്ന് തലവെച്ച് കൊടുക്കുന്നത് തൊട്ട് അമിതമായി ധനം ചെലവാക്കി ആഡംബര ജീവിതം, സ്വന്തം വരുമാനത്തിന് നിരക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വരെ ഉള്ള കാര്യങ്ങൾ, ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളും ചിലപ്പോൾ ആത്മഹത്യകൾക്ക് കാരണമായേക്കാം. ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള വേദനാജനകമായതും ചിലപ്പോൾ ചികിത്സയ്ക്ക് പൂർണ്ണമായി വഴങ്ങാത്തതുമായ രോഗാവസ്ഥകൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കാം. കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യമാണ് ആത്മഹത്യയുടെ മറ്റൊരു പ്രധാന ഘടകം. ദമ്പതികൾ തമ്മിലുള്ള പൊരുത്തമില്ലായ്മ, വിവാഹേതര ബന്ധങ്ങൾ, മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ആശയവിനിമയത്തിലെ വിടവുകൾ, ഇങ്ങനെയുള്ള പല ബഹുമുഖമായ കാരണങ്ങൾ ഈ ആത്മഹത്യകൾക്ക് പുറകിലുണ്ട് എന്നുള്ളതാണ് സത്യം.
1: സർ, അതുപോലെ തന്നെ ഒരാൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ആത്മഹത്യാ ചിന്തകൾ അയാളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും തിരിച്ചറിയാൻ സാധിക്കത്തക്ക വിധം എന്തെങ്കിലും ലക്ഷണങ്ങൾ മുൻകൂട്ടി കാണാൻ സാധിക്കുമോ?
0: ഒരു വ്യക്തിയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ പൊടുന്നനെ ഒരു മാറ്റം വന്നാൽ നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം. എല്ലാവരോടും നന്നായി സംസാരിച്ചുകൊണ്ടിരുന്ന, വളരെ ഉന്മേഷവാനായി കാണപ്പെട്ടിരുന്ന, ജോലിയിൽ കാര്യക്ഷമതയുണ്ടായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഉൾവലിയുന്നു, സുഹൃത്തുക്കളോട് സംസാരിക്കാൻ വിമുഖത കാണിക്കുന്നു, ജോലിക്ക് വരാൻ താല്പര്യം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ സ്കൂളിൽ വിദ്യാലയത്തിൽ വരാൻ താല്പര്യം കാണിക്കുന്നില്ല, പഴയതുപോലെ ആളുകളോട് സംസാരിക്കുന്നില്ല, അയാളുടെ ഉറക്കം ക്രമം തെറ്റുന്നു, ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല, കളിക്കാൻ പോകാനോ മുൻപ് ആസ്വദിച്ചിരുന്നതുമായ കാര്യങ്ങൾക്കൊന്നും താല്പര്യം കാണിക്കുന്നില്ല, ഇതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആത്മഹത്യാ ചിന്തകളുണ്ടോ എന്ന സംശയം ജനിപ്പിക്കേണ്ട ആദ്യ ഘടകം. ഇത്തരം സന്ദർഭങ്ങളിൽ വീട്ടിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഇടപെടലുണ്ട്. ഇതിനെ നമ്മൾ മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയും. അത് ബന്ധുക്കൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം, അധ്യാപകർക്ക് ചെയ്യാം, സഹപാഠികൾക്ക് ചെയ്യാം, സഹപ്രവർത്തകർക്ക് തൊഴിലിടങ്ങളിൽ ചെയ്യാം. 5 ചെറിയ സ്റ്റെപ്പുകളുള്ളൊരു പ്രക്രിയയാണ്. ഇങ്ങനെ ഉൾവലിഞ്ഞു നിൽക്കുന്ന, അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വന്ന വ്യക്തിയെ അങ്ങോട്ട് സമീപിച്ച് എന്താണ് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നത് എന്ന് അന്വേഷിക്കുകയാണ് ആദ്യത്തെ പടി. അയാൾ ഇങ്ങോട്ട് വന്ന് പറയും എന്ന് കരുതിയിരിക്കാതെ അങ്ങോട്ട് ചെന്ന് അയാൾക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് അന്വേഷിക്കുക.

0: സ്നേഹപൂർവ്വം. ഇതാണ് ആദ്യ പടി. രണ്ട്, അയാൾക്ക് പറയാനുള്ള കാര്യങ്ങളെ ക്ഷമയോടെ, ഒരു മുൻവിധികളുമില്ലാതെ, അയാളെ തടസ്സപ്പെടുത്താതെ, കുറ്റപ്പെടുത്താതെ, അയാളുടെ പ്രശ്നങ്ങളെ നിസാരവൽക്കരിക്കാതെ, അയാളെ പരിഹസിക്കാതെ, ക്ഷമാപൂർവം അവസാനം വരെ കേൾക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്, ഒരുപക്ഷെ അയാളെ കേട്ട് കഴിയുമ്പോൾ ചില തെറ്റായ ധാരണകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം അയാൾ മരിക്കണം എന്ന ചിന്ത മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ ശരിയായ വിവരം പകർന്നു കൊടുത്ത് അയാളുടെ തെറ്റിദ്ധാരണയെ തിരുത്തുക. ഇനി അതല്ല, വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തിൽ അദ്ദേഹം അകപ്പെട്ടിരിക്കുകയാണ്, അങ്ങനെ ഉണ്ടാകാം. അത്തരം സന്ദർഭങ്ങളിലാണ് ഈ ആത്മഹത്യാ ചിന്ത വരുന്നതെങ്കിൽ റീഅഷുറൻസ് അല്ലെങ്കിൽ ആശ്വാസം പകരൽ എന്ന് പറയും. ഒരു മനുഷ്യനെന്നുള്ള നിലയിലുള്ള എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്നെക്കൊണ്ടാകും വിധം ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട് എന്നൊരു ആശ്വാസവചനമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ തന്നെ ഒട്ടേറെ ആളുകൾ ഈ ആത്മഹത്യാ ചിന്തയിൽ നിന്ന് പുറകോട്ട് പോകും. എന്നിട്ടും ആ പ്രശ്നം മാറുന്നില്ലെങ്കിൽ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. എൻകറേജ് പ്രൊഫഷണൽ ഹെൽപ്പ്. ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ നേരിട്ട് കണ്ട് ചികിത്സയിലൂടെ ഈ പ്രശ്നപരിഹാരം കാണാനുള്ള സഹായം ചെയ്തു കൊടുക്കുകയാണത്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എൻകറേജ് സോഷ്യൽ സപ്പോർട്ട്. ആത്മഹത്യാ പ്രവണതയുള്ളൊരു വ്യക്തി ഒറ്റപ്പെട്ടു പോകാതെ നോക്കേണ്ട ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ട്. കുടുംബാംഗങ്ങളും സഹപാഠികളും സുഹൃത്തുക്കളും അയൽവാസികളും പൊതുസമൂഹം മൊത്തത്തിലും അയാൾ ഒറ്റപ്പെട്ടു പോകാതെ സംരക്ഷിക്കണം. അയാളോടൊപ്പം ഇരിക്കണം, അയാളെ കേൾക്കണം, അയാളോട് സംസാരിക്കണം. അയാൾ ഒറ്റയ്ക്കായി പോകുന്നൊരു സാഹചര്യം ആ ചികിത്സയിലൂടെ അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെടുന്നതുവരെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ആദ്യം തന്നെ ഈ ആത്മഹത്യാ പ്രവണത തിരിച്ചറിഞ്ഞ് ഒരു പരിധിവരെ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും.
1: സർ, ഈ കുട്ടികളിലും കൗമാരക്കാരിലും ഇന്ന് ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലായാണ് കാണുന്നത്. ഈ ഒരു വിഷയത്തെ മുൻനിർത്തി ഒന്ന് ചോദിച്ചോട്ടെ, ആത്മഹത്യയെ അതിജീവിക്കാൻ കുട്ടികളെ എങ്ങനെയാണ് പ്രാപ്തരാക്കേണ്ടത്? അതിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഉള്ള പങ്കിനെ കുറിച്ചൊന്ന് പറയാമോ?
0: 2024 ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യ ഒട്ടാകെ 14,488 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. 2023 കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 13,892 വിദ്യാർത്ഥി ആത്മഹത്യകളുടെ എണ്ണം. അതായത് ഒറ്റ വർഷം കൊണ്ട് 4.3% വർദ്ധനവ് ഈ വിദ്യാർത്ഥി ആത്മഹത്യകളിൽ സംഭവിക്കുകയാണ്. ഇതിൻ്റെ കാരണങ്ങളും പ്രതിരോധ മാർഗങ്ങളും നമ്മൾ അന്വേഷിക്കുമ്പോൾ, ഒന്ന്, അമിതമായ മത്സരത്തിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ വളർത്തൽ സമ്പ്രദായമാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് കരുതാം. വിദേശ രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ആത്മഹത്യ വളരെ കുറവുള്ള പല രാഷ്ട്രങ്ങളും നോക്കിയാൽ എല്ലാ തൊഴിൽ മേഖലകൾക്കും തുല്യമായ ഒരു ആദരം കിട്ടുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ചില പ്രത്യേക തൊഴിൽ മേഖലകൾക്ക് അമിതമായ ഒരു പ്രാധാന്യവും അമിതമായ ആദരവും കിട്ടുന്നു. ഡോക്ടറാകുക, എഞ്ചിനീയറാകുക, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാകുക. അപ്പോൾ ഇതിനൊക്കെ വളരെ തീവ്രമായ മത്സര പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. വളരെ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ അവരുടെ ആഗ്രഹങ്ങൾ കുട്ടികളിലൂടെ സഫലമാക്കാൻ ശ്രമിക്കുന്നു. അവരെ കൊണ്ട് താങ്ങാനാകാത്ത പാഠ്യ സമ്മർദ്ദം അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് ഒരു പ്രധാന വിഷയമാണ്. ഇത് മാറ്റിവെച്ചുകൊണ്ട് കുട്ടികളുടെ നൈസർഗികമായ സിദ്ധികൾ, അവരുടെ ജന്മസിദ്ധമായ വാസനകൾ എന്തൊക്കെയെന്ന് തിരിച്ചറിഞ്ഞ് അത് പരിപോഷിപ്പിക്കാനും ആ സിദ്ധികൾ ഉപയോഗിച്ച് ഉപജീവനം കഴിക്കാനുള്ളൊരു മാർഗത്തിലേക്ക് അവരെ വഴിതിരിച്ചു വിടാനുമുള്ളൊരു കരിയർ ഗൈഡൻസാണ് മാതാപിതാക്കളും അധ്യാപകരും ഇന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സംഗതി. രണ്ടാമത്തെ കാര്യം, അറിഞ്ഞോ അറിയാതെയോ കുട്ടികളെ താരതമ്യം ചെയ്യുന്നൊരു സംവിധാനം നമ്മുടെ കുടുംബങ്ങൾ നിലവിലുണ്ട്. മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സൗന്ദര്യത്തിൻ്റെയോ സ്മാർട്ട്നെസ്സിൻ്റെയോ അടിസ്ഥാനത്തിലൊക്കെ ഈ കുട്ടികളെ പരസ്പരം താരതമ്യം ചെയ്യുന്നത് വീട്ടിലും അയൽ വീടുകളിലും അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇത് കുട്ടികൾ കോളേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും താരതമ്യ സ്വഭാവം അവസാനിക്കും. പക്ഷെ ആ ഘട്ടം എത്തുമ്പോൾ ഈ വിദ്യാർത്ഥികൾ സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളും സുഹൃത്തുക്കളിടുന്ന പോസ്റ്റുകൾ കണ്ടിട്ട് അവരുടെ ജീവിതം എത്ര മനോഹരമാണ്, എൻ്റെ ജീവിതം നിറംകെട്ടതായി പോയല്ലോ എന്ന് കരുതി വല്ലാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യം. സമ്പൽ സമൃദ്ധി അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയുടെ പ്രദർശനാത്മകത, ഇതിന് അമിതമായ പ്രാധാന്യം നൽകുക. ഇപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും ഇതൊക്കെ പ്രദർശിപ്പിച്ച് നടക്കുന്നതാണ് സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നൊരു ധാരണ മനസ്സിൽ വരിക വഴി നമുക്ക് സാമ്പത്തികമായി കഴിയില്ലെങ്കിൽ പോലും ഇത്തരം സംഗതികൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അത് പലപ്പോഴും ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് എത്തിക്കുന്നൊരു അവസ്ഥ വരും. ഇങ്ങനെ ഇതോടൊപ്പം തന്നെ വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങളും ഈ വിദ്യാർത്ഥി ആത്മഹത്യകൾക്ക് പ്രധാനപ്പെട്ട കാരണമാണ്. മാതാപിതാക്കളുമായി ആരോഗ്യകരമായ ബന്ധമില്ലാതെ വരിക, വീട്ടിൽ നമ്മുടെ സിബ്ലിങ്സുമായിട്ട് കൂടപ്പിറപ്പുകളുമായി ആരോഗ്യകരമായ ബന്ധമില്ലാതെ വരിക, ഒരുപക്ഷെ പ്രണയബന്ധം പോലെയുള്ള കാര്യങ്ങൾ അത് ഒരു പാകതയില്ലാത്ത രീതിയിൽ അത്തരം സംഗതികളിലേക്ക് എടുത്തു ചാടി അതിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വന്തം ജീവൻ

0: അടിയുള്ള പ്രതികരണങ്ങൾ. അതൊരു പക്ഷേ സ്വന്തം ജീവൻ എടുത്തുകൊണ്ടോ മറ്റൊരാളുടെ ജീവിതം എടുത്തുകൊണ്ടോ ആയിരിക്കാം നടക്കുന്നത്. ഇങ്ങനെയുള്ള വ്യത്യസ്ത കാരണങ്ങൾ ഈ വിദ്യാർത്ഥി ആത്മഹത്യകളുടെ പുറകിലുണ്ട്. നമ്മൾ വിദ്യാർത്ഥികളെ ശാക്തീകരിക്കാൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവരുടെ ജന്മസിദ്ധമായ കഴിവുകൾ കണ്ടെത്തി അതിനെ പരമാവധി പരിപോഷിപ്പിക്കാൻ അവസരം കൊടുക്കുക, കുട്ടികളെ ഒരു കാരണവശാലും പരസ്പരം താരതമ്യം ചെയ്യാതിരിക്കുക, സാമ്പത്തികമായ സൗകര്യങ്ങളുടെ പ്രദർശനാത്മകത നമ്മുടെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുക, അതോടൊപ്പം തുറന്ന് സംസാരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക. സ്കൂളിൽ പോകുന്ന ആദ്യ ദിനം തൊട്ട് ജീവിതാന്ത്യം വരെ മാതാപിതാക്കളുമായി ദിവസേന ഒരു മണിക്കൂറെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ളൊരു ക്വാളിറ്റി ടൈം വീട്ടിൽ ഒരുക്കി കൊടുക്കുക. ഇതിലൂടെ ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ വിഷയവും തുടക്കത്തിൽ അറിയാനും അവിടെ ഇടപെടാനും മാതാപിതാക്കൾക്ക് സാധിക്കുന്നു. എന്തെങ്കിലും ഒരു മാനസിക സമ്മർദ്ദം അവരുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിൽ ഫലപ്രദമായി ആദ്യഘട്ടത്തിൽ തന്നെ ഇടപെടുക വഴി അവരെ ആത്മഹത്യകളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നു.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: नियम भी थी।
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നിയമവീതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പോക്സോ നിയമത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനെത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് നിഷ മോൾ AM ആണ്. അപ്പോൾ ഏത് അതോറിറ്റിയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്? പ്രധാനമായിട്ടും ചൈൽഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണോ?
2: പോക്സോ കേസുകൾ പോക്സോ കോടതികൾ മാത്രമേ ചെയ്യുള്ളൂ. അതിവേഗം ഫാസ്റ്റാക്കും പോക്സോ കോടതികൾ എല്ലാ ജില്ലയ്ക്കും ഉണ്ട്, എല്ലാ ജില്ലയിലും ഉണ്ട്. അവിടെ മാത്രമേ ഈ കേസുകൾ പരിഗണിക്കൂ.
1: പ്രത്യേക കോടതി തന്നെ
2: കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക കോടതി തന്നെയാണ്.
1: അവിടെയും കൗൺസിലേഴ്സും ഇതുപോലെ കോടതിയിൽ ഹാജരാകേണ്ട സാഹചര്യമൊക്കെ വരുമ്പോൾ അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്.
2: കുട്ടി കോടതിയിൽ ഹാജരാകുമ്പോൾ, സാധാരണ കോടതിയിൽ ഹാജരാകുമ്പോൾ പ്രതി ഒറ്റയ്ക്കായിരിക്കും വരുന്നത്. ഈ കുട്ടിയുടെ പേരൻസ് കൂടെ കൊണ്ടുവരാം. ഇനി പേരൻസ് ആണ് ഉപദ്രവിക്കുന്നതെങ്കിൽ കുട്ടിയുടെ വെൽഫെയറിന് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിക്ക് ഏതാണോ താല്പര്യമുള്ള വ്യക്തി, ആ വ്യക്തിയെ കൂടെ കൂടി ഈ കുട്ടിയുടെ കൂടെ കൊണ്ടുവരാം. കുട്ടി ഒറ്റയ്ക്കല്ല ഒരിക്കലും വരുന്നത്.
1: ഒരു കുട്ടിക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു അതിക്രമം സംഭവിച്ചു, അപ്പോൾ ഈ കുട്ടിക്ക് വീട്ടിൽ സുരക്ഷിതമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല എന്നിരിക്കെ എന്തായിരിക്കും ആ കുട്ടിയെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനോ അങ്ങനെ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഈ പറയുന്ന ആക്ടിൽ പറയുന്നുണ്ടോ അതോ അതിനെ?
2: തീർച്ചയായും ഈ കുട്ടിയുടെ സംരക്ഷണം CWC, അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുക്കുകയാണ്. കുട്ടി അവിടെ സുരക്ഷിതമല്ല എങ്കിൽ കുട്ടിയെ എത്രയും വേഗം ആ സ്ഥലത്ത് നിന്ന് മാറ്റും. ആ കുട്ടിക്ക് ഒരു റിഹാബിലിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടി മാനസികമായിട്ട് ഒരു ലെവലിലേക്ക് താന്നു പോയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനൊന്ന് പുനരധിവാസത്തിന് വേണ്ടിയിട്ട് കൗൺസിലിംഗ് കൊടുക്കും. ട്രീറ്റ്മെന്റ് ആവശ്യമാണെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കും. എല്ലാ മെന്റൽ സപ്പോർട്ടും ഈ ആക്ട് പ്രകാരം കുട്ടിക്ക് കൊടുക്കും.
1: സ്റ്റഡീസിനെ ഒന്നും ബാധിക്കില്ലാതെ ഇപ്പൊ അമ്മയ്ക്ക് കാണണമെങ്കിലോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടപ്പെട്ടവർക്ക് കാണണമെങ്കിലും കാണാനുള്ള ഇതൊക്കെയാണ്
2: എല്ലാ പ്രമേഷനുണ്ടോ?
1: അപ്പൊ അങ്ങനെ കാണുന്ന സാഹചര്യത്തിൽ ചിലപ്പോ ഈ ഒരു എന്താ പറയുന്ന അൺഡ്യൂ ഇൻഫ്ലുവൻസ് വരാൻ സാധ്യതയില്ല. ഇപ്പൊ മാഡം നേരത്തെ പറഞ്ഞ പോലെ ഒരു അച്ഛനാണ് അതുപോലെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അപ്പൊ അമ്മയ്ക്ക് കുട്ടിയും ഉപേക്ഷിക്കാൻ പറ്റില്ല, എന്നാ സ്വന്തം ഭർത്താവിനെയും കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ കാണുന്ന സാഹചര്യത്തിൽ ചിലപ്പം കുട്ടീനെ വന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അതൊരു സൈക്കോളജിക്കൽ കാര്യമാണല്ലോ. അപ്പം അതിന് പ്രിവെന്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻസ്?
2: നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഈ പോക്സോ കേസിൽ ഒരിക്കലും ഒത്തുതീർപ്പ് എന്നുള്ള ഓപ്ഷൻ ഇല്ല. ഒരിക്കൽ FIR ഇട്ട് കഴിഞ്ഞാൽ ഇത് കോടതി വഴി മാത്രമേ ഇത് തീർക്കാനായിട്ട് പറ്റുള്ളൂ. പോലീസുകാർക്കോ CWCക്കോ ഇത് തീർക്കാനായിട്ടുള്ള അധികാരം ഇല്ല.
1: അതുകൊണ്ട് ഇൻഫർമേഷൻ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇത്
2: കോടതിയിൽ മാത്രമേ തീരുള്ളൂ. ആര് ഇൻഫ്ലുവൻസ് ചെയ്താലും ഇത് കോടതിയിൽ മാത്രമേ തീരുള്ളൂ. അതുകൊണ്ട് അതിനുള്ള ചാൻസസ് കുറവാണ്.
1: വിധി ആയി കഴിഞ്ഞാൽ ഈ ശിക്ഷയുടെ രീതികൾ എങ്ങനെയാണ്? അതായത് ഇപ്പം മൂന്നാമതൊരു

0: വ്യക്തി, അതായത് നമ്മളെ അറിയാത്തൊരു തേർഡ് പേഴ്സൺ നമുക്കെതിരെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നതും, എന്നാൽ നമ്മുടെ സ്വന്തം കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സർക്കിളിലോ നിൽക്കുന്ന ഈവൻ നമ്മുടെ അധ്യാപകരോ അങ്ങനെ ആരെങ്കിലും ആണ് നമ്മളെ ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ അതിന് എന്തെങ്കിലും വേർതിരിവുകളോടെയാണോ കോടതി നോക്കിക്കാണുന്നത്?
1: ഒരിക്കലുമില്ല, ഒരു വേർതിരിവ് അതിനകത്ത് കാണിക്കാറില്ല. ശരിക്കും ഇതിന്റെ ശിക്ഷ പറയുന്നത് 20 വർഷം മുതൽ വധശിക്ഷ വരെ ഉണ്ടാവുന്ന കേസുകളാണ് ഇത്.
0: അപ്പൊ ഗാർഡിയൻ എന്ന് പറയുന്ന സ്ഥാനത്ത് വരുന്നവർക്ക് കൂടുതൽ ശിക്ഷ,
1: കൂടുതൽ ശിക്ഷ, കാരണം ഈ കുട്ടിക്ക് സംരക്ഷണം നൽകേണ്ടവരാണ് ഗാർഡിയൻ, പോലീസ് ഓഫീസർ, അധ്യാപകര്, രക്ഷിതാക്കള്, അങ്ങനെ അമ്മാവന്മാര്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. അവർക്ക് ശിക്ഷയുടെ കാഠിന്യം കൂടുതലായിരിക്കും, കഠിന ശിക്ഷ തന്നെ അവർക്ക് കിട്ടും. പിന്നെ ഈ പോലീസുകാര് ഈ കുട്ടിയെ ഒരു കേസ് FIR രജിസ്റ്റർ ചെയ്തല്ലോ, അപ്പൊ ഏത് പരിധിയിലുള്ളതാണെങ്കിലും ആ ഏത് പരിധിയിൽ നടന്ന സംഭവമാണെങ്കിലും ഏത് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്താലും അവര് അവിടെ FIR ഇടണം എന്നുള്ളതാണ്. അല്ലാതെ ഞങ്ങൾക്ക് ഇതിനകത്ത് അധികാരമില്ല, ഞങ്ങളുടെ പരിധിയിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അത് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. അതിന് 0 FIR എന്നാണ് പറയുന്നത്. അവിടെ FIR രജിസ്റ്റർ ചെയ്തിട്ട് അത് ഏത് കുട്ടി ഏത് പരിധിയിലാണോ ആ സ്റ്റേഷനിലേക്ക് അവർ ഡീറ്റെയിൽസ് കൈമാറും. അതുകൊണ്ട് എവിടെയാണോ ഇപ്പൊ കാസർഗോഡ് ഇൻസിഡന്റ് നടന്നു പറഞ്ഞാൽ നമുക്ക് ഇടുക്കിയിൽ കേസ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല.
0: സ്കൂളിൽ നിന്ന് വല്ല ടൂറൊക്കെ പോകുന്ന സാഹചര്യത്തിലൊക്കെയാണ് സംഭവിക്കുന്നെങ്കിലും ആ പ്ലേസ് ഓഫ് ഇൻസിഡൻസിൽ നമുക്ക്
1: പരാതിപ്പെടാവുന്നതാണ്.
0: പിന്നെ കേസ് നടക്കുന്നത് കുറ്റവാളിയുള്ള സ്ഥലത്തായിരിക്കും അതോ നമ്മളുള്ള സ്ഥലത്തായിരിക്കും?
1: നമ്മളുള്ള സ്ഥലത്ത് വരും. അതായത് ഒരിക്കലും കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുക്കാൻ പാടില്ല എന്ന് ആക്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ കുട്ടി വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ CWC ഓഫീസിലായിരിക്കാം, എവിടെയാണോ അവിടെ ചെന്ന് മൊഴിയെടുക്കേണ്ടതാണ്. അത് ചെല്ലുന്നത് സാധാരണ ഡ്രസ്സിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കണം ചെന്ന് ഈ കുട്ടിയുടെ മൊഴിയെടുക്കുന്നത്. ഈ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ ഈ കുട്ടി ആവശ്യപ്പെടുന്ന ഏതാണോ ഒരു വ്യക്തി ഈ കുട്ടിയുടെ കൂടെ ഉണ്ടാവണം. ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഈ കുട്ടിക്ക് പേടി മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മാനസികവും ശാരീരികവുമായിട്ട് കുട്ടി ഭയപ്പെടരുത്, ഭയപ്പെടാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ സാധാരണ ഡ്രസ്സിൽ പോയി മൊഴിയെടുക്കുന്നത്. ഇനി കുട്ടിയെ നമ്മളിങ്ങനെ സെക്ഷൽ അസോൾട്ട് പെട്ടു എന്ന് വെച്ചു, അപ്പോൾ 24 മണിക്കൂറിനകം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആക്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു വനിതാ ഡോക്ടർ ആയിരിക്കണമെന്നും കറക്റ്റായിട്ട് ആക്ടിൽ പറയുന്നുണ്ട്. അതുപോലെ കുട്ടിയുടെ അമ്മയോ ആരെങ്കിലും കൂടെ ഉണ്ടാവണം, അവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ പരിശോധിക്കാവൂ എന്നും ഈ ആക്ടിൽ പറയുന്നുണ്ട്.
0: ശാരീരികമായിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമാണോ ഈ ആക്ടിൽ പറയുന്നത്? മാനസികമായിട്ട് ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ടോർച്ചർ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം അതിനെയും ഈ ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നുണ്ടോ?
1: ഉണ്ട്. ബോഡിയിൽ ഇപ്പൊ പേഴ്സണലി ടച്ച് ചെയ്യണമെന്നില്ല, അശ്ലീല ചേഷ്ടകൾ കാണിക്കുവോ, മൊബൈലിൽ വീഡിയോസ് കാണാനായിട്ട് നിർബന്ധിക്കുവോ, നഗ്നത പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയെ പ്രേരിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം ഈ ആക്ടിന്റെ പരിധിയിൽ വരുന്നുണ്ട്. കുട്ടിയുടെ ഫോട്ടോ എടുക്കാനോ അത് പബ്ലിഷ് ചെയ്യാനോ, കൃത്രിമമായിട്ട് നേക്കഡായിട്ടൊക്കെ പബ്ലിഷ് ചെയ്യാനായിട്ട് പ്രചരിപ്പിക്കാനോ ഒട്ടൊക്കെ തയ്യാറാകും. അത് പ്രചരിപ്പിക്കാൻ പാടില്ല, ഇവരത് മൊബൈലിൽ സൂക്ഷിക്കാൻ പാടില്ല. ഇത് കാണുന്നതും പ്രചരിപ്പിക്കുന്നതും ഈ ആക്ട് പ്രകാരം കുറ്റകരമാണ്.
0: അപ്പൊ ഒരാൾ നമ്മളെ ആ രീതിയിൽ സംസാരിക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു കംപ്ലൈന്റ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്.
1: കുട്ടിക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, സെക്ച്വലി ആണ് അയാള് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കുട്ടിക്ക് എവിടെ വേണമെങ്കിലും അപ്പൊ തന്നെ ഇത് പരാതിപ്പെടാം. പിന്നെ ഇത് ഈ ആക്ട് പ്രകാരം ഈ പരാതി കൊടുക്കുന്ന ലിമിറ്റേഷൻ ഇല്ല. ഇപ്പൊ ഒരു 5 വയസ്സായി സെക്ച്വലി ഈ കൊച്ചിനെ ദുരുപയോഗം ചെയ്തു, ഈ കൊച്ചിന് ഒരു 20 വയസ്സായപ്പോൾ ഈ കൊച്ചിന് ഇത് മനസ്സിലാവുന്നെന്ന് വെച്ചു, ആ വ്യക്തിക്കെതിരെ കൊടുക്കാമെന്നാണ്
0: ലോങ് പീരിയഡ് ഓഫ് ഗ്യാപ്പ്. ഒരു പ്രശ്നമല്ല, പക്ഷെ പലപ്പോഴും പല കേസുകളിലും അങ്ങനെയാണ്. ജസ്റ്റ് ഒരു നോർമലി ഒരു വഴക്കുണ്ടായാൽ പോലും നമ്മൾ ഉടനെ പോലീസിൽ പരാതിപ്പെട്ടില്ലെങ്കിൽ അവർ ആദ്യം നമ്മളോട് ചോദിക്കുന്നത് ഇത്രയും നാളെ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതായിരിക്കും. അപ്പം ലോയിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ അവെയർ അല്ലെങ്കിൽ അതിനെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല എന്ന്. പക്ഷേ ഇത് ശരിക്കൊരു ഭയങ്കര എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു ഇതായിട്ട് തോന്നുന്നു. കാരണം മാക്സിമം കുട്ടികളുടെ സേഫ്റ്റി അല്ലെങ്കിൽ അവരുടെ സംരക്ഷണം ഉറപ്പാക്കാനുള്ള രീതിയിലാണ് ഇത് മൊത്തത്തിൽ ഫ്രെയിം ചെയ്തിരിക്കുന്നതെന്ന്.
1: ഈ കോടതിക്കും പ്രത്യേകതയുണ്ട്, ഈ കുട്ടിയെ ഒരിക്കലും പ്രതിയെ കാണിച്ച് വിസ്തരിക്കുകയൊന്നും ചെയ്യില്ല. പിന്നെ ഓപ്പോസിറ്റ് വക്കീൽ, ബാക്കി എല്ലാ കേസുകളിലും എതിർഭാഗം വക്കീലിനെ ക്രോസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇത് ഈ കേസിൽ മാത്രം ക്രോസ് ചെയ്യാനുള്ള അവസരമില്ല. കുട്ടിയെ ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് ജഡ്ജിനോട് ചോദിക്കും, എനിക്ക് ഈ ക്വസ്റ്റ്യൻ ഈ കുട്ടിയോട് ചോദിക്കാമെന്ന് ചോദിക്കുമ്പോൾ ജഡ്ജാണ് ഈ കുട്ടിയോട് ക്വസ്റ്റ്യൻ ചോദിച്ച് കുട്ടിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആൻസർ തരുന്നത്. അത് ഫുൾ ക്യാമറ റെക്കോർഡിങ്ങിലായിരിക്കും. ഇത് മാധ്യമങ്ങൾക്കോ ജനങ്ങൾക്കോ ഇത് കാണാനോ ഒന്നും സാധിക്കില്ല.
0: ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ് നടക്കുന്നത്. പ്രതിയെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വക്കീലുമായിട്ടുള്ള കൺഫ്രണ്ടേഷൻസ് ഒക്കെ മാക്സിമം ഒഴിവാക്കുന്ന രീതിയിലാണ് പ്രൊസീഡിങ്സും പോകുന്നത്.
1: അപ്പൊ
0: അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രത്യേക കോടതി തന്നെ
1: സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കോടതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ വിചാരണ വേഗത്തിലായിരിക്കും. കുറ്റപത്രം കിട്ടി 1 വർഷത്തിനുള്ളില് ഇത് ഈ കേസുകൾ തീർക്കണമെന്നാണ് വ്യക്തമായിട്ട് ലോയിൽ പറയുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ കുറച്ചൊക്കെ കാലതാമസങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ കുട്ടിയെ പല പ്രാവശ്യം കോടതിയിൽ കയറ്റിയിറക്കാനായിട്ട് പാടില്ല. ഈ കുട്ടിയുടെ മൊഴി എടുക്കുകയാണെങ്കിൽ തന്നെ മജിസ്ട്രേറ്റിനും 1 പ്രാവശ്യം പോലീസിനും 1 പ്രാവശ്യം മൊഴി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ,
0: അല്ലാതെ
1: റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഈ കുട്ടിയുടെ ഒരു പോക്സോ കേസിൽ എവിഡൻസ് ആയിട്ട് ആദ്യം

0: എടുക്കുന്നത് തന്നെ ഈ കുട്ടിയുടെ മൊഴിയാണ്. കുട്ടിയുടെ മൊഴിക്ക് വലിയ പ്രാധാന്യമുണ്ട്. പിന്നെ എഫ് എസ് എൽ റിപ്പോർട്ട്, മെഡിക്കൽ റിപ്പോർട്ട്, ഇതെല്ലാം നമ്മൾ തെളിവായിട്ട് ഈ കേസുകളിൽ എടുക്കും. ഒരിക്കലും നമ്മൾ ഏത് കേസെടുത്താലും എതിർഭാഗം വക്കീല് ഈ കുറ്റം തെളിയിക്കണം എന്ന് പറഞ്ഞപോലെ ഈ കേസിലും എതിർഭാഗം വക്കീല് കുറ്റം തെളിയിക്കണം. പക്ഷേ ഈ കുട്ടിക്കൊരിക്കലും ഇത് ശരിയാണെന്നോ തെറ്റാണെന്നോ തെളിയിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഈ കേസുകളുടെ മാത്രം ഒരു പ്രത്യേകത. മറ്റേ ഏത് കേസിലും നമ്മൾ വാദിഭാഗവും പ്രതിഭാഗവും വക്കീല് തെളിയിച്ചു കൊണ്ട് വന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഈ കേസിൽ കുട്ടി നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല. വിചാരണ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ കേസിൽ വിധി പറയും. പിന്നെ അതിന് ഡിലേ ഒന്നും വരുത്താറില്ല. വിധി പറയുമ്പോൾ ഈ കുട്ടിക്ക് പുനരധിവാസം ആവശ്യമാണെങ്കിൽ അതിൽ ഈ വിധിക്കത് പറയാം. പിന്നെ നഷ്ടപരിഹാരം കൊടുക്കാം ജഡ്ജിക്ക് തന്നെ തീരുമാനിച്ച് വിധി പറയുന്നു. അതായത് നമ്മൾ പ്രത്യേകം കേസ് കൊടുക്കേണ്ട
1: സാമ്പത്തിക സാഹചര്യവും പഠന
0: ആവശ്യം എല്ലാം വിലയിരുത്തിയിട്ട്
1: അത് വിധി പറയുന്ന ജഡ്ജിന്റെ
0: ഡയറക്ഷനാണ്. ബാക്കി എല്ലാ കേസുകളും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം കേസുകൾ ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ അഫിഡവിറ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. ഈ കേസിൽ മാത്രം നഷ്ടപരിഹാരം
1: കുട്ടിയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ കുട്ടിക്കോ അങ്ങനെ ഒരു ഡിമാൻഡ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
0: അങ്ങനെ പറ്റില്ല. കുട്ടിയുടെ വെൽഫെയർ അതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന. പഠന ആവശ്യം, സുരക്ഷിതത്വം, സംരക്ഷണം.
1: ഇപ്പൊ വീട്ടിൽ തന്നെയാണ് ഒരു ദുരനുഭവം ഉണ്ടാവുന്നെങ്കിൽ ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനും പഠനം കണ്ടിന്യൂ ചെയ്യാനും ഉള്ള കാര്യങ്ങൾ എല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഒരു കോമ്പൻസേഷൻ ഒക്കെ നിശ്ചയിക്കുന്നത്.
0: പിന്നെ കുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ 100 വിളിക്കാം.
1: ഇത്രയും നേരം പോക്സോ നിയമത്തെ കുറിച്ച് നമ്മളോട് സംസാരിച്ചത് അഡ്വക്കേറ്റ് നിഷ മോൾ കെഎം ആണ്. പ്രിയ ശ്രോതാക്കളെ, പരാതികൾ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും വാട്സപ്പ് മുഖേനയും എഴുതി അറിയിക്കാവുന്നതാണ്. പരിഹാരം ഉണ്ടാകുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പരാതികൾ അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8281200715. ഇമെയിൽ ID AIRDevikulam@gmail.com. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഈ പരിപാടിയിലൂടെ കേൾക്കുവാൻ സാധിക്കും. അയക്കേണ്ട വാട്സപ്പ് നമ്പറും ഇമെയിൽ ID ഒരിക്കൽ കൂടി 8281200715. ഇമെയിൽ ID AIRDevikulam@gmail.com. പ്രിയ ശ്രോതാക്കളെ, നിയമവീഥിയിലൂടെ നിങ്ങൾ നൽകുന്ന പരാതികൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതാണ്.
2: നിയമവീഥി സമാപിക്കുന്നു.
3: ആകാശവാണി ദേവികുളം, സ്പൈസ് ഓഫ്

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇപ്പോൾ കേൾക്കാം. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. ജൈവ കള നിയന്ത്രണം ഡോക്ടർ ഷീജ കെ രാജ സംസാരിക്കുന്നു. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 സാഹിത്യവേളയിൽ ജോർജ് മുഞ്ഞനാടൻ അവതരിപ്പിക്കുന്ന കവിത, ഷിജു തേവരുപറമ്പിൽ അവതരിപ്പിക്കുന്ന കഥ, കവിത എന്നിവ. 8:00 അങ്കണം പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 10:00 നാടകം. 11:05 ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. 4:30 തേനീശ്ശേരി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 റേഡിയോ ഹെൽത്ത്. 5:30 നാടക ഗാനങ്ങൾ. 5:40 അറിയിപ്പുകൾ. 5:45 ടൂറിസം ഡയറി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താ വീക്ഷണം. 6:50 കാർഷിക ജീവനം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ആരോഗ്യവേദി. 8:00 പുത്തൻ പാട്ടുകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 10:00 ഇസൈ തെൻട്രൽ. നിങ്ങൾ ആവശ്യപ്പെട്ട

തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. സ്പൈസ് എഫ്എമ്മിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഇന്ന് പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 16 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഇനി ഇന്ന് ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരാണ്? ഉത്തരം, പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ. 2007 മുതൽ 2012 വരെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി കേൾക്കാം. ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. സുഗന്ധവ്യഞ്ജന വിളകളിൽ മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഇഞ്ചി. നമ്മുടെ സദ്യവട്ടങ്ങളിലെ മുമ്പനാണ് ഇഞ്ചിക്കറി. കൂടാതെ നിത്യേനയുള്ള നമ്മുടെ പല വിഭവങ്ങളിലും ഇഞ്ചിയുടെ സാന്നിധ്യം തിരിച്ചറിയാം. മലയാളിയുടെ ആവശ്യകതയ്ക്കനുസരിച്ച് വിശേഷ ദിവസങ്ങളിൽ ഇഞ്ചിയുടെ വില ക്രമാതീതമായി വർദ്ധിക്കുന്നതും അതുകൊണ്ട് തന്നെ. നമുക്കൊഴിച്ചുകൂടാനാകാത്ത ഇഞ്ചി എന്തുകൊണ്ട് നമുക്ക് കൃഷി ചെയ്തുകൂടാ? ഗ്രോ ബാഗിൽ നട്ടാൽ പോലും നമുക്കാവശ്യമുള്ള ഇഞ്ചി ലഭിക്കും. വിപുലമായി കൃഷി ചെയ്താൽ നല്ല വിലയും വിപണിയും ലഭിക്കുന്ന ഒരു സുഗന്ധവിളയാണ് ഇഞ്ചി. അപ്പോൾ നമുക്ക് ഇഞ്ചിക്കൃഷിയുടെ കൂടുതൽ വിശേഷങ്ങൾ ഒന്ന് കേട്ടുനോക്കാം അല്ലേ? ഇഞ്ചിയുടെ കൃഷിരീതികളെയും വളപ്രയോഗത്തെയും പരിപാലന രീതികളെയും വിളവെടുപ്പിനെയും കുറിച്ചെല്ലാം വിശദമാക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ തോട്ട സുഗന്ധവ്യഞ്ജന ഔഷധ സസ്യ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീകല ജി എസ്.
3: പ്രാചീന കാലം മുതൽക്കേ ഇഞ്ചി ഔഷധമായും സുഗന്ധവ്യഞ്ജനമായും നമ്മൾ ഉപയോഗിച്ചു വരുന്നു. മുൻകാലങ്ങളിൽ ഇഞ്ചി ഉണക്കിയ ചുക്കായിരുന്നു കൂടുതലായി ഉപയോഗിക്കുന്നതെങ്കിൽ ഇന്ന് പച്ച ഇഞ്ചി കറികൾക്കും കറിക്കൂട്ടുകളുമായി ധാരാളം ഉപയോഗിച്ചു വരുന്നു. ഇഞ്ചി, പച്ച ഇഞ്ചി, ചുക്ക്, ചുക്കുപൊടി, പ്രിസേർവ്ഡ് ഇഞ്ചി, ക്രിസ്റ്റലൈസ്ഡ് ഇഞ്ചി, ഇഞ്ചി പ്യൂറി, ഇഞ്ചി വെളുത്തുള്ളിക്കൂട്ട്, ഇഞ്ചി മിഠായി,

ഇഞ്ചിസത്ത്, ഇഞ്ചി ഒലിയോറസിൻ എന്നിങ്ങനെ വിവിധ ഉൽപ്പാദനങ്ങളായി ഇന്ന് വിപണിയിലുണ്ട്. എഫ് എ എയുടെ 2024 കണക്കനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ കൂടാതെ നൈജീരിയ, ചൈന, നേപ്പാൾ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളും ഇഞ്ചി കൃഷി ചെയ്യുന്നു. കേരളത്തിൽ 2860 ഹെക്ടറിൽ ഇഞ്ചി കൃഷി ചെയ്യുന്നു. ഇന്ത്യയിൽ ഏകദേശം 10-ാമത്തെ സ്ഥാനമാണ് കേരളത്തിനുള്ളത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വളരെ കൂടുതലാണ്. കേരളത്തിൻ്റെ ഉൽപ്പാദനക്ഷമത 1 ഹെക്ടറിൽ 20 ടണ്ണാണ്. വ്യാവസായികാടിസ്ഥാനത്തിൽ വളരെ കൂടുതൽ സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്താണ്. ഫെർട്ടിഗേഷൻ വഴിയുമാണ് ഈ വലിയ മുതൽമുടക്കിയുള്ള ഇഞ്ചി കൃഷി നടത്തുന്നത്. 1 ഏക്കറിന് 6 മുതൽ 7 ലക്ഷം രൂപ വരെ ചെലവാക്കിയാണ് കൃഷി ചെയ്യുന്നത്. ഇത്തരത്തിൽ കൃഷി ചെയ്യുമ്പോൾ 1 കിലോയ്ക്ക് 50 രൂപയിൽ കൂടുതലെങ്കിലും ലാഭം കിട്ടിയാൽ മാത്രമേ ലാഭകരമായ കൃഷി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ജൂൺ ജൂലൈ മാസമാകുമ്പോൾ ഇഞ്ചിയുടെ വില കൂടി വരും. ഈ സമയങ്ങളിൽ 200 മുതൽ 300 രൂപ വരെ കിട്ടിയ വർഷങ്ങൾ ഉണ്ട്. ഇഞ്ചി കർഷകരെ മോഹിപ്പിക്കുന്ന ഒരു വിളയാണ്. നല്ല വില കിട്ടിയാൽ ആദായകരമായ കൃഷിയുമാണ്. വലിയ മുതൽമുടക്കി ഇഞ്ചി കൃഷി ചെയ്യുന്നവർ ഇഞ്ചിക്ക് വിലയുള്ള സമയം നോക്കിയാണ് വിളവെടുക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഇഞ്ചി കൃഷി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇഞ്ചി കൃഷിക്ക് പറ്റിയ കാലാവസ്ഥയും മണ്ണുമാണ് കേരളത്തിലുള്ളത്. വയലിലും കരപ്രദേശത്തും തെങ്ങിൻ തോപ്പിലെയും കൗങ്ങിൻ തോപ്പിലെയും ഇടവിളയായും ടെറസിലെ ഗ്രോ ബാഗുകളിലും ചട്ടികളിലും ചാക്കുകളിലും ഒക്കെ ഇഞ്ചി കൃഷി ചെയ്യാം. ചൂടും ഈർപ്പവും കലർന്ന കാലാവസ്ഥയാണ് ഇഞ്ചി കൃഷിക്ക് അനുയോജ്യം. മഴയെ ആശ്രയിച്ചും ജലസേചനത്തെ ആശ്രയിച്ചും ഇഞ്ചി കൃഷി ചെയ്യാം. മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുമ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വിത്ത് നടുന്നത്. ജലസേചനത്തെ ആശ്രയിച്ച് ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വിത്ത് നടുന്നു. പഴയ കർഷകർ ഇഞ്ചി നടുന്നതിന് തിരഞ്ഞെടുക്കുന്നത് കാർത്തിക ഞാറ്റുവേലയാണ്. കാർത്തിക ഞാറ്റുവേല തുടങ്ങിയാൽ 14 നാൾ വേനൽ മഴ വന്നു പോയുമിരിക്കും എന്നാണ് പറയുന്നത്. മെയ് 11 മുതൽ മെയ് 24 വരെയുള്ള കാലയളവാണ് കാർത്തിക ഞാറ്റുവേല കാലയളവ്. നടുന്നത് താമസിച്ചാൽ ജൂൺ മാസമായി പോയാൽ തണ്ടുതുരപ്പൻ്റെ ആക്രമണം കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ ഇഞ്ചി വിത്ത് നടാവുന്നതാണ്. വിത്തിഞ്ചി ശേഖരിക്കുന്നതിന് വേണ്ടി മുൻ സീസണുകളിൽ ഇഞ്ചി തടത്തിൽ നിൽക്കുമ്പോൾ തന്നെ തിരഞ്ഞെടുക്കണം. 6 മുതൽ 8 മാസം പ്രായമായ ആരോഗ്യമുള്ള കരുത്തുള്ള രോഗവിമുക്തമായ ചെടികൾ അടയാളപ്പെടുത്തി വയ്ക്കണം. പാകമാകുമ്പോൾ ഇവയിൽ നിന്ന് വിത്ത് ശേഖരിക്കാം. ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇഞ്ചി വിളവെടുക്കാൻ പാകമാകും. വിളവെടുത്താൽ 2 മാസം വരെ അവ സംഭരിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് നടാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. വിത്തിഞ്ചിക്ക് വേണ്ടി ശേഖരിക്കുന്ന ഈ ഇഞ്ചി മാംഗോസെപ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അഥവാ കാർബൺഡാസിം 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, കൂട്ടത്തിൽ മാലത്തയോൺ 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നീ ലായനികളിൽ 1/2 മണിക്കൂർ മുക്കി വയ്ക്കുന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഈ ലായനിയിൽ നിന്നെടുത്ത് തണലിലിട്ടുണക്കി കുഴികളെടുത്ത് മണലോ അറക്കപ്പൊടിയോ വിരിച്ച കുഴികളിൽ സൂക്ഷിക്കാം. കുഴിയുടെ മുകളിൽ പാനനിലയിട്ട ശേഷം ഓലയിട്ട് മൂടി വയ്ക്കാം. മാസത്തിലൊരിക്കൽ ഈ ഇഞ്ചി പുറത്തെടുത്ത് നോക്കി കേടുള്ളവ നീക്കി അവയെ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളായ അശ്വതി, ചിത്ര, ചന്ദ്ര, കാർത്തിക, ആതിര, ISR വരദ, മഹിമ, രജത എന്നിവ കൂടാതെ നാടൻ ഇനങ്ങളായ മാരൻ, ബ്രസീലിയൻ ഇനമായ റിയോ ഡി ജനേറോ എന്നിവയും നമുക്ക് തിരഞ്ഞെടുക്കാം. വാരങ്ങൾ തയ്യാറാക്കലാണ് അടുത്ത പരിപാടി. നല്ല നീർവാഴ്ചയുള്ള മണ്ണിൽ വാരങ്ങൾ തയ്യാറാക്കിയാണ് ഇഞ്ചി കൃഷി ചെയ്യുന്നത്. 1 മുതൽ 1.2 മീറ്റർ വീതിയുള്ള, ഏകദേശം 4 അടി വീതിയുള്ളതും സൗകര്യപ്രദമായ നീളത്തിലുള്ള വാരങ്ങളാണ് തയ്യാറാക്കുന്നത്. കട്ടകൾ ഉടച്ച് കല്ലുകൾ നീക്കി 25 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വാരങ്ങൾ തയ്യാറാക്കാം. 3x1 മീറ്റർ കണക്കിലുള്ള വാരങ്ങളിൽ ഏകദേശം 100 ഗ്രാം കുമ്മായം ഇടാവുന്നതാണ്. ഓരോ വാരത്തിലും 4 മുതൽ 5 സെൻറ്റിമീറ്റർ താഴ്ചയുള്ള ചെറു കുഴികൾ എടുക്കാം. ഒരു വരിയിൽ 4 ചെറിയ കുഴികൾ വരെ എടുക്കുന്നതാണ്. ഓരോ വിത്തും 25x25 സെൻറ്റിമീറ്റർ അകലത്തിൽ നടുന്നു. 20 ഗ്രാം ഇഞ്ചി വിത്തുകളാണ് നടാൻ ഉപയോഗിക്കുന്നത്. നടാൻ ഉപയോഗിക്കുന്ന വിത്തുകളിൽ 2 മുകുളങ്ങൾ എങ്കിലും വേണം. ഇവ ഒടിച്ചെടുത്ത ശേഷം മാംഗോസെപ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോ

0: ഓണേഴ്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ എടുത്ത ശേഷം അവയിൽ അരമണിക്കൂർ മുക്കി വച്ചതിന് ശേഷം തണലത്ത് ഉണക്കിയിട്ട് നടാൻ ഉപയോഗിക്കുന്നു. ചാണകം ഉപയോഗിക്കുന്നത് ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയായോ അല്ലെങ്കിൽ ചാണകപ്പൊടി മാത്രമായോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 3x1 meter കണക്കിലെ വാരത്തിൽ 12 kilo ചാണകപ്പൊടി ആണ് ഉപയോഗിക്കേണ്ടത്. അടിവളമായി 75 gram മസൂരി ഫോസ് അല്ലെങ്കിൽ എല്ലുപൊടി, 20 gram മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവയും കൊടുക്കാം. അടുത്ത വളമിടൽ 2-ാം മാസത്തിലും 4-ാം മാസത്തിലുമാണ്. നട്ട് 1 മാസം കഴിഞ്ഞ് ഇവ പൊടിച്ചു വരുന്നതായി കാണാം. 2-ാം മാസത്തിൽ 25 gram യൂറിയയും 4-ാം മാസത്തിൽ വീണ്ടും 25 gram യൂറിയയും 25 gram മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം നൽകാവുന്നതാണ്. നട്ട് കഴിഞ്ഞാൽ ഉടൻ പൊതയിടേണ്ടതാണ്. കരിയില വച്ചോ പച്ചയില വച്ചോ പുതയിടാം. തെങ്ങോലകൾ കീറിയും പുതയിടാനായിട്ട് ഉപയോഗിക്കാം. തെങ്ങോലകൾ ഉപയോഗിക്കുന്ന കൃഷിരീതിയിൽ മൃദുചീയൽ കുറയുന്നതായി കണ്ടിട്ടുണ്ട്. 3x1 meter വാരത്തിൽ നട്ട ഉടനെ 6 kilo പുതയാണ് ഇടുന്നത്. തുടർന്ന് 2-ാം മാസത്തിലും 4-ാം മാസത്തിലും 3 kilo വീതം പുത വീണ്ടും ഇടേണ്ടതാണ്. പുതയിടുന്നതിന് മുൻപായി കള പറിച്ച് വളം നൽകുകയും മണ്ണ് കൂട്ടിയിടുകയും ചെയ്യുന്നു. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഇഞ്ചി കൃഷി കഴിഞ്ഞു എന്നാണ് സാരം. പിന്നെ വരുന്നത് രോഗകീട നിയന്ത്രണങ്ങളാണ്. ഇഞ്ചിയിൽ കാണുന്ന പ്രധാന രോഗങ്ങൾ മൃദുചീയലും ബാക്ടീരിയൽ വാട്ടവുമാണ്. രോഗലക്ഷണമായി കാണുന്നത് ഇല മഞ്ഞളിക്കുന്നതാണ്. മൃദുചീയൽ നിയന്ത്രിക്കാൻ ബോഡോ മിശ്രിതം 1% അഥവാ കോപ്പറോക്സിക്ലോറൈഡ് 2g/1 liter വെള്ളത്തിൽ അല്ലെങ്കിൽ മാംഗോസബ് 3g/1 liter വെള്ളത്തിൽ എന്ന കണക്കിന് മണ്ണിൽ കലക്കി ഒഴിക്കുകയും ചെടിയിൽ സ്പ്രേ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ബാക്ടീരിയൽ വാട്ടമാണെങ്കിൽ ചെടികൾ വേഗന്ന് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇവയുടെ തണ്ട് വെള്ളത്തിൽ വെച്ചാൽ പാലുപോലെ ദ്രാവകം വെള്ളത്തിൽ ചേരുന്നതായി കാണാം. അവയുടെ തണ്ട് പിഴുത് മണപ്പിച്ചാൽ ഒരു കടുത്ത മണം ഉള്ളതായി അനുഭവപ്പെടുന്നു. ബാക്ടീരിയൽ വാട്ടമെന്ന് മനസ്സിലാക്കിയാൽ 1 ആഴ്ചത്തേക്ക് നനയ്ക്കൽ നിർത്തിവെക്കേണ്ടതാണ്. അസുഖം വന്ന മൂട് പിഴുതു കളയുകയും കോപ്പറോക്സിക്ലോറൈഡ് 2g/1 liter വെള്ളത്തിൽ കലക്കി ഒഴിക്കുകയും ചെയ്യേണ്ടതാണ്. രോഗം വന്ന ഭാഗത്തെ മണ്ണ് മാറ്റി അവിടെ ബ്ലീച്ചിങ് പൗഡർ ഇടുകയും വേണം. രോഗശമനം ഉണ്ടാകാതെ വന്നാൽ കെസൈക്ലിൻ 6g/30 liter വെള്ളത്തിൽ കലക്കി ഈ ചെടികളുടെ മൂട്ടിൽ മണ്ണ് കുതിർക്കെ ഒഴിക്കേണ്ടതാണ്. ഇഞ്ചിയിൽ പ്രധാനമായും ബാധിക്കുന്ന കീടം തണ്ടുതുരപ്പനാണ്. ചെടിയുടെ നടുവിലെ ഇല മഞ്ഞളിച്ച് ഉണങ്ങുകയും ചെടിയുടെ തണ്ട് പുഴു തുരന്നിരിക്കുന്നതായും കാണാം. തുരന്ന ഭാഗത്തുകൂടി വിസർജ്യ വസ്തുക്കൾ പുറത്തു വരുന്നതും കാണാവുന്നതാണ്. ക്യുനാൽഫോസ് 5 ml/1 liter വെള്ളത്തിൽ കലക്കി അഥവാ വേപ്പധിഷ്ഠിത കീടനാശിനി 4 ml/1 liter വെള്ളത്തിൽ അല്ലെങ്കിൽ കൊറാജൻ 3g/10 liter വെള്ളത്തിൽ എന്നിവ കലക്കി സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇഞ്ചി നട്ട് 8 മാസം കഴിയുമ്പോൾ വിളവെടുപ്പ് തുടങ്ങാവുന്നതാണ്. വിളവെടുക്കുന്നതിന് 1-2 മാസം മുമ്പിൽ ജലസേചനം നിർത്തിവെക്കേണ്ടത് ആവശ്യമാണ്. ഇലകളും തണ്ടും പഴുത്ത് വീഴുന്നതായി കാണാം. തുടർന്ന് വിളവെടുപ്പ് ആരംഭിക്കാവുന്നതാണ്. 1 hectare നിന്ന് ഏകദേശം 20 മുതൽ 22 ടൺ പച്ച ഇഞ്ചി വരെ ലഭിക്കുന്നതാണ്. ഗ്രോ ബാഗിലും കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗ്രോ ബാഗിലെ കൃഷി വഴിയും നല്ല വിളവ് ലഭിക്കുന്നു. 15x15 inch ഉള്ള ഗ്രോ ബാഗുകളിൽ 8 മുതൽ 10 ഓട്ടകൾ ഇട്ടതിന് ശേഷം ഇവ നടാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. 1/3 ഭാഗം മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോ കമ്പോസ്റ്റ് എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. കരിഞ്ഞ ഇലകൾ കൂടി ഈ ഗ്രോ ബാഗിൽ ചേർക്കാം. പുതയിടാനും കരിയിലയോ പച്ചയിലയോ നമുക്ക് ഉപയോഗിക്കാം. ഗ്രോ ബാഗിൽ വളർത്തുമ്പോൾ കട്ടിയില്ലാത്ത പോട്ടിംഗ് മിശ്രിതമായതിനാൽ നല്ല പ്രകന്ധങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. പരമ്പരാഗതമായ രീതിയിൽ ഇഞ്ചി കൃഷി ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പോട്രേകളിലും ഇഞ്ചി നട്ട് പറിച്ചു നടുന്ന രീതിയും ഇപ്പോൾ കർഷകർ പ്രാവർത്തികമാക്കി വരുന്നു. 1 മുകുളമോ 2 മുകുളമോ ആയ കഷ്ണങ്ങളാക്കി 20g സ്യൂഡോമോണസ് 1 liter വെള്ളത്തിൽ കലക്കിയ ശേഷം ആ ലായനിയിൽ ഇഞ്ചിയുടെ വിത്തുകൾ ഇട്ടതിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് അവ ഉണക്കാൻ വെക്കേണ്ടതാണ്. 50 കുഴികളുള്ള പോട്രേകളാണ് നടാൻ ഉപയോഗിക്കുന്നത്. 3:1 എന്ന അനുപാതത്തിൽ ചകിരിച്ചോർ കമ്പോസ്റ്റും വെർമി കമ്പോസ്റ്റും എടുത്ത് നനച്ച ശേഷം 10g ട്രൈക്കോഡർമ 1 kilogram നടീൽ വസ്തുവിൽ എന്ന രീതിയിൽ ചേർക്കണം. ഈ മിശ്രിതമാണ് പോട്രയെ നിറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നട്ട് 1.5 മാസം കഴിയുമ്പോൾ ഈ ഇഞ്ചി തൈകൾ പറിച്ചു നടാൻ പാകമാവും.
1: ഇഞ്ചിയുടെ കൃഷിരീതികളെയും വളപ്രയോഗത്തെയും പരിപാലനത്തെയും വിളവെടുപ്പിനെയും കുറിച്ചെല്ലാം ഇതുവരെ വിശദമാക്കിയത് വെള്ളായി

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
2: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
3: സമയം 6 മണി.
4: പദ്ധതികൾ ജനനന്മയ്ക്ക്.
5: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
6: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സ്അപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
2: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ.
4: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.
1: കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: പകലറുതിയിൽ ആലയത്തിലേക്ക് മടങ്ങുന്ന ധേനുവിനെ ദിലീപൻ അനുഗമിച്ചു. ശ്രദ്ധയെ ആചാരാനുഷ്ഠാനമെന്ന പോലെ ശ്രദ്ധ ധേനു ദിവ്യ, അനുഷ്ഠാനം രാജാവ് ലൗകികൻ. മടക്കത്തിലെ കാഴ്ചകളാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ചെളിക്കണ്ടങ്ങളിൽ നിന്ന് കരകയറുന്ന പന്നിക്കൂട്ടങ്ങൾ, കൂടുകളിലേക്ക് മടങ്ങുന്ന മയിലുകൾ, ശാദ്വലഭൂമിയിൽ വിശ്രമിക്കുന്ന മാനുകൾ.

0: మృగాధ్యాసితశాద్వలాని శ్యామాయమానాని వనాని పశ్యన్.
1: స రాజా వనాని పశ్యన్ యయౌ, മടക്കയാത്രയിൽ വനഭംഗികൾ കണ്ടുകൊണ്ട് രാജാവ് തേനുവിനെ അനുഗമിച്ചു. വനത്തിന് നാല് വിശേഷണങ്ങൾ: ശ്യാമായമാനാനി, ഇരുൾ പരന്നു തുടങ്ങിയ ഇരുണ്ട. മടക്കയാത്ര തുടങ്ങുമ്പോൾ സൂര്യൻ്റെ കിരണങ്ങൾ ചുവന്ന് തുടുത്തിരിക്കുന്നു. കാലം നീങ്ങുന്തോറും തുടുപ്പ് മാഞ്ഞ് കിരണങ്ങൾ മറഞ്ഞു, അതോടെ ഭൂമി ഇരുണ്ടു. വനത്തിൽ മെല്ലെ മെല്ലെ ഇരുൾ പരന്നു. ശ്യാമായമാനാനി വനാനി പശ്യൻ. പല്ലുവലൊത്തീർണ വരാഹയൂഥാനി, വരാഹം പന്നി, യൂഥം കൂട്ടം, പന്നിക്കൂട്ടങ്ങൾ. പല്ലുവലം ചെറുകുഴി, പന്നികൾ ശുദ്ധജലത്തിൽ കുളിക്കില്ല, കലക്കിയ ചെളിയിലാണവരുടെ കളി. പന്നികൾ കളിക്കുന്ന ചളിക്കുഴികൾ അനവധിയുണ്ട് വനത്തിൽ. ഇരുൾ പരന്നതോടെ ചെളിയിൽ നിന്ന് കയറി കൂട്ടം കൂട്ടമായി അവ നടന്നു തുടങ്ങി. ചെളിക്കുഴികളിൽ കൂത്താടി മുത്തങ്ങ കുത്തിയെടുക്കുന്ന പന്നികൾ

0: കാളിദാസൻ ശാകുന്തളത്തിൽ വർണ്ണിക്കുന്നുണ്ട്. മയങ്ങുന്ന സന്ധ്യയുടെ മറ്റൊരു വിശേഷണം കൂടുകളിലേക്ക് പറന്നെടുക്കുന്ന മയിലുകളാണ്. വാസവൃക്ഷോന്മുഖാനി ബർഹിണാനി, വാസവൃക്ഷത്തിലേക്ക് ഉന്മുഖരായ മയൂഖങ്ങൾ. കാളിദാസൻ ഒരിക്കലും മറക്കാത്തൊരു പ്രത്യേകതയുണ്ട് വനത്തിന്. മാനുകൾ പകൽ മുഴുവൻ ഇണകളോടൊപ്പം മേഞ്ഞു നടക്കുകയായിരുന്നു. മാനുകൾ ഇളന്നാമ്പുകൾ വേണ്ടത്ര ഭക്ഷിച്ചു കഴിഞ്ഞു. ഇനി ഒന്ന് വിശ്രമിക്കണം. കഴിച്ചതൊക്കെ മെല്ലെ മെല്ലെ അയവിറക്കണം. ശാദ്വലഭൂമിയിൽ വിശ്രമിക്കുന്ന മാനുകൾ. ഇളം പുല്ല് നിറഞ്ഞ ഹരിതസ്ഥലമാണ് ശാദ്വലം. ശാദ്വല സ്ഥലങ്ങളിൽ വിശ്രമിക്കുന്ന മാനുകൾ. ചെളിക്കുണ്ടിൽ നിന്ന് കയറിയ പന്നിക്കൂട്ടങ്ങൾ. കൂടുകളിലേക്ക് മടങ്ങുന്ന മയിലുകൾ. ശാദ്വലഭൂമികളിൽ അയവിറക്കുന്ന മാനുകൾ. ഇരുളുമ്പോഴത്തെ വനത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നു. മാൻകൂട്ടങ്ങളും വരാഹങ്ങളും നിറഞ്ഞതുകൊണ്ടാണ് വനത്തിന് കറുപ്പ് നിറമെന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. അതിന് ഭംഗി പോരാ. ചുവന്നതുടുത്ത സൂര്യരശ്മിയുടെ തുടർച്ചയാണ് ഈ ഇരുൾപടർപ്പ്.
1: ആലാപനം ഡോക്ടർ ജി ജോൽസ്ന. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: ചേച്ചി, ഇത് കണ്ടോ?
3: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
2: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും. അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ.
5: ആർ ബി ഐ പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: I got many dreams, I don't want just a job. I can be a doctor, I can be an astronaut. I want to be an artist, I want to play football. LIC by my side, I can dream any dream I want.
8: LIC Amrit Bal policy ലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലുടനീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡിഷൻ, ഒപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യതാ ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുൻപ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്.
9: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
10: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ, താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ, ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ, ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
9: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
11: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2,500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.lic.in സന്ദർശിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

എൽ ഐ സി അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്.

0: एशिया चषक स्पर्धायाः उपान्त्यचक्रे अद्य दुबई नगरे भारतस्य बांग्लादेश दलेन सह प्रतिस्पर्धा भविष्यति। इयं प्रतिस्पर्धा भारतीय मानक समयानुसारं रात्रौ अष्टवादने समारप्स्यते। इति वार्ताः।
1: ഇനി കേൾക്കാം പ്രാദേശിക വാർത്തകൾ. ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ബഹിരാകാശ മേഖലയിൽ സുരക്ഷയും സഹകരണവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. യുവജനങ്ങളെ ലഹരിയിൽ നിന്നും രക്ഷിക്കാൻ കായിക മേഖലയ്ക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേയുടെ രണ്ടാം ഘട്ടം നവംബർ 1 പുനരാരംഭിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനം. വനിതാ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര നിയമങ്ങളും ബഹുമുഖ സഹകരണവും അടിസ്ഥാനമാക്കി സുരക്ഷിതവും സമാധാനപരവുമായ ബഹിരാകാശ അന്തരീക്ഷത്തെയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ നടന്ന അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ ഭ്രമണപഥങ്ങൾ കൂടുതൽ തിരക്കേറുന്ന സാഹചര്യത്തിൽ സംഘർഷത്തേക്കാൾ സഹകരണത്തിനും ഹ്രസ്വകാല നേട്ടത്തേക്കാൾ സുസ്ഥിരതയ്ക്കും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കായിക മേഖലയുടെ വികസനത്തിൽ കേരള പോലീസ് നിർണായക പങ്കുവഹിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങളെ ലഹരിയിൽ നിന്നും രക്ഷിക്കുന്നതിന് കായിക മേഖലയ്ക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: കേരളത്തിലെ സ്പോർട്സ് വികസനത്തിൽ കേരള പോലീസ് നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവൻ അവർ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ, ക്രിമിനൽ ഗ്യാങ്ങുകളുടെ കീഴിലാകാതിരിക്കാൻ, സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാക്കി അവരെ വളർത്താൻ, വീടിനും നാടിനും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാക്കി നമ്മുടെ യുവതലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് സ്പോർട്സിനുള്ള പങ്ക് വളരെ നിർണായകമാണ്.
1: സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേയുടെ രണ്ടാം ഘട്ടം നവംബർ 1 പുനരാരംഭിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ. നിലവിലെ സർവേ നടത്തിപ്പിലെ അപാകതകൾ പൂർണ്ണമായും പരിഹരിച്ച ശേഷമായിരിക്കും രണ്ടാംഘട്ട സർവേ ആരംഭിക്കുക. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഡിജിറ്റൽ സർവേ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടായത്. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വാളയാർ വനപരിശീലന കേന്ദ്രത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും ഉൾപ്പെടുത്തി വനം വകുപ്പിനെ സമഗ്രമായി നവീകരിക്കുമെന്നും ശ്രീ ഷിബു ബേബി ജോൺ അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്ത് ബാങ്കുകൾ വിതരണം ചെയ്ത കാർഷിക ചെറുകിട സംരംഭ മേഖലകളിലെ വായ്പകളിൽ മികച്ച വളർച്ച. സംസ്ഥാനത്തെ ബാങ്കുകളിലെ നിക്ഷേപവും മികച്ച രീതിയിൽ ഉയർന്നിട്ടുണ്ടെന്ന് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം വിലയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സംസ്ഥാനത്തെ കാർഷിക വായ്പകൾ 176,142 കോടി രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിലയാണ് കൈവരിച്ചിട്ടുള്ളത്. 16% വളർച്ചയാണിത്. ചെറുകിട ഇടത്തരം സൂക്ഷ്മ സംരംഭങ്ങൾക്കായുള്ള വായ്പ 13% വർദ്ധിച്ച് 1,08,948 കോടി രൂപയിലും എത്തിയിട്ടുണ്ട്. കേരളത്തിലെ മൊത്തം ബാങ്ക് നിക്ഷേപം 13% വാർഷിക വളർച്ചയോടെ 1,08,84,241 കോടി രൂപയിലും എത്തി. പ്രവാസി നിക്ഷേപം 3,35,440 കോടി രൂപയായും വളർന്നിട്ടുണ്ട്.
1: കുട്ടികളുടെയും കൌമാരക്കാരുടെയും മാനസികാരോഗ്യവും ആത്മഹത്യാ പ്രതിരോധവും ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പും സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന 1 മാസം നീളുന്ന ഈ ബോധവൽക്കരണ പരിപാടി സംഭാഷണം ആരംഭിക്കാം, സംസാരിക്കാം, കേൾക്കാം, പിന്തുണയ്ക്കാം എന്ന സന്ദേശം ഉയർത്തിയാണ് നടപ്പിലാക്കുന്നത്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായുള്ള പുനരധിവാസ ടൌൺഷിപ്പിലെ രണ്ടാംഘട്ട വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ മന്ദഗതിയിലാണെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഇത് സംബന്ധിച്ച

0: ഉപദ്രവങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. 110 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാക്കുമെന്ന് നിർമ്മാണ കരാർ കമ്പനി ഉറപ്പു നൽകിയിട്ടുണ്ട്. എല്ലാ വീടുകളുടെയും നിർമ്മാണം ഒക്ടോബർ 31-നകം പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം നിർത്തലാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. KMSCL വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനിച്ചതായി അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ KMSCL വഴി സംഭരിച്ച് വിതരണം ചെയ്ത മരുന്നുകളിൽ വ്യാപകമായി ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാവിലെ 8:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. രണ്ടാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. 6th സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിന് കണ്ണൂരിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച രാവിലെ മത്സരങ്ങൾ ആരംഭിക്കും. LKG മുതൽ 12th ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി 3 വിഭാഗങ്ങളിലായാണ് മത്സരം. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 6:45 മുതൽ 12:45 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. ഇന്ന് 900 MW വരെ വൈദ്യുതി കുറവ് അനുഭവപ്പെടാൻ സാധ്യതയെന്ന് KCB വൃത്തങ്ങൾ അറിയിച്ചു. വൈദ്യുതി ഉപഭോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ശബരിമല അരവണ നിർമ്മാണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള ഒരുക്കങ്ങൾ നിലയ്ക്കൽ, പമ്പ, ശബരിമല എന്നിവിടങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി.എസ്. ശ്രീധർ.
2: സന്നിധാനത്തെ അരവണ പ്ലാന്റിന്റെ നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുന്നതോടെ പ്രതിദിനം 3 ലക്ഷത്തിലധികം ടിൻ അരവണ ഉൽപ്പാദിപ്പിക്കാനാകും. നിലവിൽ ദിനം 2.25 ലക്ഷം ടിൻ അരവണ നിർമ്മിക്കുന്നതിനുള്ള പ്ലാന്റായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള അരവണ കരുതൽ ശേഖര നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. തീർത്ഥാടന കാലത്തിന് മുന്നോടിയായി പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ ശുചിമുറികളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു കഴിഞ്ഞു.
0: കേരളം ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് മറ്റന്നാൾ തുടക്കം. കോഴിക്കോട് കുണ്ടായിത്തോടിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. പാലിലെ അഫ്ലാടോക്സിൻ സാന്നിധ്യം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനും ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനുമായി വിവിധ വകുപ്പുകളുടെ സംയോജിത പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കാലിത്തീറ്റയിലെ ഫംഗസ് ബാധയാണ് പാലിൽ അഫ്ലാടോക്സിൻ സാന്നിധ്യത്തിന് പ്രധാന കാരണമാകുന്നത്. കേരള സർവകലാശാലയും യൂണിവേഴ്സിറ്റി മലേഷ്യ ടെറൻഗാനുവും തമ്മിൽ അക്കാദമിക ഗവേഷണ ശാസ്ത്ര മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സമുദ്രശാസ്ത്രം, ഓഷ്യാനോഗ്രഫി മേഖലകളിൽ സംയുക്ത ഗവേഷണ അക്കാദമിക പ്രവർത്തനങ്ങൾ, പ്രൊഫഷണൽ അക്കാദമിക വികാസം, വിവിധ പരിശീലന പരിപാടികൾ എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയിലെ സെന്റർ ഫോർ ന്യൂറോ സയൻസസിന്റെ 25th വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം ICTN 2026 മുഖ്യമന്ത്രി VD സതീശൻ ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മസ്തിഷ്കത്തിന്റെ ആരോഗ്യവും മാനസിക ക്ഷേമവും ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ ചർച്ചകൾ നടത്തും. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ കടുവയെ ദയാവധത്തിന് വിധേയമാക്കി. വായിൽ ക്യാൻസർ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന നന്ദുവെന്ന ആൺകടുവയാണ് ദയാവധത്തിന് വിധേയമാക്കിയത്. ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി ആത്മഹത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റാം എന്ന പ്രമേയത്തിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ സോണിച്ചൻ P ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റിയുമായി സഹകരിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. 2.5 വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരം കാരോട് പഞ്ചായത്തിലെ ബഡ്സ് സ്കൂൾ അടിയന്തരമായി തുറന്ന് പ്രവർത്തിക്കാൻ നടപടികൾ എടുക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ മേഖലയിൽ സുരക്ഷയും സഹകരണവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. യുവജനങ്ങളെ ലഹരിയിൽ നിന്നും രക്ഷിക്കാൻ കായിക മേഖലയ്ക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേയുടെ 2nd നവംബർ 1 പുനരാരംഭിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള മെഡിക്കൽ സർവേ

0: ജീസസ് കോർപ്പറേഷൻ വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സൂര്യദാഹം എന്ന ചിത്രത്തിലെ ഗാനം പി സുശീല പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, ദേവരാജന്റെ സംഗീതം.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ മനസ്സിന് സമാധാനം വേണമെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നാം പഠിക്കണം. വിധിക്കുക അല്ല വേണ്ടത്. കാരണം ഓരോ മനുഷ്യനും ഓരോ കഥയും ഓരോ സാഹചര്യത്തിനും നമുക്കറിയാത്ത ഒരു വശവും ഉണ്ടാകും. എല്ലാം ക്ഷമിക്കാനും ആവശ്യമായിടത്ത് വിട്ടുവീഴ്ച ചെയ്യാനും കഴിയുന്നിടത്തോളം എല്ലാറ്റിനെയും സ്നേഹിക്കാനും പഠിക്കുമ്പോൾ മനസ്സിൽ സമാധാനവും ജീവിതത്തിൽ സന്തോഷവും നിറയും. പ്രപഞ്ചം ഓരോ ദിവസവും നമ്മെ പലതും പഠിപ്പിക്കുന്നുണ്ട്. മുൻവിധികളില്ലാതെ കണ്ണു തുറന്ന് കാണാനും വസ്തുതകളെ മനസ്സിലാക്കി ആവശ്യമായ മാറ്റങ്ങൾ സ്വന്തം ജീവിതത്തിൽ വരുത്താനും തയ്യാറാകുക. ക്ഷമയും സ്നേഹവും വിട്ടുവീഴ്ചയും ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മുടെ യാത്ര കൂടുതൽ മനോഹരമാകും, വിജയത്തിലേക്കുള്ള വഴിയും കൂടുതൽ തെളിയും. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി നെല്ലിലെ കളനിയന്ത്രണത്തെ കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: നെല്ലിലെ തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ഏത് മിത്ര പ്രാണിയെയാണ് ഉപയോഗിക്കുന്നത്? ചോദ്യം കേട്ടല്ലോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: ഇനി പ്രധാന പരിപാടിയിലേക്ക് പോയാലോ. കൃഷി ഏതെങ്കിലും ഒന്ന് ആരംഭിക്കുമ്പോൾ നമ്മൾ വിത്ത് വിതയ്ക്കും, തൈകൾ മുളച്ചു വരും, തൈകൾ വളരാൻ തുടങ്ങും. വളർന്നു വരുന്ന തൈകൾക്കൊപ്പം മറ്റെന്തെല്ലാം പുല്ലിനങ്ങളും വളരുന്നു അല്ലേ? അത് നമ്മുടെ പ്രധാന ചെടിക്ക് ഒരു വെല്ലുവിളിയായി മാറുകയും ചെയ്യുന്നു. നെൽവയലുകളിൽ കണ്ടിട്ടില്ലേ നെൽച്ചെടിയോടൊപ്പം വളരുന്ന കളകൾ? കർഷകന്റെ അധ്വാനത്തിനും വിളവിനും അത് ഒരു വെല്ലുവിളിയാണ്. നെൽച്ചെടിക്ക് ലഭിക്കേണ്ട വെള്ളവും വളവും പോഷകങ്ങളും സൂര്യപ്രകാശവും കളകൾ കൂടി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് കള നിയന്ത്രിച്ചില്ലെങ്കിൽ നെല്ലിന്റെ വളർച്ച കുറയുകയും വിളവ് ഗണ്യമായി താഴുകയും ചെയ്യും. കവടപ്പുല്ല്, വരിനെല്ല്, മഞ്ഞക്കോറ, തലേക്കട്ടൻ തുടങ്ങിയ പുല്ലുവർഗ്ഗങ്ങളും സെഡ്ജുകളും വിശാല ഇലകളുള്ള കളകളും നെൽവയലുകളിൽ സാധാരണയായി കാണപ്പെടുന്നു. നെൽച്ചെടി വളരുന്ന ആദ്യഘട്ടത്തിൽ തന്നെ കള നിയന്ത്രണത്തിന് പ്രത്യേക ശ്രദ്ധ നൽകണം. പണ്ടൊക്കെ കൈകൊണ്ട് കള പറിച്ചു കളയുന്ന രീതിയായിരുന്നു, ഇന്ന് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുമൂലം തൊഴിലാളികളുടെ അധ്വാനവും സമയവും ഒക്കെ ലാഭിക്കുന്നുണ്ട്. കളനാശിനികളും ഉപയോഗിച്ച് കളനിയന്ത്രണം ഇന്ന് നടത്തുന്നുണ്ട്. ഇന്ന് നമുക്ക് ജൈവ കളനിയന്ത്രണത്തെ കുറിച്ച് അറിയാം. കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ ഷീജ കെ നായരാണ് ജൈവ കളനിയന്ത്രണത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. ഡോക്ടർ ഷീജ കെ രാജുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
4: ഡോക്ടർ ഷീജ, പരിപാടിയിലേക്ക് സ്വാഗതം.
5: നമസ്കാരം.
4: നമ്മൾ ജൈവ കള നിയന്ത്രണത്തിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ കള നിയന്ത്രണത്തിന്റെ പ്രസക്തി എത്രയാണ്?
5: സാധാരണ നമ്മുടെ കൃഷിയിൽ പ്രധാനമായിട്ട് വിളവ് നഷ്ടം ഉണ്ടാക്കുന്നത് രോഗങ്ങൾ, കീടങ്ങൾ, അതുപോലെ തന്നെ കളകൾ, എലിശല്യം, നിമാവിരകൾ, ഇവയൊക്കെയാണ് വിളവ് നഷ്ടം ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്ത്യയിലെ മൊത്തത്തിലെടുത്താൽ ഒരു വർഷം നമുക്ക് വിളവ് നഷ്ടം കളകൾ മൂലം ഉണ്ടാകുന്നത് ഏകദേശം കണക്ക് പ്രകാരം 92,000 കോടി രൂപയാണ്. അതെ, അത് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 105 കോടി രൂപയാണ്. നമ്മൾ ഒരു ശതമാന കണക്കിൽ വിളകൾ നഷ്ടം ഉണ്ടാക്കുന്ന കളകൾ, അതുപോലെ തന്നെ കീടങ്ങൾ, രോഗങ്ങൾ ഇവയൊക്കെ കണക്കിലാക്കുമ്പോൾ ഏകദേശം 31.5% വിളവ് നഷ്ടം ഈ കളകൾ ഉണ്ടാക്കുന്നു. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം കള നിയന്ത്രണം കാർഷിക വൃത്തിയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു എന്ന്.
4: അപ്പൊ മേഡം, കള നിയന്ത്രണ മാർഗത്തിലോട്ട് വന്നാൽ ഏതൊക്കെ തരത്തിൽ നമുക്ക് കളകളെ നിയന്ത്രിക്കാൻ സാധിക്കും?
5: അതെ, നമുക്കിപ്പോ കർഷകരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് രാസ കള നിയന്ത്രണമാണ്, കാരണം എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ജൈവ കള നിയന്ത്രണം സാധ്യമാകും. അതുപോലെ തന്നെ നമുക്ക് യന്ത്രങ്ങൾ ഉപയോഗിച്ചും നമുക്ക് കളകളെ നിയന്ത്രിക്കാം. പിന്നെ നമുക്ക് മനുഷ്യരെ ഉപയോഗിച്ച് എന്നുവെച്ചാൽ നമുക്ക് കളകളെ പറിച്ചു മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പം ഈ കാർഷിക മേഖലയിലും ഒത്തിരി അഡ്വാൻസ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബയോടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് കളകളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ ഇപ്പം സാധ്യമാണ്.
4: മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ കർഷകർക്ക് ഏറ്റവും ഇഷ്ടം രാസ കള നിയന്ത്രണമാന്ന് പറഞ്ഞാൽ അത് എളുപ്പം ആകുന്നുണ്ട്, പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് സൈഡും ഉണ്ടല്ലോ.
5: കൃത്യമായിട്ടുണ്ട്. കാരണം നമ്മൾ ഈ രാസ വസ്തുക്കൾ നമ്മൾ മണ്ണിലേക്ക് അല്ലെങ്കിൽ ചെടികളിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ എന്തായാലും തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. പക്ഷേ കീടനാശിനി പോലെ അല്ല കളനാശിനിയിൽ, അവശിഷ്ട പദാർത്ഥങ്ങൾ വളരെ തുച്ഛമാണ്. ഇപ്പോൾ കർഷകർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കളനാശിനികൾ ഒക്കെ തന്നെ നെല്ലിന്റെ ആണെങ്കിൽ നമ്മൾ ഗ്രെയിൻ അതെടുത്ത് പരിശോധിച്ചാൽ അവശിഷ്ടങ്ങൾ ഇല്ലേ എന്ന് തന്നെ നമുക്ക് പറയാം. ആ മിനിമമാണ്, ബിലോ ഡിറ്റക്ടബിൾ ലെവൽ എന്ന് പറയും. പക്ഷേ നമുക്ക് ജൈവ നിയന്ത്രണമാണ് ഏറ്റവും നല്ലത്. ഇന്നിപ്പോ മനുഷ്യരെല്ലാം തന്നെ കൂടുതലും നമ്മുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ നോക്കണം. അപ്പം ഈ രാസ കീടനാശിനികൾ അല്ലെങ്കിൽ രാസ പദാർത്ഥങ്ങൾ നമ്മൾ കളനാശിനിയായിട്ട് കൊടുക്കുമ്പോഴും എന്തായാലും നമ്മുടെ മണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട സൂക്ഷ്മജീവികളെയൊക്കെ കാര്യമായി ബാധിക്കും. പക്ഷെ അത് പിന്നെ നമ്മുടെ സ്റ്റഡീസൊക്കെ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ അത് പഴയ ലെവലിലാകും എങ്കിലും, അപ്പം അതുകൊണ്ട് തന്നെ പക്ഷേ നമ്മുടെ ജൈവ മാർഗം നമ്മൾ അവലംബിക്കുമ്പോൾ ഇതിനൊന്നും തന്നെ ഒരു കോട്ടവും സംഭവിക്കുന്നില്ല. മാത്രമല്ല നമ്മുടെ ജൈവാംശം മണ്ണിൽ കൂടുകയും അതുവഴി നമ്മുടെ മണ്ണിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും പരിസ്ഥിതിക്ക് ഒരു കോട്ടവും നൽകാതെ തന്നെ കർഷകർക്ക് വിളവ് നഷ്ടമില്ലാതെ ഈ കളകളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും.
4: ഇതാണ് നമ്മുടെ ജൈവ നിയന്ത്രണത്തിന്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മാർഗങ്ങൾ ഏതൊക്കെയാണ്?
5: നമ്മള് പല മാർഗങ്ങൾ ഉണ്ട്. ആദ്യം നമ്മൾ ശുദ്ധമായ വിത്ത് തിരഞ്ഞെടുക്കണം. ശുദ്ധമായതെന്ന് പറയുമ്പോൾ ഈ കളവിത്ത് കലർന്നിട്ടില്ലാത്ത വിത്ത് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും അംഗീകൃത ഏജൻസികളിൽ നിന്നും വേണം നമ്മൾ വാങ്ങി നമ്മൾ ഉപയോഗിക്കണം. പ്രത്യേകിച്ച് നെൽകൃഷിയൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയിലെ റിസർച്ച് സ്റ്റേഷനുകളിൽ നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന വിത്ത് ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്നോ അങ്ങനെ നാഷണൽ സീഡ് കോർപ്പറേഷൻ വഴിയോ ഒക്കെ ഉള്ള വിത്തുകൾ വേണം നമ്മൾ വാങ്ങി ഉപയോഗിക്കേണ്ടത്. അപ്പം അതിൽ നമുക്ക് മിക്കവാറും തന്നെ കലർപ്പില്ലാത്ത ശുദ്ധമായ വിത്ത് ലഭ്യമാകാൻ സാധിക്കും. അപ്പം അത് ഒരു കാര്യം. രണ്ടാമത് നമ്മൾ ചെയ്യുമ്പോൾ നിലയൊരുക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ കൃഷി ഇറക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വരമ്പുകളൊക്കെയും നമ്മൾ വൃത്തിയാക്കണം, എന്നുവെച്ചാൽ കളരഹിതമാക്കണം. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജലം നമ്മൾ കണ്ടത്തിലേക്ക് കൊടുക്കുന്ന ചാലുകളും ജലം നമ്മൾ തുറന്നു വിടുന്ന ചാലുകളും നമ്മൾ വൃത്തിയായിട്ട് കളരഹിതമാക്കി വയ്ക്കണം. ഇതിനുശേഷം മാത്രമേ മറ്റ് പണികളിലേക്ക് നമ്മൾ ഏർപ്പെടാൻ പാടുള്ളൂ. ഇതിനെ നമ്മൾ സാധാരണ പറയുന്ന പോലെ പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറയും, വരാതെ നോക്കുക. അതുമാതിരി തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ വൃത്തിയായിട്ട് വേണം സൂക്ഷിക്കാൻ. കാരണം ഇപ്പോൾ ഒരു പാടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കണ്ടത്തിൽ നിന്ന് വേറൊരു കണ്ടത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ യന്ത്രങ്ങളൊക്കെ നല്ല വൃത്തിയാക്കിയ ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ.
4: അതിൽ നിന്ന്
5: മറ്റ് പാടത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. നെൽകൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളയെന്ന് വെച്ചാൽ വരുന്നെല്ലാണ്. അപ്പൊ അവിടെ നമുക്ക് നമ്മൾ സാധാരണ ശുപാർശ അളവിലുള്ള വിത്ത് നമ്മൾ നേരിട്ട് വിതയ്ക്കുമ്പോൾ 80 മുതൽ 100 കിലോഗ്രാം വിത്താണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ അധികം വിത്ത് കൊടുക്കണം. അതുവഴി നമുക്ക് കുറേയേറെ രൂക്ഷത നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്ന് കഴിഞ്ഞാൽ 100 മുതൽ 125 കിലോഗ്രാം വിത്താണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത്. പിന്നെ ഇതിനു മുൻപേ നമുക്ക് ഏറ്റവും പ്രാധാന്യം അല്ലെങ്കിൽ എല്ലാ വിളകൾക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ സ്റ്റെയിൽ സീഡ് ബെഡ്, ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കളയെ കിളിർപ്പിച്ച് കൊല്ലുക. അത് എങ്ങനെയാന്ന് വെച്ചാൽ
4: മണ്ണിൽ കളകളുടെ വിത്ത്
5: കിടപ്പുണ്ട്, അതിനെ നമ്മൾ കിളിർപ്പിച്ചിട്ട് കൊല്ലുന്നു. അത് എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സാധാരണ നിലം ഒരുക്കുന്നത് പോലെ തന്നെ നമ്മൾ

0: ഉഴുത് നിലം ഉരുക്കണം. ഉരുക്കിയ ശേഷം നെൽകൃഷിയിലാണെങ്കിൽ ഈർപ്പം ഉണ്ടാകുമല്ലോ, അപ്പം അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു ചെറിയ തിൻ ലെയറിലായിട്ട് നമ്മൾ വെള്ളം, ഏതൊരു വിത്ത് നമ്മുടെ ചെടിയുടെ വിത്താണെങ്കിലും കളവിത്തുകൾക്കാണെങ്കിലും നമുക്ക് സൂര്യപ്രകാശം വേണം, അതുപോലെ തന്നെ നനവ് ആവശ്യമാണ്, ഓക്സിജൻ ആവശ്യമാണ്, ഇതെല്ലാം കിളിർത്ത് പൊങ്ങുന്നതിന് വേണ്ടി ഈ ഒരു സാഹചര്യം എല്ലാം നമ്മൾ ഈ ഒരുക്കി കൊടുക്കുകയാണ്. അപ്പം സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ കളവിത്തുകളെല്ലാം സാധാരണഗതിയിൽ മണ്ണിൻ്റെ മുകൾ പരപ്പിലാണ് കാണപ്പെടുന്നത്. ഇത് ഉണ്ട് 1 മുതൽ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ പരപ്പിലായിരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവ സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങുമ്പോൾ ഇവ കിളിർത്തങ്ങ് പോകും. അപ്പം നമുക്ക് എന്താ ചെയ്യുന്നത്, നിലം നമ്മൾ ഒരു 10 മുതൽ 15 ദിവസം വരെ കൊടുക്കാം. ഈ മുകൾ പരപ്പിൽ കാണുന്ന വിത്തുകളെല്ലാം തന്നെ കിളിർത്ത് പോകും. അതിനുശേഷം നമുക്ക് നെൽകൃഷിയിലാണെങ്കിൽ ഇതിനെ നമുക്ക് വെള്ളം കയറ്റി ഒരു 2 ആഴ്ച വെള്ളം കയറ്റി ഇട്ടാൽ ഒരു 5 സെന്റിമീറ്റർ കനത്തിൽ നമുക്ക് വെള്ളം കെട്ടി നിർത്തിയാൽ ഇവയൊക്കെ ചത്തുപോകും. അതിനുശേഷം നമ്മൾ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇപ്പം മണ്ണിളക്കാൻ പാടില്ല, പിന്നെ നമുക്ക് വിതയ്ക്കാം. അപ്പം ഇത് നമ്മുടെ നെൽകൃഷിയിലും ചെയ്യാം, അതുപോലെ നമ്മുടെ കരയിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഏതൊരു വിളയിലും നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും അടുത്തതെന്ന് വെച്ചാൽ വിളപരിക്രമം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയും ക്രോപ്പ് റൊട്ടേഷൻ. അതെന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നെൽകൃഷി നമുക്ക് സാധാരണ ഗതിയിൽ 3 സീസൺ 3 കാലങ്ങളിലാണ് നമ്മൾ ചെയ്യുന്നത്. നെൽകൃഷി തന്നെ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ ചില, ഉദാഹരണത്തിന് നെല്ലിൽ സ്ഥിരമായിട്ട് ചില കളകൾ ഇവ നെൽകൃഷി ചെയ്യുമ്പോൾ കാണപ്പെടും. ഉദാഹരണത്തിന് കവട, അതുപോലെ തന്നെ വരിനെല്ല്. എപ്പോൾ നമ്മൾ നെൽകൃഷി ചെയ്താലും അതുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ 1-ാം വിളയും 2-ാം വിളയും നെല്ല് ചെയ്യുക, 3-ാം വിളയിൽ നമ്മൾ പയറ് കൃഷി ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കളവിത്തുകളുടെ അതിൻ്റെ ആ ഒരു ലൈഫ് സൈക്കിൾ എന്ന് നമുക്ക് പറയാം, അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തകർക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ മണ്ണിലുള്ള കളവിത്തുകളുടെ അളവിനെ നമുക്ക് കുറയ്ക്കാനായിട്ട്, രൂക്ഷത നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. നമുക്ക് പിന്നെ ഇപ്പം നമുക്ക് പറയാനായിട്ട് പുതയിടലാണ്. അതിപ്പോൾ പ്രകൃതി കൃഷിയിലാണെങ്കിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് പുതയിടൽ. അപ്പം നമുക്ക് പലതരം പുതയിടൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ജൈവ വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യാം, പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റ്സ് ഉപയോഗിച്ച് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ഈ പച്ചിലവർഗ ചെടികൾ നമ്മൾ ചെടികൾ നമ്മുടെ മറ്റ് വിളകൾ നടുമ്പോൾ വരിയിൽ നടുന്ന വിളകൾക്ക് നടുവിലായിട്ട്, 2 വരികൾക്ക് നടുവിലായിട്ട് നമുക്ക് ഈ പയർവർഗ ചെടികൾ നട്ട ശേഷം അതിനെ ഒരു നിശ്ചിത സമയം വരെ വളരാൻ നമ്മൾ അനുവദിക്കുക. അത് വെച്ചാൽ 30-ോ 35-ോ ദിവസം. അതിനുശേഷം നമുക്ക് പറിച്ച് അതിനെ പുതയിടാനായിട്ട് സാധിക്കും. അപ്പം ഈ പുതയിടയിൽ കൊണ്ട് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഉടൻ വിത്ത് ഇട്ട ഉടൻ തന്നെ നമ്മൾ പുതയിടരുത്. നമ്മുടെ ഉദ്ദേശം നമുക്ക് കളകളെ നിയന്ത്രിക്കാനായിട്ട് ആദ്യം നമ്മുടെ വിളകൾ ഒന്ന് വളരാനായിട്ട് അനുവദിക്കുക. ഒരു 7 ദിവസം അതിന് കൊടുക്കുക. അതിനുശേഷം ഈ വരികളുടെ ഇടയ്ക്കായിട്ട് നമുക്ക് ഈ പുതയിടൽ ഏതാന്ന് വെച്ചാൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യാം. ഇപ്പം നമുക്ക് വേണേൽ വാഴയില ഉപയോഗിച്ച്, വാഴയില ഒരു പാഴ് വസ്തുവാണ്, ഉണങ്ങിയ വാഴയില. അതിന് നമുക്ക് അസുഖമില്ലാത്ത വാഴയിലെ കോപ്പർ ഓക്സി ക്ലോറൈഡ് ലായനിയിൽ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയിൽ മുക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് 2 വരികളുടെ ഇടയിൽ ഇതിനെ നമുക്ക് വിരിച്ചു കൊടുക്കാം. അത് നമുക്ക് സാധാരണ ആയിട്ട് നമ്മൾ പറയുന്നത് ഈ ജൈവ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് 1 ഹെക്ടറിന് 10 ടൺ അളവിൽ വേണം നമ്മൾ കൊടുക്കുക. അതായത് 10 മുതൽ 15 സെന്റിമീറ്റർ കനത്തിൽ നമുക്ക് പുതയിടണമെന്നാണ് പറയുന്നത്. പിന്നെ ഇനിയിപ്പം കൃത്യത കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് മൾച്ചിങ് ഷീറ്റ്സ് ഉപയോഗിക്കാം, വീഡർ ഷീറ്റ്സ് എന്ന് പറയും. പക്ഷേ അവിടെ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് 2-3 വർഷം ഉപയോഗിക്കാം, പിന്നെ ഒരു പാരിസ്ഥിതിക പ്രശ്നം അവിടെ വരുന്നുണ്ട്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് അതിന് പകരം നമുക്ക് ഈ ജൈവ വസ്തുക്കൾ ഉപയോഗിക്കാം.
1: നെല്ലിനെ പറ്റി മേഡം സൂചിപ്പിച്ചായിരുന്നു, വരി നെല്ല്, ഇതൊക്കെ നമ്മുടെ ഒരു പ്രധാന പ്രശ്നങ്ങളാണ്. അപ്പം ഏതൊക്കെ കളകളാണ് അധികമായിട്ട് കാണുന്നത്?
0: നമുക്ക് ഇപ്പൊ പറയുവാണെങ്കിൽ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം പല സ്ഥലങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് അവരൊരു 12 കളകളെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ ഡേർട്ടി ഡസൻസ് എന്ന് പറയും. കാരണം ഇവ ഉണ്ടായാൽ ഭയങ്കരമായ വിളവ് നഷ്ടം ഉണ്ടാക്കും. അപ്പൊ അതില് 5 കളകള് പുല്ലുവർഗത്തിൽപ്പെട്ടവയാണ്, പിന്നെ ഒരു 4 എണ്ണം മുത്തങ്ങയ വർഗത്തിൽപ്പെട്ടവയാണ്, പിന്നെ ഒരു 3 എണ്ണം വീതിയുള്ള ഇലയുള്ള കളകളാണ്. അപ്പൊ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു 5 കളകളില് പുല്ലുവർഗത്തിൽപ്പെട്ട കളകളിൽ 2 എണ്ണം കവടയാണ്. കവട എന്ന് പറയുമ്പോൾ 2 സ്പീഷീസ് ഓഫ് കവട. പിന്നെ 1 വരിനെല്ല്, പിന്നെ അടുത്തത് കുതിരവാലി, പിന്നെ 1 എന്ന് പറയുന്നത് കടുക്കൻ അല്ലെങ്കിൽ സാരാമുള്ള എന്ന് പറയും. പക്ഷെ നമ്മുടെ ഇവിടെ അതത്ര ഇതല്ല. ഇവയാണ് പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വിളവ് നഷ്ടം ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മുത്തങ്ങ വർഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മഞ്ഞക്കോര, പിന്നെ തലേക്കെട്ടൻ എന്ന് പറയുന്നത്, പിന്നെ സൂചിപ്പുല്ലെന്ന് പറയുന്ന ഒരു കള, മുങ്ങെന്ന് പറയുന്ന ഒരു കള, ഇവ 4 എണ്ണമാണ് ഈ മുത്തങ്ങാ വർഗത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിളവ് നഷ്ടം ഉണ്ടാക്കുന്ന നെല്ലിലെ കള. വീതിയുള്ള ഇലകളോടുകൂടിയ കളകൾ എന്ന് പറയുന്ന 1 നീർഗ്രാമ്പു, അതിൻ്റെ ശാസ്ത്രനാമം നമ്മൾ പറയുവാണെങ്കിൽ ലുഡ്വീജിയ പെരിനിസ് എന്ന് പറയും. അതുമാതിരി കയ്യൂന്നി, നമ്മൾ ശരിക്കും അതിന് ഒത്തിരി മുടി വളരാനൊക്കെ ഉള്ള കയ്യിലൊക്കെ നമ്മൾ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷെ

0: അതൊരു പ്രധാനപ്പെട്ട കളയാണ്. അതുപോലെ പൊങ്ങാത്തി എന്ന് പറയുന്ന ഒരു കളയാണ്. ഈ 12 വണ്ണം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയും. നമ്മുടെ കേരള സംസ്ഥാനത്തില് വാളരിപ്പുല്ലെന്ന് പറയുന്ന ഒരു കളയുണ്ട്. അതായത് ഇസാക്നെ മിലിയേസിയ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഒരു പുല്ലുവർഗത്തിൽപ്പെട്ട കള. പിന്നെ പൊള്ളക്കള, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട കളകൾ എന്ന് പറയും. ഇനി ഒത്തിരി കളകളുണ്ട്, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവയൊക്കെയാണ്.
1: അപ്പൊ ഇതിന്റെ ഒരു ജൈവ നിയന്ത്രണം ചെയ്യണമെങ്കിൽ മാഡം സ്റ്റേൽ സീഡ് ബെഡിന്റെ കാര്യം പറഞ്ഞു, അത് നമുക്ക് നെൽകൃഷിയിൽ നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതൊഴിച്ച് മറ്റു കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും?
0: ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞു ശുദ്ധമായ വിത്ത് ഉപയോഗിക്കുക, പിന്നെ നില ഒരുക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക. അതിൽ കൂടെ തന്നെ ഈ പറഞ്ഞ കളകളെല്ലാം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. കളകളെ നിയന്ത്രിക്കാൻ പറ്റുന്ന മാർഗമാണ് ജലനിയന്ത്രണം. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പം നമ്മൾ വിത്ത് വിതയ്ക്കുമ്പോൾ ഒരു 1.5 സെന്റിമീറ്റർ കനത്തിൽ വെള്ളം നിർത്തുക. അത് കഴിഞ്ഞ് ചെടി വളരുന്നതിനോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ ലെവല് നമ്മൾ കൂട്ടുക 5 സെന്റിമീറ്റർ. ആ ലെവല് നമ്മൾ ഒരു 25-30 ദിവസം വരെ അങ്ങനെ നിലനിർത്തുക. അപ്പം 25-30 ദിവസം ആകുമ്പോൾ നമ്മൾ ഒന്ന് വെള്ളം വലിച്ചു ഇടണം. കാരണം എന്ന് വെച്ചാൽ ആ സമയത്താണ് കൂടുതൽ ചെനപ്പുകൾ എന്ന് പറഞ്ഞാൽ ടില്ലേഴ്സ് പൊട്ടുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ 5 സെന്റിമീറ്റർ വെള്ളം നിലനിർത്തണം. തുടർന്ന് നമ്മൾ കൊയ്ത്തിന് 15 ദിവസം മുമ്പേ വരെ ഈ ലെവല് വെള്ളം നിലനിർത്തുക. എപ്പോഴും ഈ വെള്ളം തന്നെ കെട്ടി നിർത്തരുത്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വലിച്ചു കൊടുക്കണം. വെള്ളം നിൽക്കുന്ന കണ്ടത്തിൽ കളകൾ വളരെ കുറവായിരിക്കും, അതിന് യാതൊരു സംശയവും വേണ്ട. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നില ഒരുക്കുമ്പോൾ കണ്ടം നല്ല നിരപ്പായിരിക്കണം, ലെവലായിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന അളവിൽ വെള്ളം കെട്ടി നിർത്താനായിട്ട് സാധിക്കില്ല. വളരെ പുല്ലെന്ന് പറയുന്ന ആ പുല്ലുവർഗത്തിൽപ്പെട്ട കള നമുക്ക് ഒരു കളനാശിനി കൊണ്ടും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മൾ വെള്ളം ഈ പറയുന്ന അളവിൽ നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് കണ്ടത്തിൽ ഈ കളയെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും.
1: മേഡം, ഇത് നെല്ലിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച്, പച്ചക്കറിയിലും കളയൊരു പ്രശ്നമാണല്ലോ. അപ്പം പച്ചക്കറിയിലെ കള നിയന്ത്രണത്തിന് ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്?
0: നമുക്ക് കരയിൽ കൃഷി ചെയ്യുമ്പോൾ സ്റ്റേൽ സീഡ് ബെഡ് ചെയ്യാം, എന്ന് വെച്ചാൽ കളയെ കിളിർപ്പിച്ചുകൊള്ളാം. പക്ഷെ അവിടെ വേറെ കാര്യമുണ്ട്, നമുക്ക് വെള്ളം കയറ്റി ഇടാൻ പറ്റില്ല. അപ്പം അതെങ്ങനെ, കളയെ കിളിർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റായിട്ട് ചെത്തി നമുക്ക് കളയെ മാറ്റണം. ആ മാർഗത്തിൽ കൂടെ നമുക്ക് ജൈവ രീതിയിൽ കളയെ നിയന്ത്രിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരിക്കലും സ്റ്റേൽ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു കാര്യം, പിന്നെ നമ്മൾ മണ്ണിനെ അധികം ഇളക്കരുത്. ഇളക്കരുത് എന്ന് പറയാൻ കാരണം, ഈ മണ്ണിൽ എന്തായാലും കളവിത്തുകളുണ്ട്. അപ്പം താഴെക്കിടയിൽ കിടക്കുന്ന കളവിത്ത് മുകളിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വിത്തുകൾക്ക് ഒരു മത്സരമില്ലാതെ വളരാനുള്ള അന്തരീക്ഷം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ശരിക്കും അതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം ആദ്യം ഒരു മത്സരം ഇല്ലാതെ അതിന് വളരാൻ പറ്റുക, നല്ല കരുത്തോടുകൂടി വളരും. പിന്നെ നമ്മൾ ഇതിലെ കളനിയന്ത്രണത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു ചെടിയുടെ വളർച്ചാഘട്ടം മൊത്തം നമ്മൾ കളരഹിതമായി വെക്കേണ്ട കാര്യമേ ഇല്ല. അതിൻ്റെ ഒരു നിർണായക ഘട്ടമുണ്ട്. അതായത് ഇപ്പോൾ ഒരു 120 ദിവസം ഉള്ള വിളകൾക്കാണെങ്കിൽ 3-ൽ 1 ദിവസം, അതായത് ആദ്യത്തെ 120 ആണെങ്കിൽ 40 ദിവസമാണ് നമ്മൾ കളകളെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടത്.
1: അത് കഴിഞ്ഞ്
0: ഒന്ന് വന്നാലും ഒരു പ്രശ്നം, നമുക്ക് വിളവ് നഷ്ടം അധികം ഉണ്ടാകുന്നില്ല എന്ന്, വളരെ തുച്ഛം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അവിടെയാണ് നമ്മുടെ പ്രസക്തി. ഇപ്പൊ ഇതിൽ പറയാം, ആദ്യം ഉണ്ടാകുന്ന കളകളെല്ലാം നമ്മൾ നശിപ്പിച്ചല്ലോ, പിന്നെ നമ്മുടെ ചെടി അങ്ങ് വളർന്നു വരും. പിന്നെ നമുക്ക് നന്നായിട്ട് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൂര്യപ്രകാശം ഇടയ്ക്കോട്ട് വരുന്നില്ല. അപ്പൊ അതുവഴി തന്നെ നമുക്ക് കളകളെ വളർച്ച നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ലൈവ് മൾച്ച് എന്നൊരു ആശയമുണ്ട്. എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ പച്ചിലവർഗ ചെടികൾ ഈ വരിയായിട്ട് നടന്ന വിളകളിൽ നമുക്ക് നടുവിൽ ഇത് ഇടാം. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഉഴുത് ചേർക്കാവുന്നതാണ്. അതാണ് ലൈവ് മൾച്ചിങ് എന്ന് പറഞ്ഞ ഇപ്പോൾ ലേറ്റസ്റ്റ് കൺസെപ്റ്റാണ്. അത് കളയെ മാത്രം നിയന്ത്രിക്കുക മാത്രമല്ല, അതുവഴി നമുക്ക് മറ്റ് കാര്യങ്ങൾ, നമ്മുടെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ മണ്ണിന്റെ വെള്ളം പിടിച്ചു വയ്ക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കും. ഇങ്ങനെ നമുക്ക് നേരിട്ടും അല്ലാതെയും നമുക്ക് ചെടിയുടെ വളർച്ചയെ ഈൽഡിലേക്ക് വരുന്ന ഘടകങ്ങളെ നമുക്ക് ഉത്തേജിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ലൈവ് മൾച്ചിങ്ങിൻ്റെ ഇത്. പിന്നെ നമുക്ക് ചെറിയ ചെറിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കളകളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അത് നെല്ലിലാണെങ്കിൽ നമുക്ക് കോണോവിഡർ എന്നാണ് ഉപയോഗിച്ചത്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്തിൽ അത്ര അങ്ങ് ഉപയോഗിക്കുന്നില്ല, പക്ഷെ തമിഴ്നാട്ടിൽ അത് വളരെ നന്നായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്.
1: നടണം.
0: നമ്മൾ പച്ചക്കറിയൊക്കെ തന്നെ നല്ല നിശ്ചിത അകലത്തിലാണല്ലോ നടുന്നത്. കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണിയിൽ തന്നെ വിൽഹോ വീഡർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് വളരെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കളകളെ നമുക്ക് മാറ്റാനായിട്ട് ആയിട്ട് സാധിക്കുന്ന ഒരു ചെറിയ യന്ത്രമാണ്. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഇതിലെല്ലാത്തിനും ഉപരി ഒരു ചെറിയ അടുക്കളത്തോട്ടത്തിലാണ് നമ്മൾക്ക് കള നിയന്ത്രിക്കാൻ നമ്മൾ തന്നെ സ്വയം ചെയ്യുന്നതാണ്. ഒരു എക്സസൈസ് ഒന്നും പോകേണ്ട കാര്യമില്ല. അപ്പൊ അതുവഴി നമ്മുടെ ആരോഗ്യവും നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും.
1: മേഡം, വെള്ളായണി നമ്മുടെ കാർഷിക കോളേജ് ഉണ്ടല്ലോ, കോളേജിൽ റിസർച്ച് വഴി കള നിയന്ത്രണത്തെ പറ്റിയൊക്കെ നിങ്ങൾ പഠനങ്ങളൊക്കെ നടത്തി കാണുമല്ലോ.
0: വീൽ ഹോ വീഡർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി അത് ആ ലെവലിലേക്ക് ആയിട്ടുണ്ട്. അത് കർഷകരിൽ എത്തുക എന്നുള്ള ഒരു ചെറിയ കാലതാമസം മാത്രമേ ഉള്ളൂ. വാഴയിൽ ഇല ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കളകളെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങളൊരു പരീക്ഷണം നടത്തി. അത് വളരെ പ്രയോജനമാണ്. നമുക്കറിയില്ല, കളനാശിനിയിൽ പലതരമുണ്ട്. പ്രീ എമർജൻസ് എന്ന് പറഞ്ഞാൽ കള കിളിർക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന കളനാശിനി, അതുപോലെ തന്നെ ഒരു മാസത്തോളം നമ്മൾ ഈ വാഴയുടെ ഇറങ്ങിയില്ല നമ്മൾ പുതയിടുകയാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കളയെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും.
1: തിക്നെസ്
0: ഞാൻ 10 മുതൽ 15 അത് പക്ഷെ വളരെ ഇതാണ്. കാരണം ഒരു കരിയില ഏതാണ്ട് 100 ഗ്രാം 120 ഗ്രാം ഒക്കെ വരും. അപ്പൊ അത് ഒന്നത് ഈ വാഴ കൈയോടുകൂടിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ അതിന് ഫൈബർ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് 1.5 മാസമൊക്കെ എടുക്കും പൂർണ്ണമായിട്ട് അഴുകി മണ്ണിലേക്ക് ചേരാൻ. അതുവരേക്കും നമുക്ക് വർക്ക് ചെയ്യും. അപ്പൊ നമുക്കറിയാലോ ഇതിന്റെ ഈ പുതയിടലിന്റെ ഇതെന്ന് വെച്ചാൽ സൂര്യപ്രകാശം നേരിട്ട് മണ്ണിലേക്ക് പതിക്കാതെ നമ്മൾ കളയുടെ കിളിർപ്പിനെ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് നല്ല രീതിയിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ കണ്ടെത്തിയത് 1 മാസം വരെ നമുക്ക് ഈ ഉണങ്ങിയ വാഴയിലിട്ട് പുതയിട്ട ശേഷം എന്ന് വെച്ചാൽ 1 മാസം ഇങ്ങനെ കൊടുക്കുക. 30-ാമത്തെ ദിവസം വീൽഹോ വീഡർ ഉപയോഗിച്ച് നമ്മൾ കളയെ മാറ്റുക. അതുപോലെ 45-ാം ദിവസം നമ്മൾ കളയെ ഈ വീൽഹോ വീഡർ ഉപയോഗിച്ച് നമ്മള് മാറ്റുക. അതുവഴി ഏറ്റവും നല്ല വിളവാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അത് നമ്മള് കൈകൊണ്ട് പറിച്ചു നടുന്ന രീതിയൊക്കെയായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. വളരെ ലാഭകരവും അതുപോലെ വളരെ അധികം യീൽഡ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്.
1: ഡോക്ടർ ഷീജ, നമ്മൾ ഈ ജൈവ കള നിയന്ത്രണം എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ പിന്നിലുള്ള സയൻസ് എന്തുവാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ച് നമ്മുടെ കർഷകർക്ക് തന്ന് ഈ ഒരു നല്ല ചർച്ചയ്ക്ക് വേണ്ടി താങ്കൾ ഇത്രയും സമയം കണ്ടെത്തി വളരെ നന്ദി.
2: ജൈവ കള നിയന്ത്രണ രീതികളെപ്പറ്റി മനസ്സിലായില്ലേ? കളകൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ നിയന്ത്രിച്ചാൽ ജോലി എളുപ്പമാണ്. വൈകിയാൽ കളകൾ ശക്തമായി വളരുകയും നിയന്ത്രണ ചെലവും അധ്വാനവും കൂടുകയും ചെയ്യും. കളകളെ നേരത്തെ തിരിച്ചറിയാം, കൃത്യസമയത്ത് നിയന്ത്രിക്കാം, നെൽവയലിനെ സമൃദ്ധമാക്കാം. ജൈവ കള നിയന്ത്രണത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ ഷീജ കെ രാജാണ്. ഡോക്ടർ ഷീജ കെ രാജുമായി സംസാരിച്ചത് ഷിബു ജോർജ്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: എത്ര ഉത്സാഹത്തോടെയും പ്രതീക്ഷയോടെയുമാണ് നാം ഓരോ കൃഷിയും ചെയ്യുന്നത്. എന്നാൽ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും നമ്മുടെ കൃഷിക്ക് വേണ്ട വളവും ജലസേചനവും ഒക്കെ മാറി മാറി വരാം. അപ്പോ ഈ ആഴ്ച നമ്മുടെ വിളകൾക്ക് എന്തൊക്കെയാണ് നൽകേണ്ടതെന്ന് നോക്കാം.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. മഴക്കാലത്ത് ജാതിയിൽ കായഴുകൽ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തിയ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. ഒരു മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. തെങ്ങോലകൾക്ക് നല്ല പച്ച നിറം കിട്ടാനും തേങ്ങയിലെ എണ്ണ കൂട്ടുന്നതിനും തെങ്ങൊന്നിന് 500 ഗ്രാം വീതം മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചാലുകീറി നീർവാർച്ച മെച്ചമാക്കണം. തറനിരപ്പിൽ നിന്നും ചുരുങ്ങിയത് 1 മീറ്റർ താഴെയാകണം ജലനിരപ്പ്. ചെരുവുള്ള തോട്ടങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. മേൽമണ്ണ നഷ്ടപ്പെടുമ്പോൾ മൂലകങ്ങളും ഫലപുഷ്ടിയുള്ള സൂക്ഷ്മജീവികളും നഷ്ടപ്പെട്ട് മണ്ണിന്റെ ഉൽപാദനക്ഷമത നശിക്കും. തെങ്ങിൻ തോപ്പിലെ ഇടവിളകളെ സംരക്ഷിച്ച് അവയ്ക്കുള്ള വളങ്ങളും കൂടി ചേർക്കുകയാണെങ്കിൽ നാളികേര ഉൽപാദനം കൂടും.
0: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: കമ്പോള വില നിലവാരം.
2: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,600 രൂപ മുതൽ 28,900 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,400 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 23,500 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,000 രൂപ മുതൽ 68,000 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,300 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,000 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,300 രൂപ മുതൽ 6,800 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതി ഉണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
4: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, നെല്ലിലെ തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ഏത് മിത്ര പ്രാണിയെയാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം, ട്രൈക്കോഗ്രമ ജപ്പോണിക്കം എന്ന മിത്ര പ്രാണിയെയാണ് ഉപയോഗിക്കുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ട്രൈക്കോ കാർഡ് ഉപയോഗിക്കുന്നു. ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
5: കിസാൻ വാണി.
4: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
5: കിസാൻ വാണി. ആരോഗ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
6: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
7: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.

ഇടുക്കി ജില്ലയിലെ പാചകവാതക ഉപഭോക്താക്കളുടെ പരാതികൾ കേൾക്കുന്നതിനും പരിഹരിക്കുന്നതിനും ഉപഭോക്താക്കൾ, സംഘടനകൾ, എണ്ണക്കമ്പനി പ്രതിനിധികൾ, പാചകവാതക ഏജൻസികൾ എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള എൽ പി ജി ഓപ്പൺ ഫോറം അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ അധ്യക്ഷതയിൽ ഈ മാസം 22-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ ലഭ്യമാണ്: 04862232321. നമ്പർ ഒരിക്കൽ കൂടി: 04862232321.

0: LIC അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.
1: കട്ടപ്പന ഗവൺമെന്റ് ITI ജൂനിയർ ഇൻസ്ട്രക്ടർ, ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രീഷ്യൻ എന്നീ തസ്തികകളിലെ ഓരോ ഒഴിവുകളിലേക്ക് ഈഴവ, ബില്ലവ, തീയ, EWS എന്നീ വിഭാഗങ്ങളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ഈ മാസം 16-ാം തീയതി ബുധനാഴ്ച രാവിലെ 10:30. ഫോൺ നമ്പർ 04-868-27-2216. നമ്പർ ഒരിക്കൽ കൂടി 04-868-27-2216. ടൂറിസം വകുപ്പിന് കീഴിൽ തൊടുപുഴ മങ്ങാട്ടുകവലയിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ കാറ്ററിംഗ് ഓപ്പറേഷൻ എന്ന ഹ്രസ്വകാല കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. അടിസ്ഥാന യോഗ്യത SSLC. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇനി പറയുന്ന ഫോൺ നമ്പറുകളുമായി ബന്ധപ്പെടുക. 04-862-22-4601. മറ്റൊരു നമ്പർ 9400-455-066. നമ്പറുകൾ ഒരിക്കൽ കൂടി 04-862-22-4601, 9400-455-066.

നിങ്ങൾ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ചെലവ് കുറഞ്ഞ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ ലോകശ്രദ്ധ നേടാൻ ISROയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വനനിർണയത്തിനും സംരക്ഷണത്തിനുമായി ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഭാരത് മണ്ഡപത്തിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിക്കുള്ള മുന്നൊരുക്കങ്ങൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 5068 കിലോമീറ്റർ ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. വസുധൈവ കുടുംബകം എന്ന ആശയത്തിലൂന്നിയാണ് ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ യാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര നിയമങ്ങളിലും ബഹുരാഷ്ട്ര സഹകരണത്തിലുമൂന്നിയ സുരക്ഷിതവും സമാധാനപരവുമായ ബഹിരാകാശ മേഖലയെയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രാൻസിൽ നടക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെലവ് കുറഞ്ഞ ദൌത്യങ്ങളിലെ മികവിലൂടെ ISRO ലോകശ്രദ്ധ നേടിയതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ശാസ്ത്രീയ വിവരങ്ങൾ സുതാര്യതയോടും നിഷ്പക്ഷതയോടും കൂടി പൊതുലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: India's approach is rooted in Vasudhaiva Kutumbakam, that is, one earth, one family, one future. This spirit must now travel beyond earth. We support a safe, secure, peaceful and sustainable space domain anchored in international law, dialogue and multilateral cooperation. Scientific data must serve the common good with openness and integrity. India's space journey reflects this philosophy.
0: ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് ഇന്ത്യ ജർമ്മനി തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി വിലയിരുത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര ബന്ധം 75 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വേളയിലാണ് ഇരുവരും സംഭാഷണം നടത്തിയത്. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ബന്ധം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണയായി. വനനിർണയത്തിനും സംരക്ഷണത്തിനുമായി ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. പ്രകൃതി വിഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ കൃത്യമാക്കാനും കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കാനും സാങ്കേതിക വിദ്യ അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്തിന്റെ ഏവിയേഷൻ മേഖല സമഗ്രമായ പരിഷ്കരണങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു. വിമാന ഘടകങ്ങൾ മുതൽ സമ്പൂർണ്ണ മെയ്ഡ് ഇൻ ഇന്ത്യ വിമാനങ്ങൾ വരെ നിർമ്മിക്കുക എന്ന കാഴ്ചപ്പാടോടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും വോർട്ടെക്സ് ദേശീയ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ പ്രതിവർഷം 8.9% വളർച്ച പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2: India's aerospace and defense market was valued at over $30 billion in 2025. And now it is projected to nearly double to $61 billion by 2035. In 10 years, you are going to see this whole industry double in its size. The passenger traffic in India is expected to grow at 8.9% year on year through 2035, which is the fastest for any major economy in the world.
0: 18th ബ്രിക്സ് ഉച്ചകോടി ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയുടെ നിർമ്മിതി എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉച്ചകോടിയുടെ പ്രമേയം. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ചൈനീസ് പ്രസിഡന്റ് ഷി ജിങ് പിങ് ഇന്ത്യയിലെത്തും. 7 വർഷത്തിനിടയിലെ ഷി ജിങ് പിങ്ങിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനത്തിന് റഷ്യ, യുക്രൈൻ, പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറെ നയതന്ത്ര പ്രാധാന്യമുണ്ട്. ബ്രിക്സ് ഉച്ചകോടിയെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന

0: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് രാജ്യ തലസ്ഥാനത്ത് ഡ്രോൺ പറത്തുന്നതിന് ഈ മാസം 14 വരെ നിരോധനം ഏർപ്പെടുത്തിയതായി ഡൽഹി പോലീസ് അറിയിച്ചു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ പ്രിൻസ് റഹീം അഗ ഖാൻ അഞ്ചാമൻ, രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ സംരക്ഷണം, കൃഷി, ഗ്രാമീണ വികസനം, യുവജന വനിതാ ശാക്തീകരണം എന്നീ മേഖലകളിൽ അഗ ഖാൻ ഡെവലപ്മെന്റ് നെറ്റ്വർക്കുമായുള്ള പങ്കാളിത്തം ശക്തമാക്കുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണയായി. സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കുന്നതിൽ പ്രായപൂർത്തിയാകാത്തവർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുമായി ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ കരാറുകളിൽ ഏർപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ച് സുപ്രീംകോടതി. ഒരു സന്നദ്ധ സംഘടന നൽകിയ ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 6:45 മുതൽ രാത്രി 12:45 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് KSEB. വൈദ്യുതിയുടെ ലഭ്യതക്കുറവും ഉപഭോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നതുമാണ് നിയന്ത്രണത്തിന് കാരണമെന്നും KSEB വ്യക്തമാക്കി. 5068 കിലോമീറ്റർ ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. പട്ടുകോട്ടെ കാരക്കുടി പാതയിലെ 71 കിലോമീറ്റർ വൈദ്യുതീകരണം കൂടി പൂർത്തിയായതോടെയാണ് ഈ നേട്ടം. വിശദാംശങ്ങളിലേക്ക്.
2: ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ചതോടെ ട്രെയിൻ എഞ്ചിനുകൾ മാറ്റേണ്ട ആവശ്യമില്ലാതെ ദക്ഷിണ റെയിൽവേയിലുടനീളം തടസ്സമില്ലാതെ വൈദ്യുത ട്രെയിനുകൾക്ക് സർവീസ് നടത്താൻ സാധിക്കും. പൂർണ്ണ വൈദ്യുതീകരണം ലോക്കോമോട്ടീവുകളുടെ മികച്ച ഉപയോഗം ഉറപ്പാക്കുകയും കൂടുതൽ കാര്യക്ഷമമായ സർവീസുകൾക്ക് വഴി തുറക്കുകയും ചെയ്യും. ഇന്ധന ആശ്രിതത്വം കുറച്ചുകൊണ്ട് പരിസ്ഥിതി സൌഹൃദവും വേഗത്തിലുള്ളതുമായ ട്രെയിൻ ഗതാഗതത്തിനും ഇത് കരുത്തു പകരും. ദക്ഷിണ റെയിൽവേയുടെ ബ്രോഡ്ഗേജ് വൈദ്യുതീകരണ പദ്ധതിയിലെ ഏറ്റവും നിർണായകമായ ഘട്ടമായിരുന്നു പുതുതായി വൈദ്യുതീകരിച്ച പട്ടുകോട്ടെ കാരക്കുടി.
0: സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ നാളെ രാവിലെ 8:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 കളി. രണ്ടാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. നേപ്പാൾ മിന്നൽ പ്രളയത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 1377 ഉയർന്നു. 5000-ൽ അധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. നേപ്പാളിലേക്ക് 130 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ ഇതിനകം എത്തിച്ചിട്ടുണ്ട്. സുസ്ഥിരമായ ഊർജ്ജ ബദൽ ഉറപ്പാക്കുന്നതിൽ ചെറു ജലവൈദ്യുത പദ്ധതികൾക്ക് നിർണായക സ്ഥാനമുണ്ടെന്ന് കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് യശോ നായിക്. നവംബർ 2 മുതൽ 5 വരെ നടക്കുന്ന ഭാരത് റിന്യൂവബിൾ സമ്മിറ്റ് ആന്റ് എക്സ്പോയുടെ മുന്നോടിയായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സാധാരണ പാസ്പോർട്ടുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വിസ ഇളവ് അനുവദിച്ച് തായ്ലന്റ് ആഭ്യന്തര മന്ത്രാലയം. ഈ മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇളവിന്റെ ഭാഗമായി ഇന്ത്യൻ പൌരന്മാർക്ക് 30 ദിവസം വരെ തായ്ലന്റിൽ വിസയില്ലാതെ തങ്ങാനാകും. ശാസ്ത്ര സാങ്കേതിക നവീകരണ മേഖലകളിലെ വളർച്ച വേഗത്തിലാക്കാൻ സമഗ്ര പങ്കാളിത്തത്തോടെയുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ എമർജിംഗ് സയൻസ് ടെക്നോളജി ആന്റ് ഇന്നൊവേഷൻ കോൺക്ലേവ് 2026 മുന്നോടിയായുള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെലവ് കുറഞ്ഞ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ ലോകശ്രദ്ധ നേടാൻ ISROയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വനനിർണയത്തിനും സംരക്ഷണത്തിനുമായി ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഭാരത് മണ്ഡപത്തിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിക്കുള്ള മുന്നൊരുക്കങ്ങൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 5068 കിലോമീറ്റർ ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM
1: സാഹിത്യവേള.
2: പ്രിയ ശ്രോതാക്കളെ, സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാഹിത്യവേളയിൽ ആദ്യം ജോർജ് മുഞ്ഞനാടൻ എഴുതി ചൊല്ലുന്ന കവിത കല്ലറ പണിയുന്നവർ.
3: അപ്പ അപ്പൻ മരിച്ചതറിഞ്ഞില്ലേ, ഇനിയെങ്കിലും മര്യാദ കാട്ടൂ. ഇത്രയും വിലയുള്ള പെട്ടിയിലപ്പൻ അടങ്ങിക്കിടക്കു, ഞാൻ കാൽ പിടിക്കാം. ആവതുണ്ടായിട്ടല്ലെങ്കിലും നാട്ടിലെന്നപ്പൻ്റെ നിലയും വിലയുമോർത്താൽ പെട്ടിയും പന്തലും സംസ്കാര ശുശ്രൂഷയാർഭാടമേതും കുറച്ചിടാമോ? അനിയൻ അമേരിക്കയിലവനുടെ ഭാര്യയും നാട്ടുകാർക്കറിവുള്ളതിത്രമാത്രം. അപ്പനെ അവനൊന്ന് ഫോൺ വിളിച്ചിട്ടെത്ര നാളുകളായെന്നതാർക്കറിയാം. ആവതുണ്ടായിട്ടല്ലെങ്കിലും നാട്ടിലെന്നപ്പൻ്റെ നിലയും വിലയുമോർത്താ ഇത്രയും വിലയുള്ള പെട്ടി ഞാൻ വാങ്ങിച്ചതെന്നെ കൊണ്ടാവതുണ്ടായിട്ടല്ല.

ദാരി ചാലിച്ച മൂടി പലകവിറ്റു. എന്നിട്ടിന്ന് അഞ്ചുനാൾ ശീതീകരണിയിൽ ഇളയോണെ കാത്തു കഴിഞ്ഞ ശേഷം ഇപ്പോഴവൻ പറയുന്നെൻ്റെ കുഴിമാടമെത്രയും സുന്ദരമായിടേണം. കല്ലറയ്ക്കത്രയാ 500,000? അതു ജ്യേഷ്ഠനാവില്ലെങ്കിൽ ഞാൻ മുടക്കാം. ധൂർത്തനാം പുത്രൻ്റെ ജ്യേഷ്ഠനാണെന്നും നീ താതനോടൊപ്പമുണ്ടായിരുന്നോൻ. ഈ 500,000 ഉണ്ടായിരുന്നെങ്കിൽ നാം ഈ വീട് ചോരാതെയാക്കിയേണേ. ഈ വീട്ടിൽ നിന്നെന്നെ നീക്കുന്നുവെങ്കിലും ഞാൻ എന്നും

ഒപ്പത്തിനൊപ്പം ഞാൻ വെറും ഞാനായി ഞാനായിരിക്കുമ്പോൾ ഉമ്മറക്കോലായിൽ ചാരൂകസാലയിൽ ഞാൻ വെറും ഞാനായി ഞാനായി

ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഒരു ഭാവഭേദമില്ലാതെയിരുന്നു ഞാൻ അരികിൽ കസാരയിൽ വന്നിരുന്നവളുടൻ. എന്തിതു കാര്യം മോളു വിളിച്ചുവോ, ഫീസടച്ചിടുവാൻ കാശു ചോദിച്ചുവോ.

ഇരിക്കുവതെന്തിനും ഒപ്പത്തിനൊപ്പമുണ്ടിങ്ങു ഞാൻ. പള്ളിയിലച്ചൻ വിളിപ്പിച്ചു നിങ്ങളെ, മോന്തളം പണിയുന്നു വിഹിതം കൊടുക്കണം. അനിയൻ അന്വേഷിച്ചു വന്നല്ലോ ഇന്നലെ, അമ്മയാസ്പത്രിയിലാണെന്നു ചൊല്ലുവാൻ. അളിയൻ വിളിച്ചതും ഇന്നലെ വൈകിട്ടു, സ്ത്രീധനം ബാക്കിയെന്നോർത്തു പറഞ്ഞിടാൻ. വായ്പ വാങ്ങിച്ചതൊന്നോർപ്പിച്ചതേയുള്ളു എന്നു വർക്കിച്ചൻ പറഞ്ഞതും ഇന്നലെ. മാസപ്പടിപ്പറ്റു തീർക്കാൻ

മാധവ്യഞ്ജനം ഏതും തരത്തില്ല എന്നു കടക്കാരൻ. വീടിൻ്റെ വാടക വെള്ളക്കരം, പിന്നെ വൈദ്യുതി ചാർജും ഫോൺ ചാർജു ചെയ്യണം. ഇതിലേതു നിന്നോടു പറയണം, പാർട്ടിക്കാർ പണ്ടു പിരിക്കാൻ വരുന്നുണ്ടടുത്തിടെ. കപ്പ മൊത്തം കുത്തി പന്നി വാഴത്തോപ്പിലാനകൾ നൃത്തം ചവിട്ടിക്കളിച്ചുപോയി. ബാങ്കിൽ നിന്ന് ഇന്നലെ കാർഷിക ലോൺ പുതുക്കിയിടണമെന്നു വിളിച്ചു പറഞ്ഞതും. എന്തിനാണിങ്ങനെ കുമ്പിട്ടിരിക്കുവതെന്തിനും ഒപ്പത്തിനൊപ്പമുണ്ടിങ്ങു ഞാൻ. എന്തിനാണിങ്ങനെ കുമ്പിട്ടിരിക്കുവതെന്തിനും ഒപ്പ

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ജോർജ് മുഞ്ഞനാടൻ എഴുതി ചൊല്ലിയ കവിത കല്ലറ പണിയുന്നു. അടുത്തത് ഷിജു തേവരുപറമ്പിൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒരു വിളിക്കപ്പുറം.
1: ഒരുമിച്ചൊരു മഴ നനയണം എന്നത് എന്റെ വെറുമൊരു മോഹം മാത്രമായിരുന്നില്ല, എന്നോ എന്റെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു സ്വപ്നം കൂടിയായിരുന്നു. അവളെ കാണുവാനായി ഓരോ യാത്ര പോകുമ്പോഴും ഒരുമിച്ച് അവളോടൊത്ത് പ്രണയത്തിൻ്റെ ആ മണിമുത്തുകൾ വാരി വിതറുന്ന ഒരു മഴ നനയുവാൻ മാത്രം എനിക്ക് ഭാഗ്യമുണ്ടായില്ല. എന്നാലും അവളുടെ സാമീപ്യം എന്നും എൻ്റെ ഒരു മോഹമായിരുന്നു. കാലം ഒരുപാട് മുന്നോട്ട് പോയെങ്കിലും ഇന്നും എൻ്റെ വരികളിലെ മാധുര്യം നുകരാനായി അവൾ എത്തുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം ഞാനിന്നും എൻ്റെ ആ മോഹത്തെ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഇന്നും എന്നിൽ തന്നെ ചേർത്തു നിർത്തിയിരിക്കുന്നു സർവം മായ. പണ്ടൊക്കെ എന്നും ഞാൻ അമ്പലത്തിൽ പോകുമായിരുന്നു. അന്നൊക്കെ എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ അമ്പലത്തിൽ പോയിരുന്നത് തിരുനടയിൽ ആ ദിവ്യപ്രഭയിൽ ദേവനെ കാണുവാൻ മാത്രമായിരുന്നില്ല, എൻ്റെ ദേവതയെ കൂടി അടുത്തു കാണുവാൻ വേണ്ടിയായിരുന്നു. ചുറ്റമ്പലത്തിൽ നീ പ്രദക്ഷിണം വയ്ക്കുമ്പോഴും സോപാന സംഗീതത്തിൽ ലയിച്ച് അങ്ങനെ മനസ്സർപ്പിച്ച് കൈകൾ കൂപ്പി നീ പ്രാർത്ഥിക്കുമ്പോഴും ശംഖിൻ്റെ ഓങ്കാരനാദത്തിൽ ആ മംഗളധ്വനിയിൽ ഭഗവാനിൽ ലയിച്ച് തൊഴു കൈയോടെ നീ നിൽക്കുമ്പോഴും പിന്നെ ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുമ്പോഴും നിന്നരികെ കണ്ണിമ ചിമ്മാതെ എപ്പോഴും ഒരു നിഴല് പോലെ ഞാനുണ്ടായിരുന്നു. പെണ്ണെ, നീ ശ്രീകോവിലിൻ തിരുനടയിൽ നിന്റെ പേരും നാളും പറഞ്ഞ് അർച്ചന അർപ്പിക്കുമ്പോൾ അന്നൊക്കെ ഞാൻ ഒത്തിരി മോഹിച്ചിരുന്നു. ഒരിക്കൽ എന്നെങ്കിലും ഈ തിരുസന്നിധിയിൽ നീ എനിക്കായി എൻ്റെ പേരും നാളിലും ഒരു അർച്ചന അർപ്പിക്കുമെന്ന് മനസ്സ് അതിനായി വല്ലാതെ കൊതിച്ചിരുന്നു. അതെല്ലാം അന്നത്തെ എൻ്റെ വലിയ മോഹമായിരുന്നു, നീ എന്ന മോഹം, നാളെ എൻ്റേതാവും എന്ന ഉറച്ച വിശ്വാസം. അങ്ങനെ നീ എനിക്കായി അർച്ചന നടത്തുന്നതും കാത്ത് നിന്റെ ആ ചോദ്യവും പ്രതീക്ഷിച്ച് നീ ചോദിക്കുന്ന ആ നിമിഷത്തിനായി കാത്ത് നീ എപ്പോൾ ചോദിച്ചാലും പറയുവാനായി എൻ്റെ നാവിൻ തുമ്പിൽ ഒരു മന്ത്രാക്ഷരം പോലെ എൻ്റെ പേരും നാളും ഞാൻ നിനക്കായി എന്നും ഉരുവിട്ടുകൊണ്ടിരുന്നു. പ്രവീൺ കുമാർ, വിശാഖം. ചുറ്റമ്പലത്തിൽ തിരുമേനിയിൽ നിന്നും അർച്ചനയുടെ പ്രസാദം വാങ്ങി നീ ആ ചന്ദനക്കുറി നിൻ നെറുകിൽ തൊടുമ്പോൾ, തീർത്ഥം ശിരസുയർത്തി നാവിൻ തുമ്പിലേക്ക് ഇറ്റിക്കുമ്പോൾ, കൈവെള്ളയിൽ നിവേദ്യം വാങ്ങുമ്പോൾ, എന്നും പട്ടുപാവാട ഉടുത്ത് സുന്ദരിയായി നീ ഈ ചുറ്റമ്പലം വലം വയ്ക്കുമ്പോൾ ഒക്കെ കണ്ണിമ വെട്ടാതെ പ്രണയാർദ്രമായ മനസ്സുമായി ഞാൻ നിന്നെ നോക്കി നിന്നിരുന്നു. അന്നൊക്കെ എപ്പോഴും ഒരേ പ്രാർത്ഥന മാത്രമായിരുന്നു, എന്നെങ്കിലും നിന്റെ കൈയും പിടിച്ച് ഈ ചുറ്റമ്പലത്തിൽ ഭഗവാന് മുന്നിൽ പ്രദക്ഷിണം വയ്ക്കണം. അർച്ചനയുടെ പ്രസാദം വാങ്ങുമ്പോൾ നീ ആ ചന്ദനം എന്റെ നെറ്റിയിൽ തൊട്ടു തരണം. പിന്നെ പെണ്ണെ, നിന്റെ താലി ചാർത്തി ആ കൈതലം കവർന്ന് ഭഗവാന്റെ മുന്നിലൂടെ ഈ പഞ്ചാര മണലിലൂടെ ഒത്തിരി നടക്കണം. നിന്റെ കൈപിടിച്ച് അമ്പലക്കൽപ്പടവ് ഓടിയിറങ്ങുമ്പോൾ കണങ്കാലിൽ നിന്റെ ആ വെള്ളിക്കൊലുസിന്റെ കിലുക്കം കേൾക്കണം. ഭഗവാന്റെ തിരുവുത്സവത്തിന്റെ കൊടിയേറിയാൽ പിന്നെ ആ എട്ടു ദിവസവും ശീവേലിയൊക്കെ കൺകുളിർക്കെ കണ്ട് ഈ അമ്പലമുറ്റത്തുകൂടി നാലാൾ കാണുകെ കൈകോർത്തു നടക്കണം. പിന്നെ കൺമഷിയും ചാന്തും കുപ്പിവളയും നിനക്കൊത്തിരി ഇഷ്ടമായ കരിമണിമാലയും വെള്ളാരം കല്ലുകളും ഒക്കെ വാങ്ങിത്തരണം. ഇതെല്ലാം പണ്ടേ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു സ്വപ്നമായിരുന്നു. പെണ്ണെ, നീ എന്നും എൻ്റെ മോഹമായിരുന്നു, ഒത്തിരി ഇഷ്ടമായിരുന്നു നിന്നെ. അങ്ങനെ അങ്ങനെ കാലം ഒരുപാട് മുന്നോട്ട് പോയെങ്കിലും എൻ്റെ ആ പഴയ സ്വപ്നം, എൻ്റെ മോഹം എന്നോടുകൂടെ എന്നും ചേർത്ത് നിർത്തിയിരുന്നു. ഇപ്പോഴും ഞാൻ പതിവായി അമ്പലത്തിൽ പോവാറുണ്ടെങ്കിലും പിന്നീട് ഒരിക്കലും എൻ്റെ പേരും നാളിലും ഞാൻ അർച്ചന നടത്തിയിരുന്നില്ല. അങ്ങനെ ആ ദിവസവും പതിവ് പോലെ കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ശ്രീകോവിലിന് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കെ നട തുറന്ന് അർച്ചനയുടെ പ്രസാദവുമായി തിരുമേനി വിളിച്ചു പറഞ്ഞു, പ്രവീൺകുമാർ, വിശാഖം. വീണ്ടും വിളിച്ചു, പ്രവീൺകുമാർ, വിശാഖം. അവൾ പതിയെ നടന്ന് തിരുമേനിയിൽ നിന്നും ദക്ഷിണ കൊടുത്ത് പ്രസാദം വാങ്ങി. ദൈവമേ, അവസാനം നീ എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. എൻ്റെ മോഹം

കനവുകൾക്കും സ്വപ്നങ്ങൾക്കും അവസാനം അവൾ എനിക്ക് വേണ്ടി അർച്ചന നടത്തിയിരിക്കുന്നു. പതിയെ എന്റെ കണ്ണുകൾ നിറഞ്ഞു. തുളുമ്പി നിന്ന കണ്ണുനീർ കവിൾത്തടത്തിലൂടെ ഒഴുകി. എന്റെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. ആത്മനിർവൃതിയിൽ ഞാൻ ഭഗവാന്റെ മുന്നിൽ ആഗ്രഹ സാഫല്യം നടത്തി തന്നതിന് നന്ദിയോടെ നിറകണ്ണുകളോടെ തൊഴുകയോടെ പ്രാർത്ഥിച്ചു. അന്നേരം തന്നെ മൂന്നു ചുറ്റ് ശയന പ്രദക്ഷിണവും ഒരു കടുംപായസവും ഭഗവാന് നേർച്ചയും നേർന്നു. ആ നിമിഷം തിരുമേനിയിൽ നിന്നും പ്രസാദം വാങ്ങിയതിനു ശേഷം അവൾ എന്റെ കൈ കവർന്ന് ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കുവാനും എന്റെ നെറ്റിയിൽ ചന്ദന തുടുകുരു ചാർത്തുവാനുമായി എന്നെ അരികിലേക്ക് പതിയെ നടന്നു വന്നു. ഇതെല്ലാം എന്റെ വെറുമൊരു മോഹം മാത്രമായിരുന്നില്ലല്ലോ. ഒരുപാട് കാലമായി ഹൃദയത്തിൽ ഞാൻ കൊണ്ടു നടന്നൊരു സ്വപ്നം കൂടിയായിരുന്നുവല്ലോ. അന്നേരം തരളിതമായ എന്റെ മനസ്സ് അറിയാതെ മൂളി. മോഹം

0: അന്നേരം ചന്ദനം തൊടുവിക്കുവാനായി വന്ന അവൾക്കരികിലേക്ക് ഞാൻ തല കുമ്പിട്ടുകൊണ്ട് പതിയെ നീങ്ങി നിന്നു. സന്തോഷത്താൽ എന്റെ കൺപോളക്കുള്ളിൽ കണ്ണുനീർ തളം കെട്ടി നിന്നിരുന്നതിനാൽ എന്റെ കാഴ്ച ആകെ മങ്ങിയിരുന്നു. അവളുടെ ആ മുഖത്തെ ഭാവം അന്നേരം എനിക്ക് പെട്ടെന്ന് വായിച്ചെടുക്കുവാൻ സാധിച്ചില്ല. ഒരു നിമിഷം വീണ്ടും ഞാൻ അവളുടെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി, കണ്ണു തുടച്ച് തെളിമയോടെ വീണ്ടും നോക്കി. "നീ എന്താ ഇവിടെ?" തലകറങ്ങുന്ന പോലെ ശരീരത്തിന് ആകെ ഒരു തളർച്ച. പ്രണയാർദ്ധനായി നിൽക്കുന്ന എന്റെ മുഖത്തേക്ക് തെല്ല് ദേക്ഷ്യത്തോടെ എന്തോ പിറുപിറുത്തുകൊണ്ട് അവൾ തറപ്പിച്ചൊന്ന് നോക്കി. അവൾക്കൊന്നും വ്യക്തമായില്ല, എന്നാലും എന്തൊക്കെയോ മനസ്സിലായി. അതൊരു പവിത്രമായ ക്ഷേത്രാങ്കണമായതിനാലും ചുറ്റമ്പലത്തിനകത്തായതുകൊണ്ടും മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതുകൊണ്ടും അവൾ കൂടുതലൊന്നും പറഞ്ഞില്ല. ഒരു നിമിഷം പകച്ചുപോയ ഞാൻ സ്ഥലകാലബോധം വീണ്ടെടുത്തു. ഒന്ന് ഞെട്ടി, "ദൈവമേ, ഇത് എന്റെ ഭാര്യയല്ലേ?" "അതെ." "ഇവളിതിപ്പോ എവിടെ നിന്ന് വന്നു?" "കൂടെ എന്റെ മക്കളും." "വീട്ടിലേക്ക് വാ, ബാക്കി വീട്ടിൽ ചെന്നിട്ടാവാം" എന്ന ഭാവത്തിൽ അവൾ ദേഷ്യത്തോടെ മുന്നേ നടന്നു. ചുറ്റമ്പലം പ്രദക്ഷിണം വഹിക്കാനൊരുങ്ങി നെറ്റിയിൽ അവൾ ചന്ദനക്കുരു തൊടുന്നതും കാത്ത് പ്രതീക്ഷയോടെ ആർദ്രമായ തരളിത മനസ്സുമായി നിന്ന ഞാൻ അബദ്ധം പിണഞ്ഞ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ എന്റെ പ്രിയതമയുടെ എന്റെ ഭാര്യയുടെ പിന്നാലെ നടന്നു. ഇതിനിടയിൽ ഞാൻ പതിയെ ശ്രീകോവിൽ നടയിലേക്ക് തിരിഞ്ഞു നോക്കി. എന്റെ ഭഗവാൻ ആ കള്ളകൃഷ്ണൻ തിരുനടയ്ക്കകത്തു നിന്നും പുഞ്ചിരി തൂകിക്കൊണ്ട് കണ്ണുറുക്കി കാണിച്ചു. പിന്നെ എന്നോടായി പറഞ്ഞു, "ഇല്ല, ഇന്നവൾ വന്നിട്ടില്ല." ഞാൻ ചുറ്റും നോക്കി, ഇല്ല, അവിടെ ആരുമില്ല. "എന്നാലും എന്റെ കൃഷ്ണ, നീ നല്ല പണിയാ എനിക്ക് തന്നത്. നിന്റെ കൂട്ടുപിടിച്ചല്ലേ ഞാൻ എല്ലാത്തിലും ഇറങ്ങിപ്പുറപ്പെട്ടത്. എന്നിട്ട് അവസാനം നീ എന്നെ തനിച്ചാക്കി മുങ്ങി അല്ലേ? എന്റെ മോഹം, എന്റെ സ്വപ്നം." ചിലപ്പോൾ എല്ലാം എന്റെ ഓരോ തോന്നലുകൾ മാത്രമാകാം. കൗമാരത്തിൽ മനസ്സിലേക്ക് കയറിക്കൂടിയ ചില സ്വപ്നങ്ങളുടെ സഞ്ചാര പദത്തിലൂടെയുള്ള യാത്രയിൽ മഴവിൽ നിറമുള്ള ചില ഓർമ്മകൾ മനസ്സിൽ പതിഞ്ഞതാവാം. എന്തുതന്നെയായാലും സ്വപ്ന ചിറകിലേറി മഴമേഘങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴുള്ള ചില സുന്ദരമായ നിമിഷങ്ങൾ, നിറമാർന്ന ആ ഓർമ്മകൾ അങ്ങനെ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. ഒന്നു മാത്രം, സ്വപ്ന ചിറകിലേറി നമ്മൾ ഒരുമിച്ചുള്ള ഈ യാത്രകൾക്ക് എന്തൊരു ഭംഗിയാണ്! പിന്നീട് ഓർമ്മിക്കുവാൻ പാകത്തിന് എന്തോരം ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഓരോ യാത്രയും അവസാനിക്കാറ്. എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ നീയും നിന്നെ ഓർക്കുമ്പോൾ ഞാനും സന്തോഷമായിരിക്കണം, ആത്മഗതം പോലെ ഞാൻ പറഞ്ഞു. സങ്കടം വരുമ്പോൾ, ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, എത്ര ദൂരത്ത് നിന്നാണെങ്കിലും എന്തു പറ്റി എന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ കൂടെ ഞാനുണ്ട് എന്ന് ധൈര്യമായി പറയാൻ ഒരു വിളിക്കപ്പുറം ഒരാൾ ഉണ്ടാകുക എന്നത് എത്ര മനോഹരമാണ്, അല്ലേ? എപ്പോൾ വേണമെങ്കിലും കാണുവാനുള്ള ദൂരമല്ലേ ഉള്ളൂ. സുന്ദരമായ ഒരു ഉറക്കത്തിൽ പുഞ്ചിരി തൂകുന്ന ഒരു സ്വപ്നത്തിൽ ഒരു വിളിക്കപ്പുറം, അതെ, ഒരു വിളിക്കപ്പുറം എന്നെ കേൾക്കുവാൻ നീ ഉണ്ടെന്ന ആ വിശ്വാസം, അത് മാത്രം മതി. നിറമുള്ള ഓർമ്മകൾ തിരതല്ലുന്ന ഈ സ്വപ്നത്തെ താലോലിച്ച് ആത്മവിശ്വാസത്തോടെ എനിക്ക് ഇനിയുള്ള കാലം മുന്നോട്ടു പോകാൻ. ഓർമ്മകളുടെ തിരയിളക്കത്തിൽ ഞാൻ ശ്രീകോവിൽ നടയിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കി. ഭഗവാൻ എന്റെ കള്ളകൃഷ്ണൻ എന്നെ കൈവീശി കാണിച്ചുകൊണ്ട് ഒന്നു ചുറ്റി രണ്ടു ചുറ്റി വലം വെച്ച് മഞ്ഞപ്പട്ടാമ്പരം കയ്യിൽ ചുറ്റി കനകാംബര മാലയും ചൂടി കയ്യിൽ ഓടക്കുഴലുമായി പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീകോവിൽ തിരുനടയിലേക്ക് ആ സ്വർണപ്രഭയിൽ കയറിപ്പോയി. പതിയെ ഞാൻ തിരിഞ്ഞു നടന്നു. ഞാൻ വീട്ടിലോട്ട് പോവാണ്, അവിടെ കയറ്റിയില്ലെങ്കിൽ വീണ്ടും തിരികെ ഇങ്ങോട്ട് തന്നെ വരും. ഭഗവാനേ, എന്റെ കൃഷ്ണ, എന്നെ കാത്തോളണേ.
1: നിങ്ങളിപ്പോൾ കേട്ടത് ഷിജു തേവരുപറമ്പിൽ എഴുതി അവതരിപ്പിച്ച കഥ ഒരു വിളിക്കപ്പുറം. സാഹിത്യവേളയിൽ അടുത്തത് ഷിജു തേവരുപറമ്പിൽ എഴുതി ചൊല്ലുന്ന കവിത മാനത്തെ മാരിവിൽ കുമ്പ്.

പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് ഷിജു തേവരുപറമ്പിൽ എഴുതി ചൊല്ലിയ കവിത മാനത്തെ മാരുവിൽ കുമ്പിൽ. മൊഴിയഴക്. ഇന്ന് മൊഴിയഴകിൽ ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിനങ്ങൾ. മയ്യഴിയുടെ ഇതിഹാസം രചിച്ച് മലയാള സാഹിത്യത്തിൽ കാലുറപ്പിച്ച ആധുനിക പ്രവണതകളുടെ പ്രമുഖ വക്താവായി അറിയുന്ന എഴുത്തുകാരനാണ്. 1942 സെപ്റ്റംബർ 10 മാഹിയിൽ ജനിച്ച എം മുകുന്ദൻ. ഡൽഹിയിലെ ഫ്രഞ്ച് എംബസിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം ഗ്രാമ സംശുദ്ധിയും മാനവ മൂല്യങ്ങളും വൻ നഗരങ്ങളിൽ ഒലിച്ചിറങ്ങി രാക്ഷസീയ ഭാവം കൈക്കൊള്ളുന്ന ദശാപരിണാമങ്ങൾ ഡൽഹി എന്ന കൃതിയിൽ ചിത്രീകരിക്കുന്നു. EMS നമ്പൂതിരിപ്പാടിനെ കേന്ദ്രീകരിച്ചെഴുതിയ നോവലാണ് കേശവന്റെ വിലാപങ്ങൾ. പതിവ് നോവൽ സങ്കല്പങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ഒരു നാടകാവതരണത്തിന്റെ പശ്ചാത്തലത്തിൽ രചിച്ച കൃതിയാണ് ഒരു ദളിത് യുവതിയുടെ കഥന കഥ. സൈബർ സംസ്കാരത്തിൽ വിരചിതമായ നോവലാണ് നൃത്തം. ഇവ കൂടാതെ ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു, ആവിലായിലെ സൂര്യോദയം, സീത, കൂട്ടം തെറ്റിമേയുന്നവർ, നഗ്നനായ തമ്പുരാൻ, ആദിത്യനും രാധയും മറ്റു ചിലരും, ദൈവത്തിന്റെ വികൃതികൾ, പ്രവാസം, കുട നന്നാക്കുന്ന ചൊയ്യി തുടങ്ങിയ നോവലുകളും ധാരാളം ചെറുകഥകളും രചിച്ചിട്ടുള്ള എം മുകുന്ദന്റെ പുതിയ നോവലാണ് ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിനങ്ങൾ. മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളെയും വൈകാരികമായ തിരിച്ചറിവുകളെയും വളരെ ആഴത്തിൽ ആവിഷ്കരിക്കുന്ന മികച്ചൊരു കൃതിയാണ് ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിനങ്ങൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ 100 ദിവസങ്ങളുടെ ഒരു

കൃത്യമായ സമയപരിധിക്കുള്ളിൽ വികസിക്കുന്ന ആഖ്യാന രീതിയാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന ആകർഷണം. പരമ്പരാഗതമായ പ്രണയസങ്കല്പങ്ങളിൽ നിന്നു മാറി ഭ്രാന്തിന്റെ അതിർവരമ്പുകളോളം എത്തുന്ന തീവ്രവും ആവേശഭരിതവുമായ പ്രണയമാണ് നോവലിന്റെ മുഖ്യ പ്രമേയം. പ്രണയത്തിന്റെ ആത്മീയ വശങ്ങളെക്കാൾ മനുഷ്യന്റെ ശാരീരികമായ ആഗ്രഹങ്ങൾ, കാമം, ജൈവികമായ പ്രേരണകൾ എന്നിവയ്ക്ക് നോവലിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നതിനാൽ ഈ കൃതിയെ ഒരു നോൺ വെജ് പ്രണയകഥ എന്നാണ് എഴുത്തുകാരൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആർക്കിടെക്റ്റായ അർജുൻ 12 വയസ്സിൽ സന്യാസിയാകാൻ ആഗ്രഹിച്ച ആളാണ്. എന്നാൽ പിന്നീട് മാംസഭുക്കായ ഒരു കാമുകനായി മാറുന്ന അയാൾ ഏഞ്ചൽ മേരി സ്വിഫ്റ്റ് എന്ന പെൺകുട്ടിയെ സ്വന്തമാക്കാൻ നടത്തുന്ന കഠിനമായ ശ്രമങ്ങളും അതിനിടയിലെ മാനസിക സംഘർഷങ്ങളുമാണ് ഈ കൃതിയിൽ പ്രതിപാദിക്കുന്നത്. തന്റെ പ്രണയം നിരസിക്കുമ്പോൾ 100 ദിവസത്തിനുള്ളിൽ അവളെ വിവാഹം കഴിക്കുമെന്ന വിചിത്രമായ വെല്ലുവിളിയിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത്. ഏഞ്ചൽ മേരി എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്ര കേവലം ഒരാളിലേക്കുള്ള സഞ്ചാരം മാത്രമല്ല, മറിച്ച് സ്വന്തം ഉള്ളിലേക്ക് നടത്തുന്ന ആത്മപരിശോധനയുടെയും വീണ്ടെടുപ്പിന്റെയും തീർത്ഥാടനമാണ്. ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ കഥാപാത്രത്തിന്റെ ചിന്തകളിലും മനോഭാവത്തിലും ഉണ്ടാകുന്ന പരിണാമങ്ങൾ വായനക്കാരനിൽ വൈകാരിക സ്വാധീനം ചെലുത്തുന്നു. ദിനാധിഷ്ഠിതമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനാൽ വായനയിൽ ഉടനീളം ഒരു പ്രത്യേക ജിജ്ഞാസ നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. സ്നേഹം എപ്പോൾ വേണമെങ്കിലും ഭ്രാന്തായും ഭയം നിറഞ്ഞ ഒന്നായും മാറാം എന്ന മനഃശാസ്ത്രപരമായ വശം നോവൽ ചർച്ച ചെയ്യുന്നു. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും പ്രതീക്ഷയുടെ ഒരു കണിക അവശേഷിക്കുന്നുണ്ടെന്നും വലിയ മാറ്റങ്ങൾ നമ്മുടെ ആന്തരിക ചിന്തകളിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കേണ്ടതെന്നുമുള്ള മികച്ചൊരു സന്ദേശമാണ് ഈ കൃതി നൽകുന്നത്. ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിദ്യപ്രകാശ്, നിർവഹണ സഹായം ഡോക്ടർ അനില സി.എസ്.

രാത്രി 10 മണി മുതൽ നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി ഹൃദയരാഗങ്ങൾ. ഈ പരിപാടിയിലേക്ക് ഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന വാട്സപ്പ് നമ്പറിൽ സന്ദേശങ്ങൾ അയയ്ക്കുക. നിങ്ങളുടെ ഇഷ്ട ഗാനത്തിൻ്റെ ആദ്യവരി, ഗാനങ്ങൾ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പേര്, നിങ്ങളുടെ പേര് എന്നിവ ഉൾപ്പെടുത്തി ഈ സന്ദേശം അയയ്ക്കുക.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: അങ്കണം, സ്ത്രീകൾക്കായുള്ള പരിപാടി.
2: പ്രിയപ്പെട്ട അങ്കണം സഹോദരിമാരെ, ഇന്ന് അങ്കണത്തിൽ നമുക്കൊരു വിശിഷ്ട വ്യക്തിയെ പരിചയപ്പെടാം. കുടുംബസ്ഥയും ഉദ്യോഗസ്ഥയും സാഹിത്യകാരിയും ഒപ്പം സേവനം ചെയ്യുകയും ചെയ്യുന്ന ശ്രീമതി സിന്ധു തോമസ് സംസ്ഥാന പുരസ്കാര ജേതാവാണ്. നമസ്കാരം സിന്ധു.
3: നമസ്കാരം.
2: നല്ല ടൈറ്റ് ഷെഡ്യൂളാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. കുടുംബശ്രീയുടെ അടിമാലി ബ്ലോക്കിൽ MEC ആയിട്ട് ജോലി ചെയ്യുന്നു. അതുപോലെ ഉടുമ്പൻചോല താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റിയിൽ PLV ആയിട്ടും സേവനം ചെയ്യുന്നു. കുടുംബസ്ഥയാണ്, അതുപോലെ എഴുത്തുകാരിയുമാണ്. ഇതിനെല്ലാം ഇടയ്ക്ക്, ഈ ജോലി തിരക്കിനെല്ലാം ഇടയ്ക്ക് എങ്ങനെയാണ് എഴുത്ത് കൊണ്ടുപോകുന്നത്?
3: എഴുത്തിനോട് നമുക്കെന്നും ഒരു താല്പര്യമുണ്ട്. അത് കുഞ്ഞുനാളിലേ തൊട്ടേ ഉണ്ട്. എഴുത്തിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഒരു വായനക്കാരിയായിരിക്കുമല്ലോ. അപ്പോൾ കുഞ്ഞുനാളുകളിൽ ആദ്യം സ്കൂൾ വിട്ട് വരുമ്പോഴേ കാണുന്നത്, ഞങ്ങൾ 4 പെൺകുട്ടികളാണ്, ഞങ്ങളുടെ വരവും കാത്ത അമ്മ ഇങ്ങനെ വീടിൻ്റെ അടുക്കളയോട് ചേർന്ന് പുറത്തായിട്ട് ഇറയുണ്ട്. ചാണകം മെഴുകിയ ഇറയത്തിരുന്ന് അമ്മ പത്രം വായിക്കുന്നുണ്ടായിരിക്കും. പത്രം വായിക്കുന്നതിൻ്റെ ഇടയ്ക്കും അമ്മ ഇങ്ങനെ കണ്ണുകളുയർത്തി നോക്കും, കുഞ്ഞുങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രാമത്തിൽ സാൻജോ എന്ന് പറഞ്ഞൊരു ലൈബ്രറി ഉണ്ട്, ജോസ്ഗിരിയിൽ. അപ്പോൾ ഈ ജോസ്ഗിരിയിലെ ലൈബ്രറിയിലെ ലൈബ്രറിയും ജോസിയേട്ടൻ എല്ലാ ആഴ്ചകളിലും പുസ്തകം വീടുകളിൽ കൊണ്ടുതരും. അന്ന് വായനക്കാരെ തേടി പുസ്തകമായിട്ട് ലൈബ്രറിയിൽ
2: വീടുകളിലെത്തുമായിരുന്നു.
3: അപ്പം അമ്മ നല്ലൊരു വായനക്കാരിയായിരുന്നു. അത് മാത്രമല്ല, അച്ചാച്ചനാണെങ്കിലും ഈ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായിരുന്നു. അതായത് അമ്മ വായിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ കുഞ്ഞുനാളിലെ കാഴ്ചകൾ നമ്മുടെ കണ്ണുകളിൽ ഇങ്ങനെ കാണുമല്ലോ. അപ്പം ഇങ്ങനെ കുഞ്ഞുനാളിലെ നമ്മുടെ കണ്ണുകളിൽ കാണുന്ന കാഴ്ച അമ്മയുടെ വായനയാണ്.
2: അമ്മയിൽ നിന്ന് കിട്ടിയതാണോ ഈ വായനാശീലം?
3: അമ്മയിൽ നിന്ന് കിട്ടിയതാണ് വായനാശീലം. അതുപോലെ തന്നെ അച്ചാച്ചൻ അന്നത്തെ കാലത്ത് ഈ കുഞ്ഞു ബാലമാസികൾ എന്ന് പറയുന്ന ബാലരമ, ബാലമംഗളം, അതുപോലെ ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്ന സ്നേഹസേന, അങ്ങനെയൊക്കെയുണ്ട്. വീട്ടിൽ എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിയുമ്പം അച്ചാച്ചൻ അത് കൊണ്ടുതരുമായിരുന്നു,
2: വായിക്കാനുള്ള പുസ്തകങ്ങൾ
3: കൊണ്ടുതരുമായിരുന്നു. പിന്നെ ഈ ലൈബ്രറിയിലെ പുസ്തകം, പിന്നെ ഇടക്കാലം കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ ഈ പത്രം വരുത്താൻ നമുക്ക് സാമ്പത്തികം ഇല്ലാതായി. പക്ഷെ അന്നൊക്കെ പറയുമ്പം ഈ അരി ഉള്ളിയൊക്കെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ ഈ വലിയ ഒരു
2: പത്രത്തിൽ
3: പൊതിഞ്ഞതായിരുന്നോണ്ടിരുന്നത്. അപ്പം ഈ പത്രം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അമ്മ ഇങ്ങനെ കൈകൊണ്ട് നല്ല ഇങ്ങനെ തേച്ച് വൃത്തിയാക്കും. അതാകുമ്പോൾ കുറേ പത്രങ്ങൾ കാണും, പല സാധനങ്ങളും ആകുമ്പോൾ, എന്നിട്ട് വായിക്കാൻ പറയും. അപ്പം അങ്ങനെ വായനയിൽ നിന്നാണ് നമ്മൾ ക്രമേണ
2: എഴുത്തിലേക്ക് മാറിയത്. ആ ഒരു എഴുത്തനുഭവം, നമ്മൾ ഇപ്പോൾ സ്കൂൾ ജീവിതം തുടങ്ങിയ കാലത്തെ എഴുത്തനുഭവം ഉണ്ടായിരുന്നോ, അതോ ഹൈസ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണോ എഴുതാൻ തുടങ്ങിയത്?
3: അല്ല, അതായത് ഞാൻ 1-7 സെന്റ് ജോസഫ് UP സ്കൂള് ജോസ്ഗിരിയിലാണ് പഠിച്ചത്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് ഒരു പീരീഡ് സാഹിത്യ സമാജമുണ്ട്. പിന്നെ സ്കൂളുകളിൽ ഇങ്ങനെ സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്
2: വേണ്ടിയുള്ള പരിപാടികളുണ്ടായിരുന്നു.
3: അപ്പം അതിലെല്ലാം നമ്മൾ പങ്കെടുക്കുമായിരുന്നു. അപ്പം അന്നൊക്കെ കുഞ്ഞുകുഞ്ഞായിട്ട് എഴുതുമായിരുന്നു. പിന്നെ ഞാൻ സ്കൂൾ തലത്തിൽ പഠിക്കുമ്പം ഈ ക്വിസ് മത്സരത്തിന് ഉപന്യാസ രചനയ്ക്കൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കാലക്രമത്തിൽ നമ്മുടെ എഴുത്തിനേക്ക്
2: സഹായിച്ചു. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് കുടുംബശ്രീയുടെ കഥാരചനയിൽ 2 സംസ്ഥാന പുരസ്കാര ജേതാവായിരുന്നു എന്ന്. അതെങ്ങനെയാണ്, എന്തിനെ ആസ്പദമാക്കിയുള്ള കഥയായിരുന്നു?
3: ഈ ഒരു അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയണം, കുടുംബശ്രീയോടുള്ള ഒരു നന്ദിയും കടപ്പാടും ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് വളരെ മോശമാകും. കുടുംബശ്രീ 1997 സ്ഥാപിതമാകുന്നത്. അന്ന് അമ്മയ്ക്ക് പകരമായിട്ട് പലപ്പോഴും ഇയാൾക്കൂട്ട യോഗങ്ങളിലൊക്കെ ഞാൻ ഉപയോഗിക്കേണ്ടത്. അന്ന് ഞാൻ തീരെ ചെറിയൊരു കുട്ടിയായിരുന്നു. പക്ഷേ അച്ചാച്ചനും അമ്മച്ചിക്കും പെമ്പിള്ളേരായതുകൊണ്ട് മാറി നിൽക്കരുത്, എല്ലാത്തിനും വരണം എന്നുള്ള അതുകൊണ്ട് അമ്മയ്ക്ക് പോകാൻ പറ്റാത്തപ്പം എന്നെയും വിടുമായിരുന്നു. അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞു 2004. അവിടെ ചെന്നപ്പം ഞാൻ ഒരു കുടുംബശ്രീയിലെ അംഗമായി. പിന്നെ കാലക്രമത്തിൽ അവിടുന്ന് താമസം മാറ്റിയപ്പം സ്വന്തമായിട്ടൊരു കുടുംബശ്രീ രൂപീകരിച്ച് അതിൻ്റെ പ്രസിഡൻ്റായി. പിന്നെ ഞാൻ 2022 കുടുംബശ്രീ ഇങ്ങനെ സംസ്ഥാന തലത്തിൽ ഇങ്ങനെ കഥാരചന മത്സരത്തിന് അപേക്ഷ ക്ഷണിക്കുന്നത്. അപ്പോൾ അത് അയൽക്കൂട്ട അംഗമായിരിക്കണം. ആ സമയത്ത് ഞാനൊരു 4 അപകടത്തെ തുടർന്ന് കിടപ്പായിരുന്നു. ആ സമയത്ത് വായിച്ചു കൂട്ടിയതും കുറിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം 4 നമ്മൾ കട്ടിലെ തന്നെ കിടപ്പാണ്. കാരണം പരസഹായം കൂടാതെ നമുക്ക്
2: വേറൊന്നും ചെയ്യാനില്ല.
3: അപ്പോൾ ആ സമയത്ത് ഈ വേദനകൾ എല്ലാം മറക്കാൻ എന്നെ സഹായിച്ചത് പുസ്തകങ്ങളാണ്. പിന്നെ ഞാൻ കുഞ്ഞുകുഞ്ഞായിട്ട് എഴുതുകയും ചെയ്യുമായിരുന്നു. അന്നേരമാണ് ഈ കുടുംബശ്രീയുടെ ഇങ്ങനെ കഥാമത്സരത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ആ കഥാമത്സരത്തിലേക്ക് കഥ അയക്കുന്നത്. പക്ഷേ ആ വർഷം കുടുംബശ്രീ കിലയിൽ വെച്ച് പ്രശസ്തരായ സാഹിത്യകാരന്മാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്കൊരു 3 ദിവസത്തെ സാഹിത്യ ക്യാമ്പ് സംഘടിപ്പിച്ചു.

0: എന്നെ സംബന്ധിച്ച് നടക്കാൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. കാലയിൽ സ്റ്റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് നടക്കാൻ പാടാ. പക്ഷേ എൻ്റെ കൂട്ടുകാർ തൊടുപുഴയുള്ള പ്രിൻസി വരണം, ഇതൊരു അവസരമാണെന്നും പറഞ്ഞ് അവളാണ് എന്നെ താങ്ങി പിടിച്ച്,
1: കൂട്ടുകാരുടെ നിർബന്ധം മൂലം കൊണ്ടുപോയി.
0: നിർബന്ധം ഒറ്റ ഒരെണ്ണം കൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നടക്കാൻ പറ്റില്ല, ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞ് എന്നെ താങ്ങി പിടിച്ച് കൊണ്ടുപോയി. എൻ്റെ ലഗേജെല്ലാം കൊണ്ടുപോയി എന്നെ അവിടെ ഇരുത്തി 3 ദിവസത്തെ ക്യാമ്പ് കുടിച്ചു. പക്ഷേ അതൊരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. കാരണം ഒരു സാധാരണ ഒരു വീട്ടമ്മയായിട്ട് ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് സാഹിത്യം
1: തീർച്ചയായും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പലരെയും കാണുമ്പോൾ
0: കാണാൻ പറ്റി.
1: അവരുടെ സാഹിത്യത്തെ കുറിച്ച് അറിയാനും നമ്മുടെ സാഹിത്യത്തിൽ അത് കൂടുതൽ ഉപയോഗിക്കാനും സാധിക്കും. അവരുടെ അനുഭവങ്ങളും ഇങ്ങനെയുള്ള യോഗങ്ങളിൽ പങ്കെടുക്കുന്ന അനുഭവങ്ങളും എല്ലാം നമ്മുടെ എഴുത്തിനെ വളരെയധികം സഹായിക്കാറുണ്ട് അല്ലേ?
0: അത് ക്യാമ്പ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇടുക്കിക്കാരിയായ പ്രശസ്ത എഴുത്തുകാരി മമ്പാട് MES കോളേജിലെ ലെക്ചറും കൂടെ ആയ ഡോക്ടർ മൈന ഉബൈമാനായിരുന്നു. അതുപോലെ തന്നെ ആശ മഞ്ചിരി അതുപോലുള്ളവർ മൊത്തം എല്ലാവരിൽ നിന്നും ഒരു സപ്പോർട്ടായിരുന്നു നമുക്ക് കിട്ടിയത്. കുടുംബശ്രീ ഒരിക്കലും ഒരു നമ്മുടെ ഒരു ആഗ്രഹങ്ങൾക്ക് അവർ പരിധി വെക്കുന്നില്ല. കുടുംബശ്രീ അംഗമായിരിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നു.
1: ആ ഒരു മാനദണ്ഡം ഉള്ളത് കുടുംബശ്രീ അംഗമായിരിക്കണം
0: അന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ക്യാമ്പാണ് എൻ്റെ ജീവിതത്തെ മൊത്തം മാറ്റി മറിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും കടപ്പാട്
1: കുടുംബശ്രീയോടുണ്ട്.
0: കുടുംബശ്രീയോടും സർഗം ക്യാമ്പിനോടും, സർഗം ക്യാമ്പുകളിൽ ഒത്തിരി സാഹിത്യകാരന്മാരെയും സാഹിത്യകാരികളെയും പരിചയപ്പെടാൻ പറ്റി. അപ്പം ആ വർഷം എനിക്കൊന്നും കിട്ടിയില്ല. പിറ്റത്തെ വർഷം ഞാൻ വീണ്ടും കഥ അയച്ചു. ആ വർഷം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും എഴുതി തുടങ്ങിയതായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. പക്ഷേ പിറ്റത്തെ വർഷം ആയപ്പോഴത്തേനും എൻ്റെ കഥ സംസ്ഥാന തലത്തിൽ 900 കഥകളിൽ നിന്ന് എനിക്ക് ഒന്നാം സമ്മാനം കിട്ടി. അത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷ് സാറിൽ നിന്ന് ഏറ്റുവാങ്ങാൻ പറ്റി. അതുപോലെ തന്നെ 2025 വീണ്ടും ക്ഷണിച്ചു, അവിടെ സർഗം ക്യാമ്പിനും 2025 രണ്ടാം സമ്മാനം കിട്ടി. അതിൻ്റെ സമ്മാനം 9 സെപ്റ്റംബർ തിരുവനന്തപുരത്ത് വെച്ചാണ്. അതും ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് തരുന്നത്.
1: അപ്പോൾ ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ സാധാരണ ഒരു വീട്ടമ്മയായിരുന്ന ആള് ഇങ്ങനെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ്. അതുപോലെ നമ്മുടെ കുടുംബജീവിതം ഇതിനിടയ്ക്ക് അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെ നേരിട്ടിട്ടുണ്ടോ? ഇത്തരം ക്യാമ്പുകൾക്ക് അല്ലെങ്കിൽ പരിപാടികൾക്ക് പോകുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ജീവിതമുണ്ട്, നമ്മുടെ ജോലിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ബാധിക്കാറില്ലേ?
0: ഒരിക്കലുമില്ല. അത് കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട്.
1: പിന്തുണയുണ്ട്.
0: കാരണം ഭർത്താവും 2 മക്കളുമാണ്, 2 ആമക്കളുമാണ്. അവരുടെ പൂർണ്ണ പിന്തുണയുണ്ട്. അതുകൊണ്ടാണ് എനിക്കിതിനെല്ലാം ഇപ്പോൾ നമുക്ക് ക്യാമ്പിനാണേലും സർഗം ക്യാമ്പ് തന്നെ 3 വർഷങ്ങളായിട്ട് തൃശ്ശൂർ കിലയിലായിരുന്നു. അത് 3 ദിവസം അത് അവിടെ താമസിച്ച് തന്നെ ചെയ്യണമായിരുന്നു. അതുപോലെ തന്നെ ഈ അവാർഡ് വാങ്ങിക്കാൻ വരിക, അങ്ങനെ ഒത്തിരി എഴുത്ത് സംബന്ധമായ യാത്രകളൊക്കെ വരും.
1: തനിച്ചാണോ യാത്ര ചെയ്യാറല്ലോ, കുടുംബം ഒന്നിച്ചാണോ?
0: അല്ല, കുടുംബം പോരാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വരും, അല്ലാത്ത സാഹചര്യങ്ങൾ അവർ വരാറില്ല. തനിച്ചു പോകും. പക്ഷെ എന്തായാലും കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. ഞാൻ എത്രമാത്രം ഇങ്ങനെ എഴുത്തിലേക്കൊക്കെ വരികയും എത്രമാത്രം ഉയരുകയും ചെയ്യുന്നത് അവർക്കതൊരു സന്തോഷം.
1: അവർക്കൊരു സന്തോഷം മാത്രമല്ല, അവർക്കതൊരു അഭിമാനവും.
0: അവർക്കൊരു അഭിമാനവും കൂടെയാണ്. കുടുംബത്തിന്റെ പിന്തുണ ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.
1: തീർച്ചയായിട്ടും ഒരു സ്ത്രീക്ക് സാധിക്കാത്ത ഒരു കാര്യമാണ്. പിന്നെ ഇപ്രാവശ്യത്തെ CBSE 7ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിൽ താങ്കൾ എഴുതിയ ഒരു കഥ ഉണ്ടെന്ന് പറഞ്ഞു, അതെന്താണ്, എന്തിനെ കുറിച്ചുള്ള കഥയാണ്?
0: ഈ പ്രാവശ്യത്തെ 7ാം ക്ലാസ്സിൽ CBSE സിലബസിൽ ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം എന്ന പേരിലൊരു കഥ വന്നിട്ടുണ്ട്. ഓൾറെഡി അതിപ്പം സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അതെന്നാന്ന് പറഞ്ഞാൽ ഈ KL44 എന്ന് പറയുന്ന ഒരു സാഹിത്യ കൂട്ടായ്മ സംസ്ഥാന തലത്തിൽ നടത്തിയ ഒരു മത്സരം ഉണ്ടായിരുന്നു, സ്കൂൾ ഓർമ്മകൾ എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ എനിക്ക് സമ്മാനം ഉണ്ടായിരുന്നു. ഞാനതിൽ എനിക്ക് 3ാം സമ്മാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ ജഡ്ജിങ് കമ്മിറ്റിക്ക് പ്രത്യേകിച്ച് ജോസ് കോനാട്ട് സാറ് അതിൻ്റെ അത് ഉണ്ടായിരുന്നു. അപ്പം ജോസ് കോനാട്ട് സാറിന് ഈ കഥ ഇഷ്ടമാവുകയും സാറ് ഈ സ്കൂൾ CBSEയുടെ ഏഷ്യ ബുക്സിന്റെ സ്കൂൾ പാഠ്യപദ്ധതി തയ്യാറാക്കുന്ന
1: ഒരാൾ കരിക്കുലം
0: കമ്മിറ്റിയുടെ ആളാണ് സാറ്. അപ്പം സാറാണ് ഈ കഥ CBSE 7ാം ക്ലാസ്സിലേക്ക് എടുത്തത്. കഥ പാഠ്യ വിഷയമായിട്ട് വന്നതിൽ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ശ്രീ ജോസ് കോനാട്ട് സാറിനാണ്.
1: ആണല്ലേ. ഈ ജോലി തിരക്കുകൾക്കിടയിലും വീട്ടമ്മയാണെന്ന് പറഞ്ഞു, വീട്ടിലെ ജോലികളുണ്ട്, മക്കളുടെ കാര്യം നോക്കണം, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം, അതുകൂടാതെ ജോലി ചെയ്യുന്നുണ്ട്, MES ആയിട്ട് ജോലി ചെയ്യുന്നു, കൂടാതെ ലീഗൽ സർവീസ് സൊസൈറ്റിയിൽ ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല താലൂക്കിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇതിനെല്ലാം ഭയങ്കര തിരക്ക് പിടിച്ച ഒരു ജീവിതമാണ്. ഈ ജീവിതത്തിനിടയ്ക്ക് എപ്പോഴാണ് എഴുതാൻ സമയം കണ്ടെത്തുക?
0: എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു സ്ത്രീയെ സംബന്ധിച്ച് എഴുതാനായിട്ട് ഒരു പ്രത്യേക സമയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
1: മിക്കവാറും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പലരും എഴുതുന്നത് അവരുടെ ജോലികൾക്കിടയിൽ ഓരോ 1-2 സെൻറ്റൻസുകൾ മനസ്സിൽ തോന്നുന്നത് ഒരു തുണ്ട് പേപ്പറിൽ കുറിച്ച് വയ്ക്കുകയാണ്, ലാസ്റ്റ് ഇതെല്ലാം കൂടി ക്രോഡീകരിക്കുകയാണ്. അങ്ങനെയാണോ താങ്കളും ചെയ്യാറ്?
0: അതെ. അതായത് എൻ്റെ അടുക്കളയിൽ ഷെൽഫിൽ ഞാനൊരു നോട്ട് ബുക്കും പേനയും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഊണുമേശയ്ക്കരിയിലും വെച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പം അരി കഴുകുമ്പോഴോ പച്ചക്കറി അരിയുമ്പോഴോ അല്ലെങ്കിൽ മീൻ വെട്ടുമ്പോഴോ അല്ലെങ്കിൽ തുണി അലക്കുമ്പോഴോ എപ്പോഴേലൊക്കെ ആയിരിക്കാം നമ്മുടെ മനസ്സ്.

0: ഒരു കഥ വരുന്നത്, ഒരു കഥയെക്കുറിച്ചുള്ള ഒരു വിഷയം വരുന്നത്. അപ്പം അന്നേരം തോന്നുമ്പം നമ്മൾ ഓടി അന്നേരം തന്നെ, ഇപ്പോൾ പെട്ടെന്നത് മറന്നു പോകുമല്ലോ, കാരണം അരി കഴുകുന്ന സമയത്ത് അരി കഴുകിയിടണം, അന്നേരം അടുത്ത പച്ചക്കറി പോകും. അപ്പം ഈ തോന്നുന്ന കാര്യം മറന്നു പോയാലോ എന്ന് ഓർത്തുകൊണ്ട് ആ സെക്കൻഡിൽ തന്നെ നമ്മളത് എഴുതിയിടും,
1: കുറിച്ച് വെക്കും.
0: കുറിച്ച് വെക്കും. അങ്ങനെ കുറിച്ച് വെച്ച് കുറിച്ച് വെക്കുന്ന കാര്യങ്ങളാണ് ഒടുവിൽ അത് പിന്നെ ഒരുമിച്ച് ചേർത്ത് അതൊരു കഥയാക്കി മാറ്റുന്നത്.
1: നമ്മളിങ്ങനെ കുറിച്ച് വെക്കുമ്പോൾ പല സമയത്തായിട്ടാണല്ലോ നമ്മൾ
0: ആ
1: കുറിച്ച് വെക്കുന്നത്. ഒരു ആശയം നമ്മുടെ മനസ്സിലേക്ക് വന്ന ഒറ്റയടിക്ക് അത് നമ്മൾ പൂർത്തിയാക്കാറില്ല. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി എങ്ങനെയാണ് കിട്ടുക?
0: കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു കഥ ഏതെങ്കിലും ഒരു വിഷയമാണെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം തൊട്ട് അവസാനം വരെ ഏകദേശം ഒരു രൂപം ഞാൻ സമയങ്ങളെടുത്ത് ഞാൻ ഉണ്ടാക്കും. ഇപ്പോൾ ഒരു കഥയെക്കുറിച്ചാണെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം, ഒരു പ്രത്യേക ഒരു വിഷയം ഞാൻ കണ്ടെത്തി അതിൻ്റെ തുടക്കം നടുവ് എൻഡിങ് എങ്ങനെയായിരിക്കും എന്ന് ഏകദേശം ഒരു ധാരണ വരും. അങ്ങനെ വരുമ്പം തുടക്കം എങ്ങനെയായിരിക്കും എന്ന് പെട്ടെന്ന് കിട്ടുമ്പം ആണ് ഇങ്ങനെ എഴുതി പോകുന്നത്. അപ്പം ആ തുടക്കം കിട്ടിയല്ലോ, അതിൻ്റെ ബാക്കി പിന്നെ ആലോചിച്ചുകൊണ്ട് നടക്കും. അപ്പം അത്
1: ബാക്കി
0: ജോലി ചെയ്യുമ്പോൾ
1: ജോലികൾക്കിടയിൽ ഇത് ചിന്തിച്ചുകൊണ്ടാണ് നടക്കുക.
0: ചിന്തിച്ചുകൊണ്ട് ആയിരിക്കും, ചിലപ്പം പച്ചക്കറി അരിയുമ്പോഴായിരിക്കും, ചിലപ്പോൾ തുണി അരക്കുമ്പോഴായിരിക്കും, ആ കഥയുടെ ബാക്കി എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോഴായിരിക്കും ചിലപ്പം നമ്മൾ ആദ്യം എഴുതി ചിലപ്പോൾ നമുക്ക് വീണ്ടും തിരുത്തേണ്ടി വരും. അപ്പോൾ ഓർക്കും ആദ്യം എഴുതിയത് അത് ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ തുടക്കം ആകാമായിരുന്നല്ലോ. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു സ്ത്രീകളെല്ലാം അങ്ങനെയാണെന്ന് തോന്നുന്നു.
1: പലപ്പോഴും മാറ്റി മാറ്റി എഴുതാറുണ്ട്.
0: പലതവണ എഴുതിയും വെട്ടിയും മാറ്റി എഴുതിയും ഒക്കെയാണ്. അതായത് എനിക്ക് തോന്നുന്ന ഒരാഴ്ച രണ്ടാഴ്ച ഒന്നും പോരാ, ചിലപ്പോൾ മാസങ്ങളെടുക്കും. അങ്ങനെയാണ് ഞാനൊരു
1: കഥ പൂർത്തിയാക്കുക.
0: കഥ പൂർത്തിയാക്കുക.
1: കഥകൾ ഏതെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ?
0: ആ ഉണ്ട്. എൻ്റെ ആദ്യ കഥാസമാഹാരം ഉറാറ May 2 ബഹുമാനപ്പെട്ട ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്ത്
1: 2020
0: ഈ മെയ്യിൽ 2026 May 2 അതിന്റെ ആദ്യ കോപ്പി സ്വീകരിച്ചത് കമ്പളികണ്ഠത്തെ കൽഫരണികൾ എന്ന
1: നോവൽ എഴുതിയ
0: ബാബു എബ്രഹാം സാറിനാണ് ആദ്യ പ്രതി കൊടുത്ത് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ആണ് പ്രകാശനം ചെയ്തത്.
1: കഥകൾ മാത്രമേ എഴുതാറുള്ളൂ അതോ കവിതാ രചനയിൽ കൈവച്ചിട്ടുണ്ടോ?
0: ഇല്ല, കവിതാ രചനയിലേക്ക് ഇതുവരെ കൈവെക്കാത്തൊരു മേഖലയാണ്. ലേഖനം എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഓർമ്മക്കുറിപ്പുകൾ എഴുതാറുണ്ട്, കഥ എഴുതാറുണ്ട്, ഉപന്യാസം അങ്ങനെ എഴുതാറുണ്ട്. പക്ഷെ ഇതുവരെ കൈവെക്കാത്തൊരു മേഖല
1: കവിതയാണ്.
0: കവിതയാണ്.
1: ഇപ്പോൾ ഇത്തരത്തിൽ കഥകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ പരിസരത്തിലുള്ള ആളുകളാണോ ഈ കഥകളിലെ കഥാപാത്രങ്ങളായിട്ട് വരിക, അതോ നമ്മുടെ സാങ്കല്പികമായിട്ടുള്ള കഥാപാത്രങ്ങളാണോ, കഥാ തന്തുക്കൾ എന്താണ്?
0: ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലീഗൽ സർവീസിൻ്റെ PLV ആയിട്ട് 8 വർഷത്തോളമായിട്ട് 2018 തൊട്ടേ സേവനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീയിൽ MEC ആയിട്ട് 2020 തൊട്ടും ജോലി ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിയുമ്പം അതിജീവന മാർഗങ്ങളായിട്ട് നമ്മൾ കൂലിപ്പണി ചെയ്തിട്ടുണ്ട്. അതൊന്നും എനിക്ക് പറയാൻ ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ കടന്നു വന്ന വഴികളെന്ന് പറയുമ്പോൾ അതെ അതെ, അതായത് കൂലിപ്പണി ചെയ്തിട്ടുണ്ട്, തുള്ളർപ്പ് ചെയ്തിട്ടുണ്ട്, തുള്ളർപ്പ് മേറ്റായിരുന്നു, അതെ, ഹരിതകർമ്മസേന അംഗമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 2018 പ്രളയത്തിൻ്റെ സമയത്ത് ഇടുക്കി കളക്ട്രേറ്റിലെ എൻ്റെ അണ്ടറിലുള്ള ഗിറാണി ഹോസ്റ്റലിൻ്റെ വാർഡനായിരുന്നു 3 മാസം. അപ്പം ഞാൻ വിവിധ തൊഴിൽ മേഖലകളിൽ കൂടി ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പം അവിടെ എല്ലാം കണ്ടുമുട്ടിയ കുറേ മനുഷ്യരുണ്ട്,
1: ഒരുപാട് ആളുകളുടെ
0: ഒരുപാട് മനുഷ്യരുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ട്. ഇപ്പോഴും ലീഗൽ സർവീസിൻ്റെ ഒരു PLV എന്ന് പറയുമ്പോൾ അതൊരു സേവനമാണ്, അതിൻ്റെ അകത്തൊരു പ്രതിഫലമില്ല. നമുക്ക് ചില ജോലികൾക്ക് മാത്രമേ ഉള്ളൂ, പക്ഷെ അതൊരു സേവനമാണ്. അപ്പം അവിടെ നമ്മൾ കേൾക്കുന്ന ഒത്തിരിയേറെ നിസ്സഹായരായ മനുഷ്യർ,
1: കൂടുതൽ ആളുകളുടെ പ്രശ്നങ്ങൾ
0: കേൾക്കുന്നുണ്ട്. അതിലും ഉപരിയായിട്ട് നമ്മൾ കുടുംബശ്രീ നിൽക്കുമ്പം നമ്മളെപ്പോഴും ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം നമ്മൾക്ക് നമ്മൾ കേൾക്കുന്ന കണ്ടുമുട്ടുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ട്, നിസ്സഹായരായ മനുഷ്യരുണ്ട്. പിന്നെ ഞാൻ എഴുതുന്ന ചില കഥകൾ ചിലപ്പോൾ ഞാനുണ്ടാകും,
1: എവിടെയൊക്കെ
0: ഒരു ചിലപ്പം ചില കഥകളിൽ ചിലപ്പോൾ ഒരു കഥാപാത്രം ഞാനായിരിക്കും, ഇനി ഞാൻ കണ്ടുമുട്ടിയ മനുഷ്യരുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇടുക്കിയിലെ ഭൂപ്രകൃതി, മനുഷ്യർ, നമ്മുടെ ഇടുക്കിക്കാരെ നേരിടുന്ന കുറേ,
1: ഒരിക്കലും ഒഴിവാക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ് ഇടുക്കിയുടെ
0: ഭൂപ്രകൃതിയുണ്ട്. അപ്പം ഭൂപ്രകൃതിയുണ്ട്, പിന്നെ നമ്മൾ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, ഭൂപ്രശ്നങ്ങളുണ്ട്. അപ്പം അതെല്ലാമാണ് നമ്മുടെ കഥകളിലേക്ക് വരുന്നത്, അതാണ് കഥാതന്തുവായിട്ട് മാറുന്നത്. മനുഷ്യൻ്റെ കഥകൾ ആണ് പറയാറുള്ളത്, കണ്ടുമുട്ടിയ മനുഷ്യർ, അതിൻ്റെ അകത്ത് കണ്ടുമുട്ടിയ മനുഷ്യരുടെ നിസ്സഹായ
1: ജീവനുള്ള കഥകളാണ്,
0: ജീവനുള്ള കഥകൾ, അവരുടെ കയ്പും മധുരവും നിറഞ്ഞ അനുഭവങ്ങൾ, അതെല്ലാം കഥകളായിട്ട് മാറുക ചെയ്യുന്നത്. എന്നോർത്തുകൊണ്ട് 100% അവരുടെ കഥകളല്ല, കഥയെന്ന് പറയുമ്പോൾ അറിയാമല്ലോ,
1: തീർച്ചയായിട്ടും
0: അതിൻ്റെ അകത്ത് ഭാവന കടന്നു വരും. പിന്നെ നമ്മുടേതായ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ചേർക്കുമല്ലോ. എന്തായാലും കഥാതന്തു എപ്പോഴും, ഞാൻ ഡോക്ടർ മൈനാവ് ഉമ്മയമാൻ പറഞ്ഞതുപോലെ, ഇടുക്കിയിലെ കഥകൾക്ക് എന്താണ് പഞ്ഞെന്ന് ചോദിച്ചു, ഈ ഇടുക്കിയുടെ പരിസരത്തേക്ക് നോക്കിയ മുഴുവൻ കഥകളല്ല
1: കഥകളെഴുതാം.
0: നമ്മുടെ ചുറ്റിലേക്ക്
1: കഥകളും കവിതകളും നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കി എഴുതുന്ന ധാരാളം
0: ആളുകളുണ്ട്. കഥകളാൽ സമൃദ്ധമാണ് ഇടുക്കി എന്നാണ് മൈന ഉമ്മയൻ പറയുന്നത്.
1: തീർച്ചയായിട്ടും,
0: കാരണം കഥകൾക്കുള്ള വസ്തുക്കൾ ഇവിടെ തന്നെയുണ്ട്.
1: ഒരു പഞ്ഞവും ഇല്ല
0: ഇവിടെ എങ്ങോ. ഒന്നെങ്കിൽ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയുണ്ട്, അല്ലെങ്കിൽ
1: പ്രകൃതി രമണീയതയുണ്ട്,
0: പ്രകൃതി അല്ലെങ്കിൽ ഇതിനെല്ലാം ഒരു പ്രകൃതിയുടെ പച്ചപ്പുണ്ട്. അപ്പൊ അങ്ങനെ

0: കഥയ്ക്കുള്ള പരിസരങ്ങൾ ഇവിടെ ഒക്കെ തന്നെയാണ്.
1: കഥയ്ക്ക് വേണ്ടി, കഥയ്ക്കൊരു സിറ്റുവേഷന് വേണ്ടി നമ്മൾ അലഞ്ഞിറക്കേണ്ട ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി താമസിച്ച് നമ്മൾ കഴുത്ത് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ പ്രകൃതിയിലേക്ക് തന്നെ നോക്കിയാൽ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ മറ്റൊരു ചോദ്യം, ഈ കഥകൾ എഴുതുന്നത് എപ്പോഴെങ്കിലും പ്രണയത്തെക്കുറിച്ച് കഥ എഴുതാൻ തോന്നിയിട്ടുണ്ടോ?
0: ആ പ്രണയത്തെക്കുറിച്ച് എന്ന് പറയാൻ എൻ്റെ കഥകളിൽ, ഉറാറയ്ക്കകത്താണേലും ഹു എന്ന് പറയുന്ന കഥയിൽ, ജീവിതത്തിൽ നിന്ന് അവൾ വീട്ടിൽ നിന്ന് ഭർത്താവിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹക്കുറവ്, പിന്നെ ജോലിയിൽ നിന്നുള്ള ഒരു ടെൻഷൻ, ഇതെല്ലാം മറക്കാൻ വേണ്ടി അവൾ ഒറ്റയ്ക്ക് ഒരു ബസ് യാത്ര ചെയ്യുവാണ്. അപ്പം അവിടെ വന്നിരിക്കുന്ന ഒരു അജ്ഞാതൻ അവളോട് സംസാരിക്കുന്നുണ്ട്. അവൾ പറയുന്നതെല്ലാം നിശബ്ദമായിട്ട് മൂളി കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രണയം ഉടലെടുക്കുന്നുണ്ട്. അപ്പം പലപ്പോഴും പ്രണയത്തെക്കുറിച്ച് ഇപ്പം കേർമീര പറഞ്ഞ പോലെ പുരുഷന് പ്രണയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ അതിൻ്റെ അകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്, അവൾക്ക് അവൾ പറയുന്നതെല്ലാം നിശബ്ദമായിട്ട് കേൾക്കുന്ന ഒരാളോട് ഒരു പ്രണയം തോന്നുന്നതായിട്ടാണ് ഞാൻ എഴുതി വെക്കുന്നത്. അപ്പം പ്രണയത്തിന് തന്നെ പല തലങ്ങളുണ്ട്. ഇന്നതാണ് പ്രണയമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ കഥാപാത്രങ്ങൾക്ക് ചിലപ്പം അവർ പറയുന്നത് നിശബ്ദമായിട്ട് കേൾക്കുന്ന ഒരാളോട് പ്രണയം തോന്നിയാൽ അതിനെ എനിക്ക്
1: പ്രണയം എന്നല്ലാതെ വേറെ ഒന്നും
0: വിളിക്കാനില്ല.
1: അതുപോലെ വിരഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ?
0: ആ വിരഹത്തെ കുറിച്ച് അങ്ങനെ എഴുതിയിട്ടില്ല. പ്രണയത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതേ കഥയിൽ തന്നെ ഞാൻ വിരഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ നീളുന്ന ഒരു ബസ് യാത്രയിൽ അവൾ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. അയാൾ പറയുന്നുണ്ട്, എന്തേരം നേരം വേണേലും സംസാരിച്ചോ, എനിക്ക് കുഴപ്പമില്ല.
1: ശ്രവിക്കാനൊരാള്
0: അവളത് പറയുന്നത്
1: അവർക്ക് കിട്ടാത്തതാണ്.
0: അപ്പം അയാൾ അത് കേൾക്കുന്നുണ്ട്. ലാസ്റ്റ് തിരിച്ചവളുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പം അയാൾ അവിടെ ബസ് സ്റ്റോപ്പിൽ തനിച്ചാകുവാണ്. ബസ് സ്റ്റോപ്പിൽ തനിച്ചായി അവൾ ബസ്സിൽ കയറിയിരുന്ന് അവളൊരു ബസ് കയറിയിരുന്ന് അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ അവിടെ ഒറ്റയ്ക്കാവുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്വാഭാവികമായിട്ട് ഒരു വിരഹം വരുന്നുണ്ട്.
1: തീർച്ചയായും
0: അത്രമേൽ തനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്നേഹം,
1: അത്രയും നേരം കിട്ടിയിരുന്ന കരുതൽ പെട്ടെന്ന് നഷ്ടപ്പെട്ടു, ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു ചിന്ത ആ ഒരു വിരഹത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇനി അടുത്ത കഥ എന്താണ്, എന്തിനെ കുറിച്ചാണ്? എഴുതി തുടങ്ങിയിട്ടുണ്ടോ പുതിയൊരു കഥ?
0: നിലവിൽ ഇപ്പോൾ 2 കഥകൾ ഞാൻ എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പോൾ എഴുതി തീർന്നിരിക്കുന്ന ഒരു കഥയിൽ, ലഹരിക്കടിമയായിട്ട് ഒരു മകൻ ഒരു പ്രായം ചെയ്യുന്ന ഒരു സ്ത്രീയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊല്ലുവാണ്. അപ്പോൾ ആ മകന് ജയിലിലേക്ക് കാണാൻ പോകുന്ന ഒരു അമ്മയുടെ മനോഗതമാണ് പറയുന്നത്. അതായത് മകൻ ജയിലിലാണ്, അവൻ ചെയ്ത തെറ്റ്
1: അമ്മയുടെ ആത്മഗതം,
0: ആ അമ്മയുടെ വിഷമങ്ങളും ആത്മഗതങ്ങളും ചിന്തകളും, അതോടൊപ്പം തന്നെ അമ്മയ്ക്കൊരു പ്രായപൂർത്തിയായി ഒരു മകളുമുണ്ട്. അപ്പം അമ്മയുടെ മുന്നിൽ ഭർത്താവ് നേരത്തെ മരിച്ചുപോയി. അപ്പം ഈ ഒരാണും ഒരു പെണ്ണും ഉള്ള കുടുംബത്തിലെ മകനായിരുന്നു കൂടുതൽ പരിഗണന. അവൻ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുത്തു അവനെ പഠിപ്പിക്കുകയാണ്. അവനെ നഗരത്തിൽ പഠിപ്പിക്കാൻ വിട്ടു. പക്ഷേ അവൻ ഇങ്ങനെ ലഹരിക്കടിമയാകുന്നു. അവനൊരു ഒരു ഇച്ചിരി പ്രായം ചെന്നൊരു സ്ത്രീയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് അവൻ കൊല്ലുവാണ്. അപ്പം അവന് ജയിലിലാണ്. അപ്പം അവനെ കാണാൻ പോവാണ്. അതായത് അത് ഈ അമ്മ കാണാൻ പോകുന്ന അവർ സ്വയം പറയുന്നുണ്ട് ബസ്സിലിരുന്ന്, അവരുടെ അവസാനത്തെ യാത്രയാണ്, ഈ മകനെ കണ്ടിട്ട് വന്നിട്ട് ഈ മകളെയും കൂട്ടി അവർ ആത്മഹത്യ ചെയ്യാനാണ് അവരുടെ പ്ലാന്. കാരണം ഇവരൊരു സാധാ സ്ത്രീയാണ്, കൂലിപ്പണി ചെയ്ത വളർത്തിയത്. ഈ മകൻ കാണിച്ച് ഈ പരിപാടി കൊണ്ട് അവർക്ക് അവരുടെ
1: സമൂഹത്തിൽ
0: ഒറ്റപ്പെടുന്നു. സമൂഹം മുഴുവനും അവരെയും കൂടെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവർ പറയുന്നത് വളർത്തു ദോഷമാണ്, മനഃശ്രദ്ധിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു അമ്മയുടെ ഒരു ചിന്താഗതികളും ആത്മസംഘർഷങ്ങളും എന്ന് പറയും, അതാണ് എഴുതി തീർന്നത്. മറ്റൊരു കഥ പുല്ലാനിയാണ്.
1: അതും എഴുതി കഴിഞ്ഞു?
0: അതും എഴുതി കഴിഞ്ഞു.
1: ഇതിൽ ഏതെങ്കിലും കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ?
0: പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മലയാളി,
1: ഉറാറ കൂടാതെ വേറെ ഏതെങ്കിലും?
0: ആ ഉറാറ കൂടാതെ ഈ മലയാളി മന്ത്ലി ആയിട്ടുള്ള അവർ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഈ വിലാപ്പുറങ്ങളും പുല്ലാനി ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ബാക്കി കഥകളെല്ലാം തന്നെ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്, നവമാധ്യമങ്ങളിലും ഒക്കെ ആയിട്ട് പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഈ മലയാളി പോലുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോമിലൊക്കെ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട് കഥകൾ.
1: ഈ പാഠപുസ്തകത്തിൽ കഥ പ്രസിദ്ധീകരിച്ചപ്പോൾ എന്ത് വികാരമായിരുന്നു തോന്നിയിരുന്നു?
0: അയ്യോ, അത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു പുസ്തകം, നമ്മുടെ ഒരു കഥ ഒരു പാഠപുസ്തകത്തിൽ വരിക, അത് കുട്ടികൾ പഠിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ തന്നെ ഒരു ഉദാഹരണത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം എന്ന കഥ എഴുതിയത് ആരാണെന്ന് പറയുമ്പം എഴുതുന്നത് നമ്മുടെ പേരാണല്ലോ.
1: തീർച്ചയായും
0: അതിൽപ്പോൾ ഒരു സന്തോഷവും എനിക്ക് തോന്നുന്നില്ല, കിട്ടാനില്ല.
1: തീർച്ചയായിട്ടും പ്രസിദ്ധീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ് പല കുട്ടികൾ ഇത് പഠിക്കുന്നു, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ ഇത് പഠിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തോന്നുക.
0: ആ അതെ അതെ അതെ. അതെന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള CBSE സ്കൂളുകളിലെ കുട്ടികൾ നമ്മുടെ ഒരു കഥ പഠിക്കുക എന്ന് പറയുന്നു കഴിയുമ്പം അത് വളരെ, അത് പറഞ്ഞറിയിക്കാൻ മേലാത്തത്ര സന്തോഷമുള്ള കാര്യമാണ്. അതിൻ്റെ
1: അഭിമാനമാണ്, നമ്മളെക്കാളും കൂടുതൽ അഭിമാനം തോന്നുന്നത് ഒരുപക്ഷെ ഭർത്താവിനും മക്കൾക്കും ആയിരിക്കും. തീർച്ചയായിട്ടും
0: തീർച്ചയായിട്ടും അതെ. കാരണം ആ പാഠപുസ്തകം നമ്മുടെ കൈ കിട്ടി, നമ്മുടെ കയ്യിൽ നമ്മുടെ ആ 14-ാമത്തെ ചാപ്റ്ററായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഓർമ്മകൾക്ക് എന്ത് സ്വന്തം, സിന്ധു തോമസ് എന്ന് പറഞ്ഞ് പേര് കാണുമ്പോൾ തന്നെ, കണ്ടപ്പോൾ തന്നെ തോന്നിയ ഒരു അഭിമാനം, ഒരു സന്തോഷം, അത് നമുക്ക് പറയാം.

0: വാക്കുകളില്ല.
1: ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു കാണും ഒരു
0: ആ
1: പക്ഷേ
0: അതെ അതെ
1: കണ്ണീര്
0: അതെ അതെ,
1: കണ്ണിൽ
0: അത്
1: നിന്ന്.
0: പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ഒരിക്കൽ കൂടി പരിഗണിച്ച ജോസ്കോനായിട്ട് സാറിന് നന്ദി പറയുന്നു.
1: ഓക്കെ, നമുക്ക് ധാരാളം യുവ എഴുത്തുകാർ നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അവരോട് പറയാനുള്ള ഒരു സന്ദേശം എന്താണ്?
0: അയ്യോ, അങ്ങനെയൊന്നും ചോദിക്കരുത്. സന്ദേശമൊന്നും ആൾക്കാർക്ക് കൊടുക്കാനും മാത്രമുള്ളൊരു യോഗ്യതയൊന്നും എനിക്കില്ല. കാരണം നമ്മളിപ്പോൾ എഴുത്തിലേക്ക് വന്നിട്ടാണേലും, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ, എഴുത്ത് ജീവിതത്തിൽ രണ്ട് ഘട്ടമുണ്ട്. അതായത് കല്യാണത്തിന് മുന്നേ നമ്മൾ എഴുതുമായിരുന്നു, പക്ഷേ അന്ന് ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടി ആയതുകൊണ്ടും ഇവിടുത്തെ പരിമിതമായ സാഹചര്യങ്ങൾ കൊണ്ടും അത് എനിക്ക് പരിപോഷിപ്പിക്കാനൊന്നും ഒരു അവസരം കിട്ടിയില്ല. നമുക്കത് അറിയത്തില്ലായിരുന്നു. കല്യാണത്തിന് ശേഷം, രണ്ടു മക്കളും ആയതിനു ശേഷമാണ് ഞാൻ എഴുത്തിലേക്ക്
1: വീണ്ടും
0: വന്നത്.
1: എഴുത്തിലേക്ക്
0: വന്നത്
1: വരുന്നത്.
0: അതിന് ഞാൻ പറഞ്ഞല്ലോ, അത് കുടുംബശ്രീ എന്നൊരു പ്രസ്ഥാനം സർഗം എന്നൊരു ക്യാമ്പ് വെച്ചതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ സിന്ധു തോമസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി
1: ഒരു
0: ഇന്നിവിടെ
1: വീട്ടമ്മ
0: ഇരുന്നു.
1: അല്ലെങ്കിൽ ഒരു
0: ഓരോ വീട്ടമ്മ,
1: ഉദ്യോഗസ്ഥയായ
0: ഒരു
1: ഒതുങ്ങി
0: ഉദ്യോഗസ്ഥയുടെ
1: കൂടിയേ.
0: മാത്രമേ പോകത്തുള്ളൂ. നമ്മൾ എന്തൊക്കെയോ എഴുതും, പക്ഷെ അത് പുറംലോകം കാണില്ല. എന്തിനാ ഇവിടെ വന്ന് പോലും ഇങ്ങനെ ഒരു ആരോ അഭിമുഖത്തിന് പോലും എനിക്കൊരു അവസരം കിട്ടില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് രണ്ടാമതൊരു അവസരം തന്നത് കുടുംബശ്രീയാണ്. പക്ഷെ പുതിയ എഴുത്തുകാർക്കെന്ന് പറയുമ്പോൾ ഒത്തിരി അവസരങ്ങളുണ്ട്,
1: ധാരാളം
0: ധാരാളം ഉണ്ട്.
1: തന്നെയല്ല, ഇപ്പൊ അവർക്ക്
0: മാത്രമല്ല, സോഷ്യൽ
1: അവരുടെ
0: മീഡിയ
1: സൃഷ്ടികൾ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിക്കാം.
0: പ്രസിദ്ധീകരിക്കാം. വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റ ഉണ്ട്, അതുപോലെ ത്രെഡ് ഉണ്ട്. അപ്പം അവർക്ക് അവസരങ്ങളുടെ ഒരു
1: ധാരാളം. പെരുമഴക്കാലമാണ്.
0: പെരുമഴക്കാലമാണ്. അപ്പം അതുകൊണ്ട് പുതുതായിട്ട് വരുന്നവരോട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. പിന്നെ നമുക്കിങ്ങനെ പറയാം, വായിക്കുക, നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഞാനൊരു കാര്യം പറയാം, വായന തന്നെയാണ് എന്നെ എന്തെങ്കിലും എഴുതാൻ ഇപ്പോഴും പ്രേരിപ്പിക്കുന്നത്. വായനയുണ്ട്. ഇപ്പം പറഞ്ഞല്ലോ, കഥ എഴുതുന്നതിന് ഒരു സമയമില്ല, എപ്പോഴേലൊക്കെ എഴുതി എഴുതി എഴുതി പോകും. പക്ഷേ വായന എല്ലാ ദിവസവും, പത്രം നിർബന്ധമായിട്ടും വായിക്കും. പക്ഷേ ഒരു ആരുടെയെങ്കിലും ഒരു കഥയോ ഒരു ലേഖനമോ എന്തെങ്കിലും അതും കൂടെ വായിച്ച് മാത്രമേ ഞാൻ ഒരു ദിവസം കിടക്കാറുള്ളൂ. വായനയ്ക്ക് വേണ്ടി കുറച്ച് സമയം എത്ര തിരക്കിൻ്റെ ഇടയ്ക്കും കണ്ടു
1: കണ്ടെത്താറുണ്ട്.
0: കാരണം വായനയില്ല നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ
1: തീർച്ചയായിട്ടും വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ
0: വളയും.
1: വളയും.
0: അങ്ങനെയാണല്ലോ കുഞ്ഞുണ്ണി മാഷ്
1: അതെ.
0: പറഞ്ഞിരുന്നത്.
1: അപ്പോൾ ഈ വായനാ ജീവിതവും എഴുത്തും ജോലിയുമെല്ലാം പൂർവാധിക ശക്തിയോടെ മുൻപോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം ആകാശവാണിക്ക് വേണ്ടി ഞങ്ങൾക്കൊപ്പം ചെലവഴിച്ച ഈ സമയത്തിന് ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു.
0: ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ.
1: തീർച്ചയായിട്ടും.
0: അതുപോലെ തന്നെ ആകാശവാണിയിലൊക്കെ ആണെങ്കിലും ഞങ്ങളെപ്പോലുള്ള പുതുമുഖങ്ങളായിട്ടുള്ളവർക്ക് ഈ ആകാശവാണി തരുന്നൊരു സപ്പോർട്ട് ഭയങ്കരമാണ്. ആ ഈ പിന്തുണയ്ക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എഴുതി തുടങ്ങിയ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ആരോ പറഞ്ഞിട്ട് ഈ ആകാശവാണിയിലേക്ക് ഒരു കഥ അയക്കുന്നത്. കഥയിൽ കുറച്ച് ന്യൂനതകളൊക്കെ കാണും, പക്ഷേ അത് വിളിച്ച് എന്നെ തിരുത്തി ഇന്ന ഇന്ന രീതിയിൽ വേണമെന്നും പറഞ്ഞ് എനിക്കൊരു ആദ്യമായി ഒരു പ്രതിഫലം കഥയ്ക്ക് കിട്ടുന്നത് തന്നെ ആകാശവാണിയിൽ നിന്നാണ്. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ഒരു ശബ്ദം പുറലോകം കേൾക്കുകയാണ് ആകാശവാണിയിൽ കൂടി. അപ്പോൾ ആകാശവാണി പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലുള്ളവരോട് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു കാരുണ്യമായിട്ട് തന്നെ പറയും. കാരണം ഇവിടെ വലിയവനൊന്നോ ചെറിയവനൊന്നോ ഇല്ല,
1: തീർച്ചയായും
0: എല്ലാവർക്കും അവസരം കൊടുക്കും.
1: തീർച്ചയായിട്ടും എല്ലാവർക്കും അവസരം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്
0: സ്ഥാപനമാണ് ആകാശവാണി. ഇങ്ങനെ ഒരു അവസരം എന്നെ പരിഗണിച്ചതിന് എല്ലാവരോടും എല്ലാവരോടും ഉള്ള എൻ്റെ കടപ്പാടും നന്ദി രേഖപ്പെടുത്തുന്നു.
1: താങ്ക് യു. ഒരുപാട് നന്ദി. സന്തോഷം. ഇനിയും ഇങ്ങനെ പങ്കെടുക്കാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എഴുത്തുകാരിയും സംസ്ഥാന പുരസ്കാര ജേതാവുമായ ശ്രീമതി സിന്ധു തോമസുമായി വിജുമോൾ നടത്തിയ അഭിമുഖം.
3: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.

0: മലയാള ചലച്ചിത്രഗാനം വീണ്ടും 8:40 കേൾക്കാം. ഇനി മലയാളത്തിൽ വാർത്തകൾ.
1: നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. വാസുദേവ കുടുംബകം എന്ന ആശയത്തിലൂന്നിയാണ് ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ യാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര നിയമങ്ങളിലും ബഹിരാഷ്ട്ര സഹകരണത്തിലുമൂന്നിയ സുരക്ഷിതവും സമാധാനപരവുമായ ബഹിരാകാശ മേഖലയെയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രാൻസിൽ നടക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെലവ് കുറഞ്ഞ ദൌത്യങ്ങളിലെ മികവിലൂടെ ISRO ലോക ശ്രദ്ധ നേടിയതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ശാസ്ത്രീയ വിവരങ്ങൾ സുതാര്യതയോടെയും നിഷ്പക്ഷതയോടെയും കൂടി

0: പൊതുലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. പ്രതിരോധ ശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയുടെ നിർമ്മിതി എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉച്ചകോടിയുടെ പ്രമേയം. ഉച്ചകോടിക്കായി ഇന്ത്യ പൂർണ്ണ സജ്ജമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യയിലെത്തും. യുഎൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച ബ്രിക്സ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ലഹരിയുടെ പിടിയിൽ നിന്ന് യുവജനങ്ങളെ മുക്തരാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ സ്പോർട്സിനും പോലീസിനും സാധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ 47-ാമത് സംസ്ഥാന പോലീസ് കായിക മേളയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഫിറ്റ്നസിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന കായിക മേളയിലൂടെ ഓപ്പറേഷൻ തൂഫാന്റെ മികച്ച സന്ദേശമാണ് കേരള പോലീസ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 41 പോലീസ് യൂണിറ്റുകളിൽ നിന്നായി 1375 അത്ലറ്റുകൾ പങ്കെടുത്ത പോലീസ് കായിക മേളയിൽ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ഓവറോൾ ചാമ്പ്യന്മാരായി. വിവിധ വിഭാഗങ്ങളിലെ വിജയികൾക്കുള്ള ട്രോഫികൾ ചടങ്ങിൽ മുഖ്യമന്ത്രി സമ്മാനിച്ചു. സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന ഡിജിറ്റൽ സർവേയുടെ 2-ാം ഘട്ടം കേരളപ്പിറവി ദിനമായ നവംബർ 1 പുനരാരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. നിലവിലെ സർവേ നടത്തിപ്പിലെ അപാകതകൾ പൂർണ്ണമായും പരിഹരിച്ച ശേഷമായിരിക്കും 2-ാം ഘട്ട സർവേ ആരംഭിക്കുക. ജീവനക്കാർക്ക് പ്രൊഫഷണൽ രീതിയിൽ ഇതിനായി പരിശീലനം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. 2020 ഇ കൊമേഴ്സ് ഉപഭോക്തൃ സംരക്ഷണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ വിലക്കുറവ് പ്രഖ്യാപിക്കുമ്പോഴെല്ലാം മുമ്പുള്ള 30 ദിവസത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ വില വെളിപ്പെടുത്തേണ്ടതാണെന്ന് ഭേദഗതിയിൽ പറയുന്നു. 2027 ജനുവരി 1 മുതൽ ഭേദഗതി നിലവിൽ വരും. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണത തടയാൻ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. യുവാക്കൾക്കിടയിലും ഐടി മേഖലയിലടക്കം ജോലി ചെയ്യുന്നവരിലും വിഷാദവും ആത്മഹത്യാ പ്രവണതയും വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണെന്നും മന്ത്രി പറഞ്ഞു. കൊല്ലം നേവൽ NCC യൂണിറ്റ് 3 കേരള ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 8 ദിവസത്തെ പായ്വഞ്ചി സാഹസിക യാത്ര വിജയകരമായി പൂർത്തിയായി. NCC തേവള്ളി നേവൽ യൂണിറ്റിൽ മടങ്ങിയെത്തിയ സംഘത്തെ ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ കെ ലോകനാഥൻ ഫ്ളാഗിംഗ് ചെയ്ത് സ്വീകരിച്ചു. 3 പായ്വഞ്ചികളിൽ പാതിരാമണൽ ദ്വീപ് പക്ഷിസങ്കേതം വരെ സഞ്ചരിച്ച് മടങ്ങിയെത്തിയ സംഘം 210 കിലോമീറ്റർ പര്യടനമാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. 35 ആൺകുട്ടികളും 30 പെൺകുട്ടികളും ഉൾപ്പെടെ 65 കേഡറ്റുകളും 30 ജീവനക്കാരും സംഘത്തിൽ ഉണ്ടായിരുന്നു. വിവിധ ജില്ലകളിലെ മൾട്ടിപ്ലക്സുകളിൽ ഇതുവരെ നടന്ന 35 പരിശോധനകളിൽ 25 കേസുകൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തു. ലീഗൽ മെട്രോളജി വകുപ്പ് 15 കേസുകളും ഉപഭോക്തൃകാര്യ വകുപ്പും ഭക്ഷ്യവകുപ്പും 4 കേസുകൾ വീതവുമാണ് രജിസ്റ്റർ ചെയ്തത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് 2 കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ കൊല്ലത്ത് മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ നടത്തിയ പരിശോധനയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ഷോപ്പ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പൂട്ടിച്ചു. മൾട്ടിപ്ലക്സുകളിൽ തുടർ പരിശോധനകൾ ഉറപ്പാക്കണമെന്ന നിർദ്ദേശം നൽകിയതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. സംസ്ഥാനത്തെ സർക്കാർ ഫാമുകളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി അവയെ പൊതുജനങ്ങളെ ആകർഷിക്കുന്ന അഗ്രി ടൂറിസം കേന്ദ്രങ്ങളായി വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സദീഖ്. സർക്കാർ പിന്തുണയും PPP മാതൃകയും ഉൾപ്പെടെയുള്ള സാധ്യതകൾ പരിഗണിച്ച് ഇതിനായി നയരൂപീകരണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പെരിങ്ങമല ജില്ലാ കൃഷിത്തോട്ടത്തിൽ സംഘടിപ്പിക്കുന്ന നിറവ് 2026 ഫാം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളം ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കം. കോഴിക്കോട് MK രാഘവൻ MP ഉദ്ഘാടനം നിർവഹിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. പൂക്കാലം വരവായി എന്ന ചിത്രത്തിലെ ഗാനമാണ് ചിത്രയുടെ ശബ്ദത്തിൽ. ശശി ചിറ്റാഞ്ഞൂർ എഴുതി, ഔസേപ്പച്ചൻ സംഗീതം നൽകി.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 9:15 കേൾക്കാം. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയ ഗാനം അനശ്വരം എന്ന ചിത്രത്തിൽ പി കെ ഗോപിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. അങ്കിൾ ബൺ എന്ന ചിത്രത്തിൽ ഗാനരചന പഴവിള രമേശൻ, സംഗീതം രവീന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

എഴുത്തിലും നൃത്തത്തിലും സ്വന്തം കയ്യൊപ്പ് പതിപ്പിച്ച പ്രിയപ്പെട്ട മഞ്ജു വാര്യർക്ക് ഇന്ന് പിറന്നാൾ. മഞ്ജുവിൻ്റെ മനോഹരമായ കഥാപാത്രങ്ങളെയും ഗാനങ്ങളെയും ഓർത്തുകൊണ്ട് ഈ പിറന്നാൾ ദിനത്തിൽ നമുക്ക് ഇന്നത്തെ പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് കടക്കാം. മഞ്ജുവിൻ്റെ സിനിമാ ജീവിതത്തിലെ ആദ്യകാലത്തെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രങ്ങളിലൊന്നാണ് സല്ലാപം. ദിലീപും മഞ്ജു വാര്യരും മനോഹരമാക്കിയ ഈ ചിത്രം ഇന്നും മലയാളികളുടെ മനസ്സിൽ ഒരു പ്രത്യേക ഇടം നേടിയിട്ടുണ്ട്. ഈ സിനിമയിലെ ഗാനങ്ങൾക്കും അതേ സ്നേഹമാണ് നമ്മൾ ഇന്നും നൽകുന്നത്. അതിൽ ഏറെ പ്രിയപ്പെട്ട ഒരു ഗാനമാണ് പഞ്ചവർണ്ണ പൈങ്കിളിപ്പെണ്ണെ. മനസ്സിൽ ഒരു പഴയ സിനിമാ കാലത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഈ മനോഹര ഗാനത്തിലൂടെ നമുക്ക് തുടക്കമിടാം. മഞ്ജു വാര്യർക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകളോടെ കേൾക്കാം പഞ്ചവർണ്ണ പൈങ്കിളിപ്പെണ്ണെ. ആലാപനം ചിത്ര, വരികൾ കൈതപ്രം, സംഗീതം ജോൺസൺ.

പ്രണയവും നൊമ്പരവും ഇഴചേർന്ന കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് മഞ്ജുവിൻ്റെ അഭിനയ മികവ് കൊണ്ട് ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു ചിത്രം. ഈ ചിത്രത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയഗാനങ്ങളിലൊന്നാണ് പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഹൃദയസ്പർശിയായ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി യേശുദാസ് ആലേബ് ആലപിച്ച പ്രണയത്തിൻ്റെ മൃദുവായൊരു അനുഭവം പോലെ മനസ്സിൽ പതിയുന്ന ഈ ഗാനം മഞ്ജുവിൻ്റെ പിറന്നാൾ ദിനത്തിൽ സ്നേഹത്തോടെ സമർപ്പിക്കാം.

ഇനി മഞ്ജു വാര്യരുടെ സിനിമാ ജീവിതത്തിലെ മറ്റൊരു മനോഹരമായ ഗാനത്തിലേക്ക്. 1998 പുറത്തിറങ്ങിയ പ്രണയവർണ്ണങ്ങൾ സിബിമലയിൽ സംവിധാനം ചെയ്ത സുരേഷ് ഗോപിയും ജയറാമും മഞ്ജു വാര്യരും പ്രധാന വേഷങ്ങളിലെത്തിയ മനോഹരമായ ചിത്രം. ഈ ചിത്രത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഗാനങ്ങളിലൊന്നാണ് വരമഞ്ഞളാടിയ. സച്ചിദാനന്ദൻ പുഴങ്ങരയുടെ മനോഹരമായ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. സുജാതയുടെ മധുരമായ സ്വരത്തിൽ ഈ ഗാനം ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട ഗാനമായി തുടരുന്നു. മഞ്ജു വാര്യരുടെ ഓർമ്മകൾക്ക് മുൻപിൽ അവരുടെ ജന്മദിനത്തിൽ ഈ മനോഹര ഗാനത്തിലേക്ക് നമുക്ക് പോകാം.

0: കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിൽ ഭദ്ര എന്ന ശക്തമായ കഥാപാത്രത്തെയാണ് മഞ്ജു അവതരിപ്പിച്ചത്. ആ കഥാപാത്രം മഞ്ജുവിൻ്റെ അഭിനയ ജീവിതത്തിലെ വേറിട്ടൊരു ഏടായിരുന്നു. ഈ സിനിമയിലെ ഏറെ ശ്രദ്ധേയമായൊരു ഗാനമാണ് ചെമ്പഴുക്ക ചെമ്പഴുക്ക. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകിയ ഈ ഗാനം ഏറ്റവും പ്രത്യേകമാകുന്നത് മഞ്ജു വാര്യർ തന്നെയാണ് ഈ പാട്ട് ആലപിച്ചിരിക്കുന്നത്, കലാഭവൻ മണിയുടെയും യേശുദാസിൻ്റെയും കൂടെ. അഭിനയത്തിലും നൃത്തത്തിലും മാത്രമല്ല പാട്ടിലും തൻ്റെ ശബ്ദമാധുര്യം സമ്മാനിച്ച മഞ്ജുവിന് പിറന്നാൾ ആശംസകളോടെ നമുക്ക് കേൾക്കാം ചെമ്പഴുക്ക ചെമ്പഴുക്ക.
1: ചൊട്ടുമ ചട്ടുമ ചടുപുടി തെക്കൻ കാറ്റിൽ തച്ചി തച്ചി തടുപുടി രോഗ.

0: చొగ చొగజ చుట్టు తట్టి వచ్చ తడివిడి తక్కంగా చచ్చి చచ్చి తడివిడి నూనె చచ్చిది కమ్మదిక.
1: സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ജാക്ക് ആൻഡ് ജിൽ എന്ന ചിത്രത്തിലെ ഏറെ രസകരവും വ്യത്യസ്തവുമായ ഗാനമാണ് കിം കിം കിം. മഞ്ജു വാര്യർ തന്നെയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ബി കെ ഹരിനാരായണൻ്റെ വരികൾക്ക് രാം സുന്ദർ സംഗീതം നൽകി.

സമ്മർ ഇൻ ബദൽഹേം എന്ന സിനിമയിലെ ആഘോഷവും നാടൻ മണവും നിറഞ്ഞൊരു ഗാനമാണ് ചൂളമടിച്ച് കറങ്ങി നടക്കും. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗര സംഗീതം നൽകിയ ഈ ഗാനം ചിത്രയും സംഘവുമാണ് ആലപിച്ചിരിക്കുന്നത്.

മഞ്ജു വാര്യരുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ഇന്നത്തെ സംഗീതയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പാട്ടുകളിലൂടെ കുറച്ചു നേരം നമ്മൾ ഒരുമിച്ചിരുന്ന ഈ മനോഹര നിമിഷങ്ങൾ നിങ്ങൾക്കും പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നല്ല പാട്ടുകളുമായി നല്ല ഓർമ്മകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരു രാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിയിൽ നിന്ന് ഞാൻ വിട പറയുന്നു. ബിനു റോയ്, എല്ലാവർക്കും ശുഭരാത്രി.

പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഹൃദയരാഗത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പിലൂടെ സന്ദേശം അയയ്ക്കുക. അയക്കേണ്ട നമ്പർ 8281200715. നമ്പർ ഒരിക്കൽ കൂടി 8281200715.

ഹൃദയരാഗത്തിൽ ഇന്ന് ആദ്യത്തെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കുഞ്ചിത്തണ്ണയിൽ നിന്നും ശോഭന. ഹലോ ഹൃദയരാഗമേ, ഞാൻ കുഞ്ചിത്തണ്ണയിൽ നിന്നും ശോഭനയാണ്. എനിക്ക് തെമ്മാടി എന്ന സിനിമയിലെ എൻ്റെ ജന്മം നീയെടുത്തു എന്ന പാട്ട് വെച്ചു തരുമോ? എൻ്റെ മക്കൾ അക്ഷരയ്ക്കും അർജുനും കൊച്ചുമക്കൾ ഋഷിക്കും ഋതുവിനും പൈങ്കിളിക്കും വേണ്ടി പാട്ട് വെച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശോഭനയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ഇതാ ഒരു ധിക്കാരി എന്ന ചിത്രത്തിലേതാണ്. പാടിയത് യേശുദാസും എസ് ജാനകിയും പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് എ ടി ഉമ്മറിൻ്റെ സംഗീതം.

ഹായ് ഹൃദയരാഗമേ, ഞാൻ ഷേർലി ജെറോം പാനായിക്കുളം. എനിക്ക് ഇന്ദ്രപ്രസ്ഥം എന്ന ചിത്രത്തിലെ മഴവില്ലിൻ കൊട്ടാരത്തിൽ എന്ന് തുടങ്ങുന്ന ഈ പാട്ട് വെച്ചു തരുമോ? തീർച്ചയായും വെച്ചു തരാം. ഷേർലി ജെറോമിന് വേണ്ടി ഇന്ദ്രപ്രസ്ഥം എന്ന ചിത്രത്തിൽ ബിജു നാരായണനും സുജാതയും പാടിയ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് വിദ്യാസാഗറിൻ്റെ സംഗീതം.

പ്രിയപ്പെട്ട ഹൃദയരാഗമേ, കുറേ മാസങ്ങളായി ഒരു ഗാനം ആവശ്യപ്പെട്ടിട്ട്. ഇന്ന് ഒരു ഗാനം ചോദിക്കുന്നു, തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ 10-ാമത് വെഡ്ഡിംഗ് ആനിവേഴ്സറിയാണ്. ഈ സുദിനത്തിൽ ഞങ്ങൾക്ക് ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഇവിടെ തുടങ്ങുന്നുവെന്ന ചിത്രത്തിലെ നീ എൻ്റെ ജീവനാണ് ഓമലേ എന്ന ഗാനമാണ് ഞങ്ങൾക്ക് ആവശ്യം. കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ ഇത് ചോദിച്ചിരിക്കുന്നത് വിനീത മനോജും മനോജ് കുമാറുമാണ്. ഇതേ ഗാനം തന്നെ മറ്റൊരാൾ കൂടി ചോദിച്ചിട്ടുണ്ട്, ബിൻസി ബിജു. നമസ്കാരം പ്രിയ ഹൃദയരാഗമേ, ഇന്ന് എനിക്ക് ഇവിടെ തുടങ്ങുന്നു എന്ന ചിത്രത്തിലെ നീ എൻ്റെ ജീവനാണ് ഓമലെ എന്ന ഗാനമാണ് ആവശ്യം. ഇത് ഇന്ന് വിവാഹവാർഷികം ആഘോഷിക്കുന്ന മനോജ് തെന്നിലാപുരത്തിനും വിനീത മനോജിനും വേണ്ടി സ്വപ്നക്കൂട് വാട്സപ്പ് റേഡിയോ സൗഹൃദ കൂട്ടായ്മയുടെ സമ്മാനമായി നൽകുമോ? തീർച്ചയായും നൽകാം. വിനീത മനോജിന്, മനോജ് കുമാറിനും വാട്സപ്പ് കൂട്ടായ്മയോടൊപ്പം സ്പൈസ് എഫ് എമ്മിൻ്റെയും വിവാഹദിനാശംസകൾ നേരുകയാണ്. ദീർഘകാലം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഈ പാട്ടിപ്പോൾ കേൾക്കാം. ഇവിടെ തുടങ്ങുന്നു എന്ന ചിത്രത്തിലെ പി സുശീലയും മോഹൻ ശർമ്മയും പാടിയ ഗാനം. ഇതിൻ്റെ രചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

പ്രിയ ഹൃദയരാഗമേ, ഇന്ന് വിവാഹവാർഷികം ആഘോഷിക്കുന്ന വിനീത മനോജ് തെന്നിലാപുരം ദമ്പതികൾക്കും പ്രിയ സ്നേഹ ശ്രോതാക്കൾക്കും വേണ്ടി ഇന്നലെ മയങ്ങുന്ന നേരം എന്ന് തുടങ്ങുന്ന ഗാനം, ചിത്രം ചന്ദ്രലേഖ ഇതിലെ ഈ ഗാനം കേൾപ്പിക്കുമോ? ചോദിച്ചിരിക്കുന്നത് കണ്ണൻ കാഞ്ഞിരമറ്റം. വിവാഹദിനാഘോഷിക്കുന്ന ദമ്പതികൾക്കും മറ്റ് ശ്രോതാക്കൾക്കും വേണ്ടി ചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ ഈ ഗാനം. ഇത് പാടിയിരിക്കുന്നത് സുജാത. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ബേണി ഇഗ്നേഷ്യസ്.

പ്രിയ ശ്രോതാക്കളെ, ഹൃദയരാഗങ്ങളിലൂടെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ 8281200715 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഗാനം, അതിൻ്റെ ചിത്രം എന്നിവ ഉൾക്കൊള്ളുന്ന സന്ദേശമാണ് അയക്കേണ്ടത്.

പ്രിയ ഹൃദയരാഗമേ, ഇന്ന് വിവാഹവാർഷികം ആഘോഷിക്കുന്ന ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് വിനീത ചേച്ചിക്കും മനോജ് ചേട്ടനും ആശംസകളോടെ ഒരു ഗാനം വയ്ക്കുമോ? താമര പൊയ്കിയെ താവളമാക്കിയെന്ന് തുടങ്ങുന്ന ചക്രവാളം ചുമന്നപ്പോൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ നീലാരണ്യം പൂന്തുകിൽ ചാർത്തി, ഈ ചിത്രം, ക്ഷമിക്കണം, നീലാരണ്യം പൂന്തുകിൽ ചാർത്തി എന്ന ഗാനം, ചിത്രം ഇവിടെ കാറ്റിന് സുഗന്ധം, ഒത്തിരി ഇഷ്ടത്തോടെ വൈഷ്ണവി തൃപ്പൂണിത്തറ. ഇന്ന് 16-ാമത് വിവാഹവാർഷികം ആഘോഷിക്കുന്ന വിനീത മനോജ് ദമ്പതികൾക്ക് വേണ്ടി ഈ ഗാനം.

ബാബുമോൻ എന്ന ചിത്രത്തിലെ പത്മതീർത്ഥകരയിൽ എന്ന ഗാനം സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത് ഷീബ കുമരകം. പി ജയചന്ദ്രനും പി സുശീലയും പാടിയ ഗാനം. രചിച്ചിരിക്കുന്നത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സംഗീതം എം എസ് വിശ്വനാഥൻ.

സൽമാ ജമാലുദ്ദീൻ ഇടയക്കുന്നം ഹൃദയരാഗത്തിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഭാര്യ ഒരു മന്ത്രി എന്ന ചിത്രത്തിലെ വീണേ നിന്നെ മീട്ടാൻ എന്ന ഗാനമാണ്. ഗായകർ യേശുദാസും വാണി ജയറാമും, ഗാനശില്പികൾ ബിച്ചു തിരുമല, കണ്ണൂർ രാജൻ.

കനൽക്കട്ടകൾ എന്ന ചിത്രത്തിലെ മന്മഥകഥയുടെ ഗന്ധമറിയാതെ എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജു തുറവൂർ. ഗായകൻ യേശുദാസ്, രചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

സ്നേഹിതൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടി, യൂസഫലി കേച്ചേരി രചിച്ച് മോഹൻ സിത്താര ഈണം നൽകിയ പ്രേമമധു തേടും എന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് സുനേന മതിലകം.

മുരളീധരൻ നായർ പി ഹൃദയരാഗത്തിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് വിപ്ലവകാരികൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ കസ്തൂരി വാഗപ്പൂങ്കാറ്റേ എന്ന് തുടങ്ങുന്ന ഗാനം. ഇതിൻ്റെ ഗാനശില്പികൾ വയലാർ രാമവർമ്മ, ജി ദേവരാജൻ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വേണ്ടി ശേഷം കാഴ്ചയിൽ എന്ന ചിത്രത്തിലെ കണ്ണുകളിൽ പൂവിരിയും എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് സബീന മതിലകം, ഗായകർ യേശുദാസും എസ് ജാനകിയും. കോന്നിയൂർ ഭാസിൻ്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

തിരിയില്ല നാം എന്ന ചിത്രത്തിലെ കസ്തൂരിമാനിൻ്റെ തോഴി എന്ന ഗാനം ഇന്ന് 16-ാമത് വിവാഹവാർഷികം ആഘോഷിക്കുന്ന പ്രിയ സുഹൃത്തുക്കളായ മനോജ് വിനീത ദമ്പതികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സമർപ്പിച്ചിരിക്കുന്നത് PV മുഹമ്മദ് വടക്കേ വാവനൂർ. യേശുദാസും S. ജാനകിയും പാടിയ ഗാനത്തിൻ്റെ രചന പൂവച്ചൽ ഖാദർ. ഈണം നൽകിയത് KV മഹാദേവൻ.

ഇന്ന് വിവാഹവാർഷികം ആഘോഷിക്കുന്ന മനോജ് വിനീത ദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഹലോ മദ്രാസ് ഗേൾ എന്ന ചിത്രത്തിലെ ആശംസകൾ നൂറു നൂറാശംസകൾ എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഷാജു മടത്തുംപടി. ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസ്. ഗാനശില്പികൾ പൂവച്ചൽ ഖാദർ, ഗംഗൈ അമരൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയരാഗങ്ങൾ സമാപിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ അറിയിക്കാനും ഇഷ്ടഗാനങ്ങൾ ആസ്വദിക്കാനും സന്തോഷം പങ്കിടാനുമായി ഹൃദയരാഗങ്ങൾ ശ്രോതാക്കളെ കാത്തിരിക്കുന്നു. 8281200715 എന്ന നമ്പറിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങൾക്കായി സന്ദേശമയക്കുക. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഹൃദയപൂർവ്വം അൻസി ബെന്നി. ഇനി 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ രേണുക. Prime Minister Narendra Modi said that India supports a safe, secure, peaceful and sustainable space domain anchored in international law, dialogue and multilateral cooperation. Mr. Modi stated this while virtually addressing the first edition of International Space Summit at Paris in France today.
2: India's approach is rooted in Vasudhaiv Kutumbakam, that is, one earth, one family, one future. This spirit must now travel beyond earth. We support a safe, secure, peaceful and sustainable space domain anchored in international law, dialogue and multilateral cooperation. Scientific data must serve the common good with openness and integrity. India's space journey reflects this philosophy.
1: Mr. Modi highlighted the remarkable growth of country's space journey.
2: Chandrayaan 3 made India the first nation to land near the lunar South Pole. Aditya L1 is unlocking the secrets of the sun. Last year, an Indian visited the International Space Station. Looking ahead, we aim to establish an Indian space station by 2035 and send an Indian to the moon by 2040. In all these efforts, our guiding principle has been clear, that benefits must reach all humanity. Alongside ISRO, India's private space sector is also surging in a big way.
1: Lauding the role of ISRO in space journey, Prime Minister Modi said ISRO has earned global admiration for its excellence and cost-effective missions. India